ആകാശവാണി കൊച്ചി എഫ് 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രം 22, കൊല്ലവർഷം 1202 ചിങ്ങം 28, 2026 സെപ്റ്റംബർ 13 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:42. 102.3 മെഗാഹെർട്സിൽ FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ഭയത്തോടെയാണ് മനുഷ്യൻ ഓർക്കുക പോലും ചെയ്യാറുള്ളത്. ഭൂകമ്പവും കൊടുങ്കാറ്റും പേമാരിയും അത്യുഷ്ണവും അതിശൈത്യവും മുതൽ സുനാമി വരെ പലപ്പോഴും ജനവാസ കേന്ദ്രങ്ങളെ തന്നെ അപ്പാടെ തീർത്തെറിയാറുണ്ട്. പ്രകൃതി ദുരന്തങ്ങളുടെ കാഠിന്യം ഏറിയോ കുറഞ്ഞോ അനുഭവിച്ചിട്ടില്ലാത്ത രാജ്യങ്ങൾ ലോകത്തുണ്ടാകില്ല. മനുഷ്യസാധ്യമായ മുൻകരുതലുകളെടുത്ത് ദുരന്തങ്ങളെ അതിജീവിക്കാൻ നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ പൂർണ്ണ വിജയം നേടിയിട്ടില്ല. ശാസ്ത്ര ഗവേഷകർക്ക് ഈ രംഗത്ത് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉത്തരം പറയാൻ കഴിയാത്തതായി ഇന്നും അവശേഷിക്കുന്നു. ഇതിനേക്കാൾ അപകടം നിറഞ്ഞതും എന്നാൽ തടയാൻ കഴിയുന്നതുമാണ് മനുഷ്യൻ സൃഷ്ടിക്കുന്ന മഹാദുരന്തങ്ങൾ. യുദ്ധങ്ങൾ, അന്തരീക്ഷ മലിനീകരണം, പരിസ്ഥിതി നാശം, ആണവ വിഷവാതക ചോർച്ചകൾ, അണക്കെട്ടുകൾ, വൻ കെട്ടിടങ്ങൾ എന്നിവയുടെ തകർച്ച, കലാപങ്ങൾ, റോഡപകടങ്ങൾ എന്നിവ തുടങ്ങി ജീവിതശൈലി രോഗങ്ങൾ വരെ നമ്മുടെ തന്നെ സൃഷ്ടിയല്ലെങ്കിൽ മറ്റെന്താണ്? പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്ന പൗരാണിക മനുഷ്യരെപ്പോലും പ്രകൃതി ദുരന്തങ്ങൾ വേട്ടയാടിയിരുന്നു. അപ്പോൾ പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ ഗതി എന്താകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. സ്വാഭാവികമായി ഒഴുകുന്ന നദിയും പ്രകൃതി നൽകുന്ന ഊർജവും മനുഷ്യ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലുകൾ ഒരുക്കിയിരുന്നതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നദികളും കാടുകളും നശിപ്പിച്ച് വൻ അണക്കെട്ടുകൾ ഉണ്ടാക്കുമ്പോൾ, കുന്നുകൾ ഇടിച്ചു നിരത്തി കൃഷിയിടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തിയെടുത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പടുത്തുയർത്തുമ്പോൾ, ഊർജത്തിനു വേണ്ടി മാരകമായ ആണവ നിലയങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ നാം നമ്മുടെ തന്നെ ശവപ്പറമ്പുകളാണ് ഒരുക്കുന്നതെന്ന് ഓർക്കാതെ പോകുന്നു. എല്ലാവർക്കും ശുദ്ധമായ വായുവും ജലവും ഭക്ഷണവും സർവചരാചരങ്ങളുടെയും നിലനിൽപ്പും ഉറപ്പുവരുത്തുന്ന സുസ്ഥിരമായ വികസനത്തെക്കുറിച്ച് പറഞ്ഞ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആധുനിക വികസനം മഹാദുരന്തങ്ങളിലേക്കാണ് മനുഷ്യനെ നയിക്കുകയെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരുന്നു. വികസനമെന്നത് ഭൂരിപക്ഷം ജനങ്ങളുടെയും അനേകം ജീവജാലങ്ങളെയും നാമാവശേഷമാക്കുന്ന നിരന്തരമായ ഒരു നശീകരണ പ്രക്രിയയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പിടി സമ്പന്നർക്ക് താൽക്കാലികമായ ആഡംബര ജീവിതം പ്രദാനം ചെയ്യുന്നു എന്നത് മാത്രമാണ് ഇത്തരം വികസനത്തിൻ്റെ നേട്ടം. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വികസനവും സാമ്പത്തിക ശാസ്ത്രവും മനുഷ്യനിലെ ആർത്തിയും ആസക്തിയും ആളിക്കത്തിക്കുകയും മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുകയുമാണ് ചെയ്യുക. സ്വച്ഛന്ദ സുന്ദരമായ ഗ്രാമീണ ജീവിതം തകർത്ത് പകരം പടുത്തുയർത്തുന്ന ആധുനിക നഗരങ്ങൾ ഒരുതരം കെണികളാണെന്നാണ് ഗാന്ധിജി ഹിന്ദ്സ്വരാജ് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ എഴുതിയത്. അന്ധമായ നഗരവൽക്കരണം അപകടമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പഞ്ചായത്ത് രാജ് എന്ന പുസ്തകത്തിൽ ഗാന്ധിജി ഇങ്ങനെ പറയുന്നു: നഗരങ്ങളുടെ വളർച്ച മനുഷ്യരാശിക്കും ലോകത്തിനും നിർഭാഗ്യകരമായ ഒരു ദുഷിച്ച സംഗതിയായി ഞാൻ കരുതുന്നു. അത് ഇംഗ്ലണ്ടിനും നിശ്ചയമായും ഇന്ത്യക്കും നിർഭാഗ്യകരമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ നഗരങ്ങൾ മുഖേനയാണ് ചൂഷണം ചെയ്തിട്ടുള്ളത്. നഗരങ്ങളാകട്ടെ ഗ്രാമങ്ങളെ ചൂഷണം ചെയ്തു. നഗരങ്ങളിലെ മണിമന്ദിരങ്ങൾ പണിതിട്ടുള്ളത് ഗ്രാമങ്ങളുടെ രക്തമാകുന്ന സിമെന്റ് കൊണ്ടാണ്. ഇന്ന് നഗരങ്ങളുടെ ധമനികളെ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന രക്തം ഗ്രാമങ്ങളിലെ രക്തവാഹിനികൾ കൂടി വീണ്ടും ഒഴുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗ്രാമങ്ങളെ ചൂഷണം ചെയ്തും കൊള്ളയടിച്ചും വളരുന്ന നഗരങ്ങളിൽ യഥാർത്ഥത്തിൽ ജീവിതം ദുസ്സഹമാണ്. പക്ഷേ ആഡംബരങ്ങളുടെയും ആഘോഷങ്ങളുടെയും തിരക്കുകളുടെയും മനുഷ്യബന്ധങ്ങളിലെ ക്രൂരമായ അവഹേളനങ്ങളുടെയും അവഗണനകളുടെയും എല്ലാം നടുവിൽ ഇതൊക്കെ നിസ്സാരവൽക്കരിക്കപ്പെടുന്നുവെന്ന് മാത്രം. വൻ നഗരങ്ങളിലുണ്ടാകുന്ന ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കലല്ല, ആവശ്യങ്ങളെ കഴിയുന്നത്ര പരിമിതപ്പെടുത്തലാണ് മനുഷ്യോചിതമായ വികസനമെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു.
0: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് കെ. പരമേശ്വര ശർമ്മ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടത്തുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് തുടക്കമായത്. ബ്രിക്സ് സമ്മേളനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നൈജീരിയ, ഉഗാണ്ട രാജ്യങ്ങളുടെ വൈസ് പ്രസിഡന്റുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ മുംബൈയിലെത്തി. ഇന്ന് മുംബൈ ഏഷ്യാറ്റിക് സൊസൈറ്റി സന്ദർശിക്കുന്ന അദ്ദേഹം ഹിന്ദി ഭാഷയെ

0: ബഹിരിച്ച് നടക്കുന്ന ആറാമത് അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1386. കഴിഞ്ഞ മാസം 26 ദുരന്തത്തെ തുടർന്ന് 5130 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ 108 ആംബുലൻസിന്റെ സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ എസ്മ പ്രയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. 3 CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കേരളത്തിലെത്തും. കാരന്തൂർ മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടത്തുന്ന പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും വിരുന്നിലും അദ്ദേഹം സംബന്ധിക്കും. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. തുടർച്ചയായ 3 കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രേക്ഷകർക്കായി ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ 6:10 പ്രഭാതഗീതം, 6:37 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൂൺ സ്പൈസസ് കാവ്യധാര, ബാലാമണിയമ്മയുടെ ചിത്രമെഴുത്ത് എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 സ്പോൺസർഡ് പരിപാടി പോപ്ര, മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, വീണ്ടും പവർ കട്ടിന്റെ നാളുകൾ, നോവൽ പാരായണത്തിൽ UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, സേവന വാർത്തകൾ, RCR-ക്കായും എന്ത് പഠിക്കണം എന്താകണം, 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 വിടരുന്ന മുട്ടുകളിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 8:30 വിചാരം, കണ്ണൂർ സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രദീപ് ബിജയുമായി അഭിമുഖം, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 9:15 അഭിപ്രായവേദി, 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം, 11:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ ഓർമ്മചിന്ത, 3:00 ആകാശവാണി FM വാർത്തകൾ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി പെരുമ്പിള്ളി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ന്യൂസ് ഇൻ ഇംഗ്ലീഷ്, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, കഥകളി കലാകാരന്റെ കൃഷി നന്മ, മുടക്കുഴ ബൈജുകുമാർ പങ്കെടുക്കുന്നു, 7:20 തമിഴ് ചലച്ചിത്രഗാനം, 7:35 വാർത്തകൾ, 7:35 മുതൽ FM ഈവനിംഗ്, സമകാലികം, വീണ്ടും പവർ കട്ടിന്റെ നാളുകൾ, 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 യുവവാണി. അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ.
4: This is Akashvani, the news read by Renu Kataria. Today is the second and final day of the BRICS summit. The two-day summit began yesterday at Bharat Mandapam in New Delhi. The BRICS nations adopted the New Delhi Declaration 2026 on the first day of the summit itself. The BRICS nations reiterated their commitment to the peaceful resolution of international disputes through dialogue, consultation and diplomacy.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കെസ്റ്റർ പാടിയ ഗാനം രചന ബേബി ജോൺ കളയന്താനി, സംഗീതം കെ ജി പീറ്റർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
3: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വിൽ സ്വരാജ് പാടിയത്, രചന കരൺജി, സംഗീതം PD സൈഗാൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. നെടുമങ്ങാട് വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 17 സൗജന്യ കോൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ 9446911451 എന്ന നമ്പറിൽ വിളിച്ച് ഈ മാസം 16 മുൻപായി രജിസ്റ്റർ ചെയ്യുക. 9446911451. MS സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഈ മാസം 15 നാമനിർദ്ദേശം സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 044-22-541-229, 044-22-541-229. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചറൽ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്ക് www.admissions.ke.in എന്ന വെബ് പോർട്ടൽ സന്ദർശിക്കുക. www.admissions.ku.in. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ ഈ മാസം 17-18 തീയതികളിൽ വയോജനങ്ങൾക്ക് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിലും ഈ മാസം 24-25 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കർഷകർക്കായി രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി നേരിട്ടോ അല്ലാതെയോ മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യുക. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 7736-33-6528, 7736-33-65-28. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 23 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് https://celku.in/elearning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പരിശീലന കോഴ്സിൽ ചേരാം. 2 ഒക്ടോബർ ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 047-24-38-566, 047-24-38-566. തകഴി, അമ്പലപ്പുഴ, നോർത്ത്, നെടുമുടി കൃഷിഭവനങ്ങളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശപ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതത് കൃഷിഭവനിൽ ഉടനെ അറിയിക്കേണ്ടതാണ്. ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,400 രൂപ, കൊപ്ര 16,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,400, അൺഗാർബിൾഡ് 70,400, RSS റബ്ബർ RSS 4 27,400, RSS 5 26,900. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.
1: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി കൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം 13 മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്. നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: രാജ്യങ്ങളുടെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ബഹുമാനിച്ച് പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ബ്രിക്സ് ഉച്ചകോടിയിൽ ആഹ്വാനം. സംസ്ഥാനത്ത് ഒക്ടോബർ മുതൽ സമഗ്ര വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം സംബന്ധിച്ച് പഠിക്കാൻ എൽ ഡി എഫ് സർക്കാർ നിയോഗിച്ച ഡോക്ടർ എം എ ഖാദർ കമ്മിറ്റിയുടെ ശുപാർശകൾ പുതിയ സർക്കാർ അവസാനിപ്പിക്കുന്നു. ശിശുവികസന സേവനങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത ജോലികളിൽ നിന്നും സർവേകളിൽ നിന്നും അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും ഒഴിവാക്കി പുതിയ സർക്കാർ ഉത്തരവ്. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങും. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും US താരം ബെൻ ഷെട്ടനും ഏറ്റുമുട്ടും.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.

0: പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: സമയം 6:34 16 സെക്കൻഡ്.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: പ്രിയരെ, ഇന്ന് ബാലാമണിയമ്മ രചിച്ച ചിത്രമെഴുത്ത് എന്ന കവിത കേൾക്കാം.

0: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
4: എന്നാ മൈജിയിലേക്ക് പോകൂ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
5: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

0: ഇന്ന് ചൊവ്വയാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വ്യാഴമാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
1: ആണെങ്കിൽ. ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
0: ആണെങ്കിലും ഒന്നുമില്ല തങ്കമ്മേ, കൊച്ചി FM 102.3 വെച്ചാ കേക്കാം ദീപസ്തംഭം മഹാശ്ചര്യം.
1: രാവിലെ 7:20 ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.
2: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ആകാശവാണി കൊച്ചിഎഫും 102.3 സമയം 6 മണി കഴിഞ്ഞ് 42:30. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ കേൾക്കാം FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് സ്പോൺസർഡ് പരിപാടി പോപ്ര. ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ. ആരോഗ്യക്കുറിപ്പുകൾ ദീപസ്തംഭം മഹാശ്ശേരി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
2: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
1: CKYC എന്ന് വെച്ചാ?
2: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-digit ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
1: RBI പറയുന്നു,
2: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്താൻ കൊച്ചിൻ ഷിപ്പ്യാർഡും DP ഡ്രൈഡോക്സ് വേൾഡും ധാരണാപത്രം ഒപ്പിട്ടു. സോളാർ മേഖല വ്യവസായമായി കണ്ട് നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. ഏഷ്യാ കപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടത്തുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിച്ചത്. 4ാം തവണയാണ് ഇന്ത്യ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
4: ഉച്ചകോടിയുടെ ആദ്യ ദിവസം ബ്രിക്സ് രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചു. ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് പ്രതിബദ്ധത ബ്രിക്സ് രാജ്യങ്ങൾ ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയിൽ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുകയും പരമാവധി സംയമനം പാലിക്കാനും സാഹചര്യം കൂടുതൽ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തു. എല്ലാത്തരം ഭീകരവാദത്തെയും നേരിടുന്നതിന് നേതാക്കൾ പ്രതിബദ്ധത അറിയിച്ചു. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയ സമ്മേളനത്തിൽ 11 ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും പങ്കെടുക്കുന്നു. ബെലാറസ്, ബൊളീവിയ, കസാഖിസ്ഥാൻ, ക്യൂബ, മലേഷ്യ, നൈജീരിയ, തായ്ലൻഡ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് 10 പങ്കാളിത്ത രാജ്യങ്ങൾ. സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളുടെ വൈസ് പ്രസിഡന്റുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.
3: പ്രധാനമന്ത്രി ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിയിൽ ഗാല അത്താഴ വിരുന്നതിനിടെ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടി ബ്രിക്സ് സിംഫണി ശ്രദ്ധേയമായി. ബ്രിക്സ് അംഗങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും സംഗീതജ്ഞരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരുന്നു സിംഫണി. ഒരു താളം നിരവധി സംസ്കാരങ്ങൾ എന്നതായിരുന്നു സിംഫണിയുടെ ലക്ഷ്യം. ബ്രിക്സ് കുടുംബത്തിന്റെ വൈവിധ്യം, സാംസ്കാരിക സമ്പന്നത, ഒരുമയുടെ ചൈതന്യം എന്നിവ പ്രതിഫലിപ്പിച്ച സിംഫണിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വ്യത്യസ്ത ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചു. സാംസ്കാരിക വൈവിധ്യത്തിന്റെ നാടായ ഇന്ത്യയുടെ സമ്പന്ന സംസ്കാരങ്ങളെയും വൈവിധ്യമാർന്ന നാഗരികതകളെയും സിംഫണി പ്രദർശിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ മുംബൈയിലെത്തി. ഇന്ന് മുംബൈ ഏഷ്യാറ്റിക് സൊസൈറ്റി സന്ദർശിക്കുന്ന അദ്ദേഹം ഹിന്ദി ഭാഷയെ അധികരിച്ച് നടക്കുന്ന 6ാമത് അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നാളെ വാഷിയിൽ സിഡ്കോ എക്സിബിഷൻ സെന്ററിൽ രാജഭാഷാ സമ്മേളനത്തിലും അമിത്ഷാ പങ്കെടുക്കും. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിന് കൊച്ചിൻ ഷിപ്പ്യാർഡും DP ഡ്രൈഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ന്യൂഡൽഹി നടന്ന ബ്രിക്സ് ഉച്ചകോടി 2026 ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും UAE അസിസ്റ്റന്റ് വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷ്മിയുടെയും സാന്നിധ്യത്തിൽ ഡ്രൈഡോക്സ് വേൾഡ് CEO ക്യാപ്റ്റൻ റാഡോ അൻറോളോവിക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോസ് വിജയുമാണ് ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചത്. എഞ്ചിനീയറിംഗ്, ഫാബ്രിക്കേഷൻ, അനുബന്ധ മാരിടൈം സേവനങ്ങൾ, കപ്പൽ അറ്റകുറ്റപ്പണി എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സംയുക്ത

0: സംരംഭത്തിന്റെ മുഖ്യ ലക്ഷ്യം. കൊച്ചിയുടെ മാരിടൈം സേവന കേന്ദ്രമെന്ന സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കേരളത്തിൽ ഈ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഇതോടെ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും UAE മന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷിമിയും പറഞ്ഞു. സോളാർ മേഖലയെ വ്യവസായമായി കണ്ട് ഈ രംഗത്തെ നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ജലവൈദ്യുത പദ്ധതികളുടെ പരിമിതിയും തെർമൽ ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കേരളത്തെ പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് തിരിയേണ്ട സാഹചര്യമുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൊച്ചിയിൽ എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്ര വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാനുള്ള അവസരമായാണ് ഗവൺമെന്റ് കാണുന്നത്. ആവശ്യമായ വൈദ്യുതിയുടെ 15% മാത്രമാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി പുറത്തുനിന്ന് വാങ്ങുന്നതിനാൽ നിലവിലെ 13,000 കോടി രൂപയുടെ വാങ്ങൽ ചെലവ് ഈ വർഷം 16,000 കോടി കവിയാൻ സാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ എസ്മ പ്രയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി കെ മുരളീധരൻ മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് നൽകി. 108 ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. വിവിധ സംഘടനകൾ ഇത്തരത്തിൽ സമരം ചെയ്യുന്നത് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിലാണ് സമരങ്ങളെ ശക്തമായി നേരിടാൻ ഗവൺമെന്റ് തീരുമാനിച്ചതെന്ന് കെ മുരളീധരൻ അറിയിച്ചു. 3 ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ 14 ജില്ലകളിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 300-ൽ പരം പേർ യോഗത്തിൽ പങ്കെടുക്കും. കണ്ണൂർ റോഡിലെ AKG ഓഡിറ്റോറിയത്തിലാണ് സംസ്ഥാന കമ്മിറ്റി നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സമഗ്ര അവലോകനവും സംസ്ഥാന ഭരണമാറ്റവും സമകാലിക വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ ബഹുജന റാലിയോടെ യോഗം സമാപിക്കും. നേപ്പാൾ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1386. കഴിഞ്ഞ മാസം 26-നുണ്ടായ ദുരന്തത്തെ തുടർന്ന് 5130 പേരെ ഇനിയും കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 കലാശപ്പോരാട്ടം. 7 തവണ ചാമ്പ്യന്മാരായ ഇന്ത്യ ഗ്രൂപ്പ് എയിൽ 3 വിജയങ്ങളോടെയാണ് ഒന്നാമതെത്തിയത്. സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ കടന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3 മത്സര 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിന് ഇന്ന് തുടക്കമാകും. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 ആദ്യ മത്സരം. 2-ാം മത്സരം മറ്റന്നാളും 3-ാം മത്സരം വ്യാഴാഴ്ചയും ഡൽഹിയിൽ നടക്കും. കണ്ണൂരിൽ ആരംഭിച്ച സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1-ാം സ്ഥാനത്ത്. ഗെയിംസിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: റെസ്ലിംഗ് മത്സരങ്ങളിലെ 60 ഇനങ്ങളിൽ 20 എണ്ണം ഇന്നലെ പൂർത്തിയായപ്പോൾ 6 സ്വർണവും 3 വെള്ളിയും 2 വെങ്കലവുമായാണ് കണ്ണൂർ മുന്നിട്ട് നിൽക്കുന്നത്. 5 സ്വർണവും 2 വെള്ളിയും 5 വെങ്കലവുമായി തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും 1 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവുമായി കൊല്ലം 3-ാം സ്ഥാനത്തുമുണ്ട്. ജിംനാസ്റ്റിക്സ്, റെസ്ലിംഗ്, തോയ്ക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളിലായി 2300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വരെ നടക്കുന്ന മത്സരത്തിൽ ഇന്ന് തലശ്ശേരി സായി സെന്ററിൽ ജിംനാസ്റ്റിക്സും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റെസ്ലിംഗ് തൈക്കൊണ്ടോ മത്സരവും നടക്കും. ഉച്ചയ്ക്ക് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സണ്ണി ജോസഫ് ഗെയിംസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കേരളത്തിലെത്തും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും വിരുന്നിലും സംബന്ധിക്കും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് അൻവർ ഇബ്രാഹിം വൈകിട്ടോടെ കോഴിക്കോട്ടെത്തുന്നത്. ഇത് 2-ാം തവണയാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. പ്രധാനമന്ത്രിയാകുന്നതിന് 1 മാസം മുമ്പ് 2022 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കേരള സന്ദർശനം. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ഇന്ന് വൈകിട്ട് 5 മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. VVIP കടന്നുപോകുന്ന സമയത്ത് റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ യാത്ര പുറപ്പെടേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. പ്രശസ്തമായ വല്ലാർപാടം ബസിലിക്കയിലേക്കുള്ള മരിയൻ തീർത്ഥാടനം ഉച്ചകഴിഞ്ഞ് 3:00 എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ നടത്തും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. വല്ലാർപാടം തിരുനാളിന് ഉയർത്താനുള്ള പതാക അതിരൂപതയിലെ വിവിധ അൽമായ നേതാക്കൾ ആർച്ച് ബിഷപ്പിൽ നിന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് ജപമാല കൈകളിലേന്തി പ്രാർത്ഥനയുമായി വിശ്വാസി സമൂഹം തീർത്ഥാടനം നടത്തും. വൈകിട്ട് പൊന്തിഫിക്കൽ ദിവ്യബലിയും നടത്തും. ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയം സൃഷ്ടിക്കാനുള്ള ഉപകരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം

0: പി ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂരിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലും അനിയന്ത്രിത പവർക്കട്ടിലും പ്രതിഷേധിച്ച് യുവമോർച്ച കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി സണ്ണി ജോസഫിന്റെ ഇരിട്ടി പയഞ്ചേരി മുക്കിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യുവമോർച്ച കണ്ണൂർ സൌത്ത് ജില്ലാ അധ്യക്ഷൻ അർജുൻ വാസുദേവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സബ് ജൂനിയർ ഇന്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ദേവഗിരി കോളേജ് ഗ്രൌണ്ടിൽ തുടക്കമായി. ഇടുക്കിയും എറണാകുളവും തമ്മിലെ ആദ്യ മത്സരത്തിൽ എറണാകുളം 4-2 വിജയിച്ചു. കോട്ടയവും കണ്ണൂരും തമ്മിൽ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് കണ്ണൂർ വിജയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്താൻ കൊച്ചിൻ ഷിപ്പ്യാർഡും ഡിപി ഡ്രൈഡോക്സ് വേൾഡും ധാരണാപത്രം ഒപ്പിട്ടു. സോളാർ മേഖല വ്യവസായമായി കണ്ട് നിക്ഷേപകരെ പിന്തുണയ്ക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസത്തെ സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം ഡയറിയിലേക്ക്. ചിന്താശകലം. എന്റെ പ്രവൃത്തിയെപ്പറ്റി മറ്റൊരാൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്റെ തന്നെ വിലയിരുത്തലാണ്. എന്റെ പ്രവൃത്തിയെപ്പറ്റി മറ്റൊരാൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്റെ തന്നെ വിലയിരുത്തലാണ്. ഹോമി ജെ ഭാബ. ഈ ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി.

ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, വിഖ്യാത ശാസ്ത്രജ്ഞൻ ഹോമി ജെ ഭാഭ 1966 ഒരു വിമാനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ഹിമാലയത്തിലെ ഒരു കൊടുമുടിയുടെ പേര് നൽകിയിരുന്ന എയർ ഇന്ത്യ വിമാനം ആൽപ്സിലെ ഒരു കൊടുമുടിയിലാണ് തകർന്നു വീണത്. ഏതൊക്കെയാണ് ഈ കൊടുമുടികൾ? ചോദ്യമൊരിക്കൽ കൂടി, വിഖ്യാത ശാസ്ത്രജ്ഞൻ ഹോമി ജെ ഭാഭ 1966 ഒരു വിമാനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ഹിമാലയത്തിലെ ഒരു കൊടുമുടിയുടെ പേര് നൽകിയിരുന്ന എയർ ഇന്ത്യ വിമാനം ആൽപ്സിലെ ഒരു കൊടുമുടിയിലാണ് തകർന്നു വീണത്. ഏതൊക്കെയാണ് ഈ കൊടുമുടികൾ? ഉത്തരം പറയാം പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷത്തിലേക്ക്. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ രാവിലെ 9 സൃഷ്ടിപഥം, ജില്ലാ കൺവെൻഷൻ, പുസ്തക പ്രകാശനം, കവിയരങ്ങ്. വൈകിട്ട് 6 കഥകളി, രാവണ വിജയം. ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 6 ഗ്രാമസഭായോഗം വൈകിട്ട് 3 പാർത്ഥസാരഥി ക്ഷേത്രം ഹാളിൽ. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

സേവന വാർത്ത. നെടുമ്പാശ്ശേരി ആവണംകോട് സ്വയംഭൂ സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഒക്ടോബർ 21 വിജയദശമി ദിവസത്തെ വിദ്യാരംഭത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു.

ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.avanamkoodasaraswathi.com വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി 9846151002 എന്ന നമ്പറിൽ വിളിക്കാം. നവരാത്രിയുടെ ഭാഗമായി നടത്തിവരുന്ന 35th നവരാത്രി ക്ലാസിക്കൽ നൃത്തസംഗീതോത്സവത്തിന്റെ സംഗീതാരാധന നടത്താൻ താൽപ്പര്യമുള്ളവർക്കും ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യാം. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള സംഗീതോത്സവം, നൃത്തോത്സവം എന്നിവയ്ക്കുള്ള അപേക്ഷാ ഫോമുകൾ ദേവസ്വം ബുക്ക് സ്റ്റോൾ വഴി ഈ മാസം 20 വരെ വിതരണം ചെയ്യും. ഈ മാസം 25 പൂരിപ്പിച്ച് തിരികെ നൽകേണ്ടതാണ്.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 7 മണി. സ്പോൺസർഡ് പരിപാടി കേൾക്കാം. പോപ്രാ.

0: നമസ്കാരം. നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ കൂടെ സർ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പൊതുവേ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ മരുന്നും ഭക്ഷണവും ഇതൊക്കെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും തോന്നുന്നുണ്ടോ? ഇല്ല. അതിന് നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വ്യായാമം നമുക്ക് വേണം. വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മൾ അധ്വാനിക്കുന്നവരത് നിർത്തി വീണ്ടും ജിമ്മിൽ പോകണം എന്നുള്ള അർത്ഥത്തിൽ അല്ല നമ്മൾ കാണേണ്ടത്. നമ്മളുടെ പരമാവധി നമ്മുടെ ശരീരത്തിന് ആ ഒരു കൂടുതൽ മൂവ്മെൻ്റ് കിട്ടത്തക്ക രീതിയിലുള്ള അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് ഡോക്ടർ ബേബി ചക്രവാണി സാറ് നമ്മുടെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്?
1: നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾക്ക് എല്ലാത്തിനും കാരണം നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് നമ്മുടെ ശരീരം ചെയ്യാത്തതുമാണ്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സർസൈസ് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് കൂട്ടുക എന്നുള്ളതാണ്. കാരണം റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ മാറ്റം വരണതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ഹെൽത്തും അതുപോലെ തന്നെ പല രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഈ എക്സർസൈസിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ എക്സർസൈസ് അല്ലെങ്കിൽ യോഗ പോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും നമ്മുടെ തലച്ചോറിന് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ നിറഞ്ഞ രക്തം എത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ പെർഫോമൻസും അതുപോലെ ബ്രെയിൻ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ബെനിഫിറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ എക്സർസൈസിൽ പഠനം നടത്തിയേക്കുന്ന കൂടുതൽ കാര്യങ്ങൾ പറയണത് നമുക്ക് കൂടുതൽ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറിൻ്റെ കൂടുതൽ കണക്ഷൻസ് എക്സ്പാൻഡ് ചെയ്യുക. അത് നമ്മൾ പറയണമെന്ന് വെച്ചാൽ കൂടുതൽ ശിഖരങ്ങൾ ഓരോ ന്യൂറോൺസിനും ഉണ്ടാകും, അതനുസരിച്ച് കൂടുതൽ ബ്രെയിൻ കണക്ടിവിറ്റി കൂടുമെന്നുള്ളതാണ്. അപ്പോൾ അത് കൂടാതെ നമുക്ക് പല രീതിയിലുള്ള എന്താണ് തലച്ചോറിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ നമ്മൾ പറയുന്ന സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് കുറയും, അതുകൂടാതെ പല രീതിയിലുള്ള ബ്രെയിനിന് ബെനിഫിഷ്യലായിട്ടുള്ള ഇഫക്റ്റ് എല്ലാം ഈ ഒരു വ്യായാമത്തിലൂടെയൊക്കെ കിട്ടുമെന്നാണ് നമ്മൾ പഠനങ്ങളെല്ലാം പറയുന്നത്.
0: അതായത് നമ്മൾ ഒരു നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു അവബോധം, അറിവ്, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ വളരെ വളരെ പ്രധാനം. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ചികിത്സാ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സമ്പ്രദായം മാത്രമല്ല, അത് വേണ്ട എന്നൊരിക്കലും നമ്മൾ പറയുന്നില്ല. പക്ഷേ ജീവിതത്തിൽ നമ്മളൊരു പക്ഷേ എല്ലാവർക്കും രാവിലെ വ്യായാമം ചെയ്യാൻ പറ്റണമെന്നില്ല, ഒരു പാടത്ത് പണിയെടുക്കുന്ന ഒരാൾ. പക്ഷേ അത് തന്നെ നമ്മുടെ ജീവിതശൈലിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നന്നായിട്ട് കൃഷി ചെയ്യുക, നന്നായിട്ട് വീട്ടുപണി ചെയ്യുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റീസ്, നമ്മൾ പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ രാവിലെ സ്കൂട്ടറിന് പകരം നടന്നു പോവുക, ഇങ്ങനെയുള്ള ജീവിതചര്യകൾ നമ്മളുണ്ടെങ്കിൽ അത് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള കൂടുതൽ ആരോഗ്യത്തിനും ബുദ്ധിപരമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്കത് കൂടുതൽ ഉപകാരപ്പെടുത്താൻ പറ്റും എന്നാണ് ന്യൂറോ സയൻസിൻ്റെ പഠനങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത് അല്ലേ?
1: അത് തീർച്ചയായിട്ടും അതാണ് നമുക്ക് ഇപ്പോൾ പഠനങ്ങളിൽ നിന്നെല്ലാം കാണാൻ പറ്റുന്നത്. അതുകൂടാതെ നമ്മൾ തന്നെ നമ്മുടെ ഒരു ജീവിതത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എപ്പോൾ കൂടുതൽ സെഡൻട്രി ലൈഫിലേക്ക് മാറിയിട്ടുണ്ടോ അപ്പോഴെല്ലാം നമുക്ക് അസുഖങ്ങൾ കൂടണ ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക, അപ്പോൾ ആക്ടിവിറ്റി ആണ് നമ്മുടെ ഓവറോൾ

0: നമ്മുടെ ഹെൽത്തിന് ആവശ്യം. അത് തന്നെയാണ് ബ്രെയിൻ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഈ ഹെൽത്തി ബ്രെയിൻ ഫോർ എ ഹെൽത്തി സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കൂടുതൽ നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്താം. അത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യണം. പുതിയ പുതിയ ആക്ടിവിറ്റി, ബ്രെയിൻ ആക്ടിവിറ്റിയും അതുകൂടാതെ ഇങ്ങനത്തെ രീതിയിലുള്ള എക്സർസൈസ്. അപ്പോൾ എക്സർസൈസ് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പറയണ, പല രീതിയിലുള്ള ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യണ ആക്ടിവിറ്റീസ് എല്ലാം ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുവഴിയാണ് നമുക്ക് ആ ഒരു ഹെൽത്തി ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്.
1: പ്രിയപ്പെട്ടവരെ, ഇന്നാണ് കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ ഈ പരിപാടി തുടങ്ങുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വിളിക്കുക 7012796027. ഡോക്ടർ രമ്യ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7012796027. കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രവാണിയോടൊപ്പം ഞാൻ ബാലനാരായണൻ. നിർവഹണം അൻപ്. ടൈറ്റിൽ മ്യൂസിക് സാരംഗ് സനു ഗോപിനാഥ്. Stay active and protect your daily energy. Let's build a healthy brain for a healthy society.
2: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
3: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
2: ബിട്ടാപ്പിളിൽ ഏജൻസീസ്. സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
3: 60,000 മുതൽ 99,999 വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
4: ഉപഭോക്താക്കൾ അറിയാൻ
5: ഡോക്ടറുടെ ഭാഗത്തു നിന്നും LAVH ലാപ്രോസ്കോപ്പിക് അസിസ്റ്റന്റ് വജൈനൽ ഹിസ്റ്ററെക്ടമി സർജറി ഗുരുതരമായ ചികിത്സാ പിഴവ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റോഡിൽ പ്രവർത്തിക്കുന്ന GG ഹോസ്പിറ്റലും ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ വത്സമ്മ ചാക്കോയും ഗുരുതരമായ ചികിത്സാ പിഴവ് വരുത്തി സേവനത്തിൽ അതീവ വീഴ്ചയുണ്ടാക്കി. 22,00,000 രൂപ 12% പലിശ സഹിതം പരാതിക്കാരിയായ കാക്കനാട് കുസുമഗിരിയിലുള്ള 66 വയസ്സുള്ള ലീലാമ ജോസഫിന് നൽകണമെന്ന് കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടു. പരാതിക്കാരി ലീലാമ ജോസഫ് തന്റെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം മുംബൈയിലെ ഒരു പ്രമുഖ ഡോക്ടറെ കണ്ടിരുന്നു. അദ്ദേഹം പരാതിക്കാരിയുടെ ഗർഭാശയം നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. തന്റെ ബന്ധുക്കളെല്ലാം തിരുവനന്തപുരത്ത് താമസിക്കുന്നതിനാലും സൗകര്യം കണക്കിലെടുത്തും പരാതിക്കാരി ലീലാമ ജോസഫ് തിരുവനന്തപുരത്തുള്ള GG ഹോസ്പിറ്റലിലേക്ക് റഫറൻസ് തേടുകയും പ്രസ്തുത ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ വത്സമ്മ ചാക്കോയെ കാണുകയും ചെയ്തു. മുംബൈയിലെ പ്രമുഖ ഡോക്ടർ നൽകിയ റഫറൻസ് കത്ത് പ്രകാരം പരാതിക്കാരിക്ക് തന്നെ LAVH സർജറി ചെയ്യേണ്ടതുണ്ടെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. അതനുസരിച്ച് 2003 സെപ്റ്റംബർ 17 തിരുവനന്തപുരം GG ഹോസ്പിറ്റലിൽ പരാതിക്കാരിയെ അഡ്മിറ്റ് ചെയ്തു. സെപ്റ്റംബർ 18 രാവിലെ പരാതിക്കാരിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. ലീലാമ ജോസഫ് ആവശ്യപ്പെട്ടത് TAH/BSO, അതായത് ടോട്ടൽ അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി അഥവാ ബൈലാറ്ററൽ സാൽപിംഗോ ഊഫറക്ടമി എന്ന ചികിത്സാ രീതിയായിരുന്നു. എന്നാൽ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ വത്സമ്മ ചാക്കോ അത് LAVH സർജറിയാക്കി മാറ്റി. ഈ നടപടിക്രമങ്ങൾക്കിടയിൽ പരാതിക്കാരിയുടെ മൂത്രസഞ്ചിയും ഗർഭാശയവും തമ്മിൽ ഒട്ടിപ്പിടിച്ച നിലയിൽ ആയിരുന്നതിനാൽ ഗർഭാശയം നീക്കം ചെയ്യുന്നതിനിടെ മൂത്രസഞ്ചിക്ക് ചില പരിക്കുകൾ സംഭവിക്കുകയും മൂത്രസഞ്ചിയുടെ കഴുത്തിൽ ഏതാനും തയ്യലുകൾ ചെയ്ത് ഡോക്ടർ അത് പരിഹരിക്കുകയും ചെയ്തു. എന്നാൽ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പരാതിക്കാരിക്ക് മൂത്രം ചോരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പരാതിക്കാരി ഡോക്ടർ വത്സമ്മ ചാക്കോയെ വിവരമറിയിച്ചു. ഡോക്ടർ വത്സമ്മ GG ഹോസ്പിറ്റലിലെ സീനിയർ യൂറോളജിസ്റ്റായ ഡോക്ടർ ശശികുമാറിനെ വിളിച്ചു വരുത്തി. അദ്ദേഹം സർജറിയിലൂടെ പരാതിക്കാരിയുടെ വയറ് തുറന്ന് മൂത്രസഞ്ചി പരിശോധിച്ചു. അപ്പോൾ മൂത്രസഞ്ചിയുടെ കഴുത്തുഭാഗത്ത് താഴെ നിന്ന് തയ്യലിട്ട രീതിയിലുള്ള ചെറു പരിക്കുകൾ കണ്ടു. ഇതുകൂടാതെ മറ്റു പരിക്കുകളും ശ്രദ്ധയിൽപ്പെട്ടു. ഇക്കാരണങ്ങളാൽ പരാതിക്കാരിക്ക് മൂത്രം ഒട്ടും പുറത്തു പോകാത്ത അവസ്ഥയുണ്ടായി. തുടർന്ന് തിരുവനന്തപുരത്തെ മറ്റൊരു ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റ് ഡോക്ടർ വിക്രമൻ കെയറിനെ വിളിച്ചു വരുത്തി. അദ്ദേഹം പരിശോധിക്കുകയും അടുത്ത ദിവസം വരെ നിരീക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പിറ്റേന്നും മൂത്രം ഒട്ടും പുറത്തു പോകാത്ത അവസ്ഥ തുടർന്നതിനാൽ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ വിമൽ

ഇന്നലെയെ വിളിച്ചു വരുത്തുകയും അവരുടെ നിർദ്ദേശപ്രകാരം പരാതിക്കാരിയെ കിങ്സ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ വെച്ച് യൂറോളജിസ്റ്റായ ഡോക്ടർ വിക്രമൻ കയർ മറ്റൊരു ലാപ്രോട്ടമി

0: എന്നിട്ടും പരാതിക്കാരിക്ക് മൂത്രം ചോരുന്ന പ്രശ്നം തുടർന്നു. അതിനാൽ പരാതിക്കാരിയെ മുംബൈ ജസ്റ്റ്ലോക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കൂടുതൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുകയും ചെയ്തു. ഡോക്ടർ വത്സമ്മ ചാക്കോയുടെയും ജി ഹോസ്പിറ്റലിന്റെയും അശ്രദ്ധമായ പ്രവർത്തനം കാരണം 140 ദിവസത്തെ ആശുപത്രി വാസത്തിനിടയിൽ 5 പ്രധാന ശസ്ത്രക്രിയകൾക്ക് പരാതിക്കാരി വിധേയയാകേണ്ടി വന്നു. പരാതിക്കാരി സംസ്ഥാന ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. വിശദമായ തെളിവെടുപ്പിനു ശേഷം 22 ലക്ഷം രൂപ 12% പലിശയോടെ ചികിത്സിച്ച ഡോക്ടറും ആശുപത്രിയും നൽകണമെന്ന് സംസ്ഥാന ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ദേശീയ ഉപഭോക്തൃ കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ ഹർജി തള്ളിക്കളയുകയും ചെയ്തു. തുടർന്ന് പരാതിക്കാരിയെ ചികിത്സിച്ച ഡോക്ടർ വത്സമ്മ ചാക്കോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി നൽകി. നിയമതത്വങ്ങൾ തെറ്റായി പ്രയോഗിച്ചതിനെ കുറിച്ചാണ് റിട്ട് ഹർജിയിൽ ഡോക്ടറുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വാദിച്ചത്. റെസ് ഇപ്സ ലൊക്കിറ്റർ, അതായത് ദ തിങ് സ്പീക്സ് ഇറ്റ്സെൽഫ്, ഇത് ഒരു നിയമതത്വമാണ്. ഈ തത്വം തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടത് എന്നും അതുകൊണ്ട് ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നും ഹൈക്കോടതിയിൽ അദ്ദേഹം വാദിച്ചു. പക്ഷേ ഹൈക്കോടതി ഈ വാദത്തോട് യോജിച്ചില്ല. കിഷൻ റാവു വേഴ്സസ് നിഖിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കേസിൽ ഈ തത്വം പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതുപോലെ 2018 CPL ആശിഷ് കുമാർ ചൌഹാൻ കേസിലും റെസ് ഇപ്സ ലൊക്കേറ്ററിനെ കുറിച്ചുള്ള തത്വങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി ഇങ്ങനെ വിലയിരുത്തി. സംസ്ഥാന ഉപഭോക്തൃ കോടതിയും ദേശീയ ഉപഭോക്തൃ കോടതിയും നടത്തിയ കണ്ടെത്തലുകൾ മെഡിക്കൽ രേഖകളുടെയും യോഗ്യതയുള്ള മെഡിക്കൽ വിദഗ്ധരുടെയും വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ ഒരു സാഹചര്യത്തിലും റിട്ട് ഹർജിയിലെ വാദങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. 2003 നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കേസാണിത്. ഇപ്പോൾ ഏകദേശം 23 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. തന്നെ ചികിത്സിച്ച ഡോക്ടറുടെ അശ്രദ്ധ മൂലം തനിക്ക് വലിയ ബുദ്ധിമുട്ടും ദുരിതങ്ങളും ഉണ്ടായെന്നുള്ള പരാതിക്കാരിയുടെ വാദങ്ങൾ ശരിയാണെന്ന് രേഖകളിൽ നിന്ന് കാണാമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ട ഉത്തരവുകളിൽ ഇടപെടാൻ ന്യായമായ കാരണങ്ങൾ ഒന്നും തന്നെയില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും റിട്ട് ഹർജി തള്ളിക്കളഞ്ഞ് ഉത്തരവിടുകയും ചെയ്തു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടുന്ന് വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
3: പക്ഷേ കിട്ടാൻ സമയം എടുക്കൂലേ?
2: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: എന്നാ മൈ തന്നെ പോവാം.
2: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.

0: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
1: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറിമസാലകൾ.
1: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: പാട്ടോർമയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് നടൻ ശങ്കർ.
4: ഒരു തലയരാഗത്തിന്റെ ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഓഡിഷനിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ഞാൻ ഒരു തലയരാഗം സൂപ്പർ ഹിറ്റായി. നവോദയ അന്ന് പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു തലയരാഗം വന്ന് ഒരു മാസമായിട്ട് ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെ അവരവിടെ വന്ന് ഈ പടം കണ്ടു. എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ ഫോട്ടോസ് ഒന്നും അയച്ചിട്ടില്ല, ബിക്കോസ് എന്നെ ഈ സിനിമ കണ്ടാണ് വിളിച്ചത്. പിന്നെ ഓഡിഷന് പോയി. ഓഡിഷന് പോയപ്പോൾ അവർ എൻ്റെ അടുത്ത് ഒരു സീൻ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. അത് ആ സിനിമ കണ്ടവർക്ക് ചിലപ്പോൾ അറിയാം. പൂർണിമ ജയറാം മരിച്ചു കിടക്കുമ്പോൾ ഞാൻ വന്ന് കാണുന്നൊരു സീനുണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു ആക്ഷൻ സീനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വന്ന് എൻ്റെ എമോഷൻസ് ആക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെ എൻ്റെ എമോഷൻ ഞാനത് അവിടെ ആക്ട് ചെയ്ത് കാണിച്ചവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ ആ സിനിമയിലേക്ക് സെലക്ട് ചെയ്തു. അതിന് ഒരു കുറേ മാനറിസവും സ്റ്റൈലും ഉണ്ടായിരുന്നു. മറ്റേ ഷോള്, പിന്നെ കൈകൊണ്ട് ഐ വോണ്ട് കിസ് എന്ന് പറയുന്ന ഒരു സംഭവം, പിന്നെ ആ ചോക്ലേറ്റിൻ്റെ ഒരു സംഭവമാണത്. എല്ലാവരും വന്ന് പറയുമായിരുന്നു അന്ന് ആ ചോക്ലേറ്റ് കൊണ്ട് ഞങ്ങൾ ഡോൾ ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഈ അത് അന്നല്ല കേട്ടോ, ഇന്നും. ബിക്കോസ് ആ സിനിമ കണ്ടിട്ടുള്ള ആളുകൾ ഇന്നും പല സ്ഥലങ്ങളിലും ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദം എത്രയോ ഫോറിൻ കൺട്രീസിലുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ കാണുമ്പോൾ പറയും, ഞാൻ ഇങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ഇതാണ് എൻ്റെ സ്റ്റൈല്, ഫോളോ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയും. ആ 45 years ആയി ഇപ്പോൾ. മിഴിയോരം, നാച്ചുറലി അതൊരു എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണ് മിഴിയോരം.

0: ഇന്ന് ഓർമ്മകൾ പങ്കുവച്ചത് നടൻ ശങ്കർ.
1: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മോൺ കറിമസാലകൾ.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് യൂട്രസും ഓവറീസുമാണ്.

0: യൂട്രസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഓവറീസും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള മെയിൻ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറീസ് ആണ്, അതായത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളും മാറിയ ജീവിതശൈലിയും അനുബന്ധിച്ച് നോക്കുമ്പോൾ PCOD അല്ലെങ്കിൽ PCOS, അതുപോലെ യൂട്രൈൻ ക്യാൻസേഴ്സ് പോലെ തന്നെ ഒവേറിയൻ ക്യാൻസർ വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. PCOS ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഒരു കുട്ടിയുടെ മെൻസസ് സ്കിപ്പ് ആവുമ്പോഴാണ് സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഒന്നോ രണ്ടോ മെൻസസ് സ്കിപ്പ് ആയതുകൊണ്ട് മാത്രം ഒരു കുട്ടിക്ക് PCOD എന്ന് പറയില്ല. അതിന്റെ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആയിട്ട് നമുക്കിപ്പോൾ അൾട്രാസൗണ്ട് ഉണ്ട്, ഹോർമോണൽ അസേസ് ഉണ്ട്, പിന്നെ കുട്ടിയുടെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസ് ഉണ്ട്, വെയിറ്റ് വെക്കുക, അതുപോലെ നമ്മുടെ ഒടിവുകളിൽ കളർ ചേഞ്ച് വരിക, ഹിർസൂട്ടിസം എന്ന് പറയും ആണുങ്ങളുടെ പോലെ മുടി വളർച്ച, ഇതെല്ലാം സ്ത്രീകളുടെ ഹോർമോൺ ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകളാണ്. അപ്പൊ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്ന ഈ സിംപ്റ്റംസ് എല്ലാം പറയുമ്പോഴും റെഗുലർ ആയിട്ടുള്ള ഒരു സൈക്കിൾ ഇല്ല എന്ന് കാണുമ്പോഴും ഇപ്പൊ ഫാമിലി ഹിസ്റ്ററിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ടാണ് ചികിത്സ നിർണ്ണയിക്കുന്നത്. മൂന്ന് സൈക്കിൾസ് കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ, അതായത് ആ ചാന്ദ്രമാസത്തിന്റെ ആ ഒരു മൂന്ന് സൈക്കിൾ, ആദ്യം റൈറ്റിൽ നിന്നും അണ്ടം റിലീസായി, ലെഫ്റ്റിൽ നിന്ന് റിലീസായി, പിന്നെയും ബോഡിക്ക് തന്നെ അതിന്റെ നോളേജ് തിരിച്ചിട്ടാണ്, തിരിച്ച് റൈറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ആ സൈക്കിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻസ് നിർത്തുകയും അവർക്ക് കൃത്യമായിട്ടുള്ള ദിനചര്യകളും ഫുഡിന്റെ കാര്യങ്ങളാണ്. കാരണം ഇന്ന് ഹോർമോൺസ് ആണ് മിക്ക ഫുഡിലും ഉള്ളത്. ഇതെല്ലാം നമ്മൾ നോക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുണ്ട്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ ആരതി എൻ.

0: രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
1: നീതിന്യായ രംഗത്ത് പിന്നാക്ക വിഭാഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അഭിഭാഷക ധനസഹായ പദ്ധതിക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. 0484-298-1330. 0484-298-1330.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: എന്നതാ വർക്കിച്ചായി ആലോചിക്കുന്നേ?
2: ഞാൻ ഈ മനുഷ്യന്റെ മാറ്റത്തെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു.
1: ഓ, അതായിരുന്നു ഞാൻ വിചാരിച്ചേ ഇന്ന് ആരെ പറ്റിക്കുന്ന ആലോചിക്കുമായിരുന്നു.
2: എന്റെ വായിന്ന് കേക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം.
1: വേറെ എന്നതേലും നല്ല കാര്യങ്ങൾ ആലോചിക്കേണ്ട മനുഷ്യ.
2: എന്നാ നല്ല കാര്യം ആലോചിക്കാൻ?
1: ഞാനൊരു അത്ഭുത മരത്തെ പറ്റി പറയാം, അതിനെ കുറിച്ച് ആലോചിക്ക.
2: അതേത് മരം?
1: ആർഗൻ മരം.
2: അതെവിടെയുള്ള മരം?
1: ഇപ്പോ മൊറോക്കോയിലാണ് ഈ മരം ഏറ്റവും കൂടുതലുള്ളത്.
2: അതിന് എന്നത് ഈ അത്ഭുതപ്പെടാനുള്ളത്?
1: കേട്ടോ, തെങ്ങുപോലെ ഒരു കൽപ്പവൃക്ഷമാണ് ഈ ആർഗൺ മരം.
2: അത്ഭുതപ്പെട്ടില്ല.
1: എന്നാ അടുത്തത് കേട്ടോ, 30 അടി പൊക്കമുള്ള ഈ മരത്തിലെ ആടുകൾ കയറും പഴങ്ങൾ ഭക്ഷിക്കാനേ.
2: ഇപ്പൊ അത്ഭുതപ്പെട്ടു.
1: ആട് വിസർജിക്കുന്ന ആർഗൺ മരത്തിന്റെ കുരുവില്ലേ, ആ കുരുവിൽ നിന്നും ആർഗൺ ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും.
2: വീണ്ടും അത്ഭുതപ്പെട്ടു. ഇത് കൊള്ളാല സംഭവം.
1: അപ്പോ ഇതൊക്കെ ആലോചിച്ച് അവിടെ ഇരി, ഞാൻ പോയി കട്ടൻ എടുക്കാം.
2: എന്നാലും ഞാൻ ആലോചിക്കുന്നത് മനുഷ്യന്റെ ഒരു പരിണാമത്തെ കുറിച്ചാ.
1: ഓ, കളഞ്ഞു, അത് വിട്ടുള്ള ഒരു കളിയില്ലേ.
2: എന്തെല്ലാം മാറ്റങ്ങളാണല്ലേ. കാട്ടിൽ വസിച്ച നമ്മൾ നാട്ടിൽ കോൺക്രീറ്റ് വീടുകൾ വരെ വെച്ചു.
1: അതിന്
2: അതിനൊന്നുമില്ല, ചുമ്മാ ആലോചിച്ച.
1: സമയം കളയാൻ ഓരോരുത്തർക്കും ഓരോരോ വഴികൾ, അല്ലാതെ എന്തു പറയാനാ.
2: ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ പൂർവികർ എങ്ങനെ ഇരിക്കുമെന്നാ.
1: ഓ, ദേ കട്ടൻ
2: ചോദിച്ചൊരു ഉത്തരം പറ.
1: എന്നതാ ചോദ്യം?
2: ആരാ നമ്മുടെ പൂർവികർ? എവിടെ പോണു? കണ്ണാടിയോ? എന്നാത്ര കണ്ണാടി?
1: ദേ നോക്ക്,
2: കൊരങ്ങൻ. നമ്മുടെ പൂർവികൻ കൊരങ്ങൻ.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 മണി കഴിഞ്ഞ 24:35. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം 7:35.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനമാകും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങൾ പങ്കെടുക്കും. ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിലെ സമവായത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സമഗ്രമായ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് സമാപനമാകും. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്നലെയാണ് ഭാരത് മണ്ഡപത്തിൽ തുടക്കമായത്. വിശദാംശങ്ങളിലേക്ക്.
1: ഉച്ചകോടിയുടെ ആദ്യ ദിനം രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചതിനോടൊപ്പം അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം, പശ്ചിമേഷ്യൻ സംഘർഷം എന്നീ വിഷയങ്ങളിലും വിശദമായ ചർച്ചകൾ നടന്നു. ജമ്മുകശ്മീരിൽ കഴിഞ്ഞ വർഷമുണ്ടായ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച രാജ്യങ്ങൾ എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളെയും ചെറുക്കുമെന്നും വ്യക്തമാക്കി. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയിൽ ഇന്ന് ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും പങ്കെടുക്കും. സമ്മേളനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. നാലാം തവണയാണ് ഇന്ത്യ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിവിധ തലങ്ങളിൽ നടന്ന ഒരു വർഷം നീണ്ട ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് സമവായം ഉണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള പ്രവർത്തനങ്ങളുടെ സുപ്രധാന നേട്ടങ്ങളിലൊന്നാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തിന്റെ അംഗീകാരമെന്ന് ER സെക്രട്ടറി സുധാകർ ദലേല ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് നൽകിയ സഹകരണത്തിന് ബ്രിക്സ് രാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച അദ്ദേഹം, പ്രായോഗികവും വികസനോന്മുഖവുമായ ഫലങ്ങൾ ലഭ്യമാക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുവെന്നും പറഞ്ഞു. രാജ്യങ്ങൾ തങ്ങളുടെ ദേശീയ കാഴ്ചപ്പാടുകളെപ്പറ്റിയാണ് ഉച്ചകോടിയിൽ പരാമർശിച്ചതെങ്കിലും ബഹുമുഖവാദത്തിനുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സംഘടനകളെ കൂടുതൽ പ്രാതിനിധ്യമുള്ളതാക്കുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നതിനൊപ്പം ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി അവയെ പൊരുത്തപ്പെടുത്തുന്നതിന് വലിയ പ്രാധാന്യമാണ് ഉള്ളതെന്നും ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ മോദി വ്യക്തമാക്കി.
2: बदलना है, जहां हर देश की आवाज हो, हर सदस्य का स्टेक हो, हर प्रयास के केंद्र में मानवता का विकास हो. इस उद्देश्य से मैं प्रस्ताव रखता हूं कि हम मिलकर ग्लोबल गवर्नेंस रिफॉर्म के 10 प्रपोजल्स तैयार करें.
0: ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10 ഇന നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പരിഷ്കരിക്കുന്നത് ഇനി വൈകിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സമയബന്ധിതമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. അടുത്ത 20 വർഷത്തേക്ക് ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറാൻ അനുവദിക്കരുതെന്നും ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ആവർത്തിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ടിയാൻജിനിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ സ്ഥിരമായ പുരോഗതിയെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഉഭയകക്ഷി ബന്ധങ്ങളുടെ

0: തുടർ വികസനത്തിന് അതിർത്തി പ്രദേശങ്ങളിലെ സമാധാനവും ശാന്തതയും അത്യന്താപേക്ഷിതമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കായിക സാങ്കേതിക വിദ്യാ കർമ്മസമിതി രൂപീകരണം, കായികോപകരണ നിർമ്മാണ കോൺക്ലേവ് എന്നിങ്ങനെ ഇന്ത്യയുടെ രണ്ട് ശിപാർശകളും ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചു. സാമൂഹ്യ വികസനത്തിന്റെ സുപ്രധാന സൂചികയാണ് കായിക മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അംഗീകാരം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മലേഷ്യയുടെ നിക്ഷേപ വാണിജ്യ വ്യവസായ മന്ത്രി ഡാറ്റുക് സെരി ജോഹാരി അബ്ദുൾ ഗനിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മലേഷ്യ സാമ്പത്തിക പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക, വിപണി സാധ്യത മെച്ചപ്പെടുത്തുക, വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പസ് സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ മുംബൈ സന്ദർശനം പുരോഗമിക്കുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് മുംബൈ പണ്ഡിത സഭ അദ്ദേഹം ഇന്ന് സന്ദർശിക്കും. ഹിന്ദി ഭാഷ കേന്ദ്രീകരിച്ചുള്ള അഖില ഭാരതീയ രാജഭാഷാ സമ്മേളനത്തിന്റെ 6ാം പതിപ്പിലും BKC ഭാരത് ഡയമണ്ട് ബോസിൽ നടക്കുന്ന GJEPC അവാർഡ് ചടങ്ങിലും ശ്രീ ഷാ പങ്കെടുക്കും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിയെ തളർച്ചയായി കാണാതെ സമഗ്രമായ വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കാനുള്ള അവസരമായാണ് സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചിയിൽ കോറൻ എനർജി എക്സ്പോ 2026 എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് ഒക്ടോബറിൽ പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്നും 2030-31 ആവശ്യകത കണക്കിലെടുത്ത് ആധുനിക വൈദ്യുതി നയം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വോക്കത്തോൺ സംഘടിപ്പിച്ചു. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ 6-4, 5-7, 6-2 എന്ന സ്കോറിനാണ് റൈബാക്കിന പരാജയപ്പെടുത്തിയത്. റൈബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണിത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാവും. വൈകിട്ട് 7:00 മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ 3ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സൌദി അറേബ്യയിലെ പ്രധാന എണ്ണ പൈപ്പ് ലൈനിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മൈസാൻ പ്രവിശ്യയിലെ സൈനിക ഓപ്പറേഷൻസ് കമാൻഡറെ ഇറാഖ് പുറത്താക്കി. ആക്രമണത്തിന് പിന്നാലെ എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചുപൂട്ടിയിരുന്നു. ഇറാനുമായുള്ള ഷാലംചെ അതിർത്തി പാത താൽക്കാലികമായി അടച്ചിടാൻ ഉത്തരവിട്ടതായും റിപ്പോർട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1386 ഉയർന്നു. ദുരന്തം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ 104 തിരിച്ചറിയുകയും ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. ഏകദേശം 5130 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും തുടരുകയാണ്. ഇന്ത്യയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കും തമ്മിലുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ AIIB പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനം, സ്വകാര്യ മേഖലാ പങ്കാളിത്തം, ബാങ്കിന്റെ ആഗോളതലത്തിലെ സ്വാധീനം എന്നീ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരം 2ാം സ്ഥാനത്തും കൊല്ലം 3ാം സ്ഥാനത്തുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനമാകും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ചയിൽ ഇന്ന് ബ്രിക്സ്

0: അംഗരാജ്യങ്ങൾ പങ്കെടുക്കും. ബഹുമുഖവാദത്തിലുള്ള പ്രസക്തിയിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഒത്തൊരുമിച്ചാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിലെ സമവായത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. കേരളം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സമഗ്രമായ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 6 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം കേൾക്കൂ.
1: കേരളത്തിൽ വൈദ്യുതി തടസ്സപ്പെടുന്നത് നിത്യസംഭവമായിരിക്കുന്നു. ദിവസേന പലതവണ നടത്തുന്ന പവർ കട്ട് ജനജീവിതം ദുസ്സഹമാക്കുന്നു എന്നതാണ് സത്യം. മുന്നറിയിപ്പോടെയും മുന്നറിയിപ്പില്ലാതെയും ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം? സമകാലികം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം പൊതുജനങ്ങൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്.
2: എന്റെ പേര് ആന്റണി, എന്റെ പേര്, ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. കറണ്ട് ഇപ്പൊ രണ്ടു പ്രാവശ്യം പോവാറുണ്ട്, അതിൽ കൂടുതലും പോവാറുണ്ട്. ഒരു അരമണിക്കൂർ 15 മിനിറ്റ് ഒക്കെ എടുക്കും വരാൻ തിരിച്ച്. ചില സമയത്ത് ഒരു മണിക്കൂറും ആവാം. ഞങ്ങളെ പോലത്തെ പഠിക്കണ പിള്ളേർക്കാണെങ്കിൽ രാത്രി ഇതേ പഠിക്കാൻ ഇരിക്കുമ്പോ നേരെ കരണ്ട് പോക്കാൻ, പിന്നെ കൊതുകടിയും ചൂടും സഹിച്ചൊക്കെ ഇരിക്കണം. ഇത് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പോക്കാൻ അമ്മ എന്ത് ചെയ്യാനാണ്? മുന്നറിയിപ്പ് ഇന്നലെ കിട്ടില്ല, പക്ഷെ മിനി ഞാൻ നെട്ടിയച്ച അരമണിക്കൂർ പോകും. ചില ദിവസം അങ്ങനെ കിട്ടും, അല്ലെങ്കിൽ കിട്ടാറൊന്നുമില്ല. പഠിക്കണ സമയത്ത് നല്ലോണം പോകും സ്കൂളില്. രാത്രി പോകുമ്പോ ഈ ചൂട് സഹിച്ച് കൊതുക് കടിയും മുട്ട ദേഷ്യം വരും. കാരണം ഒരു സാന്നിധ്യം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പൊ ആദ്യം കിട്ടുകള ഇൻവെർട്ടർ ഇല്ലാത്ത എത്ര പേരുണ്ട്, അവർക്കൊക്കെ മെഴുകിരി, പിന്നെ ഫോണിന്റെ വിളിച്ചൊക്കെ കിട്ടും.
3: എന്റെ പേര് ഐശ്വര്യ കെയർ, ഞാൻ 10th ക്ലാസ്സിൽ പഠിക്കുന്നു. മുന്നറിയിപ്പില്ലാണ്ട് ഇടക്കിടക്ക് കറണ്ട് പോയി വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ്. കറണ്ട് ഇപ്പൊ മിക്ക ദിവസവും പോവാറുണ്ട്, രാത്രി, ചിലപ്പോ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി. ട്യൂഷന് പോകുമ്പോഴാണെങ്കിലും വീട്ടിലിരുന്ന് പഠിക്കണമെങ്കിലും പ്രതീക്ഷിക്കാൻ സമയത്താണ് കറണ്ടൊക്കെ പോകാറുള്ളത്. മിക്ക വീടുകളിലും ഇപ്പൊ ഇൻവെർട്ടർ ഉണ്ട്, അതില്ലാത്ത വീടുകളിലുള്ള പിള്ളേർക്ക് ഇത് ഒരു പ്രോബ്ലം ആണ്. കറണ്ട് ഉള്ള സമയത്ത് ചൂടെടുത്ത് പുറത്ത് ഇരിക്കാനെന്ന് വിചാരിച്ചാൽ അവിടെ കൊതുകായിരിക്കും. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്.
4: ആന്റണി കെ ജെ, പവർ ഹൗസ് റോഡ്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയമായിരിക്കും. ചിലപ്പോൾ വീട്ടുകാര് കച്ചവടക്കാരിക്കാണെങ്കിൽ കച്ചവടത്തിന്റെ സമയത്താണ് ഇത് കട്ടായി പോകണം. ആയിരിക്കും ബുദ്ധിമുട്ടാണത്. കാരണം നിങ്ങൾ ഇടയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് ഒരു അൺഎക്സ്പെക്ടഡ് ടൈമാണ്, അതിന് സമയമില്ല. ചിലപ്പോൾ 7 മണിക്കും, ചിലപ്പോൾ 8 മണിക്കും, ചില ദിവസം 10 മണിക്ക് പോകും. അങ്ങനെ അങ്ങനെ ടൈം വരും. കൃത്യസമയമാണ് നമുക്ക് മെഴുകിയില്ലെങ്കിലും ആകെ ബുദ്ധിമുട്ടാണ്. 3 പ്രാവശ്യമൊക്കെ പോകണം ഒരു ദിവസം.
5: ജോയ് വർഗീസ്, സ്ഥലം എറണാകുളം പവർ റോഡ്. കറണ്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നെല്ലാം എന്തെങ്കിലും കുക്കിംഗ് എല്ലാം ചെയ്യുമ്പോൾ കറണ്ട് പോകണം. ഇന്നലെ രാത്രി 2 പ്രാവശ്യം പോയി, പിന്നെ വൈകി അതിൻ്റെ കറണ്ട് വരുമ്പോഴാണ് കുക്കിംഗ് എല്ലാം നടത്തുന്നത്. മറ്റുള്ള കാര്യങ്ങൾ ഒരു 40 മിനിറ്റോളം പോകുന്നുണ്ട് 2 പ്രാവശ്യമായിട്ട്, പിന്നെ ചിലപ്പോൾ 3 പ്രാവശ്യം പോകുന്നുണ്ട്. ഇന്നലെ രാത്രി 2 പ്രാവശ്യം, അത് 7:30, പിന്നെ അത് കഴിഞ്ഞ് 8:30. മിനിഞ്ഞാന്ന് രാത്രി പോയിരുന്നു 11 മണിക്ക്. കറണ്ട് അത് 20 മിനിറ്റ് 25 മിനിറ്റ്. ഈ കാര്യത്തിൽ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു നല്ല തീരുമാനം എടുക്കേണ്ടതാണ്. എനിക്ക് ഇതൊരു വളരെ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ഇടയ്ക്ക് കറണ്ട് പോകുന്നത്. ഇതാരും ഫിക്സഡ് ടൈം, ഒരു ഫിക്സഡ് ടൈമെങ്കിലും ഗ്യാസ് ബി ചെയ്യേണ്ടതാണ്.
6: അഡ്വക്കേറ്റ് ഇ എം സുനിൽകുമാർ, കൊച്ചി നഗരസഭയുടെ മുൻ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനോ. അല്ല, ഇതിനൊരു കാര്യമുണ്ടല്ലോ. ഈ ലോഡ് ഷെഡിങ്ങിന്റെ ഭാഗമായിട്ട് 1.5 മണിക്കൂർ നിയന്ത്രണമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന, ഇത് 1.5 മണിക്കൂറല്ല, 3-4 മണിക്കൂറാണ്. അത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, ജോലി ചെയ്യാനുള്ള അവരുടെ സമയത്തെ ബാധിക്കുന്നു, അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു. ഇതെല്ലാം ഈ തുടർച്ചയാകുന്ന പവർ കട്ട് നന്നായി ബാധിക്കുന്നു. ഇവിടുത്തെ ചെറുപ്പക്കാര്, IT മേഖലയിൽ പണിയെടുക്കുന്നവര്, ഇപ്പൊ പരീക്ഷാ സമയം കൂടിയാണ്, സെമസ്റ്റർ എക്സാം നടക്കുന്ന സമയമാണ്, പ്രൊജക്ടുകൾ ചെയ്യുന്ന സമയമാണ്, കടുത്ത ചൂട് അനുഭവിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഈ പവർ കട്ട് പിടിപ്പുകേട് കൊണ്ടുണ്ടായതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാലാവസ്ഥയെ പഴിച്ചുകൊണ്ട് പവർ കട്ടിന് കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിയെ പരിഹസിക്കുന്നതാണ്. ഫലപ്രദമായ രീതിയിലുള്ള ഒരു

0: എനർജി മാനേജ്മെന്റ് KSEB ബോർഡ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പവർകട്ട് കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നു.
1: ഉൽപാദനവും ഉപഭോഗവും തമ്മിലുള്ള അനുപാതത്തിലെ അന്തരമാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. എനർജി മാനേജ്മെന്റ് സെന്റർ രജിസ്ട്രാർ സുഭാഷ് ബാബു.
2: ഇപ്പോൾ നിലവിലുള്ള ഊർജ പ്രതിസന്ധിക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, നമുക്കറിയാം ഊർജ വിഭവത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ വീടുകളിലെ ഊർജ വിഭവമാണ്. അതായത് ഗാർഹിക മേഖലയിലെ ഊർജ ഉപഭോഗമാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഊർജ വിഭവത്തിൽ േറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്, ഏതാണ്ട് 52% വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വീടുകളിൽ നമ്മൾ എങ്ങനെയാണോ ഊർജ്ജം ഉപയോഗിക്കുന്നത്, ഇത് കാര്യമായിട്ട് തന്നെ നമ്മുടെ ഊർജ്ജോപഭോഗം പ്രത്യേകിച്ച് 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് പീക്ക് ലോഡിന് പ്രധാനമായിട്ട് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമുക്ക് പീക്ക് ടൈമിൽ ഈ അന്തരീക്ഷത്തിലെ ചൂട് നമ്മൾ സാധാരണഗതിയിൽ ഓഗസ്റ്റിൽ ഉണ്ടാകുന്നതിനേക്കാളും ചൂട് കൂടുതലാണ്. അപ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് കൂടിയതിനനുസരിച്ച് നമ്മുടെ വീടുകളിലെ ഊർജ്ജത്തിന്റെ ഉപഭോഗം കൂടി, അതിൽ പ്രധാനമായിട്ടും എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം കൂടി. അപ്പോഴത്തേക്ക് പീക്ക് ടൈമിൽ ഉള്ള ഊർജ്ജോപഭോഗം നല്ല രീതിയിൽ കൂടിയതുകൊണ്ട് ഇത് മീറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ വൈദ്യുതി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടിവരുന്നു. അതേസമയത്ത് ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം ഒന്നുള്ള ഒരു പ്രതിഭാസമല്ല, നമുക്ക് രാജ്യത്തൊട്ടൊക്കെ തന്നെ ഈ ചൂട് കൂടിയതിന്റെ ഇമ്പാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് വാങ്ങാനായിട്ട് തന്നെ ഊർജത്തിന്റെ അവൈലബിലിറ്റിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റാതെ ഈ കാണുന്ന ഒരു പീക്ക് ലോഡ് ഡിമാൻഡിന് വേണ്ടിയിട്ട് ഉള്ള അറേഞ്ച്മെന്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ നമ്മൾ ജനങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ മുമ്പ് നമ്മുടെ വീടുകളിലെ എയർ കണ്ടീഷണർ അധികം ഇല്ലായിരുന്നു, ഇപ്പോൾ വീടുകളിൽ തന്നെ എല്ലാ റൂമുകളിലും എയർ കണ്ടീഷണർ വരുന്ന ഒരവസ്ഥയിലായിട്ടാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷണറുകളാണ് പ്രധാനമായിട്ട് ഈ പീക്ക് ലോഡ് കൂടുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായതുകൊണ്ട് നമ്മൾ എയർ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ കഴിവതും 26 ഡിഗ്രിയിൽ എങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഓരോ ഡിഗ്രി കുറയ്ക്കുമ്പോഴും 26 നിന്ന് 25 ആക്കുമ്പോഴത്തേക്ക് എയർ കണ്ടീഷണറിന്റെ ഊർജ്ജ ഉപഭോഗം അതിന്റെ 6% കൂടും. 1 ഡിഗ്രി നമ്മൾ കുറയ്ക്കുമ്പോഴത്തേക്ക് 6% ഊർജ്ജം അധികമായിട്ട് വേണ്ടിവരും. അതുകൊണ്ട് തന്നെ 26 ഡിഗ്രിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉള്ള ടെമ്പറേച്ചർ കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഹ്യൂമിഡിറ്റിയാണ് കൂടുതൽ, ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ പ്രശ്നം ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ 26 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ കിട്ടും. ഇതോടൊപ്പം തന്നെ സീലിംഗ് ഫാനും ചെറിയ സ്പീഡിലും കൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിൽ തണുപ്പ് കിട്ടുന്നതിന് പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ എയർ കണ്ടീഷണർ ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉപയോഗിച്ചിട്ട് സ്ലീപ്പ് മോഡിലേക്ക് ആക്കിയിടുക. ആ സമയത്ത് ബാക്കിയുള്ള സമയം നമുക്ക് ഫാനിന്റെ സ്പീഡ് കൂട്ടി നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വരത്തേക്ക് ആവശ്യത്തിന് തണുപ്പ് കിട്ടുകയും ചെയ്യും.
1: പൊതുജനങ്ങളുടെ സഹകരണം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ആവശ്യമാണ്. KSEB പ്രസാരണ വിഭാഗം ഡയറക്ടർ ശിവദാസ് S.
3: കേരളത്തിലെ വൈദ്യുതി ആവശ്യകത ഏറ്റവും കൂടുതലായി കാണുന്നത് എല്ലാ ദിവസവും പീക്ക് ഹവേഴ്സ് ആയ വൈകുന്നേരം 6:30 മുതൽ പിറ്റേ ദിവസം പുലർച്ചെ 2 മണി വരെയാണ്. ഇപ്പോൾ നിലവിലുള്ള വൈദ്യുതി പ്രശ്നത്തിൽ മറികടക്കുന്നതിനായി ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്ന് വൈദ്യുതിയുടെ കൂടുതൽ കാര്യക്ഷമമായ ഉപയോഗം, പീക്ക് സമയങ്ങളിലുള്ള വൈദ്യുതിയുടെ ആവശ്യകത കുറച്ചുകൊണ്ടും ഈ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കുവാനായി സാധിക്കും. അതായത് ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജിംഗ് പരമാവധി സോളാർ അവേഴ്സ്, അതായത് പകൽ സമയത്ത് ആക്കുക. അത് കഴിവതും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയങ്ങളിൽ ചെയ്യാതിരിക്കുക. എയർ കണ്ടീഷൻ ടെമ്പറേച്ചർ 25 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുക. എയർ കണ്ടീഷൻ ടെമ്പറേച്ചർ 25 ഡിഗ്രിയിലൂടെ സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് വൈദ്യുതിയുടെ ആവശ്യകത വളരെയധികം കുറയ്ക്കുവാനായിട്ട് കഴിയും. കൂടാതെ ഓട്ടോമാറ്റിക് വാട്ടർ പമ്പുകൾ പ്രവർത്തനം രാത്രിയുള്ള 6 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങൾ കഴിവതും നിയന്ത്രിക്കുക. കൂടുതൽ വൈദ്യുതി വേണ്ടിവരുന്ന ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കർ, വാഷിംഗ് മെഷീൻ, ഇലക്ട്രിക് അയൺ എന്നിവ കഴിവതും ഈ പറയുന്ന 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നത് വഴി നമുക്ക് വൈദ്യുതിയുടെ ആവശ്യകത കുറവ് വരുത്തുവാനും അപ്രകാരം വൈദ്യുതി നിയന്ത്രണം, ഇപ്പോഴുള്ള ഈ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കുവാനും സാധിക്കും. വൈദ്യുതി നിയന്ത്രണങ്ങൾ ഇനിയും ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും KSEB നടത്തി വരുന്നുണ്ട്. ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും അതിനുള്ള എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു.
1: ഇനി വരും വർഷങ്ങളിലും ആവർത്തിക്കാൻ പോകുന്ന കാര്യമെന്ന നിലയിലാണ് ഈ പ്രശ്നത്തെ വിലയിരുത്തേണ്ടത്. എനർജി ഓഡിറ്റർ ജയരാമൻ സി.
4: ഇപ്പോൾ പലതരത്തിലുള്ള വോൾട്ടേജ് വ്യതിയാനങ്ങളെ കുറിച്ചൊക്കെ പരാതികൾ പറയുന്നുണ്ട്. അതേപോലെ ട്രാൻസ്ഫോമറിന്റെ ഓവർലോഡിങ്ങിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരമായിട്ട് വ്യക്തിഗതമായിട്ടുള്ള ഊർജ്ജ ഉൽപാദനം സഹായകരമാവും. കേരളത്തിൽ ഏകദേശം 3.5 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചെലവാക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനുള്ള പോളിസികൾ നമ്മുടെ റെഗുലേറ്ററി കമ്മീഷനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും യൂട്ടിലിറ്റി കമ്പനികളും ഒരുമിച്ച് ചേർന്നിട്ട് ഉണ്ടാക്കേണ്ട

0: ണ്ടെന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തിരിച്ചറിയേണ്ട ഒരു വലിയൊരു യാഥാർത്ഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു താൽക്കാലിക പ്രതിസന്ധി ഒന്നുമല്ല. ആഗോളതലത്തില് കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാവുന്നതിന്റെ ഘട്ടത്തിൽ ഊർജോത്പാദനത്തിലും വിതരണത്തിലും വലിയൊരു ചിന്താപരമായ മാറ്റത്തിന് നമ്മൾ തയ്യാറായേ മതിയാവും. നമുക്ക് ലോഡ് ഷെഡിങ്ങും കടുത്ത വേനലും വ്യക്തമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന മഴയുടെ സ്വഭാവമൊക്കെ പരമ്പരാഗതമായിട്ടുള്ള പദ്ധതികളെ, പ്രത്യേകിച്ചും ജലവൈദ്യുത പദ്ധതികളെ കാര്യക്ഷമമായിട്ട് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതേസമയം വർദ്ധിച്ചു വരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഉപഭോഗം കൂടുന്നുണ്ട്, എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം കൂടുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ അതിന്റെ ചാർജിങ്ങിൽ വരുന്ന മാറ്റങ്ങൾ കാരണം ഉപഭോഗം മാറുന്നുണ്ട്. ഇതൊരു താൽക്കാലിക പ്രതിസന്ധി എന്നുള്ള രീതിയിൽ പരിഹാരം കാണുന്നതിന് പകരം ഇതൊരു ദീർഘകാലത്തേക്കുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള ആലോചനകൾ ഇനിയെങ്കിലും നാം തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇതിനൊരു പ്രായോഗികമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് വികേന്ദ്രീകൃതമായിട്ടുള്ള പുനരുപയോഗ ഊർജോത്പാദനം, അതായത് ഡീസെൻട്രലൈസ്ഡ് റിന്യൂവബിൾ ജനറേഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിന്റെ പ്രാദേശികമായ സംഭരണമാണ്. റൂഫ് ടോപ്പ് സോളാർ, വീടുകളുടെ മുകളിലൊക്കെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ മേൽക്കൂരയിലുള്ള സൗരോർജ്ജ പദ്ധതികൾ ഇന്ന് വളരെ വ്യാപകമാണല്ലോ. കേരളത്തിൽ ഏകദേശം 2000 MW റൂഫ് ടോപ്പ് സോളാറുണ്ട്. കേരളത്തിന്റെ മൊത്തം ഇൻസ്റ്റാൾ കപ്പാസിറ്റിയുടെ പകുതിയിൽ കൂടുതലാണത്. പക്ഷേ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം പൂർണ്ണമായിട്ടും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കാത്തത് സംഭരണ ശേഷികളില്ലാത്തതാണ്. പക്ഷേ ഓരോ വീട്ടിലും ലക്ഷങ്ങൾ മുടക്കി വ്യക്തിഗതമായ രീതിയിൽ വലിയ ഇൻവെർട്ടറുകളും ബാറ്ററികളും ഒക്കെ സ്ഥാപിക്കുന്നത് സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അതിനു പകരം ഒരു ട്രാൻസ്ഫോമറിന്റെ പരിധിയിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തെ ഉപഭോക്താക്കൾക്കോ വേണ്ടിയിട്ട് വൈദ്യുതി ബോർഡും സർക്കാരും ചേർന്നിട്ട് പൊതുവായി സ്ഥാപിക്കുന്ന കമ്മ്യൂണിറ്റി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് വരിക എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനുള്ള ഒരു പരിഹാരം. ഓരോ തവണയും നമുക്ക് ഇലക്ട്രിക്കൽ എനർജിക്ക് ഷോർട്ടേജ് വരുമ്പോൾ അതൊരു പ്രതിസന്ധിയാണെന്നും അതിന് താൽക്കാലികമായിട്ട് ചില പരിഹാരങ്ങൾ കാണുകയല്ല വേണ്ടത്, അടുത്ത ഒരു 10 or 20 കൊല്ലത്തേക്കുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ഇത് ഇനി ഒരിക്കലും കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഇതിൽ നിന്നൊന്നും മോചനം ഉണ്ടാവില്ല എന്നുള്ളൂ. നമ്മുടെ ഉപഭോഗം കൂടിക്കൊണ്ടേയിരിക്കും മനസ്സിലാക്കൽ കൊണ്ട് തന്നെ നമുക്ക് വികേന്ദ്രീകൃത റിന്യൂവബിൾ എനർജി ആയിട്ട്, അതായത് പുതുക്കാനാവുന്ന ഊർജ സ്രോതസ്സുകൾ വഴി നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം.
1: വികേന്ദ്രീകൃത ഉൽപ്പാദനവും സംഭരണവും പോലെ ദീർഘകാല പരിഹാര മാർഗമാണ് ഇതിന് തേടേണ്ടത്. സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് ചെയർമാൻ ഡോക്ടർ ഡി ധനുരാജ്.
2: ഇന്ന് ലോകത്ത് എല്ലായിടത്തും പവർ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒന്നല്ല. കാരണം ഇതേപോലെ നമ്മുടെ ഓരോ വീടുകളിലും ഓരോ ഓഫീസുകളിലും എല്ലാം നമ്മളെല്ലാവരും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരാണ്. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം, നമ്മള് സോളാർ വെച്ചിട്ടൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെ താങ്ങി നിർത്താനും പ്രസരണ ശേഷി അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ എഫിഷ്യൻസിയിൽ കൊണ്ടു നടക്കണമെങ്കിൽ അത് നമുക്ക് ലോക്കൽ ആയിട്ടുള്ള മൈക്രോ ഗ്രിഡുകൾ വേണം. അതല്ലാതെ ഒരു വലിയൊരു ഗ്രിഡ് സംസ്ഥാനത്തോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലും മാത്രമല്ല, ഒരുപക്ഷെ സിറ്റി തോറുമോ ഡിസ്ട്രിക്ട് തോറുമോ എല്ലാം പവർ ഗ്രിഡുകൾ, മൈക്രോ ഗ്രിഡ് എന്നാണ് അതിന് പറയുന്നത്. മൈക്രോ ഗ്രിഡുകൾ വരണം. അപ്പൊ മൈക്രോ ഗ്രിഡുകൾ വരണമെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെന്റ് വരണം. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ KSEB പറ്റുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു PPP മോഡലിൽ ഒക്കെ നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഒരുപാട് ഇന്ത്യയിലുണ്ട് ഇത് ചെയ്യുന്ന, അവരെ കൊണ്ടുവന്ന് ഈ പവർ ഗ്രിഡ് മൈക്രോ ഗ്രിഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ബാറ്ററി സ്റ്റോറേജ് ഉൾപ്പെടെ അത് വളരെ എഫിഷ്യന്റ് ആയിട്ട് വരും. അത് ഈ സെൻട്രലൈസ്ഡിൽ നിന്ന് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ലോകത്ത് എല്ലായിടത്തും നമ്മുടെ എനർജി ട്രാൻസ്മിഷനും ഈ പവർ സെക്ടറും എല്ലാം ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് സയൻസിന്റെയും ടെക്നോളജിയുടെയും ഡെവലപ്പിന്റെ ഭാഗമായിട്ട് അങ്ങനെ സെൻട്രലൈസ് സിസ്റ്റത്തിന് ഇത് താങ്ങാൻ പറ്റില്ല എന്നും, മാത്രമല്ല ട്രാൻസ്മിഷൻ ലോസും എനർജി ലോസും എല്ലാം നമുക്ക് കുറച്ചുകൊണ്ടുവരണമെങ്കിൽ ലോക്കലായിട്ട് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും പ്രസരണം ചെയ്യുന്ന രീതിയിലുള്ള മൈക്രോ ഗ്രിഡുകൾ വേണമെന്നുള്ളതാണ്. നമ്മളിപ്പോ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരു പ്രൊവൈഡറിൽ നിന്നും മറ്റൊരു പ്രൊവൈഡറിലേക്ക് മാറാനുള്ള സംവിധാനവും അതിന് പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമാണ് കേരളത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ്ങും നമുക്ക് ഇലക്ട്രിസിറ്റി 24/7 കിട്ടാവുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റ് നമുക്ക് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യണം. അത് ആ മാർക്കറ്റിന്റെ ആവശ്യം ഹൗസ് ഹോൾഡിന് മാത്രമല്ല, കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രീസിനും കമേഴ്സ്യൽ ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാം വൈദ്യുതി 24/7 എൻഷുവർ ചെയ്യേണ്ട ഒരു കടമ സ്റ്റേറ്റിനുണ്ട്. അതാണ് അതിന്റെ ഒരു അട്രാക്റ്റീവ്നെസ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലെ അട്രാക്റ്റീവ്നെസ്. അപ്പൊ അങ്ങനെ വരുമ്പോ സെക്ടർ ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഒരു മാറ്റം നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഒരു ഗവൺമെന്റ് എന്റിറ്റീനെ മാത്രം വെച്ചുകൊണ്ട് ഈ സെക്ടർ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരുപാട് ക്യാപിറ്റൽ, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള സെക്ടറാണ്. കാരണം ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് പണം ആവശ്യമുണ്ട്. ആ പണം എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് മാത്രമേ വരുള്ളൂ. അത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലും പലതും നമ്മൾ ചെയ്തു കഴിഞ്ഞു, കേരളം മാത്രം അത് മടിച്ചു നിൽക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ

0: അപ്പൊ പല തരത്തിലുള്ള സോഴ്സിൽ നിന്നുള്ള എനർജി ഉൽപാദിപ്പിക്കപ്പെടുകയും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മൈക്രോ ഗ്രിഡ് വഴി ഇത് കൊടുക്കുകയും പിന്നെ സോളാർ എനർജി നമുക്ക് ബാറ്ററി സ്റ്റോറേജിലൂടെ സ്റ്റോർ ചെയ്യുകയും ആവശ്യമുള്ള സമയത്ത് അത് സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറും. നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ മാറ്റങ്ങൾ, ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാത്ത കൊണ്ടാണ് ഇത് ഒരു പ്രോഗ്രസീവ് ആയിട്ട് പോവാത്തത് എന്നുള്ളതാണ് എനിക്ക് ഇതിനെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത്.
1: വൈദ്യുതി ഉൽപാദനത്തേക്കാൾ ഉപഭോഗം കൂടുന്നതാണ് പ്രധാനമായും പ്രശ്നം സൃഷ്ടിക്കുന്നത്. സംസ്ഥാനാന്തര വൈദ്യുതി കൈമാറ്റവും ഇതര കരാറുകളും സർക്കാർ തലത്തിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യമായതിനാൽ ചോദ്യങ്ങൾ ഉയരുന്നതും സ്വാഭാവികം. സൌരവൈദ്യുതി ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സൗഹൃദ ഉൽപാദനത്തിൽ കേരളം മാതൃകയാകുമ്പോൾ തന്നെ അത് രാത്രിയിലെ ഉപയോഗത്തിനായി കരുതി വയ്ക്കാവുന്ന തരത്തിലേക്കും നമ്മൾ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹ്രസ്വകാല ലക്ഷ്യങ്ങളെക്കാൾ ശാശ്വത പരിഹാരം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രതിസന്ധിയിൽ വേണ്ടത്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
4: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
5: എന്താ സംശയം? അത് മൈജിയിലല്ലേ?
4: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
5: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ടിഎൻസി അപ്ലൈ.
2: തക്ഷൻകുന്ന സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
7: നവഖാലിയിൽ നിന്നും ഗാന്ധിജി മടങ്ങി വന്നതിനു ശേഷം ഇനി എന്ത് എന്ന ആലോചനയിലായിരുന്നു രാമർ. അധികാരത്തിന്റെ അടുത്തേക്കൊന്നും പോകാതെ തന്റേതായ ദിനചര്യയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗാന്ധിജിയെ അറിയാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിച്ചു കഴിഞ്ഞു. ഭാവിയിൽ ഗാന്ധിജി എന്തായിരിക്കും ചെയ്യുക? അതറിയുവാൻ വേണ്ടി ഒരക്ഷരം വിടാതെ രാമർ പത്രം വായിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ഒരു നാൾ വൈകിട്ട് രാമർ പുറത്തേക്ക് ഇറങ്ങി. എല്ലാ ജോലികളും ഏതാണ്ട് തീർത്തു വെച്ചിരുന്നു. ചേക്കു ലോഡുമായി കോഴിക്കോട്ടേക്ക് പോയിരിക്കുകയാണ്. തിരിച്ചുള്ള ലോഡുമെടുത്ത് എല്ലായിടത്തും ഇറക്കി അങ്ങാടിയിലെത്താൻ രാത്രി വളരെ വൈകും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കല്യാണി ചോദിച്ചു, എങ്ങോട്ടേക്കാ ഈ രാത്രി? ഞാനൊന്ന് പുറത്തു പോയി വരാം. അങ്ങാടിയിൽ ഈ സമയത്ത് പഴയ ചങ്ങാതികൾ ആരും കാണില്ല. കുഞ്ഞിക്കേള് പോയതോടെ ദീർഘനേരം പറഞ്ഞിരിക്കുവാൻ പറ്റിയ ആളും ഇല്ലാതായി. സന്ധ്യയായിട്ടും ഇരുൾ അനുഭവപ്പെട്ടിരുന്നില്ല. നല്ല നിലാവുണ്ടായിരുന്നു. നിരത്തിലിറങ്ങി ചെമ്പകമരത്തിനടുത്തേക്ക് നടക്കാൻ ഭാവിച്ചപ്പോഴാണ് പടിഞ്ഞാറ് നിന്നും ഒരു നിലവിളി കേട്ടത്. നിലവിളിച്ചുകൊണ്ട് ആ രൂപം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ എന്തോ വിളിച്ചു പറയുന്നുമുണ്ട്. എന്താണ് പറയുന്നതെന്ന് വ്യക്തമാവുന്നില്ല. നിലവിളിയിൽ കുരുങ്ങിയും കിതപ്പിൽ ചതഞ്ഞും ശബ്ദം വികൃതമായിരുന്നു. എങ്കിലും അത് ഗാന്ധിജിയെക്കുറിച്ച് എന്തോ ആണെന്ന് മാത്രം തോന്നി. ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ നിലവിളിച്ച് പറയാൻ ഇത്രമാത്രം എന്താണുണ്ടായത്? നിലവിളി കേട്ട് ആളുകൾ തുരുതുരെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങി നിരത്തിലേക്ക് വന്നു. ആ രൂപം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിളിയുടെയും കിതപ്പിന്റെയും ശബ്ദം ഒരു മുഴക്കമായി തോന്നി. അയാൾ വിളിച്ചു പറയുന്നു, മഹാത്മജിയെ ആരോ വെടിവെച്ച് കൊന്നു, ഇന്ന് സന്ധ്യയ്ക്ക്. വിളിച്ചു പറഞ്ഞത് രാമുണ്ണിക്കിടാവായിരുന്നു. ചെമ്പകമരത്തിന് ചുവട്ടിലെത്തിയപ്പോൾ അയാൾ പൂർണ്ണമായും തളർന്നു. അയാളെ രാമരുടെ കൈകൾ താങ്ങി. രാമരുടെ കൈകളിൽ കിടന്നുകൊണ്ട് അയാൾ പറഞ്ഞു, കൊയിലാണ്ടിയിൽ നിന്നും റേഡിയോയിലൂടെ കേട്ട വിവരമാണിത്. അത് കേട്ട പാടെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. അപ്പോഴേക്കും തക്ഷൻകുന്ന് അപ്പാടെ ഇരുളിലാണ്ടു. എല്ലാവരും പീടികകൾ അടച്ചു. കാറ്റിനുപോലും ചലനമറ്റുവെന്ന് തോന്നി. ആളുകൾ നിശ്ചലരായി ഓരോ സ്ഥലത്ത് തറഞ്ഞു നിൽക്കുകയാണ്. ചിലർ തേങ്ങലടിച്ച് കരയുന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ സംഭവത്തിന്റെ വിശദവിവരങ്ങൾ പലരിൽ നിന്നായി അറിഞ്ഞുകൊണ്ടിരുന്നു. പ്രാർത്ഥനയ്ക്കെത്തിയ മഹാത്മജിയെ ഒരു വർഗീയവാദി വെടിവെച്ചു കൊല്ലുകയായിരുന്നു. അപ്പോൾ തന്നെ ഹേ റാം എന്ന് മന്ത്രിച്ചുകൊണ്ട് ഗാന്ധിജി നിലത്തേക്ക് അമർന്നു. ഊന്നുവടി എങ്ങോട്ടേക്കോ ഊർന്നുപോയി. കരച്ചിലടക്കാൻ രാമർ വല്ലാതെ പണിപ്പെടുകയായിരുന്നു. നവഖാലിയിൽ ഇത് സംഭവിക്കുമെന്നാണ് പേടിച്ചിരുന്നത്. അവിടെ ഗാന്ധിജി തികച്ചും ഏകാഗിയായിരുന്നു. എന്നാൽ സുരക്ഷിതമായ ഒരിടത്ത് വെച്ച് അത് സംഭവിച്ചിരിക്കുന്നു.

0: ഇനി ചെയ്യേണ്ടതെന്ത്? പെട്ടെന്ന് തന്നെ ബാങ്കിന്റെ മുമ്പിലെ ഒഴിഞ്ഞ സ്ഥലത്ത് ഗാന്ധിജിയുടെ ഒരു വർണ്ണചിത്രം സ്ഥാപിക്കപ്പെട്ടു. അതിന്റെ മുമ്പിൽ ഏഴു തിരിയിട്ട നിലവിളക്ക് തെളിഞ്ഞു. തക്ഷൻകുന്നിൽ അപ്പോഴുണ്ടായിരുന്ന എല്ലാവരും അതിനു ചുറ്റും ചമ്രം പടിഞ്ഞിരുന്നു. അവർ മന്ത്രോച്ചാരണം പോലെ ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാംധുൻ ആലപിച്ചുകൊണ്ടിരുന്നു. രാമറും രാമുണ്ണിക്കിടാവും ചേക്കവും ബാപ്പുവുമാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. രഘുപതി രാഘവ രാജ റാം, പതീത പാവന സീതാറാം, ഈശ്വർ അല്ലാ തേരെ നാം, സബ്കോ സമ്മതി ദേ ഭഗവാൻ, മന്ദിർ മസ്ജിദ് തേരെ ധാം, സബ്കോ ജന്മ ദിയാ ഭഗവാൻ. അന്ന് രാത്രി എല്ലാവരും ഉപവാസമനുഷ്ഠിക്കുകയായിരുന്നു. ഉറക്കവും ഉപേക്ഷിച്ചു. രാംധുന്റെ താളാത്മകമായ ശബ്ദം മാത്രം നേർത്ത വിഷാദ ഛവിയോടെ തക്ഷൻകുന്നിലപ്പാടെ വ്യാപിച്ചു. അങ്ങാടിയിൽ മാത്രമല്ല, ദേശത്തെ മുഴുവൻ വീടുകളും ഉറക്കമിളച്ച് ഗാന്ധിജിയെ ഓർത്ത് വിലപിക്കുകയായിരുന്നു. എല്ലാ വിളക്കുകളും അണച്ചുകൊണ്ട് ഗാന്ധിജിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് തങ്ങളുടെ അകങ്ങളിൽ അവർ വെളിച്ചം കൊളുത്തി. ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഗാന്ധിജി ഇനിയില്ല എന്ന യാഥാർത്ഥ്യം അവരെ ഓരോ നിമിഷത്തിലും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അത് ഉത്കടമാവുമ്പോൾ ചിലർ പൊട്ടിക്കരഞ്ഞു. ഒന്ന് രണ്ട് ദിവസങ്ങളിൽ തക്ഷൻകുന്ന് ചലനമറ്റ് കിടക്കുകയായിരുന്നു. ശരിയായ ഉണർവിലേക്ക് വരാൻ പിന്നെയും ദിവസങ്ങളെടുത്തു. ഓരോ വേർപാടും എന്തുമാത്രം വേദനയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചില നേരങ്ങളിൽ രാമർ ആലോചിക്കുന്നുണ്ടായിരുന്നു. പോകുന്നവർ എന്നേക്കുമായി പോകുന്നു. ഇനിയൊരു കാഴ്ചയില്ല, ഒരു വലിയ ശൂന്യത മാത്രം. ഇത്തരം ചിന്തകളിൽ അകപ്പെടുന്ന അവസരങ്ങളിൽ കല്യാണി രാമറിനെ ശാസിക്കുമായിരുന്നു. എന്തിനാണിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നത്? അതിന് രാമറുടെ ഒരെളിയ മറുപടി ഇതായിരുന്നു: ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
3: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
4: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
6: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
7: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
8: ഹലോ,
9: ഗായത്രി വൈക്കം.
8: പറയൂ ഗായത്രി, എന്താ ചോദ്യം?
9: ഞാനിപ്പോ റീസെന്റ്ലി BCA ഗ്രാജുവേറ്റ് ആണ്. അപ്പോ ഇനി എനിക്ക് കോഡിംഗ്, പ്യുവർ കോഡിംഗ് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ ഇനി എന്ത് ചെയ്താൽ?
8: കോഡിംഗ് ഒരു വൺ ഓഫ് ദി സെക്ടേഴ്സ് ആണ്, വൺ ഓഫ് ദി പ്ലാറ്റ്ഫോംസ് ആണ് ജോലി കിട്ടാൻ. നമുക്ക് IT സെക്ടറിൽ ജോലി കിട്ടണമെങ്കിൽ സ്കില്ല് വേണം, ടൂൾസ് അറിയണം. നമ്മളിപ്പോ BCA പഠിച്ചല്ലോ, BCA ഒരു കോളേജിലെ പഠിച്ചത്. അവിടെ നമ്മൾ ബേസിക് ആയിട്ട് ഒരു 90% കുറെ നോളജ് കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ എന്താണ്, ഓരോ ഫീൽഡ് എന്താണ്, അവിടെ എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ അറിയാന്നല്ല, നമുക്ക് സ്കില്ലും ടൂൾസ് ഒന്നും അറിയില്ല.
9: നമുക്ക്
8: എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല സ്ഥലങ്ങളിൽ ഇപ്പൊ കേരളത്താണ് എറണാകുളം, അതേമാതിരി തന്നെ ബാംഗ്ലൂർ, ഇതിന് ഏറ്റവും ഫേമസ് ആണ് പൂനെ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, എറണാകുളം. ഈ പൂനെ, ബാംഗ്ലൂർ, ഹൈദരാബാദ് കഴിഞ്ഞ എറണാകുളം വരുന്നുള്ളൂ. അവിടെയൊക്കെ ഈ IT സ്കിൽസ് കോഴ്സ് നടത്തുന്ന കുറെ നല്ല ഡയറക്ട് സെന്റേഴ്സ് ഉണ്ട്, ഓതറൈസ്ഡ് സെന്റേഴ്സ് ഉണ്ട്. അവിടെ പോയിട്ട് ഒരു 2 മാസം അല്ലെങ്കിൽ 6 മാസം വരെയുള്ള ഒരു സ്കിൽ കോഴ്സ് പഠിച്ചാൽ അവർ തന്നെ പ്ലേസ് ചെയ്യും. BCA ധാരാളമാണ്. ഇപ്പൊ IT സെക്ടറിൽ പണ്ട് എങ്ങനെ വെച്ചാൽ BTech, MTech ആകുന്നു ആവശ്യമില്ല. അപ്പോ നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ സ്കില്ലാണ് വേണ്ടത്. സ്കില്ലാണ് ഇമ്പോർട്ടൻ്റ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗും AI ഒക്കെ വന്ന പിന്നെ.
9: ഞാനിപ്പോ MCA ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട്.
8: MCA ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നത് എത്ര ദിവസമായി ചെയ്യണോ?
9: ഇല്ല, ഞാൻ തുടങ്ങിയിട്ടില്ല, ഞാൻ അഡ്മിഷൻ എടുത്തിട്ടേ ഉള്ളൂ.
8: നമുക്ക് BCA സിലബസ് തന്നെ ഒരു 10-40% MCA ആദ്യമേ പഠിക്കുന്നുണ്ട് നമ്മള്, പിന്നെ ഒരു 60% എക്സ്ട്രാ പഠിക്കും. പക്ഷെ അവിടെയും MCA BCA നമുക്ക് എന്ത് വരുന്നില്ല, സ്കില്ല് വരുന്നില്ല. IT സെക്ടറിൽ ജോലി കിട്ടണമെങ്കിൽ സ്കില്ല് വേണം,
9: സ്കില്ല് വേണം.
8: ഇപ്പൊ AI ഒക്കെ വന്നപ്പിന് എന്ത് പറ്റി വെച്ച് കഴിഞ്ഞാൽ, പല സെക്ടറിലും ആൾക്കാർ കണ്ടമാനം കുറഞ്ഞു പോവാ. AI വന്നപ്പിനൊക്കെ ആൾക്കാരുടെ ആവശ്യങ്ങൾ കുറയാണ്. വളരെ സ്കില്ലുള്ളവർക്ക് ഭയങ്കര സ്കോപ്പാണ് IT, പക്ഷെ സ്കില്ല് കുറഞ്ഞവർക്ക്, അതായത് ഒരു 10-15 കൊല്ലം വർക്ക് ചെയ്ത് സ്കില്ല് അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ട് ജോലി പോകേണ്ട ഇഷ്ടംമാരെ ആൾക്കാരാണ്. മോൾ പെട്ടെന്ന് അക്വിസിഷൻ ഓഫ് സ്കില്ലാണ്. അതിന് ഇപ്പത്തെ, അതായത് ഇപ്പൊ പാസ്സായി നിൽക്കുന്നവർക്ക് ഇത് ഒരു 6-6 മാസം കൂടുമ്പോൾ ഇതിലെ ഈ ഏറ്റവും സ്കോപ്പുള്ള ഹൈറൈസ് കോഴ്സ് അല്ലെങ്കിൽ സൺറൈസ് IT കോഴ്സസ് സ്കിൽ കോഴ്സസ് ഉണ്ട്, അതിന് ഡിമാൻഡ് മാറി മാറി

0: പ്ലോട്ട് തപ്പിയിട്ട് അത് എവിടെയാണുള്ളത്, ഏതൊക്കെ സ്ഥലത്തുണ്ട്, ഓതറൈസ് സെന്റർ ആണോ, അവരെ വിളിച്ചിട്ട് പ്ലേസ്മെന്റ് 100% ഉള്ളവരാണോ എന്നൊക്കെ ചോദിച്ചിട്ട് 3 months ഒരു കോഴ്സിന് പോയാൽ പോസ്റ്റ് കിട്ടും, ജോലി കിട്ടും. പിന്നെ നമുക്ക് MCA സൈഡ് ലൈൻ ആയിട്ട് പഠിക്കാം.
1: ഞാൻ ഇങ്ങനെ ഇന്റേൺഷിപ്പ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം BCA റിക്വയർമെന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ അതിന് അപ്ലൈ ചെയ്തത് കൊച്ചിൻ ഷിപ്പ്യാർഡിലായിരുന്നു. പ്യുവർ കോളിംഗ് അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഇന്റേൺ എന്ന് പറഞ്ഞൊരു ഇന്റേൺഷിപ്പിനായി വന്ന്. അപ്പൊ ഞാനത് പോകാമെന്ന് ഓർത്തു.
0: പോയാൽ എന്താ അറിയാമോ, നമ്മുടെ ഇന്റേൺഷിപ്പിന് പോയി കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലോ അല്ലെങ്കിൽ ഇന്ത്യൻ നേവൽ ബേസിലോ അല്ലെ ഏതെങ്കിലും ഒരു നല്ല റിസർച്ച് സെന്ററിലോ NPOIലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ 6 months, 3 months, ഒരു 4 months അവരുടെ ജോലി നമ്മൾ ചെയ്യണം. ആ ജോലി ചെയ്തിട്ടാണ് സ്കിൽ. നേരെ നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് കോഴ്സിന് പോയാൽ ഫുൾ ടൈം എന്തായിരിക്കും, സ്കിൽ ഡെവലപ്മെന്റ് ആയിരിക്കും, ശരിയല്ലേ? ഓക്കെ.
2: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം. അപ്പോ നിങ്ങളും മായമില്ലാത്ത RCR കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ? RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
3: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
2: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
4: ആകാശവാണി FM വാർത്തകൾ.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായി ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. നൈജീരിയ, ഉഗാണ്ട രാജ്യങ്ങളുടെ വൈസ് പ്രസിഡന്റുമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ബ്രിക്സ് നേതാക്കളുടെ ഉച്ചകോടിയിൽ ഗാല അത്താഴവിരുന്നിനിടെ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടി ബ്രിക്സ് സിംഫണി ശ്രദ്ധേയമായി. ബ്രിക്സ് അംഗങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും സംഗീതജ്ഞരെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരുന്നു സിംഫണി. ലോകത്തിലെ ഏറ്റവും വലിയ നഴ്സിംഗ് അവാർഡായ ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് കേരളത്തിലേക്ക് എത്തിയതിൽ അഭിമാനിക്കുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മലയാളി നഴ്സ് അജിമോൾ പ്രദീപിന് കൊച്ചിയിൽ അവാർഡ് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പ്രവൃത്തി നാളെ ആരംഭിക്കും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. മർക്കസ് കൺവെൻഷൻ സെന്ററിൽ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും വിരുന്നിലും സംബന്ധിക്കും. വല്ലാർപാടം ബസലിക്കയിലേക്ക് മരിയൻ തീർത്ഥാടനം ഉച്ചകഴിഞ്ഞ് 3 എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ. ഭാരതീയ വിദ്യാഭവൻ സ്കൂളുകളുടെ ഓൾ കേരള ഭവൻസ് കൾച്ചറൽ ഫെസ്റ്റ് ഗായകൻ ഉണ്ണിമേനോൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് മാതൃകയാവേണ്ടത് പൊതുസമൂഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സബ് ജൂനിയർ ഇന്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് ദേവഗിരി കോളേജ് ഗ്രൌണ്ടിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ എറണാകുളം ഇടുക്കിയെ 4-2 തോൽപ്പിച്ചു.
4: ആകാശവാണി FM വാർത്തകൾ.

ഈ നശ്വരമാം ലോകത്ത് സ്നേഹത്തിനല്ലാതെ, സ്നേഹിക്കപ്പെടുന്നതിനല്ലാതെ മറ്റെന്തിനാണ് അർത്ഥമുള്ളത്? എന്നാൽ സ്നേഹിക്കപ്പെടാൻ അർഹതപ്പെട്ടവരാണ് തങ്ങൾ എന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി. പറയുന്നത് ഓസ്കർ വൈൽഡ് ആണ്. ഹി സേസ്, എവ്രി വൺ ഈസ് വർത്തി ഓഫ് ലവ് എക്സെപ്റ്റ് ഹിം ഹു തിങ്സ് ഹി ഈസ്. ലവ് ഈസ് എ സാക്രമെന്റ് ദറ്റ് ഷുഡ് ബി ടേക്കൻ കneeling. സ്നേഹം മുട്ടുകുത്തി സ്വീകരിക്കപ്പെടേണ്ട ഒരു വിശുദ്ധ കൂദാശയാണ്. വാട്ട് എ ലൈൻ ദാറ്റ് ഈസ്. മറ്റൊരിടത്ത് എലിയറ്റ് വിനയത്തെക്കുറിച്ച് പറഞ്ഞത് ഈ വാക്യത്തിലൂടെ കുറച്ചുകൂടെ വ്യക്തമാവുന്നു എന്ന് തോന്നുന്നു. ദി ഒളി വിസ്ഡം വി കൻ ഹോപ്പ് ടു അക്വയർ ഇസ് എ വിസ്ഡം ഓഫ് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി ഇസ് എൻലെസ്. നമുക്ക് കൈവരിക്കാനാവുന്ന ഒരേയൊരറിവ് വിനയം എന്ന അറിവാണ്. വിനയം അനന്തമാണ്. സ്നേഹത്തെ വിനയത്തോടെ സ്വീകരിക്കുന്നവർ മാത്രമേ സ്നേഹത്തെ

0: ത്തിന്റെ മൂല്യം അറിയുന്നുള്ളൂ. അതെത്ര മനോഹരമായി ഓസ്കർ വൈൽഡ് പറഞ്ഞിരിക്കുന്നു അനന്തശോഭയുള്ള ഈ വാക്യത്തിൽ, ലവ് ഇസ് എ സാക്രമെന്റ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ നീലിംഗ്. ദ യൂണിവേഴ്സ് മേ ബി ഇൻഡിഫറൻറ്റ് ഫോർ ഓൾ വി നോ. ദൂരെ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു വിളറിയ നീലപ്പൊട്ട് മാത്രമെന്നും നമ്മൾ കേട്ടുപോന്നു. എന്നാൽ ഭൂമിയിൽ ഇൻഡിഫറൻസ്, ഉദാസീനത എന്ന ഭാവം ജീവിതം അസഹനീയമാക്കുന്നു. ഈ അറിവിനെ ആധാരമാക്കി W.H. Auden എഴുതിയ കവിതയാണ് ദ മോർ ലവിംഗ് വൺ. നിറയെ പ്രകാശമുള്ള വാക്യങ്ങൾ ഇവിടെയും നമുക്ക് കാണാം. ഹൗ ഷുഡ് വി ലൈക്ക് ഇറ്റ് വർ ദ സ്റ്റാർസ് ടു ബേൺ വിത്ത് എ പാഷൻ ഫോർ അസ് വി കുഡ് നോട്ട് റിട്ടേൺ. If equal affection cannot be, let the more loving one be me.
1: നമുക്കൊരിക്കലും തിരികെ നൽകാൻ കഴിയാത്ത തീവ്രതയോടുകൂടി നക്ഷത്രങ്ങൾ നമ്മളിൽ പ്രകാശം ചൊരിഞ്ഞെങ്കിലോ? സ്നേഹം ഒരേപോലെ ആവില്ലെങ്കിൽ കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനായിരിക്കട്ടെ. മറ്റൊരിടത്ത് ലെനഡ് കോഹൻ നിറയെ സംഗീതമുള്ള ഈ വാക്യം നമുക്ക് വെച്ചു നീട്ടുന്നു. Now I greet you from the other side of sorrow and despair. With a love so vast and shattered, it will reach you everywhere.
0: Ida, ഞാനിപ്പോൾ ദുഃഖത്തിന്റെയും നിരാശയുടെയും അപ്പുറം നിന്നുകൊണ്ട് അതിവിശാലവും പൊട്ടിത്തകർന്നതുമായ സ്നേഹത്തോടെ നിന്നെ അഭിവാദ്യം ചെയ്യുന്നു. നീ എവിടെയാണെങ്കിലും അത് അവിടെ എത്തിച്ചേരും.
2: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
3: English Matters.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് എടത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ കൂട്ടുകാരാണ്. ആദ്യം ഒരു നാടൻ പാട്ടാണ് പാടുന്നത്. അനയ മരിയ ജിഷോ.
1: ചെയ്യാതീനന്താ

0: ഇനി നല്ല ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നു ആരാധ്യ എം എ.
1: ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട നല്ല ശീലങ്ങളെ കുറിച്ചാണ്. തൊട്ടയിലെ ശീലം ചുടല വരെ എന്താണല്ലോ പഴഞ്ചൊല്ല്. ചെറുപ്പത്തിലെ തന്നെ നല്ല ശീലത്തിൽ വളർന്നാൽ വലുതാവുമ്പോൾ നമ്മൾ നല്ല വ്യക്തികളായിത്തീരും. കുട്ടികളായ നമ്മൾ അത് രാവിലെ ഉറക്കം ഉണരണം. പ്രഭാത കൃത്യങ്ങൾ മതികൂടാതെ ചെയ്യണം. രാവിലെയും രാത്രിയും ഉറങ്ങുമ്പും പല്ലുകൾ തേക്കണം. ശരീരം വൃത്തിയായി സൂക്ഷിക്കാൻ ദിവസവും കുളിക്കണം. ഭക്ഷണത്തിനുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകണം. ദിവസവും പഠിക്കണം. വീടും ബസ് വൃത്തിയായി സൂക്ഷിക്കണം. അത് കൂടാതെ അച്ഛനും അമ്മയും പറഞ്ഞനുസരിക്കണം. മുതലവരെ ബഹുമാനിക്കണം. ദിവസവും പ്രാർത്ഥിക്കണം. ഇതെല്ലാമാണ്.

ഇനി ഒരു അറബിക് സംഘഗാനമാണ്. പാടുന്നവർ ആയിഷ ജഹനാര, സഹല ഫാത്തിമ, ആൽഡിൻ റഹ്മാൻ, ഇസാൻ മുഹമ്മദ്, മുഹമ്മദ് ഹനാൻ, മിന ഫാത്തിമ, നന്ദന സുരേഷ്.

0: ഇനി ഒരു കഥയാണ് ആഗ്ന മരിയ ജിഷോ അവതരിപ്പിക്കുന്നു.
1: ഞാൻ ഇന്നിവിടെ പറയാൻ പോണ കഥയുടെ പേരാണ് കൂട്ടുകാരൻ്റെ ഉപദേശം. ഒരിക്കൽ ഒരു പെങ്കിളി കാട്ടിലൂടെ പറഞ്ഞെടുക്കുന്നു. അവൾ വേറെ കുണുങ്ങി. അയാൾ അവളെ ചന്തയിൽ കൊണ്ടുപോയിച്ചു. കിളിയ വാങ്ങിയാൽ കൂട്ടിലാക്കി വീടിന് മുമ്പിൽ തൂക്കിയിട്ടു. ആ ഒരു രൂപ വവൽ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? ഞാൻ എന്നെ രക്ഷപ്പെടുത്താ. വവൽ കിളി കറന്നത് അനുസരിച്ചു. നീ ഒരാഴ്ചത്തേക്ക് വീട്ടാൽ എന്ന ഭക്ഷണമൊന്നും കഴിക്കല്ലേ. ഞാൻ എനിക്ക് രാത്രി ഭക്ഷണം തരാം. വീട്ടാൽ ഒന്ന് നോക്കിയപ്പോൾ കിളിക്കൂട്ടിൽ ചട്ടട പോലെ കിടന്നു. അവരതിനടുത്ത് ദൂരേക്ക് കിടന്നു. പെട്ടെന്ന് കിളി പറന്നു പറന്നു വവാന്റെ അടുത്ത് ചെന്ന് നന്ദി പറഞ്ഞ് കട്ടിലേക്ക് കൊണ്ടുപോയി. കൂട്ടുകാർക്ക് എന്നെ കണ്ടിഷ്ടായോ? നന്ദി, നമസ്കാരം.
0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് എടത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലെ കൂട്ടുകാരാണ്. ഇനി കായനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു സംഘഗാനം. പാടുന്നവർ പൂജ സജീവ്, അദ്വൈത് സന്തോഷ്, വേദിക വിനീഷ്, ആൻമരിയ മനോജ്, ദേവാനന്ദ്, അലോൻസ വിൽസൺ, അവനിക എം എസ്, പുണ്യ സജീവ്.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതോടെ ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ സമാപിക്കുന്നു. വിടരുന്ന മുട്ടുകൾ വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയത്ത്. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

0: ശോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ രണ്ട് ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
1: ഇനി ബാറ്ററി ഒന്നും വേണ്ടെന്നേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
0: വേവ്സ് ആപ്പോ?
1: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
0: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
1: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യമിതായിരുന്നു, വിഖ്യാത ശാസ്ത്രജ്ഞൻ ഹോമി ജെ ഭാഭ 1966 ഒരു വിമാന അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ഹിമാലയത്തിലെ ഒരു കൊടുമുടിയുടെ പേര് നൽകിയിരുന്ന എയർ ഇന്ത്യ വിമാനം ആൽപ്സിലെ ഒരു കൊടുമുടിയിലാണ് തകർന്നു വീണത്. ഏതൊക്കെയാണ് ഈ കൊടുമുടികൾ? ഉത്തരം, വിമാനത്തിന്റെ പേര് കാഞ്ചൻജംഗ, തകർന്നു വീണത് മോൺബ്ലോങ് കൊടുമുടിയിൽ. വിഖ്യാത ശാസ്ത്രജ്ഞൻ ഹോമി ജെ ഭാഭ 1966 ഒരു വിമാന അപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ഹിമാലയത്തിലെ ഒരു കൊടുമുടിയുടെ പേരാണ് എയർ ഇന്ത്യ വിമാനത്തിന് നൽകിയിരുന്നത്. ആ വിമാനത്തിന്റെ പേര് കാഞ്ചൻജംഗ, ആൽപ്സിലെ ഒരു കൊടുമുടിയിലാണ് തകർന്നു വീണത്, മോൺബ്ലോങ് കൊടുമുടിയിൽ.

ചിന്താശകലം: എന്റെ പ്രവൃത്തിയെപ്പറ്റി മറ്റൊരാൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്റെ തന്നെ വിലയിരുത്തലാണ്. എന്റെ പ്രവൃത്തിയെപ്പറ്റി മറ്റൊരാൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്റെ തന്നെ വിലയിരുത്തലാണ്. ഹോമി ജെ ഭാബ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കൂ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: സെക്കൻഡ്.
1: വിചാരം
2: സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം.
3: ഇന്ന് വിചാരം പരിപാടിയിൽ അതിഥിയായി എത്തുന്നു കണ്ണൂർ സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസറായ പ്രദീപ് ബി ജെ. പ്രദീപുമായി സംസാരിക്കുന്നത് എം വി ശശികുമാർ.
4: ഇന്ന് വിചാരം പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. സ്വന്തം ജീവിതം മറ്റ് അനേകം പേർക്ക് പ്രചോദനമാകാൻ ഇടയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. മറ്റാരുമല്ല കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രദീപ് ബി ജെ ആണ് ഇന്ന് നമ്മുടെ അതിഥി. ഇദ്ദേഹത്തിന്റെ സവിശേഷത എന്ന് പറയുമ്പോൾ ഇദ്ദേഹം കാഴ്ച പരിമിതിയുള്ള വ്യക്തിയാണ്. കാഴ്ച പരിമിതിയുള്ള വ്യക്തികൾ സാധാരണ ഇത്തരം ഉത്തരവാദിത്തമുള്ള മാനേജ്മെന്റ് ജോലികൾ അതല്ലെങ്കിൽ മാനേജർ സ്ഥാനത്തുള്ള ജോലികൾ ചെയ്യുന്നത് വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. അദ്ദേഹം എങ്ങനെ ഈ വിജയത്തിലെത്തി എന്ന് അറിയുന്നത് ഏവർക്കും ചിന്തോദീപകം ആയിരിക്കും. അതാണ് ഇന്ന് വിചാരത്തിൽ അദ്ദേഹം അതിഥിയായി എത്തിയത്. നമ്മൾ സാധാരണ പറയാറുണ്ട് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ പലർക്കും ഉണ്ടാകാറുണ്ട് അതല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടാകാറുണ്ട്. ഏറ്റവും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് എബ്രഹാം ലിങ്കന്റെ ജീവചരിത്രമാണ്. അദ്ദേഹം അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മുഴുവൻ തിരിച്ചടികളായിരുന്നു. ബാല്യത്തിൽ അദ്ദേഹത്തിന് സ്വന്തം അമ്മയെ നഷ്ടമായി. സ്കൂൾ വിദ്യാഭ്യാസം ശരിയായി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം മരം വെട്ടുന്ന ജോലിക്ക് വരെ പോകേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹം കച്ചവടം നടത്തി. അവിടെയും അദ്ദേഹത്തിന് വിജയിക്കാനായില്ല. രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോഴും അദ്ദേഹത്തിന് പരാജയങ്ങളായിരുന്നു. ആദ്യം അദ്ദേഹം പ്രേമിച്ചിരുന്ന വ്യക്തി അദ്ദേഹത്തിന് നഷ്ടമായി. ഇങ്ങനെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി അമേരിക്കൻ പ്രസിഡന്റായി മത്സരിക്കുമ്പോൾ ഒരു പത്രപ്രവർത്തക അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, ഒരുപാട് തിരിച്ചടികളാണല്ലോ താങ്കൾക്ക് ജീവിതത്തിൽ കിട്ടുന്നത്, ഈ വീഴ്ചകളെല്ലാം താങ്കൾ എങ്ങനെ കാണുന്നു? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ പ്രസിദ്ധമാണ്. ഇതൊന്നും അതിന് വീഴ്ചകളായിരുന്നില്ല, ഇതെല്ലാം ജസ്റ്റ് എ സ്ലിപ്പ് നോട്ട് എ ഫാൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീഴ്ചയായി അദ്ദേഹം ഓരോ തിരിച്ചടിയും കണക്കാക്കിയില്ല, അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി. അത്തരമൊരു അനുഭവം തന്നെയായിരിക്കും ഒരു പക്ഷേ പ്രദീപ് ബി ജെക്കും പറയാനുണ്ടാവുക. എങ്ങനെയായിരുന്നു താങ്കളുടെ അനുഭവം? കാരണം താങ്കൾ ജനിച്ചത് കാഴ്ച പരിമിതി ഇല്ലാതെയാണ്, പെട്ടെന്ന് വെളിച്ചം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന താങ്കളുടെ ജീവിതാനുഭവം ഒന്ന് വിശദമാക്കാമോ?
5: ആദ്യം തന്നെ ഓൾ ഇന്ത്യ റേഡിയോയോടും ഒപ്പം തന്നെ കൊച്ചി എഫ് എമ്മിന്റെ ശ്രോതാക്കളോടുമുള്ള എന്റെ നന്ദി അറിയിക്കുന്നു. കാരണം എന്നെ പോലെ ഒരാൾക്ക് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിക്കുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരു വലിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കുട്ടിച്ചൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഞാൻ ഏതാണ്ട് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നിർഭാഗ്യങ്ങളുടെ ആദ്യത്തെ അനുഭവം എന്നെ തേടിയെത്തുന്നത്. വളരെ ആകസ്മികമായിട്ട് എൻ്റെ അമ്മ മരിച്ചു പോവുകയായിരുന്നു. അമ്മയുടെ അഭാവത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരു കുട്ടി നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും എന്നെയും അന്ന് പിന്തുടരുന്നിരുന്നു. തുടർന്ന് ഞാൻ എൻ്റെ കോളേജ് പഠനം ചങ്ങനാശ്ശേരി SB കോളേജിലാണ് പൂർത്തിയാക്കിയത്. SB കോളേജിലെ എൻ്റെ ജീവിതമാണ് സത്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകനാകാനുള്ള എന്നിലെ കഴിവ് കണ്ടറിയുകയും അതിനുള്ള ഒരവസരം സൃഷ്ടിച്ചതും. SB കോളേജിൽ ഞാൻ ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ സജീവ പങ്കാളിയായിരുന്നു. തുടർന്നാണ് ഞാൻ കാര്യവട്ടം ക്യാമ്പസിൽ ജേർണലിസം പഠനത്തിനെത്തുന്നത്. 1995-97 ബാച്ചിലാണ് ഞാൻ MCJക്ക് കാര്യവട്ടത്തെത്തുന്നത്. അതുവരെ എനിക്ക് വായിക്കുന്നതിനോ എഴുതുന്നതിനോ ഒന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാര്യവട്ടത്ത് പഠനം ആരംഭിച്ച് കുറച്ചു കാലം കഴിയുമ്പോഴാണ് എൻ്റെ കാഴ്ചയ്ക്കെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും അത് എത്രമാത്രം തീവ്രമായിട്ടുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. കാരണം അന്ന് കാണാൻ കഴിയും, എന്നാൽ നേരിയ വെളിച്ചത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നതായിരുന്നു എൻ്റെ ആദ്യ പ്രശ്നം. തുടർന്ന് കാര്യവട്ടത്തെ പഠനം പൂർത്തിയാക്കിയ ശേഷം ഞാൻ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ചില പത്രസ്ഥാപനങ്ങളിൽ സബ് എഡിറ്ററായിട്ടും റിപ്പോർട്ടറായിട്ടും ജോലി ആരംഭിച്ചു. അങ്ങനെ തുടരുന്ന സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. കേരളത്തിലെ 4-ാമത്തെ സാറ്റലൈറ്റ് ചാനലിനെ രൂപപ്പെടുത്തുന്നതിൽ ഒരാളായിട്ട് മാറാൻ എനിക്ക് കഴിഞ്ഞു. തുടർന്ന് അവിടെ തന്നെ ഒരു ബ്യൂറോ ചീഫായിട്ടും ന്യൂസ് എഡിറ്ററുമായിട്ടൊക്കെയായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ആ ജോലിക്കിടയിലാണ് എൻ്റെ കാഴ്ചാ പരിമിതി എന്നെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
4: അപ്പോൾ ഇതിനിടയിൽ ചികിത്സിക്കൊന്നും താങ്കൾ പോയില്ല? കാരണം താങ്കൾ പഠിക്കുന്ന അവസരത്തിലേ അറിഞ്ഞു കണ്ണിന് ചെറിയൊരു പ്രയാസമുണ്ടെന്ന്. എന്തുകൊണ്ട് താങ്കൾ ചികിത്സ തേടിയില്ല? എന്തായിരുന്നു താങ്കളുടെ അസുഖം?
5: പഠിക്കുന്ന കാലത്ത് തന്നെ പല ഡോക്ടേഴ്സിനെയും ഞാൻ കാണുകയും എൻ്റെ ഈ കാഴ്ചാ പരിമിതിയെ സംബന്ധിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അന്ന് കൃത്യമായൊരു മറുപടി അവരിൽ നിന്ന് പലരിൽ നിന്ന് കിട്ടിയിരുന്നില്ല. കാഴ്ചയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്ന് മാത്രമാണ് പ്രാഥമികമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകനായി പിന്നീട് തുടരുകയും കാഴ്ച ഏതാണ്ട് ഒരു വലിയ ശതമാനം നഷ്ടമാകുന്നു എന്ന് കാണുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇത് സംബന്ധിച്ച വിശദമായൊരു

0: പരിശോധനയ്ക്ക് ഞാൻ വിധേയനാകുന്നത്. അപ്പോഴാണ് ഒരുപക്ഷെ ഒരാൾക്കും സംഭവിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രോഗത്തിന്റെ പിടിയിലാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അത് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്നാണ് ആ അസുഖത്തിന്റെ പേര്. നമ്മുടെ കൈക്കുമ്പിളിൽ നിന്ന് വെള്ളം മെല്ലെ മെല്ലെ ചോർന്നു പോകുന്ന പോലെ നമ്മുടെ കാഴ്ച മെല്ലെ മെല്ലെ നമ്മൾ വിട്ടുപോകുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു അസുഖമാണ് ഈ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ.
1: ഇത് നമുക്ക് നേരത്തെ കൂട്ടി അറിയുകയായിരുന്നെങ്കിൽ അത് തടഞ്ഞു നിർത്താൻ, അതല്ലെങ്കിൽ ഇതിന്റെ കാലാവധി ദീർഘിപ്പിക്കുവാൻ കഴിയുമായിരുന്നു
0: സർ. അവിടെയും നിർഭാഗ്യം ഈ ആർ പി രോഗികളുടെ ഒപ്പമുണ്ട്. നാളിതുവരെ ആധുനിക വൈദ്യശാസ്ത്രം ഇതിന് കൃത്യമായ ഒരു മരുന്നോ പ്രതിവിധിയോ കണ്ടെത്തിയിട്ടില്ല. ആർ പി പേഷ്യൻസ് ഇപ്പോഴും പൂർണ്ണമായി രോഗവിമുക്തി നേടാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇല്ലാത്ത ലോകത്താണ് ജീവിക്കുന്നത്. ഇത് ഒരു ഹെറിഡിറ്ററിയായി സംഭവിക്കുന്ന ഒന്നാണ് എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. അല്ലാതെയും പല സന്ദർഭങ്ങളിലും പലരും ഇതിന് അടിമപ്പെടാറുണ്ട് എന്നും വൈദ്യശാസ്ത്രം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ രോഗത്തിനുള്ള മരുന്നുകൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നു സർ. ഈ സന്ദർഭത്തിലാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു വാർത്ത വായിക്കുന്ന, ഒപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന, അവതരിപ്പിക്കുന്ന ഒരാളായിട്ട് ജീവിക്കുന്ന സന്ദർഭത്തിലാണ്. ആ തിരിച്ചറിവ് സത്യത്തിൽ എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. കാരണം അത്യാവശ്യം നന്നായി ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനായി ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കാഴ്ച നഷ്ടമായിട്ട് വീടിലെ നാല് ചുവരിനുള്ളിൽ മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അങ്ങൊന്ന് ചിന്തിച്ചു നോക്കും. ആ സാഹചര്യത്തിലാണ് അവിചാരിതമായി ഞാൻ എത്തിപ്പെടുന്നത്. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വേദനിപ്പിക്കുന്ന നിമിഷം.
1: അതെ, വെള്ളി വെളിച്ചത്തിന്റെ നിറങ്ങളിൽ നിന്ന് താങ്കൾ ഇരുട്ടിലേക്ക് തൂത്തെറിയപ്പെടുകയായിരുന്നു. എങ്ങനെയാണ് താങ്കൾ ആ പ്രതിസന്ധിയെ, അതല്ലെങ്കിൽ ആ ഒരു ദുരന്തത്തെ നേരിട്ടത്?
0: ഈ ദുരന്തങ്ങൾ എന്നും എന്നെ പിന്തുടരുന്നു എന്ന വാക്ക് ഏതാണ്ട് ശരിയാണ് എന്ന് ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. കാരണം പ്രദീപ് എന്ന എൻ്റെ കാഴ്ച പോകുന്ന സന്ദർഭത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ബിന്ദു ഒരു ക്യാൻസർ രോഗിയാണ് എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നത്. പരസ്പരം എങ്ങനെ സമാധാനിപ്പിക്കണം, എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാത്ത ഒരു സന്നിഗ്ധ ഘട്ടത്തിലായിരുന്നു ഞങ്ങളെന്നുണ്ടായിരുന്നത്. ഒരിക്കലും അത് അതിജീവിക്കാനാവില്ല എന്ന തോന്നലാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെ സുഹൃത്തുക്കൾ നൽകിയ ഉപദേശം ഞങ്ങൾ സ്വീകരിച്ചതാണ് സത്യത്തിൽ പിന്നീട് ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴിയൊരുക്കിയത്. ഞാൻ ആദ്യം എൻ്റെ ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ് സമീപിച്ചത്.
1: സാധാരണ ഈ സൈക്കാട്രിസ്റ്റിനെ കാണുക എന്ന് പറയുമ്പോൾ മനോനിലയ്ക്ക് എന്തോ തകരാറുണ്ട്, അതല്ലെങ്കിൽ മാനസികമായി എന്തോ പ്രയാസമുണ്ട് എന്നാണ് സമൂഹം ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരം കൗൺസിലിങ്ങുകൾ മൂടി വയ്ക്കാനോ അതല്ലെങ്കിൽ അത്തരം പ്രൊഫഷണലുകളെ കാണാനോ സഹായം തേടാനോ പലരും മുതിരാറില്ല. എന്നാൽ അങ്ങനെ ഒരു സഹായം തേടിയതുകൊണ്ട് താങ്കളുടെ ജീവിതം മാറ്റിമറിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത്.
0: അങ്ങ് പറഞ്ഞതാണ് ശരിയായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ ആദ്യം തന്നെ ചില ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെ കാണുകയും എൻ്റെ ഈ മാനസികാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തുകയാണുണ്ടായത്. ചില പ്രാഥമികമായിട്ടുള്ള കൺസൾട്ടേഷന് ശേഷം അവർ ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിച്ച് കുറച്ചുകൂടി താങ്കളുടെ ജീവിതത്തെ അതിജീവിക്കാനുള്ളൊരു ആത്മവിശ്വാസം നേടാനുള്ള വഴി ഉണ്ടാക്കണമെന്നാണ് അവരെന്നെ അഡ്വൈസ് ചെയ്തത്. ഞാൻ ആ വഴിയിലൂടെ സഞ്ചരിച്ചത്. വളരെ പ്രൊഫഷണലായിട്ടുള്ള അവരുടെ അഡ്വൈസസാണ് ഞാൻ സ്വീകരിച്ചത്. തുടർന്ന് പ്രായോഗികമായിട്ട് ഈ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള വഴി തേടി ഞാൻ. അന്നാണ് എന്തുകൊണ്ട് സർക്കാർ സർവീസിലേക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൂടാ എന്ന് ഞാൻ ആലോചിക്കുന്നത്.
1: ഈ സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നു താങ്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്? അത് വലിയൊരു ചോദ്യചിഹ്നമായി മുമ്പിൽ നിൽക്കുകയല്ലേ?
0: തീർച്ചയായിട്ടും. അങ്ങ് ആലോചിച്ച് നോക്കുക, ഒരു മാധ്യമ പ്രവർത്തകൻ, കാഴ്ച നഷ്ടമാകുന്നു, മറ്റൊന്നുമില്ല. ഇടക്കാലത്ത് ഞങ്ങള് കടുത്ത പ്രതിസന്ധിയാണ് അനുഭവിച്ചത്.
1: സാധാരണ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു
0: അവരും എൻ്റെ ഒപ്പം. സാറ്റലൈറ്റ് ചാനലിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. രണ്ടുപേരും രോഗികളാണ്. അതായിരുന്നു ഞങ്ങളുടെ സാഹചര്യം.
1: രണ്ടുപേരും മാധ്യമ പഠനം നടത്തിയവരാണ് അപ്പോ.
0: അതെ അതെ അതെ, മാധ്യമ പ്രവർത്തന മേഖലയിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ ഭാര്യ ബിന്ദുവും. ഞങ്ങൾ രണ്ടുപേരും ഒരു സാറ്റലൈറ്റ് ചാനലിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ വെച്ചാണ് ഞങ്ങൾ പരസ്പരം കാണുന്നത്. ഒരു കാര്യം കൂടി കൃത്യമായി പറയേണ്ടതുണ്ട്. കാരണം പ്രദീപ് ഒരു കാഴ്ച പരിമിതി നേരിടുന്ന വ്യക്തിയാണെന്നും പ്രദീപിൻ്റെ കാഴ്ച ഒരുപക്ഷെ എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന ധാരണയോടുകൂടി തന്നെയാണ് അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്.
1: ഇവിടെയാണ് എനിക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നത്. കാരണം കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തിയെ, ഒരു പുരുഷനെ വിവാഹം ചെയ്യാൻ പലപ്പോഴും സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ തിരിച്ച് സംഭവിക്കുന്നത് വളരെ അപൂർവത്തിൽ അപൂർവം, അതല്ലെങ്കിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ ഒരു കാഴ്ച പരിമിതിയുള്ള വ്യക്തി വരികയുണ്ടായി. അദ്ദേഹത്തിനും കാഴ്ചയുണ്ടായിരുന്നു, പിന്നീടാണ് കാഴ്ച പോയത്. എൻ്റെ ഒപ്പം കോളേജിൽ പഠിച്ച വ്യക്തിയാണ് എന്നെ കല്യാണം കഴിച്ചതെന്ന് ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തി പറയുകയുണ്ടായി. എന്നാൽ എത്ര പുരുഷന്മാർ ഇതിന് സജ്ജമാകും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്.
0: ഈ ചോദ്യം

0: നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് ഇരുവർക്കും ചേർന്ന് വെക്കാം. പരിമിതികളുള്ളവരെ സ്വീകരിക്കാൻ ഇരുവരും, അത് ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, തയ്യാറാകണം. കാരണം അവർക്കും ചിലത് ചെയ്യാനുണ്ട്, പക്ഷെ നിങ്ങളുടെ ഒരു സഹായം വേണ്ടതുണ്ട്, നിങ്ങളുടെ ഒരു പ്രേരണ വേണ്ടതുണ്ട്. അത് പരസ്പരം നമുക്ക് നൽകാനാകുമെങ്കിൽ നല്ലൊരു ജീവിതം ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് സർ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.
1: അപ്പൊ താങ്കൾ പറഞ്ഞു വന്നത് താങ്കൾ എങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കരുപ്പിടിപ്പിക്കാം എന്ന് ആലോചിക്കുകയായിരുന്നു, അതിനൊരു സർക്കാർ ജോലിയാണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ യൗവനം പിന്നിട്ടൊരു വ്യക്തിക്ക് മത്സര പരീക്ഷകൾ എഴുതുക, സർക്കാർ ജോലിക്ക് വിളിക്കുന്നത് തന്നെ എപ്പോഴാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം, അത് കഴിഞ്ഞ് പരീക്ഷ വിളിക്കണം, എഴുതണം, റിസൾട്ട് വരണം. ഇതൊക്കെ ഒരു അങ്ങേയറ്റം പോസിറ്റീവായി ചിന്തിക്കുന്നവർക്ക് മാത്രമേ അതിനായി കാത്തിരിക്കാൻ പോലും കഴിയൂ. എങ്ങനെയാണ് താങ്കൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്?
0: സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് തൊഴിലന്വേഷണം അവസാനിപ്പിക്കുന്നത്? ആ സമയത്താണ് ഞാനൊരു തൊഴിൽ അന്വേഷകനാകുന്നത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഏതാണ്ട് എൻ്റെ 35 വയസ്സൊക്കെ കഴിഞ്ഞ് 40 സമയത്താണ് ഈ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. അന്ന് രണ്ട് പ്രശ്നങ്ങൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നു സർ. ഒന്ന്, കാണാൻ കഴിയാത്ത, വായിക്കാൻ കഴിയാത്ത, എഴുതാൻ കഴിയാത്ത ഒരു മനുഷ്യന് എങ്ങനെയാണ് ഒരു PSC പരീക്ഷ എഴുതാൻ കഴിയുക എന്നത്. അന്ന് ഈ ചോദ്യത്തിന് ഉത്തരവുമായി എനിക്ക് മുന്നിലെത്തിയത് ചില സംഘടനകളാണ്, ചില സന്നദ്ധ സേവകരാണ്. ഇപ്പോൾ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, അതിൻ്റെ യൂത്ത് ഫോറം, അതുപോലെ തന്നെ നോൺ വിഷ്വൽ സൊല്യൂഷൻസ്, ഇങ്ങനെ കാഴ്ചാപരിമിതരെ പഠനത്തിന് സഹായിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഞാൻ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയത്. മാത്രമല്ല, ഇവിടെയും നമുക്ക് ജീവിതത്തിൽ ജയിച്ചേ പറ്റൂ എന്ന് എന്നോട് എപ്പോഴും പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ബിന്ദുവും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. PSC പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങളും അയാൾ വാങ്ങി വായിച്ച് റെക്കോർഡ് ചെയ്ത് ശബ്ദരൂപത്തിലാക്കി എനിക്ക് നൽകിയിരുന്നു. സർ, അന്നത്തെ കാലത്ത് ഞാൻ ഈ പരീക്ഷകൾക്ക് പരിശീലിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, സഹചാരി എന്ന് പറയുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിരുന്നു. ഞാൻ രാവിലെ എണീക്കുന്ന സമയം മുതൽക്ക് വൈകുന്നേരം വരെ ഈ സ്പീക്കറിലൂടെ ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടേയിരിക്കുമായിരുന്നു. ഒരു പക്ഷേ ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് പോലും ഈ സ്പീക്കർ ഞാനവിടെ വെള്ളം നനയാതെ ഒരിടത്ത് വയ്ക്കും. കാരണം ആ സമയം പോലും മിസ് ചെയ്യരുത്, കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെടുത്താൻ ഇനി സമയമില്ല എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു സർ. അതുകൊണ്ട് വലിയ ഫലമുണ്ടായി. മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരു ന്യൂസ് എഡിറ്റർ, ഒരു സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ്, ഒരു ബ്യൂറോ ചീഫ് ഒക്കെ ആയിരുന്നു. തുടർന്ന് എനിക്ക് ആദ്യം കിട്ടുന്നത് ഒരു ശിപായിയുടെ ജോലിയായിരുന്നു സർ.
1: മത്സരാധിഷ്ഠിത പരീക്ഷ എഴുതിയിട്ടാണ് അത് എന്നെ ലഭിച്ചത്.
0: അതെ അതെ അതെ, ആദ്യത്തെ ചില പരീക്ഷകൾ എൻ്റെ ഈ ഭിന്നശേഷിത്വം ഇല്ലാതെ തന്നെയാണ് ഞാൻ എഴുതിയത്. അങ്ങനെയാണ് ആദ്യമായി ഞാനൊരു ഓഫീസ് അറ്റൻഡൻ്റ് ആയിട്ട് ജോലി കിട്ടുന്നത്. തുടർന്ന് ഞാൻ ഈ പറയുന്ന ഭിന്നശേഷി സവരണം അനുവദിച്ച് കിട്ടിയിട്ടുള്ള പല പരീക്ഷകളും എഴുതി. തുടർന്ന് ഞാനൊരു ക്ലർക്കായി, പിന്നീട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റായി, ഏറ്റവും ഒടുവിൽ ഞാൻ എൻ്റെ ഒരു സ്വപ്ന ജോലിയായി അക്കൂട്ടത്തിൽ തിരഞ്ഞെടുത്തത് സർവകലാശാലകളിലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ തസ്തികയായിരുന്നു. നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുമ്പോൾ സർവകലാശാലകളിലെ PRO പരീക്ഷ അല്ലെങ്കിൽ ആ PRO തസ്തിക കാഴ്ചാപരിമിതർക്ക് ഐഡൻറ്റിഫൈഡ് അല്ലായിരുന്നു സർ. എന്നിട്ടും ഞാൻ ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു, ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു, ആ പരീക്ഷ എഴുതി. സമാന്തരമായി തന്നെ അത് കാഴ്ചാപരിമിതർക്കും അനുയോജ്യമായൊരു തസ്തികയായി പ്രഖ്യാപിക്കുന്നതിനുള്ള ചില ശ്രമങ്ങളും ഞാൻ നടത്തിയിരുന്നു. അക്കാര്യത്തിൽ ഞാൻ തുറന്നു പറയട്ടെ, സർക്കാരിൻ്റെ വളരെ ഭിന്നശേഷി സൗഹൃദപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായത്. അത് കാഴ്ചാപരിമിതർക്ക് ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ളൊരു തസ്തികയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ എൻ്റെ ശ്രമവും ഒപ്പം തന്നെ അന്നത്തെ സർക്കാരിൻ്റെ സഹായവും ഒക്കെ കൊണ്ടുകൂടിയാണ് സർ എനിക്ക് ഈ ഒരു സ്ഥാനത്തെത്താൻ പറ്റിയത്. ഒരു കാര്യം കൂടി ഞാൻ അങ്ങയോട് പറയുന്നു, അത് വളരെ അഭിമാനത്തോടുകൂടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു സർവകലാശാലയുടെ സ്ഥിരം PRO ഒരു കാഴ്ചാപരിമിതൻ നിയമിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ഥാനത്തെത്താൻ പറ്റിയത് തീർച്ചയായിട്ടും ഒരു നേട്ടമെങ്കിൽ അതൊരു നേട്ടമായി തന്നെ ഞാൻ കാണുന്നു. പക്ഷേ അത് മറ്റുള്ളവർക്കുള്ള ഒരു വഴിതെളിക്കലായിട്ട് കൂടി ഞാൻ കരുതുന്നു സർ.
1: തീർച്ചയായും, കാരണം PRO എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അത് ജനസമ്പർക്കം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ജോലിയാണ്. അതോടൊപ്പം അതൊരു മുകളിലിരുന്ന് ഒരു ടീമിനെ നയിക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട്. അത്തരം ജോലികൾ ചെയ്യാൻ ഭിന്നശേഷി ഉള്ള വ്യക്തികൾക്ക് കഴിയുമോ എന്ന് പലർക്കും സംശയമുണ്ടാകാം. അതിനെല്ലാം കഴിയും എന്നുള്ളതിൻ്റെ ഉത്തരമാണ് താങ്കൾ. ഇത് വലിയൊരു ഉത്തരവാദിത്തം കൂടി താങ്കളിൽ അർപ്പിക്കുന്നുണ്ട്. കാരണം താങ്കൾക്ക് ഈ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി വരുന്ന കാലത്ത് ഒരു പക്ഷേ ഇതുപോലെ കാഴ്ചപരിമിതിയോ മറ്റ് ഭിന്നശേഷിയോ ഉള്ളവർക്ക് ഇത്തരം തസ്തികളിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവരെ കൊണ്ടത് സാധ്യമല്ല എന്ന് സമൂഹത്തിന് വിധിയെഴുതാൻ എളുപ്പമുണ്ട്.
0: തീർച്ചയായിട്ടും സർ, ഇതൊരു നേട്ടമായി മനസ്സിലാക്കുന്നുവെങ്കിലും അതിലേറെ ഇതൊരു വലിയ ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ചില അനുഭവങ്ങളും കൂടി പറയാം സർ.

0: ഒന്ന്, കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് തന്നെ മാധ്യമങ്ങളിലൊക്കെ ഇടം നേടിയ ഒരു മനുഷ്യൻ്റെ വാർത്തയുണ്ടായിരുന്നു. എല്ലെല്ലാം വരെ പഠിച്ചിട്ടും കാഴ്ചാ പരിമിതി ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഒരു ജോലിയും കിട്ടുന്നില്ല. അദ്ദേഹം കൊച്ചി നഗരത്തിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ചായ നൽകുന്നൊരു മനുഷ്യനായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. ആലോചിച്ച് നോക്കുവാങ്ങ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഒരു പി ആർ ഒ എന്നുള്ള നിലക്ക് ഞാൻ പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ് സർവീസിൽ ഞാൻ വിവിധ തസ്തികകളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്തിരുന്നു. ആദ്യം ഒരു കാഴ്ച പരിമിതൻ എന്നുള്ള നിലക്ക് ഞാൻ അവിടേക്ക് എത്തുമ്പോൾ അഡ്വൈസ് കിട്ടുമ്പോൾ തന്നെ ഇയാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ കഴിയില്ല എന്ന് നിലപാടെടുത്തവരുണ്ട് സർ.
1: അതെ, പലരും തീരുമാനിക്കുന്നത് ഇവരെ കൊണ്ട് ഡിപ്പാർട്ട്മെന്റിന് വകുപ്പിന് ഒരു പ്രയോജനവും ഉണ്ടാകില്ല, അതൊരു സഹതാപം മൂലം നൽകുന്ന അവസരം എന്ന് പോലും കരുതുന്നില്ല, ദാനം നൽകുന്ന ഒരു ജോലി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് പലരുടെയും മനോഭാവം. ഇതിനൊരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു അവസരമാണ് നൽകുന്നത്, ആ അവസരത്തിൽ അവർ കഴിവ് തെളിയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇനിയും ഇത്തരം പരിമിതികൾ നേരിടുന്നവർക്ക് കൂടുതൽ അവസരം സമൂഹം തന്നെ സൃഷ്ടിക്കണം.
0: പലപ്പോഴും പുരോഗമനപരമായി ചിന്തിക്കുന്നവരാണ് എന്ന് നമ്മൾ കരുതുന്ന പലരും എൻ്റെ അനുഭവത്തിൽ എന്നെ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് സർ. പക്ഷെ പിൽക്കാലത്ത് വളരെ നന്നായി പെർഫോം ചെയ്തുകൊണ്ട് അവരുടെ മുന്നിൽ അതങ്ങനെയല്ല, ഞങ്ങൾ കാഴ്ച ഇല്ലാത്തവർക്കും ഇതൊക്കെ കഴിയുമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇന്നിപ്പോൾ സർക്കാർ സർവീസിൽ അങ്ങേക്ക് അറിയും, ബഹുമാന്യായിട്ടുള്ള പ്രജ്ഞ മാഡം, മാഡം ഐ എ എസ് ഓഫീസറാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ ഗോകുൽ സർ തമിഴ്നാട് കേഡറിലെ ഐ എ എസ് ഓഫീസറാണ്. മാത്രവുമല്ല, കഴിഞ്ഞ കെ എസിൽ പൂർണ്ണമായും കാഴ്ചാ പരിമിതനായിട്ടുള്ള ഒരു ബഹുമാനായ മനുഷ്യനും നിയമനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ സർക്കാർ സർവീസിൽ കാഴ്ചാ പരിമിതരായിട്ടുള്ളവർക്കും നന്നായി പെർഫോം ചെയ്യാം എന്ന് തെളിയിച്ചവരാണ്. അവരുടെ പിന്നാലെയാണ് ഞങ്ങൾക്കുമൊക്കെ ഈ അവസരം ലഭിച്ചത്. ഇത് മാത്രമല്ല സർ, സ്വകാര്യ മേഖലയിലും ഐ ബി എം, ഗൂഗിൾ അതുപോലുള്ള ഒട്ടേറെ ബൃഹത്തായിട്ടുള്ള സ്ഥാപനങ്ങളിലും കാഴ്ചാ പരിമിതർ ഇന്ന് മികച്ച രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുമൊക്കെ എൻ്റെ ഈ യാത്രയിൽ എനിക്ക് പ്രചോദനങ്ങളായിട്ടുണ്ട് സർ.
1: തീർച്ചയായും, കാരണം ഒരു കാലത്ത് സിവിൽ സർവീസിന് അപേക്ഷിക്കാൻ പോലും ഭിന്നശേഷിക്കാർക്ക് കഴിയുമായിരുന്നില്ല. കാലത്തിൻ്റെ മാറ്റമാണ് അത് കാണിക്കുന്നത്. കാരണം ഇന്ന് അത്തരം പരിമിതികൾ ഉള്ളവരും നന്നായി ജോലി ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ പലർക്കും സംശയം വരാം, ഇവരെങ്ങനെ ഫയൽ നോക്കും, ഇവരെങ്ങനെ തീരുമാനങ്ങൾ എടുക്കും, ഇവരെങ്ങനെ തീരുമാനങ്ങൾ ഉന്നതാധികാരികളെ അറിയിക്കും, ഇവർക്ക് റിപ്പോർട്ട് ചെയ്യുന്നവരുടെ കാര്യങ്ങൾ ഇവരെങ്ങനെ മനസ്സിലാക്കും, ഇവരെ കവളിപ്പിക്കുവാൻ എളുപ്പമല്ലേ എന്നൊക്കെ സംശയം വരാം. എങ്ങനെയാണ് താങ്കൾ പ്രത്യേകിച്ചൊരു മാനേജറിയൽ പൊസിഷനിലിരിക്കുമ്പോൾ ഇതിനെയെല്ലാം മറികടക്കുന്നത്? അതേക്കുറിച്ച് കൂടി ഇനി വരുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വിശദമാക്കാമോ?
0: ഇന്നിപ്പോൾ നമ്മുടെ ഭരണ സംവിധാനം പൂർണ്ണമായി തന്നെ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് കാൽവെച്ച് കഴിഞ്ഞു. ഇവിടെ ഫയലുകളെല്ലാം ഡിജിറ്റൽ ഫയലുകളായിട്ടാണ് രൂപപ്പെടുന്നത്. ഒരു ഓഫീസറുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ രണ്ട് തരത്തിൽ, ടെക്സ്റ്റ് ഫയലായിട്ടോ അല്ലെങ്കിൽ ഒരു PDF ഫയലായിട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജ് ആയിട്ടോ ഒക്കെ ആയിരിക്കും ഈ ഫയലുകളും അനുബന്ധ രേഖകളും എത്തുക. ഇന്നിപ്പോൾ സ്ക്രീൻ റീഡറുകൾ ഉപയോഗിച്ച് നമുക്കിതെല്ലാം വായിച്ച് മനസ്സിലാക്കാൻ കഴിയും സർ. അതായത് കാഴ്ചയുള്ള ഒരാൾ സ്ക്രീനിൽ നോക്കി വായിക്കുകയാണെങ്കിൽ, ഞങ്ങൾ കാഴ്ചയില്ലാത്തവർ ഈ ഫയലുകൾ ഒരു സ്ക്രീൻ റീഡറിൻ്റെ സഹായത്തോടുകൂടി കേട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ മിക്കവാറും എല്ലാ ഭാഷകളിലുള്ള ഇതുപോലുള്ള ടെക്സ്റ്റുകളും PDFകളും ഞങ്ങൾക്ക് ശബ്ദരൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾക്ക് ഫയലുകൾ പഠിക്കാൻ കഴിയും, വായിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഒരു ഓഫീസർ, ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഈ ഫയലിൽ രേഖപ്പെടുത്തുക എന്നത്? സർ, രണ്ട് വഴികളുണ്ട്. നന്നായി ടൈപ്പ് ചെയ്യുന്ന ഒരാളും കീബോർഡിൽ നോക്കിയല്ല ടൈപ്പ് ചെയ്യുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, കാഴ്ചയില്ലാത്തവർക്കും കൃത്യമായ പരിശീലനം ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാൻ കഴിയും. ശബ്ദരൂപത്തിൽ ഇത് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ, അത് മലയാളമാകട്ടെ ഇംഗ്ലീഷ് ആകട്ടെ, അതും ടെക്സ്റ്റിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇവയുടെ രണ്ടിൻ്റെയും സഹായത്തോടു കൂടി നമുക്ക് ഒരു ഫയലിൽ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റും. ഇതിനെല്ലാം അപ്പുറത്ത് ഞാൻ ജോലി ചെയ്യുന്ന സർവകലാശാല PR ഡിപ്പാർട്ട്മെൻ്റിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായൊരു മെക്കാനിസമുള്ള ഒരു സ്ഥാപനമാണ്. ഒരു PRO ആവശ്യമായിട്ടുള്ള എല്ലാ ബാഹ്യ സൗകര്യങ്ങളും അവിടെ ലഭിക്കുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ, അതായത് ഈ സ്ക്രീൻ റീഡറുകളുടെ സഹായത്തോടെ വായിക്കുക, ടൈപ്പ് റിട്ടൺ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, മൊറോവർ സഹപ്രവർത്തകരുടെ സഹായം, ഇത് മൂന്നും ഉണ്ടെങ്കിൽ കാഴ്ചാ പരിമിതർക്കും എല്ലാം നന്നായി നിർവഹിക്കാൻ കഴിയും സർ.
1: വളരെ സന്തോഷം. കാരണം ഇത് കേൾക്കുന്ന നിരവധി കാഴ്ച പരിമിതിയുള്ള വ്യക്തികൾക്ക് ഒരു പ്രചോദനമാകും. എങ്ങനെയാണ് താങ്കൾ സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചും അതിലൊരു പരിശീലനം അങ്ങനെ താങ്കൾക്ക് ആവശ്യമായി വന്നോ? കാരണം അതേക്കുറിച്ച് മുൻപ് താങ്കൾ ആലോചിച്ചു പോലും ഉണ്ടാകില്ലല്ലോ.
0: എൻ്റെ ഈ കാഴ്ചാ പരിമിതി എന്നെ കീഴ്പ്പെടുത്തുന്ന സമയത്തൊന്നും ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പോലും തിരിച്ചറിയുന്ന ആളായിരുന്നില്ല. പക്ഷേ

0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ എനിക്കെൻ്റെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയുമെന്ന ഒരു തിരിച്ചറിവ് കിട്ടി. പിന്നീട് എൻ്റെ അന്വേഷണം ഇതാരാണ് എനിക്ക് ഈ വിവരങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതായിരുന്നു. അവിടെയായിരുന്നു സർ കാഴ്ചപരിമിതരുടെ കൂട്ടായ്മയായിട്ടുള്ള KFPയും നോൺ വിഷ്വൽ സൊല്യൂഷൻസും ഒപ്പം മറ്റു സംഘടനകളുമൊക്കെ ഞങ്ങൾക്കതിന് വഴിതെളിച്ചത്. ഒരു കാര്യം ഉറപ്പ്, ഇത് കേൾക്കുന്ന കാഴ്ചപരിമിതർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓർക്കുക, ക്ഷമാപൂർവം നിങ്ങൾ കുറച്ചുകാലം ശ്രമിച്ചാൽ നിങ്ങൾക്കിത് വഴങ്ങും, നിങ്ങൾക്കിത് ചെയ്യാനാകും, ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിലേക്ക് എത്താൻ കഴിയും.
1: തീർച്ചയായും താങ്കളുടെ കഠിനാധ്വാനം മനസ്സിലാക്കുന്നു. അതോടൊപ്പം മനസ്സിനെ ഇത്രയും പ്രസാദാത്മകമായി വയ്ക്കുവാൻ, ഇത്രയും പോസിറ്റിവിറ്റി നിറയ്ക്കുവാൻ താങ്കൾ എന്താണ് ചെയ്തത്?
0: സത്യത്തിൽ അതെന്റെ വീട്ടിലെ ഒരു സാഹചര്യം കൂടി ഉണ്ട് സർ. ഞങ്ങൾ പരസ്പരം പ്രചോദിപ്പിക്കാൻ സർ ചെയ്യാറുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ബിന്ദു എന്നോട് പറയാറുണ്ട്, പ്രദീപ്, ക്യാൻസർ എന്ന വലിയ വിപത്തിന് എനിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പ്രദീപിന് ഇതൊക്കെ എത്ര ലളിതമായിട്ട് അതിജീവിക്കാൻ കഴിയും. തിരിച്ച് അയാളോട് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, എൻ്റെ മുന്നിൽ എന്താണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത പ്രദീപിന് ഒരു PRO ആകാനും എൻ്റെ ജീവിതത്തെ കുറച്ചും കൂടി വർണ്ണാഭമാക്കാനും പറ്റിയെങ്കിൽ, ബിന്ദു, നിങ്ങൾ ക്യാൻസറിനെ അതിജീവിച്ചുവല്ലോ, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. അപ്പോൾ സത്യത്തിൽ ഞങ്ങൾ പരസ്പരം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കുറ്റപ്പെടുത്താറില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങ് ആലോചിച്ച് നോക്കൂ സർ, ഞാൻ എന്തിന് വിഷാദത്തോടുകൂടി എൻ്റെ ജീവിതത്തെ വെറുതെ കുഴിച്ചു മൂടണം? എനിക്ക് ചിരിക്കാൻ സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ അതെൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും, എനിക്ക് മുന്നോട്ട് നടന്നു പോകാനുള്ള ഊർജം തീർച്ചയായിട്ടും എൻ്റെ ഈ പോസിറ്റിവിറ്റിയാണ് സർ.
1: തീർച്ചയായും ഒരു മാധ്യമപ്രവർത്തകനായിരുന്ന താങ്കൾ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കണം. ഇപ്പോൾ QR കോഡ് ലഭ്യമാണ്, ആനുകാലികങ്ങൾ വരെ കാഴ്ചപരിമിതർക്ക് രചയിതാവിൻ്റെ ശബ്ദത്തിൽ പോലും കേൾക്കാനുള്ള സൗകര്യം ഇന്ന് പല ആഴ്ചപ്പതിപ്പുകളും തരുന്നുണ്ട്. നമുക്ക് പല കൂട്ടായ്മകളുണ്ട്, അത്തരത്തിലുള്ള ഏതെങ്കിലും കൂട്ടായ്മകളിലും ഒക്കെ താങ്കൾ പ്രവർത്തിക്കുന്നുണ്ടോ?
0: അങ്ങനെയുള്ള നിരവധി കൂട്ടായ്മകളിൽ ഞാൻ അംഗമാണ്. അങ്ങനെയുള്ള കൂട്ടായ്മകളുടെ പേരുകൾ ഞാൻ സൂചിപ്പിക്കുന്നത് ശരിയോ എന്ന് എനിക്കറിയില്ലെങ്കിലും പറയാൻ എന്നെ അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാൻ
1: തീർച്ചയായും, കാരണം ഇത് കേൾക്കുന്ന പലർക്കും സഹായകമാവുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ.
0: ദ്യുതി എന്നൊരു നല്ല കൂട്ടായ്മയുണ്ട്. അത് കാഴ്ചപരിമിതർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ ചേർന്ന് പുസ്തകങ്ങളും ആനുകാലികങ്ങളും വായിച്ചു നൽകുന്ന ഒരു നല്ല കൂട്ടായ്മയാണ്. അതുപോലെ തന്നെ ഹൃദ്യം എന്നൊരു കൂട്ടായ്മയുണ്ട്. എൻ്റെ പഠനത്തിന് എന്നെ ഏറ്റവും അധികം സഹായിച്ച മറ്റൊരു കൂട്ടായ്മ മാതുക ഓഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് തിരൂരിൽ നിന്നുള്ള ഒരു ചെറിയ കൂട്ടായ്മ. വളരെ സന്നദ്ധ സേവന തൽപരരായിട്ടുള്ള കുറേ നല്ല മനുഷ്യർ ഞങ്ങൾക്ക് വേണ്ടി പുസ്തകങ്ങൾ വായിച്ചു നൽകുന്നതാണ് ഈ മുഴുവൻ കൂട്ടായ്മകളും. ഈ കൂട്ടായ്മകളിലെ പുസ്തക ശേഖരങ്ങളിൽ നിന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഒരു പുസ്തകമെങ്കിലും വായിക്കണം എന്ന നിഷ്കർഷയുള്ള ഒരാളാണ് ഞാൻ. മാത്രമല്ല, ഇന്നിപ്പോൾ ശബ്ദ പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്.
1: കാഴ്ച പരിമിതരുടെ ഏറ്റവും വലിയ കൂട്ട് പലപ്പോഴും ആകാശവാണിയാണ്. എങ്ങനെയാണ് താങ്കൾക്ക് ആകാശവാണിയുമായുള്ള ബന്ധം മുൻപ് പിൻപും?
0: എല്ലാ കാലത്തും, അത് പഠിക്കുന്ന കാലം മുതൽക്ക് ആകാശവാണി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചങ്ങാതിയാണ്. ഒന്ന്, ഞാൻ ജേർണലിസത്തിന് പഠിക്കുന്ന സമയത്ത് ആകാശവാണിയിലെ പരിപാടികൾ സ്ക്രിപ്റ്റ് ചെയ്യാനും ശബ്ദലേഖനം ചെയ്യാനും ഒക്കെയുള്ള വലിയ അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് മുതൽക്ക് തന്നെ ആകാശവാണി എന്നും ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. പിന്നീട് എൻ്റെ കാഴ്ച പൂർണ്ണമായി മങ്ങിപ്പോയ സമയത്ത് ശബ്ദങ്ങൾ മാത്രമാണ് സർ എൻ്റെ ചങ്ങാതി. ഇന്നും രാവിലെ മൊബൈൽ എടുക്കുന്നതിന് തൊട്ട് മുൻപ് ഞാൻ എൻ്റെ റേഡിയോ ഓൺ ചെയ്ത് വെക്കുകയാണ് പതിവ്. അതിൽ നിന്നുള്ള വിവരങ്ങൾ എന്നും എല്ലാ കാലത്തും എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ എൻ്റെ ശബ്ദവും തീർച്ചയായിട്ടും അതിലൂടെ കേൾക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്.
1: തീർച്ചയായും, കാരണം കാഴ്ച പരിമിതിയുള്ളവനും ഇല്ലാത്തവനും ആകാശവാണി ഒരേപോലെയാണ് അവരുടെ വിഭവങ്ങൾ സമ്മാനിക്കുന്നത്. മറ്റൊരു മാധ്യമത്തിനും അത് അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആകാശവാണി ശ്രോതാക്കളിൽ നിരവധി പേർ ഇത്തരം കാഴ്ച പരിമിതികൾ അനുഭവിക്കുന്നവരാണ്. താങ്കൾ ദൃശ്യമാധ്യമ രംഗത്ത് നിന്ന് വന്നതാണ്, അങ്ങനെയുള്ള താങ്കൾ ഏതെല്ലാം പരിപാടികളാണ് ആകാശവാണിയിൽ കേൾക്കാറുള്ളത്? താങ്കളെ വളരെ ആഹ്ലാദവാനായി ഇരുത്തുന്ന ചില പരിപാടികളെ കുറിച്ച് പറയാൻ കഴിയുമോ?
0: ഈ ജോലി തിരക്കുള്ളത് കൊണ്ട് തന്നെ പ്രധാനമായിട്ടും രാവിലകളിലായിരിക്കും എനിക്കിത് കേൾക്കാൻ കഴിയുക. ഞാൻ കണ്ണൂരിലാണ് ഇപ്പൊ താമസിക്കുന്നതെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ജാലകം പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ്. ഹലോ FM എന്ന് പറയുന്ന പരിപാടിയും അതുപോലെ തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഞങ്ങളുടെ ഓഫീസിലും ഞങ്ങൾ റേഡിയോ കരുതിയിട്ടുണ്ട്. റേഡിയോ വാർത്തകൾ ഞങ്ങൾ എല്ലായ്പ്പോഴും കേൾക്കാറുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ അവിടെ എത്തുന്ന കുട്ടികൾക്കും ഈ റേഡിയോ വാർത്തകളും റേഡിയോ പരിപാടികളും കേൾപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. മിക്കവാറും എല്ലാ പരിപാടികളും എനിക്കിഷ്ടമാണ്. പക്ഷേ മോർണിംഗ് സെഷൻ ആയതുകൊണ്ട് പ്രധാനമായിട്ടും ഈ ജാലകം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സർ ഞാൻ സ്ഥിരമായി കേൾക്കുന്നത്.
1: വേവ്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് വന്നിട്ടുണ്ട് പ്രസാർ.

0: ഭാരതിയുടെ വേവ്സിലൂടെ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ ആകാശവാണി നിലയങ്ങളുടെ പരിപാടികളും കേൾക്കാനാകും. ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞ മറ്റൊരു മൊബൈൽ ആപ്പുമുണ്ട്. അപ്പോൾ ലോകത്തിന്റെ എവിടെയിരുന്നും നമുക്ക് ഈ പരിപാടികൾ കേൾക്കാനാകും. ഈ പരിപാടി ഒരുപക്ഷെ പ്രക്ഷേപണം ചെയ്യുമ്പോൾ താങ്കൾ കണ്ണൂരായിരിക്കും, താങ്കൾക്ക് അവിടെ ഇരുന്നും ഈ പരിപാടി കേൾക്കാൻ കഴിയും. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് താങ്കളുമായി ഇന്ന് വിചാരം പരിപാടിയിൽ സംസാരിച്ചപ്പോൾ നമുക്ക് ബോധ്യമായത്. കാഴ്ച പരിമിതിയുള്ള വ്യക്തികൾക്ക് ടെലിഫോൺ ഓപ്പറേറ്ററായി, അതല്ലെങ്കിൽ ഒരു സംഗീത അധ്യാപകനായി, ഇതിൽ കൂടുതൽ പലരും ചിന്തിക്കാറില്ല, അതല്ലെങ്കിൽ ഒരു ഓഫീസ് അസിസ്റ്റന്റായിട്ട്. ഈ ഒരു നിരീക്ഷണത്തിലുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്?
1: യൂണിഫോംഡ് ആയിട്ടില്ല ചില തസ്തികകൾ ഒഴിച്ചാൽ സംസ്ഥാന സർക്കാർ സർവീസിലെ ബഹുഭൂരിപക്ഷം തസ്തികകളിലും, അതായത് ടെക്നിക്കൽ സാങ്കേതിക പരിജ്ഞാനം ആവശ്യമുള്ളത് ഒഴികെയുള്ള തസ്തികകളിലെല്ലാം തന്നെ കാഴ്ചാ പരിമിതി ഉള്ളവർക്ക് ജോലി ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതെൻ്റെ അനുഭവമാണ് എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. കാഴ്ചാ പരിമിതി എന്നത് സത്യത്തിൽ ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. സർ, കാഴ്ചാ പരിമിതരെ രണ്ട് വിഭാഗത്തിലാണ് നമുക്ക് ഉൾക്കൊള്ളിക്കാനാകുക. ഒന്ന്, ഭാഗികമായി കാഴ്ചാ പരിമിതി ഉള്ളവർ, അതായത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആയ 40% മുതൽ ഏതാണ്ട് 90% വരെ ഉള്ളവരെ ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ഈ പ്രാഥമികമായിട്ടുള്ള കാഴ്ചാ പരിമിതി മാത്രം നേരിടുന്ന വ്യക്തികൾക്ക് ക്ലർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ജോലികൾക്കും കഴിയും സർ. പൊതുവിൽ നമ്മൾ കാഴ്ചാ പരിമിതർ എന്ന് വിവക്ഷിക്കുന്നത് ഒന്നും കാണാൻ കഴിയാത്ത പൂർണ്ണമായും കാഴ്ചാ പരിമിതിയുള്ള മനുഷ്യരെയാണ്. ഞാൻ പരിഗണിക്കപ്പെടുന്നത് ഈ രണ്ടാമത്തെ പട്ടികയിലാണ്. പക്ഷേ എനിക്കൊരു PRO ആയിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നു. സാങ്കേതികമായ സൗകര്യങ്ങൾ നമുക്ക് കൃത്യമായി ലഭ്യമാക്കിയാൽ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, കാഴ്ചാ പരിമിതി ഒരു പരിമിതി തന്നെയാണ്. ആ പരിമിതി ഉണ്ട് എന്ന് സമൂഹം ഉൾക്കൊള്ളാനും അവരെ ഒന്ന് സഹായിക്കാനും കൂടി തയ്യാറായാൽ പൂർണ്ണമായും കാഴ്ചാ പരിമിതി ഉള്ളവർക്കും ബഹുഭൂരിപക്ഷം തസ്തികകളിലും ജോലി ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായിട്ടുള്ളത് സർ. ഇത് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് കാഴ്ചാ പരിമിതർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന തസ്തികകൾ ഏതെന്ന് കണ്ടെത്തി ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ പട്ടിക വിപുലീകരിക്കപ്പെടേണ്ടതുണ്ട്, കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്.
0: തീർച്ചയായും. താങ്കൾ സ്വപ്നം കാണാറുണ്ടോ?
1: ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുമ്പോഴും ഞാനൊരു സ്വപ്നം കാണും. ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ മരണം അന്ന് മുതൽക്കായിരിക്കും ഞാൻ ഈ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. കാരണം അന്ന് യാഥാർത്ഥ്യങ്ങൾക്കും അപ്പുറത്ത് അതിലേക്ക് നടന്നു പോകാൻ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു എനിക്ക് കൂട്ട്. എൻ്റെ സ്വപ്നമായിരുന്നു ഒരു നല്ല മാധ്യമ പ്രവർത്തകനായി മാറണമെന്നുള്ളത്. അവിടെ എത്തിയപ്പോൾ അതിലും വലിയൊരു പരിമിതി എന്നെ പിടികൂടി. അപ്പോൾ എൻ്റെ സ്വപ്നം എങ്ങനെ എനിക്കിതിനെ അത് ജീവിക്കാൻ പറ്റുമെന്നാണ്. എൻ്റെ ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള എൻ്റെ ശ്രമത്തിൻ്റെ ആദ്യ കാൽവെപ്പ് ഒരു സ്വപ്നമാണ് സർ. ഞാൻ ആ തസ്തികയിലെത്തുന്നത്, അവിടെ ഞാൻ നന്നായി സേവനം ചെയ്യുന്നത്, അതൊക്കെ ആയിരിക്കും ഞാൻ ആദ്യം കാണുന്ന സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ പിന്നെ സാക്ഷാത്കരിക്കാനുള്ള ശ്രമമാകും. ഇപ്പോഴും എനിക്ക് ചില സ്വപ്നങ്ങളുണ്ട്.
0: എൻ്റെ ചോദ്യം പൂർണ്ണമായിരുന്നില്ല. താങ്കളുടെ പാതയൊഴിയിൽ നിർത്തിപ്പോയ ആ സ്വപ്നത്തിലേക്ക് താങ്കൾക്ക് എന്തെങ്കിലും തിരിച്ചു വരാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ആദ്യമായി കാഴ്ച പരിമിതിയുള്ള ഒരു മാധ്യമ പ്രവർത്തകനായി ഇത്രയും നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും തിരിച്ചു വരേണ്ടതാണ്. അതിനുള്ളൊരു അവസരം കൂടി താങ്കൾക്ക് ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.
1: അങ്ങയുടെ ഈ ആശംസ തെല്ലൊന്ന് നിറഞ്ഞ കണ്ണുകളോട് ഞാൻ സ്വീകരിക്കുന്നു. കാരണം വൈദ്യശാസ്ത്രം അനുസ്യൂതം മുന്നോട്ട് പോകുന്നുണ്ട്. എന്നെപ്പോലെ കാണാൻ കഴിയാത്ത എല്ലാ മനുഷ്യർക്കും കാണാൻ കഴിയുന്ന തരത്തിൽ വൈദ്യശാസ്ത്രം ഞങ്ങളെ സഹായിക്കുന്ന കണ്ടെത്തലുകൾക്ക് വേദിയാകട്ടെ. ഒരുപക്ഷെ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ തീർച്ചയായും ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സർ.
0: താങ്കളുടെ വാക്കുകൾക്ക് നന്ദി. പലപ്പോഴും പറയാറുണ്ട്, പരിമിതികളില്ലാത്ത മനുഷ്യരില്ലെന്ന്. എല്ലാം തികഞ്ഞ മനുഷ്യരില്ല. ഈ പരിമിതികളെ തങ്ങളുടെ വിജയത്തിലേക്കുള്ള പടവുകളാക്കി മാറ്റുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ, അതല്ലെങ്കിൽ പ്രയത്നശാലികൾ. അത്തരത്തിലുള്ള ഒരു വ്യക്തിയുമായി ഇത്രയും സമയം സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ആകാശവാണി കൊച്ചി FM വിചാരം പരിപാടിയിൽ പങ്കെടുത്തതിന് താങ്കളോടുള്ള നിസ്സീമമായ നന്ദി ഒരിക്കൽ കൂടി പറയുന്നു.
1: ഇതുപോലൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും എൻ്റെ ഈ ചെറിയ ചെറിയ അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ള അവസരം നൽകിയതിനും ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് കൊച്ചി FM എന്റെ നന്ദി അറിയിക്കുന്നു സർ.
2: കണ്ണൂർ സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസറായ പ്രദീപ് BJ അഭിമുഖമാണ് ഇതുവരെ വിചാരത്തിൽ കേട്ടത്. നിർവഹണം MV ശശികുമാർ. നിർവഹണ സഹായം അർപ്പണ കൃഷ്ണരാജ്.
3: വിചാരം സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:05.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. നടൻ റിസബാവയുടെ ചരമദിനമാണ് ഇന്ന്. അദ്ദേഹം അഭിനയിച്ച ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ആദ്യം എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ചിത്രപാടിയത് ചിത്രം എഴുപുന്ന തരകൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: എന്തേ?
1: ഇത് SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
0: ഓ, താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
4: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: സന്തോഷ് വർമ്മ രചിച്ച ഗോപി സുന്ദർ ഈണമിട്ട ഗാനം, ചിത്രം സാഗർ ഏലിയാസ് ജാക്കി, പാടിയത് സുചിത്ര.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. അഭിപ്രായ വേദിക്ക് ശേഷം ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 15:06.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം.
3: അഭിപ്രായവേദിയിൽ ധാരാളം കത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ബാക്കി കത്തുകൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കത്ത് എഴുതിയിരിക്കുന്നത് അക്കാമ ജോസഫ് കിടങ്ങൂർ നിന്ന്. പ്രിയപ്പെട്ട അഭിപ്രായവേദി, ഓണത്തിന് പ്രക്ഷേപണം ചെയ്ത എല്ലാ നല്ല പരിപാടികൾക്കുമായി അഭിനന്ദനം അറിയിക്കുന്നു. ചില പരിപാടികളെക്കുറിച്ച് എഴുതുന്നു. ഡോക്ടർ വി പി ഗംഗാധരൻ അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാൽ

0: മധുബാലകൃഷ്ണൻ, ശരത്ത് എന്നിവർ പങ്കെടുത്ത പരിപാടി ഇവയൊന്നും വിസ്മരിക്കാനാവില്ല. 25/8/26 ചൊവ്വാഴ്ച രാവിലെ കുഞ്ഞുമുഹമ്മദ് പുലവത്തിന്റെ സുഭാഷിതം വളരെ ശ്രേഷ്ഠമായ ഉത്ബോധനങ്ങൾ അടങ്ങിയതായിരുന്നു. അന്ന് 10 മണിക്ക് കേട്ട സ്മൃതിരാഗവും വളരെ നന്നായിരുന്നു. വ്യാഴാഴ്ച 3 മണിക്ക് കേട്ട ശ്രാവണഹർഷം ചിത്രീകരണം വളരെ മികച്ചതായിരുന്നു. തുടർന്ന് MV ശശികുമാർ രചന നിർവഹിച്ച ലവ് ഇൻ 70 എന്ന പരിപാടി തുടക്കം മുതൽ അവസാനം വരെ ആസ്വദിച്ചു കേട്ടു. തീർന്നപ്പോൾ അത് കഴിഞ്ഞല്ലോ എന്ന ദുഃഖവും, ഓണപരിപാടികളിൽ ഏറ്റവും ആകർഷകമായത് ലവ് ഇൻ 70 ആണെന്നാണ് എന്റെ അഭിപ്രായം. കുയിലുകൾ പാടുന്ന ഗ്രാമം മുതൽ ഓരോ ഗാനവും സന്ദർഭോചിതമായി ചേർത്ത് അവതരിപ്പിച്ചത് നന്നായിരുന്നു. ഞങ്ങളെപ്പോലെയുള്ള പഴയ ശ്രോതാക്കൾക്ക് ഇതിൽ പരം എന്ത് ഓണസദ്യയാണ് വേണ്ടത്? ആഖ്യാനവും ഏറെ സുന്ദരം. ഈ പരിപാടി ഒരിക്കൽ കൂടി കേൾക്കാൻ അവസരം തരുമോ? അവതാരകർക്കെല്ലാം ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. 28-ാം തീയതി 11 മണിക്ക് ഏലൂർ ബിജു അവതരിപ്പിച്ച സോപാന സംഗീതവും സൂപ്പർ. നല്ല സ്വരശുദ്ധിയുള്ള ഗായകൻ. ശ്രുതി എന്ന രാഗം ആദ്യമായിട്ടാണ് കേട്ടത്. ഭഗവാൻ കൃഷ്ണനെയും മഹാദേവനെയും ഒക്കെ സ്തുതിക്കുന്ന ഗാനങ്ങൾ വളരെ ഭക്തിയോടെ കേട്ടിരുന്നു. ഇനിയും ഇദ്ദേഹത്തിന്റെ സോപാന സംഗീതം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. കൊച്ചി നിലയത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് അക്കാമ ജോസഫ്, കിടങ്ങൂർ, കോട്ടയം.
1: ഓണപരിപാടികളെ കുറിച്ചാണ് വളരെ വിശദമായി അക്കാമ ജോസഫ് തന്റെ കത്തിലൂടെ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്ത് അയച്ചിട്ടുള്ളത് PT മാധവൻ തുരുത്തിക്കരയാണ്. അദ്ദേഹം എഴുതുന്നു, ബിജുബാല അവതരിപ്പിച്ച ആവണി പൊന്നൂനാൽ അടിപൊളിയായിരുന്നു. സിനിമാ വിശേഷങ്ങളും ഓണവിശേഷങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു ആ പരിപാടി. ശ്രോതാക്കൾക്ക് നല്ല ഗാനങ്ങൾ സമ്മാനിക്കാനും ബിജുബാൽ മറന്നില്ല. കാവ്യധാരയിൽ പ്രക്ഷേപണം ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ കവിത പട്നക്കാട് പുരുഷോത്തമൻ ചൊല്ലിയത് നല്ല നിലവാരം പുലർത്തുന്നതായിരുന്നു. 50 വർഷം മുമ്പത്തെ പ്രണയകഥ കേട്ടു, ഇഷ്ടമായി എന്നും PT മാധവൻ അറിയിക്കുന്നുണ്ട്. ഏലൂർ ബിജുവും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതം ഉന്നത നിലവാരം പുലർത്തുന്നതായി എന്നും PT മാധവൻ തുരുത്തിക്കര അറിയിക്കുന്നു. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: PV മധുസൂദനൻ കേരളശ്ശേരിയിൽ നിന്ന് എഴുതിയ കത്താണിത്. അദ്ദേഹം കുറേയധികം സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. എല്ലാ ഓണം പരിപാടികളും കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറെയൊക്കെ കേട്ടു. ഒന്നിനൊന്ന് മെച്ചമായിരുന്നതിനാലും വിസ്താര ഭയത്താലും പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. പക്ഷെ ഒന്ന് പറയാതിരിക്കാൻ കഴിയില്ല, ചതയ ദിനത്തിൽ ഏലൂർ ബിജുവും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതം കർണാനന്ദകരമായിരുന്നു. ഏതോ ഒരു മഹാക്ഷേത്ര സന്നിധിയിൽ നിൽക്കുന്ന പ്രതീതിയായിരുന്നു അത് കേട്ടപ്പോൾ. എല്ലാ അവതാരകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സോപാന സംഗീതത്തിന് കൊച്ചി നിലയം നൽകി വരുന്ന പ്രോത്സാഹനത്തിന് പ്രത്യേക നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നു PV മധുസൂദനൻ, കേരളശ്ശേരി.
1: ഏലൂർ ബിജുവും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതം ഒരുപാട് ശ്രോതാക്കളൊക്കെ ഇഷ്ടമായെന്നറിയുന്നതിൽ വളരെ സന്തോഷം. മറ്റ് ഓണപരിപാടികളും മധുസൂദനൻ കേരളശ്ശേരിക്ക് ഇഷ്ടമായെന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്ത് അയച്ചിട്ടുള്ളത് PM വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ, ഒറ്റപ്പാലം. അദ്ദേഹം എഴുതുന്നു, പന്തിയിൽ പക്ഷഭേദം പാടില്ല. ഇത് നമ്മുടെ പഴമക്കാർ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു വന്ന ചൊല്ലാണ്. ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അഭിപ്രായ വേദിയിൽ സന്ദേശങ്ങൾ മാത്രം ഒരു തവണ വായിക്കുകയുണ്ടായി, അടുത്ത തവണ കത്തുകൾ മാത്രം വായിച്ചു. അപ്പോൾ കത്തുകൾ അയച്ചവർ എന്തായി, അതല്ലെങ്കിൽ സന്ദേശം അയച്ചവർ എന്തായി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സമയപരിമിതി മൂലം മാത്രമാണ് ചില അവസരങ്ങളിൽ സന്ദേശങ്ങളോ അതല്ലെങ്കിൽ കത്തുകളോ വേണ്ട വിധത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോകുന്നത്. തീർച്ചയായും ശ്രോതാക്കൾ അയക്കുന്ന വിലയേറിയ അഭിപ്രായങ്ങൾ, അത് കത്തുകളായാലും സന്ദേശങ്ങളായാലും, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, കഴിയുന്നത്ര അഭിപ്രായ വേദിയിൽ ഉൾപ്പെടുത്തുന്നുമുണ്ട്. ഇങ്ങനൊരു അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
0: ഈ കത്ത് ഇരുമ്പനത്ത് നിന്ന് കൃഷ്ണകുമാർ അയച്ചതാണ്. കൊച്ചി FM ആവണി പൊന്നൂഞ്ഞാൽ, ചിത്രപതംഗം ഇവയൊക്കെ കേട്ടു, ഏറെ ഇഷ്ടപ്പെട്ടു. ഓണ ഓർമ്മച്ചിന്ത് രസകരമായിരുന്നു. അവതാരകരായ റിയയും MV ശശികുമാറും ഓർമ്മ പങ്കുവച്ചതിന് അഭിനന്ദനങ്ങൾ. സാഹിത്യ സുരഭിയും പൂജാ P ബാലസുബ്രഹ്മണ്യത്തിന്റെ കവിതാലാപനവും വരികളും സൗമ്യ PR പങ്കുവച്ച ഓണച്ചൊല്ലും, മൊത്തത്തിൽ ഓണം ഗാനങ്ങളും കവിതകളും പരിപാടികളും ഒക്കെ നിറഞ്ഞ ഒന്നായി മാറി. സൂപ്പർ.
1: ഓണപരിപാടികളെല്ലാം സൂപ്പറായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായം അറിയിച്ചതിന് നന്ദി. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് PT ജയൻ കടുത്തുരുത്തിയാണ്. അദ്ദേഹം എഴുതുന്നു, അയലം ഉണ്ണികൃഷ്ണൻ സംഘവും അവതരിപ്പിച്ച ശ്രീ മഹാദേവൻ എന്ന കഥാപ്രസംഗം അല്പം പഴയ കത്താണെന്ന് തോന്നുന്നു, അവതരണ ഭംഗിയുണ്ട്, മികവ് പുലർത്തി എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. അതുപോലെ ശാസ്ത്രദീപ്തിയിൽ അവേഷ് രഘുവരൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രവിശേഷങ്ങൾ ഏറെ ഇഷ്ടമാവുന്നു എന്നും PT ജയൻ കടുത്തുരുത്തി അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഈ കത്ത് എറണാകുളത്ത് നിന്നും ശശികുമാർ എഴുതിയത്. ഓണത്തോടനുബന്ധിച്ച് കൊച്ചി FM പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നൂഞ്ഞാൽ എല്ലാം കേട്ടു. അതിൽ കൊച്ചി FM ഡോക്ടർ VP ഗംഗാധരന്റെയും ബിജിബാലിന്റെയും വൈക്കം വിജയലക്ഷ്മിയുടേതും അൽഫോൺസ് ജോസഫിന്റേതും മികച്ചതായി, ബാക്കിയെല്ലാം ആവറേജ് നിലവാരത്തിൽ ഒതുങ്ങി. അതുപോലെ ഗാനശില്പവും നാടകവുമൊക്കെ നന്നായിരുന്നു. ഓണസമയത്ത് വെള്ളിത്തിര അവതരിപ്പിച്ച അനുഗോപ്, മനു, ശുഭ, അമല തുടങ്ങിയ

0: പുതുമുഖങ്ങൾ ശ്രദ്ധേയരായി. അവരെല്ലാവരും തന്നെ വളരെ മികച്ച രീതിയിൽ വെള്ളിത്തിര അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ. അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഒരുങ്ങിയതിന് കൊച്ചി FM-നും അഭിനന്ദനങ്ങൾ നേരുന്നു. സ്നേഹത്തോടെ ശശികുമാർ, എറണാകുളം.
1: ഓണപരിപാടികളെക്കുറിച്ചും പ്രത്യേകിച്ച് ഓണക്കാലത്ത് പ്രക്ഷേപണം ചെയ്ത വെള്ളിത്തിര തത്സമയ ഫോണിൻ പരിപാടിയെക്കുറിച്ചും ശ്രോതാവ് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. അഭിനന്ദനങ്ങൾ അവതാരകർക്ക് കൈമാറുന്നു.
0: ചെറായി നിന്ന് സുരേഷ് കാനപ്പള്ളി എഴുതുന്നു. സമകാലികം കേട്ടുകഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലേക്കെത്തി. ഏകദേശം 30 വർഷം മുൻപ് വരെ മുനമ്പം സർക്കാർ ആശുപത്രി, അയ്യമ്പള്ളി സർക്കാർ ആശുപത്രി എന്നിവിടങ്ങളിലൊക്കെ കിടത്തി ചികിത്സാ സംവിധാനം ഉണ്ടായിരുന്നു. അയ്യമ്പള്ളി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം സംവിധാനം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ രണ്ടിടത്തും കിടത്തി ചികിത്സയില്ല. അതിനൊക്കെ ആവശ്യമായ കെട്ടിടങ്ങളും സ്ഥല സൗകര്യങ്ങളും ഇവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നിട്ടും ഈ സൗകര്യം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. വൈപ്പിൻകരയിലെ നായരമ്പലം, എടവനക്കാട്, കുഴിപ്പള്ളി, പള്ളിപ്പുറം പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധത്തിൽ, കിടത്തി ചികിത്സയ്ക്ക് അനുയോജ്യമാകും വിധത്തിൽ ജീവനക്കാരെ നിയോഗിക്കാൻ സർക്കാർ തയ്യാറാകണം. സുരേഷ് കാനപ്പള്ളി ഇങ്ങനെയൊരു അഭിപ്രായമാണ് എഴുതിയിട്ടുള്ളത്.
1: തീർച്ചയായും ആ സമകാലികത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി പറയുകയുണ്ടായി, സർക്കാർ മേഖലയിലെ ആശുപത്രി സൗകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും ഡോക്ടർമാർ കൂടുതലായി ഒഴിവുള്ള ആശുപത്രികളിൽ എത്തുമെന്നാണ് മന്ത്രി അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത് അറിയിച്ചത്. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ സമകാലികത്തെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
0: എൻജിധരൻ തൃക്കരിപ്പൂർ കാസർഗോഡ് നിന്ന് എഴുതുന്നു. ആകാശവാണിയുടെ ഓണാഘോഷം ഗംഭീരമായിരുന്നു. തക്ഷൻകുന്ന് സ്വരൂപം ഓരോ ഘട്ടവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ശ്രീധരൻ ഡോക്ടറുടെ മാനസിക സംഘർഷം, വാരസ്യാർ കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ചത്, രാമരുടെ ചിരകാലാഭിലാഷത്തിന്റെ സാഫല്യം, കണാരന്റെ വധശിക്ഷ, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ മരണം, ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനുമുണ്ട്. ബോബിയുടെ നോവൽ പാരായണം, തക്ഷൻകുന്നിലെ ഓരോ സംഭവ വികാസങ്ങൾ നേരിൽ കാണുന്ന അനുഭവമാണ് സൃഷ്ടിക്കുന്നത്. MG ധരൻ, തൃക്കരിപ്പൂർ.
1: നോവൽ പാരായണം ശ്രോതാവിനെ കൂടുതൽ ആകർഷകമാവുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. സന്ദേശം അയച്ചതിന് പ്രത്യേകം നന്ദി. ഈ കത്തയച്ചിട്ടുള്ളത് സുരേഷ് CG NAD എടത്തലയാണ്. അദ്ദേഹം എഴുതുന്നു, ഓണപരിപാടികളിൽ ആവണിപ്പൊന്നൂനാൽ എല്ലാം കേട്ടു. പാട്ടിനെയും സിനിമയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാവാം ആ പരിപാടിയാണ് ഏറ്റവും ആകർഷിച്ചത്. ഡോക്ടർ VP ഗംഗാധരൻ, മന്ത്രി സിദ്ദിഖ്, വിജയലക്ഷ്മി, മാതേക്കുട്ടി IAS, പ്രജീഷ് സെൻ, അൽഫോൺസ്, ശരത്, മധു ബാലകൃഷ്ണൻ, ഗസൽ ഗായിക ബീഗം, ആക്ടർ ഷംന കാസിം, മന്ത്രി PC വിഷ്ണുനാഥ് എന്നിവർ അവതരിപ്പിച്ച പരിപാടികളെല്ലാം ഇഷ്ടമായി. പ്രജീഷ് സെന്നുമായി സംസാരിച്ച ജയമോഹനായിരുന്നു. ബിജുബാലുമൊത്തുള്ള പരിപാടി അവതരിപ്പിച്ച പ്രീതി ജോസഫായിരുന്നു. തിരക്കിനിടയിൽ ബിജുബാൽ ഓണത്തെക്കുറിച്ച് അധികം ഒന്നും പറഞ്ഞില്ല. പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നാണ് സുരേഷ് CG NAD അറിയിക്കുന്നത്.
0: അബ്ദുൽ ജലീൽ മൂപ്പൻ ഏലൂർ നോർത്ത് നിന്ന് എഴുതുന്നു, പാട്ടിന്റെ നാട്ടുവഴിയിലെ പെരുവനം അങ്ങ് മനസ്സിലേറ്റി, ഏറെ ഇഷ്ടപ്പെട്ടു. കുട്ടന്മാരാരെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. ഓണക്കാലത്തെ ആവണി പൊന്നൂഞ്ഞാൽ വളരെ നന്നായി. അതിലെ വൈക്കം വിജയലക്ഷ്മി, ഡോക്ടർ ഗംഗാധരൻ എന്നിവരുടേത് വളരെ നന്നായി തോന്നി. ചുറ്റുവട്ടത്തിലെ ആലങ്കോട് ലീലാകൃഷ്ണന്റെ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനുമാണ്, സുഹൃത്തുമാണ്.
1: ഓണക്കാലത്തെ പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: നിലയത്തിലെ ഒരു മികച്ച പ്രോഗ്രാമായ പറയൂ നിങ്ങൾക്കറിയാമോ ഏറെ ചോദ്യ ഉത്തരത്തിലൂടെ അറിവ് നൽകുന്ന ഒരു പരിപാടിയായി തുടരുന്നു. ചില്ലുജാലകം പ്രോഗ്രാമിലൂടെ വ്യത്യസ്ത പ്രമേയവും ഏറ്റവും ഉചിതമായ നല്ല ഗാനങ്ങളും കേൾക്കാൻ കഴിയുന്നു. സുഭാഷിതം പ്രൊഫസർ P. അംബുജാക്ഷി അവതരിപ്പിച്ചത് സമൂഹത്തിന് ഉപകരിക്കുന്നതായിരുന്നു. ശാസ്ത്രദീപ്തി പ്രോഗ്രാമിൽ പ്രൊഫസർ T. രമാദേവി മഴവെള്ള സംരക്ഷണ പദ്ധതികൾ വളരെ നന്നായി വിശദമാക്കി. ചിത്രപതംഗം പരിപാടിയിൽ ഗായകൻ അഭിജിത്ത് അനിൽകുമാറിന്റെ കലാജീവിതവും മികച്ച ഗാനങ്ങളും കേൾക്കാൻ കഴിഞ്ഞു. ഈ കത്ത് അയച്ചിരിക്കുന്നത് അജിത്ത്, EG ഉഴവത്ത് കടവ്, കൊടുങ്ങല്ലൂർ.
1: പറയൂ നിങ്ങൾക്കറിയാമോ, ചില്ലുജാലകം, സുഭാഷിതം ഈ പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ശക്തമായി നേരിടാൻ മാനസികമായ കരുത്തും ശരിയായ കാഴ്ചപ്പാടും അത്യാവശ്യമാണ്. പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാതെ അവയെ സധൈര്യം നേരിടണം. തെറ്റുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പഠിച്ച് മുന്നോട്ടു പോവുക. അല്ല, എന്താന്ന് മനസ്സിലായോ?
1: ഇത് പരസ്പരമാണോ? എന്താണ് പരിപാടി?
0: അല്ല, ഇത് PK ശങ്കരനാരായണൻ അവതരിപ്പിച്ച സുഭാഷിതത്തെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. എഴുതിയത് മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.
1: ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്യുന്ന സുഭാഷിതങ്ങൾ ചിന്തോദീപകമാകുന്നു എന്ന് ശ്രോതാവിന്റെ കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: അദ്ദേഹം തുടർന്നും എഴുതുന്നുണ്ട്, FM ഹെൽത്ത് ലൈനിൽ യഹിയ പറക്കവെട്ടിയുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു. ഫാറ്റി ലിവർ നിയന്ത്രിക്കുന്നതിലും അതിന്റെ ലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിലും ഹോമിയോ ചികിത്സ ഫലപ്രദമായി ഉപയോഗിക്കാനാവും എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. കൊച്ചിയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിനെ കുറിച്ചുള്ള

0: സമകാലികം നന്നായിരുന്നു.
1: നിരവധി പരിപാടികളെ കുറിച്ച് മദിയം കുഞ്ഞ് തൃക്കാക്കര തന്റെ സന്ദേശത്തിലൂടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: മുകുന്ദൻ ജി കൈമൾ പാണാവള്ളി എഴുതുന്നു, 8-ാം തീയതിയിലെ സുഭാഷിതം ഷേർലി സോമസുന്ദരൻ അവതരിപ്പിച്ചത് അർത്ഥവത്തായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇന്നും ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അത് നമ്മൾ മറന്നുപോകുന്നു. ഭക്ഷണം പാഴാക്കാതെ ഇരിക്കുക.
1: ഷേർലി സോമസുന്ദരം അവതരിപ്പിച്ച സുഭാഷിതം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: എം ജി ധരന്റെ മറ്റൊരു കത്തുണ്ട്.
1: മറ്റൊരു സന്ദേശം അല്ലേ?
0: ആ, മറ്റൊരു സന്ദേശമുണ്ട്. സംസ്ഥാന അധ്യാപക പുരസ്കാരം നേടിയ പ്രമോദ് മാലിങ്കര അവാർഡിലേക്ക് നയിച്ച ഘടകങ്ങൾ വിവരിച്ചത് വിശദമായി കേട്ടു. പരാജയത്തെ അഭിമുഖീകരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വിലമതിക്കാനാവാത്തതാണ്.
1: വിചാരം പരിപാടിയിലാണ് മികച്ച അധ്യാപകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രമോദ് മാലിങ്കര പങ്കെടുത്തത്. ആ പരിപാടി ഇഷ്ടമായി ശ്രോതാവിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: രാജി കളവങ്കോടം എഴുതുന്നു, നിസ്സാര പ്രശ്നങ്ങളിലൂടെ ജീവിതത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ താളലയങ്ങളാക്കാനും കഠിന ഹൃദയത്തിൽ സ്നേഹമാകുന്ന തൂവൽ സ്പർശനം കൊണ്ട് ആർദ്രമാക്കി സ്നേഹസാന്ദ്രമായ ജീവിതം നയിക്കാനും അറിവിന്റെയും സ്നേഹത്തിന്റെയും ജാലകം തുറക്കാനും ചില്ലുജാലകം എന്ന പരിപാടിക്ക് സാധിക്കും. ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളിൽ സങ്കടത്തിൽ മുന്നോട്ട് നയിക്കുന്ന ജീവിത പങ്കാളികൾ ഈ പരിപാടി തീർച്ചയായും കേൾക്കണം. ജീവിതത്തിന്റെ കയ്പ് മാറ്റി മധുരമാക്കാൻ അറിവിന്റെ ജാലകമായ ചില്ലുജാലകത്തിന് കഴിയും. അനുയോജ്യമായ സംസാരത്തിലൂടെയും ഗാനത്തിലൂടെയും ഈ പരിപാടി കൂടുതൽ രസകരമാകുന്നു. ആകാശവാണിക്കും അവതാരകർക്കും 1000 അഭിനന്ദനങ്ങൾ.
1: ചില്ലുജാലകം ഒരുപാട് ശ്രോതാക്കളെ ആകർഷിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും പരിപാടി കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായവേദിയുടെ സമയോടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളായും സന്ദേശങ്ങളായും അറിയിക്കുക. അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം സബാഷ് ചന്ദ്രബോസ്, പാടിയത് സൂരജ് സന്തോഷ്, ഗാനരചന അഭിലാഷ് വി സി, സംഗീതം ശ്രീനാഥ് ശിവശങ്കരൻ.

ശ്രീകുമാർ, പ്രീതി പിള്ളെ എന്നിവർ പാടിയ ഗാനം ചിത്രം സഖാവ്. രചന ശബരീഷ് വർമ്മ, സംഗീതം പ്രശാന്ത് പിള്ളെ.

0: ബോധോ, പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
1: ബുദ്ധു, നിർത്ത്.
0: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
1: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
2: ആർബിഐ പറയുന്നു, സ്മാർട്ട് ആകൂ,
0: കൂൾ ആകൂ.
3: മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രോഡക്റ്റുകളും.
4: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
5: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബി കെ ഹരിനാരായണൻ രചിച്ച് ഗോപി സുന്ദർ ഇണമിട്ട ഗാനം, ചിത്രം സലാല മൊബൈൽസ്, പാടിയത് ശ്രേയ ഘോഷാൽ.

വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച് എം ജയചന്ദ്രൻ ഇണമിട്ട ഗാനം. ചിത്രം സമസ്ത കേരളം പി ഒ. പാടിയത് വിജയ് യേശുദാസ്.

ചിത്രം മെമ്പർ രമേശൻ 9-ാം വാർഡ്. പാടിയത് അരയാൻ നിത്യമാമൻ. ഗാനരചന ശബരീഷ് വർമ്മ. സംഗീതം കൈലാസ് മേനോൻ.

ജേക്സ് ബിജോയ്, ലിബിൻസ് കറി എന്നിവർ പാടിയത്. ചിത്രം ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ജേക്സ് ബിജോയ്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം. ഇപ്പോൾ സമയം 10 മണി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇന്ത്യ ചൈന ബന്ധത്തെ തന്ത്രപരമായും ദീർഘവീക്ഷണത്തോടെയും സമീപിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും. ഇരു രാജ്യങ്ങളും തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറാൻ അനുവദിക്കരുതെന്നും ന്യൂഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും ആവർത്തിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മലേഷ്യ നിക്ഷേപ വാണിജ്യ വ്യവസായ മന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മലേഷ്യ സാമ്പത്തിക പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. സ്വാതന്ത്ര്യസമര സേനാനി ജതീന്ദ്രനാഥ് ദാസിന്റെ ചരമവാർഷിക ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജയിലിൽ സ്വാതന്ത്ര്യസമര സേനാനികളോട് ബ്രിട്ടീഷ് ഭരണകൂടം കാണിച്ച മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെ ജതീന്ദ്രനാഥ് ദാസ് നടത്തിയ നിരാഹാര സമരം ദേശസ്നേഹത്തിന്റെയും ധീരതയുടെയും ഉത്തമ ഉദാഹരണമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 51,59,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതായും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ജനങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയല്ല, പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചയാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് നഗർ സുരക്ഷിത് നഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കം. ഈ മാസം 19 വരെയാണ് യജ്ഞം. തമിഴ്നാട്ടിൽ പൊതുഭരണത്തിൽ ഉത്തരവാദിത്തവും സുതാര്യതയും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അടുത്ത മാസം 31 ആസ്തികളുടെയും കടബാധ്യതകളുടെയും വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ചു. 2025 December 31 വരെ കാലാവധി നിശ്ചയിച്ചാണ് ആസ്തിബാധ്യതകൾ വെളിപ്പെടുത്തേണ്ടത്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പ് മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ മുണ്ടയാട്ട് ഉച്ചയ്ക്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കുച്ചിയഫും 102.3. സമയം 10 മണി കഴിഞ്ഞ് 3:02. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം നദികളിൽ സുന്ദരി യമുന. പാടിയത് ഗായത്രി രാജീവ്, അരവിന്ദ് വേണുഗോപാൽ. ഗാനരചന BK ഹരിനാരായണൻ. സംഗീതം അരുൺ മുരളീധരൻ.

ബി കെ ഹരിനാരായണൻ രചിച്ച് ഹിഷാം അബ്ദുൽ വഹാബ് ഈണമിട്ട ഗാനം. ചിത്രം മധുര മനോഹര മോഹം. പാടിയത് മധു ബാലകൃഷ്ണൻ. ചിത്രം

എഫ് എം മോർണിംഗ് സെലക്ഷൻസാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രം മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. പാടിയത് വിനീത് ശ്രീനിവാസൻ, സിയ ഉൾഹക്, ശ്വേത. ഗാനരചന ബി കെ ഹരിനാരായണൻ, ഷാഫി കൊല്ലം. സംഗീതം റോണി റാഫേൽ.

അഭിജിത്ത് അനിൽകുമാർ, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം. ചിത്രം വാശി. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം കൈലാസ്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ FM മോർണിംഗ് സെലക്ഷൻ സമാപിക്കുന്നു.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
3: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:25. സേവന വാർത്തകൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. പ്രവേശന പരീക്ഷ ഏപ്രിൽ 10. ഓൺലൈൻ സൈറ്റായ നവോദയ .gov.in വഴി അപേക്ഷിക്കാം. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ബാർബർ ഷോപ്പ്, യൂണിസെക്സ് സലൂൺ തുടങ്ങിയ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തൊഴിലിടം ആധുനികവൽക്കരിക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന ബാർബർ ഷോപ്പ് നവീകരണത്തിന് ധനസഹായം. ഈ പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484-298-3130. 0484-298-3130. സാമൂഹ്യനീതി വകുപ്പിലും 14 ജില്ലാ സാമൂഹ്യനീതി ഓഫീസുകളിലും 2026-27 വർഷത്തേക്ക് സ്റ്റൈപ്പൻഡോടുകൂടിയ ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, മാസ് മീഡിയ, അനുബന്ധ പ്രൊഫഷണൽ കോഴ്സുകളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദം. ഡയറക്ടറേറ്റിലെ ഇന്റേൺഷിപ്പിനായി സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ ഓഫീസുകളിലെ ഇന്റേൺഷിപ്പിനായി ബന്ധപ്പെട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാർക്കുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവസാന തീയതി ഈ മാസം 15. വിവരങ്ങൾക്ക് വിളിക്കുക 0471-230-6040. 0471-230-6040.
4: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
5: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV കൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ത്തിലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
4: ബിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി. സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വില കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
8: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
7: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
1: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: കേരള മോട്ടോർ തൊഴിലാളിക്ഷേമ നിധി ബോർഡിൽ കുടിശ്ശിക വരുത്തിയ വാഹന ഉടമകൾക്ക് 4 തവണകളായി തുക തിരികെ അടയ്ക്കാൻ ഈ മാസം 30 വരെ സമയം അനുവദിച്ചതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാന 36 മാസം വരെ അംശാദായം കുടിശ്ശിക വരുത്തിയ മോട്ടോർ തൊഴിലാളികൾക്കും ഈ കാലാവധിക്കുള്ളിൽ തുക അടയ്ക്കാം. 36 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയുള്ള തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ 0491-254-7437. 0491-254-7437. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകുന്ന ധനസഹായം, പരമ്പരാഗത കരകൌശല വിദഗ്ധർ, കൈപ്പണിക്കാർ, പൂർണ്ണ വൈദഗ്ധ്യമില്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് പണിയായുധങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ധനസഹായം, ബാർബർ ഷോപ്പ് നവീകരണ ധനസഹായം എന്നിവയ്ക്ക് ഈ മാസം 20 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാത്ത 60 വയസ്സ് വരെയുള്ളവരെയാണ് പരിഗണിക്കുന്നത്. പോർട്ടൽ www.bwin.kerala.gov.in. ഫോൺ നമ്പർ 0484-298-3130. 0484-298-3130. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണ വില.
10: പ്രായോജികർ
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
10: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,155 രൂപ നിരക്കിലും പവന് 113,240 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ ഇതേ സമയത്ത്.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
10: പ്രായോജികർ
9: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
10: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 32. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്മൃതിരാഗം, പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം തെറ്റ്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഇണം പകർന്ന ഗാനം ചിത്രം ദർശനം. പാടിയത് പി. മാധുരി.

ചിത്രം കാട്, യേശുദാസ് പി സുശീല എന്നിവർ പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, വേദ്പാൽ വർമ്മയുടെ സംഗീതം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്മൃതിരാഗം. സ്മൃതിരാഗം തുടർന്ന് കേൾക്കാം. നാട്ടുവിശേഷത്തിനും ആകാശവാണി എഫ് എം വാർത്തകൾക്കും ശേഷം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 കഥകളി രാവണവിജയം.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
2: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ തന്നെ പോവാം.
1: മൈ ജിയോണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസ്.
3: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
2: എന്താ സംശയം? അത് മൈ ജിയിലല്ലേ.
3: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
2: ഓഫർ September 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
5: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5,000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
6: ബിട്ടാപ്പിളിൽ ഏജൻസീസ്.
7: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
5: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈ ജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ 13 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 ബിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈ ജി ആണെങ്കിൽ വെറും 45 മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
9: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
9: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 100,000 വീതം എല്ലാം 45 നൽകുന്നു.
9: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
1: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 6 ഗ്രാമസഭായോഗം വൈകിട്ട് 3 പാർത്ഥസാരഥി ക്ഷേത്രം ഹാളിൽ. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 കഴിഞ്ഞ് 12 സെക്കൻഡ്.
10: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: മൂന്ന് ദിവസത്തെ CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് കോഴിക്കോട്ട് തുടക്കം. മുതിർന്ന പാർട്ടി നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി. CPIMനെതിരെ സത്യാനന്തര കാലത്ത് മാർക്സിസ്റ്റ് വിരുദ്ധ ശക്തികൾ ഒന്നിക്കുകയാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് ബേബി ഇക്കാര്യം പറഞ്ഞത്. ആയുർദൈർഘ്യം വർദ്ധിച്ച് മുതിർന്ന പൌരന്മാരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ദീർഘവും ആരോഗ്യകരവുമായ ജീവിതത്തിന് ഇപ്പോൾ തന്നെ ആരോഗ്യ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ ദേശീയ സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കായി ഒഡീഷയിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനം ആരംഭിച്ചു. 6 ദിവസത്തെ പര്യടനത്തിൽ കേരളത്തിൽ നിന്ന്

0: 10 മാധ്യമപ്രവർത്തകരുണ്ട്. തമിഴ്നാട്ടിൽ പൊതുഭരണത്തിൽ ഉത്തരവാദിത്തവും സുതാര്യതയും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അടുത്ത മാസം 31 ആസ്തികളുടെയും കടബാധ്യതകളുടെയും വിവരങ്ങൾ സമർപ്പിക്കണമെന്ന് നിർദ്ദേശം. 2025 December 31 വരെ കാലാവധി നിശ്ചയിച്ചാണ് ആസ്തി ബാധ്യതകൾ വെളിപ്പെടുത്തേണ്ടത്. വിനായക ചതുർത്ഥിയോട് അനുബന്ധിച്ച് ചെന്നൈ നഗരത്തിൽ സുരക്ഷ ശക്തമാക്കി. നിരവധി ഹിന്ദു സംഘടനകളും സാമൂഹ്യക്ഷേമ ഗ്രൂപ്പുകളും റെസിഡൻഷ്യൽ അസോസിയേഷനുകളും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയത്. DCC മുൻ പ്രസിഡന്റ് NP മൊയ്തീൻ അനുസ്മരണ യോഗം വൈകിട്ട് കോഴിക്കോട് DCC ഓഡിറ്റോറിയത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ് 2:40. പ്രിയ ശ്രോതാക്കളെ, സ്മൃതിരാഗം തുടരുന്നു. എസ് ജാനകി പാടിയ ഗാനം, ചിത്രം കുരുക്ഷേത്രം, P ഭാസ്കരന്റെ വരികൾ, K രാഘവന്റെ സംഗീതം.

ചിത്രം രക്തപുഷ്പം, പി ജയചന്ദ്രൻ, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

സ്മൃതിരാഗത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പി സുശീല പാടിയത്, ചിത്രം അപരാധിനി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം ബി ശ്രീനിവാസൻ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്മൃതിരാഗം, പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രിയരെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കമൽഹാസൻ, എസ് ജാനകി എന്നിവർ പാടിയത്. ചിത്രം സിഗപ്പ് റോജാക്കൾ. ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്ന് ഇളയരാജ ഈണം പകർന്ന ഗാനങ്ങൾ. അടുത്ത ഗാനം അവതാരം എന്ന ചിത്രത്തിൽ ഇളയരാജ സംഗീതം നൽകി എസ് ജാനകി മൊത്താലപിച്ച ഗാനം. ഗാനരചന വാലി.

ശ്രോതാക്കൾ കേട്ടത് നീങ്കൾ കെട്ടവൈ എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം. വരികൾ എഴുതിയത് പുല്ലമൈപ്പിത്തൻ, സംഗീതം ഇളയരാജ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം നിനൈവെല്ലാം നിത്യ, പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ. ഗാനരചന വൈരമുത്തു, സംഗീതം ഇളയരാജ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇളയരാജ ഇണം പകർന്ന ഗാനങ്ങൾ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 12 മണി കഴിഞ്ഞ് 11 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പാർട്ടിയിലെ തിരുത്തൽ നടപടികൾക്ക് എല്ലാവരും വിധേയരാകണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. പറ്റിയ തെറ്റുകൾ തുറന്നു പറയണമെന്നും അത് എല്ലാവരും സ്വയം വിമർശനപരമായി പരിശോധിക്കണമെന്നും CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത ബേബി കോഴിക്കോട്ട് പറഞ്ഞു. പാർട്ടി പ്രവർത്തകർ വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തി ജനങ്ങൾ പറയുന്നത് കേൾക്കണമെന്നും അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കണമെന്നും ബേബി നിർദ്ദേശിച്ചു. ഉദ്ഘാടന സെഷന് ശേഷം റിപ്പോർട്ട് അവതരണവും ഗ്രൂപ്പ് ചർച്ചയുമാണ്. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായ പ്രവൃത്തികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് 551 കോടിയിലധികം രൂപ അനുവദിച്ചു. ശബരിമല അവലോകന യോഗത്തിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി നൽകിയ ശുപാർശയ്ക്ക് മുഖ്യമന്ത്രി അംഗീകാരം നൽകുകയായിരുന്നു. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരപരിധിയിൽ പോലീസ് സുരക്ഷ കർശനമാക്കി. വൈകിട്ട് 4 ശേഷം നഗരത്തിലെത്തുന്ന വാഹനങ്ങളിൽ പരിശോധനയും നിയന്ത്രണവും ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത വാണിയംപാറയിൽ ബസ് കാത്തുനിന്ന ആളുകൾക്കിടയിലേക്ക് കാർ പാഞ്ഞുകയറി 1 മരണം, 3 പേർക്ക് ഗുരുതര പരിക്ക്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ വനമേഖലകളിൽ 4 ദിവസത്തെ സർവേയിൽ 54 ഇനം ഉഭയജീവികളെയും 52 ഇനം ഉരഗജീവികളെയും കണ്ടെത്തി. വംശനാശ ഭീഷണി നേരിടുന്നതും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന നിരവധി അപൂർവ ജീവിവർഗങ്ങളെ സർവേയിൽ അടയാളപ്പെടുത്തി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് അമേരിക്ക $1 മില്യൺ കൂടി സഹായം അനുവദിച്ചു. നേപ്പാൾ പോലീസിന് ഫോറൻസിക് പിന്തുണ നൽകുന്നതിന് പുതിയ ധനസഹായം ഉപകരിക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. US ഓപ്പൺ ടെന്നീസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, അമേരിക്കയുടെ ബെൽ ഷെൽട്ടണും ന്യൂയോർക്കിലെ ആർദർ ആഷേ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 11:30 കലാശപ്പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ ശാസ്ത്രി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
2: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
3: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: എനിക്കൊരു TV വാങ്ങണമായിരുന്നു.
6: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള TV വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED TV കൂടാതെ TV പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
7: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
8: AC വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
9: AC വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
10: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
0: 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഓർമ്മ ചിന്ത. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണി പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. പാട്ടിന്റെ നാട്ടുവഴി പെരുമ്പിള്ളി.
11: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
12: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
13: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
14: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ
13: ഗാനം. പ്രകൃതിയുടെ രുചി.
0: 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, കഥകളി കലാകാരന്റെ കൃഷി, ക്ഷമിക്കണം, കഥകളി കലാകാരന്റെ കൃഷി നന്മ, മുടക്കുഴ ബൈജുകുമാർ പങ്കെടുക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം, വീണ്ടും പവർ കട്ടിന്റെ നാളുകൾ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
16: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
15: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 8:05 യുവവാണി, കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു രണ്ടാം ഭാഗം. 8:30 ഈവനിംഗ് മെലഡി.
15: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
16: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
16: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
13: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് സെറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും.
15: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
16: എന്നും രാവിലെ 10:30.
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
16: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
17: നാളെ രാവിലെ 7:00 സ്പോൺസേഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, തുടർന്ന് ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ, ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:00 കഴിഞ്ഞ് 8:24. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സുദീപ് പാലനാട് പാടിയത്. ഗാനരചന RK ദാമോദരൻ, സംഗീതം നന്ദു കർത്താ.

ലളിതഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കാവാലം ശ്രീകുമാർ പാടിയത്. ഗാനരചന ഉഷ കൊട്ടാരക്കര, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 25:09. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. കളമശ്ശേരി നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 30 മുൻപായി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്.
1: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് തന്നെ.

0: ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. രണ്ടാഴ്ചക്കാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള, UDID കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാം. www.swavalamban.gov.in മുഖേന നേരിട്ട് അപേക്ഷിക്കാം. www.swavalamban.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് 1800 120 1001.
1: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
2: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
3: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക വരുത്തിയ വാഹന ഉടമകൾക്ക് 4 തവണകളായി തുക തിരികെ അടയ്ക്കാൻ ഈ മാസം 30 വരെ സമയം അനുവദിച്ചതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാന 36 മാസം വരെ അംശാദായം കുടിശ്ശിക വരുത്തിയ മോട്ടോർ തൊഴിലാളികൾക്കും ഈ കാലാവധിക്കുള്ളിൽ തുക അടയ്ക്കാം. 36 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയുള്ള തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491254437. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0491254437.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പിന്നാക്ക

0: ഭാഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. ബാർബർ ഷോപ്പ് നവീകരണത്തിനുള്ള ധനസഹായം, പരമ്പരാഗത കരകൗശല വിദഗ്ധർക്കുള്ള ടൂൾ കിറ്റ് ഗ്രാന്റ്, അഡ്വക്കേറ്റ് ഗ്രാന്റ്, മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ധനസഹായം പദ്ധതികളിലേക്ക് www.bwin.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാം. www.bwin.kerala.gov.in. ഫോൺ നമ്പർ 0492 2223 5.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: സാമൂഹ്യനീതി വകുപ്പിലും 14 ജില്ലാ സാമൂഹ്യനീതി ഓഫീസുകളിലും 2026-27 വർഷത്തേക്ക് സ്റ്റൈഫൻഡോടുകൂടിയ ഇന്റേൺഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, മാസ് മീഡിയ, അനുബന്ധ പ്രൊഫഷണൽ കോഴ്സുകളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0471-230-60-40. അവസാന തീയതി ഈ മാസം 15. ഫോൺ നമ്പർ 0471-230-60-40. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. സമയം 12 മണി കഴിഞ്ഞ് 29:42. പ്രിയ ശ്രോതാക്കളെ, ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ: പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അംഗരാജ്യങ്ങളുടെ ചർച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ പുരോഗമിക്കുന്നു. മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ബ്രിക്സ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ നടപടിയെന്ന് മന്ത്രി കെ. മുരളീധരൻ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. ഉച്ചകോടിയുടെ അവസാന ദിനമായ ഇന്ന് വിവിധ രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
5: ഉച്ചകോടിയുടെ 2-ാം ദിനമായ ഇന്ന് പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവി രൂപപ്പെടുത്തൽ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസാഖിസ്ഥാൻ, ഫിലിപ്പൈൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നീ രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ രാജ്യങ്ങൾ ന്യൂഡൽഹി പ്രഖ്യാപനം 2026 അംഗീകരിച്ചതിനോടൊപ്പം അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ചർച്ചകളിലൂടെ പരിഹാരം, പശ്ചിമേഷ്യൻ സംഘർഷം എന്നീ വിഷയങ്ങളിലും വിശദമായ ചർച്ചകൾ നടന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ബ്രിക്സ് നേതാക്കൾ ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: പ്രതിസന്ധികൾ പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും തെളിയിച്ചിട്ടുള്ളതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ അതിജീവിക്കുന്നതിനുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചെറുകിട സംരംഭങ്ങളെ വിജ്ഞാനം, സാമ്പത്തികം, നൂതന വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കാൻ ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതി നിർദ്ദേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ബ്രിക്സ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്, സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്യൂട്ടറസ് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് പ്രധാനമന്ത്രി ഇന്ന് സ്വാഗതം ചെയ്തത്. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രഖ്യാപനത്തെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ, പ്രതിരോധ കർമ്മ പരിപാടികൾ തുടങ്ങിയവയിൽ രാജ്യങ്ങൾ എത്തിച്ചേർന്ന ധാരണ മാതൃകാപരമാണെന്നും ആരോഗ്യ സംഘടന സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ഉച്ചകോടിയിൽ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ സമവായമുണ്ടായതിൽ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് വിദേശകാര്യമന്ത്രാലയം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിവിധ തലങ്ങളിൽ നടന്ന ഒരു വർഷം നീണ്ട ചർച്ചകളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് സമവായമുണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പസ് അദ്ദേഹം സന്ദർശിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണമുണ്ടായിരിക്കും. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സമഗ്രമായ വൈദ്യുതി നയവും പവർ മാനേജ്മെന്റും രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ കൊറൻ എനർജി എക്സ്പോ 2026 എനർജി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് ഒക്ടോബറിൽ പുതിയ ഊർജ്ജ നയം കൊണ്ടുവരും. 2030-31 ആവശ്യകത കണക്കിലെടുത്ത് ആധുനിക വൈദ്യുതി നയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 51,59,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായും ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് സർവീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. പണിമുടക്കുകൾ ഒഴിവാക്കാൻ എസൻഷ്യൽ സർവീസസ് മെയിൻ്റനൻസ് ആക്ട് പ്രയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ മുരളീധരൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കത്തയച്ചു. 108 ആംബുലൻസ് ജീവനക്കാരുടെ യൂണിയൻ 2025-26 വർഷത്തെ ബോണസ് സംബന്ധിച്ച് ഈ മാസം 17 മുതൽ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര ഇടപെടൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: ദീർഘായുസ്സിനൊപ്പം ആരോഗ്യകരമായ ജീവിതത്തിനും പദ്ധതി വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ 33-ാമത് ദേശീയ സമ്മേളനമായ ICC കോൺ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചികിത്സയ്ക്കൊപ്പം രോഗപ്രതിരോധത്തിനും ഹൃദ്രോഗം നേരത്തെ കണ്ടെത്തുന്നതിനും കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനിലെ വനമേഖലകളിൽ 4 ദിവസമായി നടന്ന സർവേയിൽ 54 ഇനം ഉഭയജീവികളെയും 52 ഇനം ഉരകജീവികളെയും കണ്ടെത്തി. വംശനാശ ഭീഷണി നേരിടുന്നതും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നതുമായ നിരവധി അപൂർവ ജീവിവർഗ്ഗങ്ങൾ സർവേയിൽ അടയാളപ്പെടുത്തപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
7: ഇരവികുളം ദേശീയോദ്യാനം, ആനമുടിശോല, പാമ്പാടൻ ശോല, മതികെട്ടാൻശോല, കുറിഞ്ഞിമല സങ്കേതം എന്നിവിടങ്ങളിലായിരുന്നു 4 ദിവസത്തെ സർവേ. IUCN റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച 36 ഇനം അപൂർവ തവളകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഉരക വിഭാഗത്തിൽ 52 ഇനങ്ങളെയാണ് കണ്ടെത്തിയത്. ഇതിൽ 38 എണ്ണം പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്നവയും 9 എണ്ണം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ചവയുമാണ്. 2022 നടന്ന മുൻ സർവേയിൽ 52 ഇനം ഉഭയജീവികളെയും 47 ഇനം ഉരകജീവികളെയുമായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതിനേക്കാൾ വർധനവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. വനം വന്യജീവി വകുപ്പും ആരണ്യകം നേച്ചർ ഫൗണ്ടേഷനും സംയുക്തമായാണ് ഈ പഠനം സംഘടിപ്പിച്ചത്.
4: സമൂഹമാധ്യമങ്ങളിലൂടെയും SMS വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. അംഗീകൃത ആപ്പുകൾ എന്ന വ്യാജേന അയച്ചു നൽകുന്ന APK ഫയലുകൾ വഴിയാണ് തട്ടിപ്പുകൾ നടത്തുന്നതെന്നും വ്യക്തിഗത ബാങ്ക് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർക്കായി ഒഡീഷയിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനം ആരംഭിച്ചു. 6 ദിവസത്തെ പര്യടനത്തിൽ 10 മാധ്യമപ്രവർത്തകർ പങ്കെടുക്കും. PIB ഡെപ്യൂട്ടി ഡയറക്ടർ ആതിര തമ്പി, ഇൻഫർമേഷൻ അസിസ്റ്റന്റ് നിഖിത AS എന്നിവർ മാധ്യമസംഘത്തെ അനുഗമിക്കും. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിന് സംസ്ഥാന സർക്കാർ 551 കോടി രൂപ അനുവദിച്ചു. ശബരിമല അവലോകന യോഗത്തിന് ശേഷം പൊതുമരാമത്ത് മന്ത്രി നൽകിയ പ്രപ്പോസലിന് മുഖ്യമന്ത്രി ഉടൻ അനുമതി നൽകുകയായിരുന്നു.

0: പാലക്കാട് ജില്ലയിൽ ഒന്നാം വിളക്കൊയ്ത്ത് ആരംഭിച്ചിട്ടും നെല്ല് സംഭരണത്തിനുള്ള നടപടികൾ തുടങ്ങാത്തത് കർഷകരെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. നെല്ലിന്റെ സംഭരണ വിലയും പ്രഖ്യാപിച്ചിട്ടില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: നേരത്തെ കൃഷി ഇറക്കിയ പാടങ്ങളിലാണ് കൊയ്ത്ത് ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ ജില്ലയിൽ കൊയ്ത്ത് സജീവമാകും. പക്ഷേ ഇതുവരെ ഒരു മില്ല് മാത്രമാണ് നെല്ലെടുപ്പിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. മില്ലുകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ ആവാത്തതിനാൽ ഭൂരിഭാഗം മില്ലുകളും വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോഴെങ്കിലും കരാർ ഒപ്പിടാൻ നടപടികൾ തുടങ്ങിയാലേ ഈ മാസം അവസാനത്തോടെ നെല്ലെടുപ്പ് ആരംഭിക്കാനാവൂ എന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 72 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് കർഷകർക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ലെന്നും കർഷകർ പറയുന്നു.
0: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 മണിക്കാണ് ആദ്യ മത്സരം. പരമ്പരയിൽ ആകെ 3 മത്സരങ്ങളാണുള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ ബെലാറസിന്റെ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് റൈബാക്കിനയുടെ കിരീട നേട്ടം. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഗ്രൂപ്പ് 1 ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും കൊല്ലം 3-ാം സ്ഥാനത്തുമാണ്. ഗെയിംസിന്റെ ഉദ്ഘാടനം ഇന്നുച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ മുണ്ടയാട്ട് നിർവഹിക്കും. വല്ലാർപാടം ബസലിക്കയിലേക്കുള്ള 23-ാമത് മരിയൻ തീർത്ഥാടനം ഇന്ന്. ഉച്ചയ്ക്ക് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. പ്രതിരോധശേഷി, നൂതനാശയം, സഹകരണം, സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അംഗരാജ്യങ്ങളുടെ ചർച്ച ബ്രിക്സ് ഉച്ചകോടിയിൽ പുരോഗമിക്കുന്നു. മഹാമാരികളും കാലാവസ്ഥാ ദുരന്തങ്ങളും അടക്കമുള്ള വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് ബ്രിക്സ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും അധിക ഊർജ്ജ ആവശ്യകതയും കണക്കിലെടുത്ത് പുതിയ ഊർജ്ജ നയം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ നടപടിയെന്ന് മന്ത്രി കെ മുരളീധരൻ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ശാസ്ത്രി WJ സംസാരിക്കുന്നു.
4: മനുഷ്യ ശരീരത്തിൽ വളരെയേറെ സങ്കീർണമായ ജോലികൾ കൈകാര്യം ചെയ്യുന്ന ഒരു അവയവമാണ് വൃക്ക. സ്വാഭാവിക മനുഷ്യ ശരീരത്തിൽ 2 വൃക്കകളാണ് ഉണ്ടാവുക. രക്തത്തെ അരിച്ച് മാലിന്യങ്ങളെ മൂത്രരൂപത്തിൽ പുറന്തള്ളി രക്തം ശുദ്ധീകരിക്കുന്ന അവയവങ്ങളാണ് വൃക്കകൾ. ഉദരാശയത്തിന്റെ പിൻഭാഗത്ത് നട്ടലിന്റെ ഇരുവശത്തായാണ് ഇവയുടെ സ്ഥാനം. വൃക്ക ഒരു പയറുമണിയുടെ ആകൃതിയിലാണ് ഉള്ളത്. ഓരോ വൃക്കയും ശരാശരി 120 ഗ്രാം മുതൽ 170 ഗ്രാം വരെ ഭാരം ഉണ്ടാവും. ഹൃദയത്തിൽ നിന്നും വൃക്ക ധമനികൾ വഴി രക്തം ഇരുവൃക്കകളിലും എത്തുന്നു. തിരിച്ച് വൃക്ക സിര വഴി ഹൃദയത്തിൽ തന്നെ എത്തിച്ചേരുന്നു. ഇതിനിടയിലാണ് രക്തം അരിച്ച് ശുദ്ധമാക്കുന്നത്. ഇതിനായി ഓരോ വൃക്കയിലും 1,200,000+ അരിപ്പകൾ ഉണ്ട്. ഇവയാണ് നെഫ്രോണുകൾ. കോർട്ടക്സ് എന്ന ഭാഗത്താണ് നെഫ്രോണുകൾ കാണപ്പെടുന്നത്. നെഫ്രോണിലെ ഗ്ലോമറൂലസ് എന്ന ഭാഗത്തേക്ക് ഒരു ധമനിയിലൂടെ രക്തം ഒഴുകിയെത്തുന്നു. ഇത് നിരവധി ലോമികകളായി വേർതിരിയുന്നു. രക്തം ഈ ലോമികകളിലൂടെ കടന്നു പോകുമ്പോഴാണ് അരിക്കൽ നടക്കുന്നത്. യൂറിയ, ആവശ്യത്തിൽ അധികമുള്ള ലവണങ്ങൾ, അധികമുള്ള ജലം, അമിതമായ മരുന്നുകൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെല്ലാം അരിച്ച് മൂത്രം ശേഖരിക്കുന്ന സൂക്ഷ്മ നാളിയിലേക്ക് മാറ്റുന്നു. ഒരു ദിവസം ഇങ്ങനെ 170 ലിറ്റർ ദ്രാവകം ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ആവശ്യമുള്ള പല ഘടകങ്ങളും ഉണ്ടാകും. ഈ ദ്രാവകം സൂക്ഷ്മ നാളികളിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ 99% തിരിച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. ഈ സൂക്ഷ്മ നാളികളെല്ലാം ഒത്തുചേർന്ന് മൂത്രവാഹിനിക്ക് ഉള്ളിലായി മാറുന്നു. ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഇങ്ങനെ രൂപപ്പെടുന്നു. ഇത് മൂത്രാശയത്തിൽ സംഭരിക്കപ്പെടുന്നു. മൂത്രാശയം നിറയുമ്പോൾ നമുക്ക് മൂത്ര ശങ്കയുണ്ടാകുന്നു. ലോമികകൾ കൂടിച്ചേർന്ന് സിരകൾ ഉണ്ടാകുന്നു. മാലിന്യങ്ങൾ അരിച്ചു മാറ്റി ശുദ്ധമാക്കപ്പെട്ട രക്തം ആണ് ഇവയിലൂടെ ഒഴുകുക. ഈ സിരകൾ കൂടിച്ചേർന്ന് വൃക്കാസിര ഉണ്ടാകുന്നു. വൃക്കാസിര ശുദ്ധീകരിച്ച രക്തത്തെ തിരിച്ച് ഹൃദയത്തിൽ എത്തിക്കുന്നു. ഒരു ദിവസം 1800 ലിറ്റർ രക്തമാണ് വൃക്കകൾ ഇങ്ങനെ ശുദ്ധീകരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ശരീരത്തിലെ രക്തം മുഴുവനും 350 തവണ വൃക്കകളിലൂടെ ഒഴുകിപ്പോകുന്നു. ഫലമോ ശരാശരി 1.5 ലിറ്റർ മൂത്രവും ഉണ്ടാകുന്നു. ശരീരത്തിലെ ജലത്തിന്റെ അളവ്, ക്ഷാരാവസ്ഥ, രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കൽ, ചുവന്ന രക്തകോശങ്ങളുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കൽ, ധാതു ലവണങ്ങളുടെ ക്രമീകരണം തുടങ്ങിയ ചില ധർമ്മങ്ങളും വൃക്കകൾ നിർവഹിക്കുന്നുണ്ട്. നാം കുടിക്കുന്ന വെള്ളത്തിനും നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനത്തിനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹന പ്രക്രിയയിലൂടെ വിഘടിച്ച് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് തുടങ്ങിയവ ചെറിയ മോളിക്യൂൾസ് ആയി മാറിയതിനു ശേഷമാണ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. എന്നാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രക്രിയ കുറച്ചുകൂടി വ്യത്യാസമാണ്. വെള്ളം പ്രധാനമായും ചെറുകുടലിൽ നിന്നും നേരിട്ട് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഈ വെള്ളം രക്തത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയും ശരീരത്തിന് ആവശ്യമായ ജലാംശം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് എത്ര ആയിരിക്കണം, അധികമുള്ള വെള്ളവും അതോടൊപ്പം ശരീരത്തിലെ മാലിന്യങ്ങളും എങ്ങനെ പുറത്തു കളയണം, ഇതെല്ലാം കൃത്യമായി നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ വൃക്കകളാണ്. നമ്മുടെ ശരീരത്തിന്റെ ഏകദേശം 60% വെള്ളമാണ്. മസ്തിഷ്കത്തിലും രക്തത്തിലും വലിയ അളവിൽ ജലം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവിടെയാണ് വൃക്കകളുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, മൂത്രം പിടിച്ചു നിർത്തുക, ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അമിത ഉപയോഗം, ആഹാരത്തിൽ കൃത്രിമമായ നിറങ്ങളുടെ ഉപയോഗം, മദ്യപാനം, വിറ്റമിൻ B6, മഗ്നീഷ്യം എന്നിവയുടെ അഭാവം, ശുചിത്വം പാലിക്കാതിരിക്കുക എന്നിവ വൃക്കകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും മൂത്രാശയ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. 2 വൃക്കകളും തകരാറിലായ ഒരു വ്യക്തിയുടെ ജീവൻ നിലനിർത്തുന്നതിനുള്ള രക്ഷാ നടപടിയാണ് ഡയാലിസിസ്. ധമനികളിൽ നിന്ന് വിസർജ്യ വസ്തുക്കളുടെ അളവ് കൂടിയ രക്തം ഹീമോ ഡയാലിസിസ് എന്ന മെഷീനിലേക്ക് കടത്തിവിടുകയാണ് ഇതിന്റെ ആദ്യ ഘട്ടം. ഈ യന്ത്രം രക്തത്തെ അരിച്ച് വിസർജ്യങ്ങളെ വേർതിരിക്കുന്നു. ശുദ്ധീകരിച്ച രക്തം തിരികെ സിരകളിലേക്ക് കടത്തിവിടുന്നു. ആഴ്ചയിൽ 2-3 തവണ ഡയാലിസിസ് ചെയ്ത് ആയുസ് നീട്ടിക്കൊണ്ടു പോകാം എന്നല്ലാതെ ഡയാലിസിസ് വൃക്കാരോഗത്തിന് ഒരു പരിഹാരം അല്ല. അതിനാൽ വിലയേറിയ വൃക്കകളെ ശരിയായ ജീവിതശൈലികളിലൂടെ നമുക്ക് സംരക്ഷിക്കാം. അതുകൊണ്ട് തന്നെ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ വൃക്കയുടെ ആരോഗ്യം നേരത്തെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും നല്ല സമീപനം. മറ്റുള്ള വൈദ്യശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് ആയുർവേദത്തിൽ രോഗചികിത്സകളെ പോലെ തന്നെ പ്രതിരോധ ചികിത്സകൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു. ഔഷധ പ്രയോഗങ്ങൾക്ക് മുൻപ് ആഹാരക്രമം അല്ലെങ്കിൽ പഥ്യം എന്നത് പ്രത്യേക ആയുർവേദ വിധിപ്രകാരം നിർദ്ദേശിക്കുന്നതിലൂടെ വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനും ഒരുപോലെ സഹായകമാണ്. എരിവ്, പുളി, ഉപ്പ് എന്നിവ അമിതമായി ഉപയോഗിക്കുന്നതിലൂടെ രക്തത്തിലെ രൂക്ഷത കൂടുന്നതിനാൽ എപ്പോഴും ഇവ ആഹാരത്തിൽ അളവിലും താഴെ മാത്രം കഴിക്കുക. പുളിച്ചത്, പുളിപ്പിച്ചത്, പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ കഴിക്കുന്നത് ഒഴിവാക്കുക. എണ്ണയിൽ വറുത്തതും വരണ്ടതുമായ ആഹാരങ്ങൾ അമിതമായി ഉപയോഗിക്കരുത്. പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക. ഇവ ക്രൂഡ് ഓയിലിന്റെ വകഭേദമായതിനാൽ വൃക്കകൾ, കരൾ, ഹൃദയം എന്നീ അവയവങ്ങളെ ഒരുപോലെ ബാധിക്കുന്നു. പാക്കറ്റ് ഭക്ഷണങ്ങൾ, അമിതമായ പഞ്ചസാര എന്നിവ കുറയ്ക്കുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുന്ന സമീകൃതമായ ഭക്ഷണ രീതി പിന്തുടരുക. രക്തസമ്മർദ്ദവും പ്രമേഹവും നിയന്ത്രണത്തിൽ സൂക്ഷിക്കുക. ദീർഘകാലമായി നിയന്ത്രണമില്ലാത്ത പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദവും വൃക്കകളെ ബാധിക്കാനുള്ള പ്രധാന കാരണങ്ങളാണ്. സ്ഥിരമായ വ്യായാമം, മതിയായ ഉറക്കം, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന ശീലങ്ങൾ എന്നിവയും ആരോഗ്യകരമായ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് യൂറിക് ആസിഡ് കൂടുന്നതും ക്രിയാറ്റിനിൻ ഉയരുന്നതും, അതുവഴി വൃക്കകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അവസ്ഥകളും. യൂറിക് ആസിഡ് കൂടുമ്പോൾ ചിലരിൽ കാലിലെ വിരലുകളിലും കണങ്കാലിന് ചുറ്റുമുള്ള സന്ധികളിലും വേദന, വീക്കം, ചുവപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഇത്തരം ലക്ഷണങ്ങൾ അവഗണിക്കരുത്. രക്തത്തിലെ ക്രിയാറ്റിനിൻ ഉയരുന്നതും വൃക്കയുടെ പ്രവർത്തനം കുറയുന്നതിന്റെ ഒരു പ്രധാന സൂചനയാണ്. ഇവയെ നിയന്ത്രിക്കുന്നതിന് തൈര്, പീനട്ട് അല്ലെങ്കിൽ നിലക്കടല എന്നിവ അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഇവ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നതിലും യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എന്നിവയെ ഉയർത്തുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നു. ശരീരത്തിന് പ്രോബയോട്ടിക്കുകളുടെ ആവശ്യകതയ്ക്കായി തൈരും വെള്ളവും ഒരേ അളവിൽ ചേർത്ത് ഗ്രൈൻഡ് ചെയ്ത് മോര് അല്ലെങ്കിൽ ബട്ടർ മിൽക്കായി ഉപയോഗിക്കാവുന്നതാണ്. രോഗനിയന്ത്രണത്തിന് തുടർച്ചയായി ഇംഗ്ലീഷ് മെഡിസിനുകൾ ഉപയോഗിക്കുന്നതിലൂടെ താൽക്കാലിക ആശ്വാസം മാത്രം ലഭിക്കുന്നു. എന്നാൽ ക്രമേണ വൃക്കകൾ തകരാറിലാകുന്നതിന് സാധ്യതകൾ ഏറെയാണ്. എന്നാൽ ആയുർവേദ വൈദ്യശാസ്ത്രത്തെ ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ സുരക്ഷിതമായി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രകൃതിയുടെ മാത്രം സംരക്ഷണതയിൽ തഴച്ചു വളരുന്ന ഔഷധ സസ്യങ്ങളിൽ ഗോക്ഷൂര, പുനർനവ എന്നീ രണ്ട് ഔഷധ സസ്യങ്ങൾക്ക് മൂത്രവഹ സ്രോതസ്സുമായി ബന്ധപ്പെട്ട എല്ലാ രോഗാവസ്ഥകൾക്കും അനുയോജ്യമാണ്. ഇവ കഴുകി വൃത്തിയാക്കി പൊടിച്ച് ദിനവും കുടിക്കുന്ന വെള്ളത്തിൽ ഓരോ സ്പൂൺ വീതം ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നതിലൂടെ വൃക്കകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ ശുചിയാക്കി കാര്യക്ഷമമായ പ്രവർത്തനത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. കൂടാതെ ബൃഹത്യാദി കഷായം, ഗോക്ഷൂരാദി ഗുഗുലു, ചന്ദ്രപ്രഭാവടി തുടങ്ങിയ ഔഷധ മരുന്നുകൾക്ക് ഒട്ടും പാർശ്വഫലങ്ങളില്ലാതെ വളരെ ഫലപ്രദമായി കിഡ്നി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മൂത്രത്തിന്റെ അളവിൽ പെട്ടെന്നുള്ള മാറ്റം, മൂത്രത്തിൽ രക്തം, കാലുകളിലോ മുഖത്തോ വീക്കം, തുടർച്ചയായ അരക്കെട്ട് വേദന, അമിതമായ ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടണം. ഓർക്കുക, നല്ല ഭക്ഷണം, ശരിയായ ജീവിതശൈലി, പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കൽ, ആവശ്യമായ വെള്ളം, ഇവയാണ് വൃക്കയുടെ ആരോഗ്യ സംരക്ഷണത്തിന് അടിസ്ഥാനം. ആയുർവേദത്തിന്റെ ലക്ഷ്യം രോഗം വന്നതിനു ശേഷം മാത്രം ചികിത്സിക്കുക എന്നതല്ല. ആരോഗ്യം നിലനിർത്തുകയും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ വൃക്കകളെ നമുക്ക് കരുതലോടെ സംരക്ഷിക്കാം.
3: വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ശാസ്ത്രി WJ.
2: ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ രണ്ടാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രണ്ട് ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. അഞ്ചു രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിനമായ ഇന്ന് ബ്രിക്സ് പങ്കാളി രാഷ്ട്ര നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മലേഷ്യ, വിയറ്റ്നാം, സൌദി അറേബ്യ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം, UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. വെല്ലുവിളികളെ നേരത്തെ തിരിച്ചറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് തയ്യാറെടുപ്പും അതിവേഗത്തിലുമുള്ള പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിയുടെ രണ്ടാം ദിവസത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പകർച്ചവ്യാധി പ്രതിരോധത്തിനും പ്രതികരണത്തിനുമായി സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മ ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
5: മഹാമാരിയാ, ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ് ഓർ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ ദിഖായാ ആജ് കെ ഇന്റർ കണക്ടഡ് വേൾഡ് മേ കോയി ബി സങ്കട് ഏക് ക്ഷേത്ര തക് സിമിത് നഹീ രഹത. ഇസ്ലി ഹംനെ ബ്രിക്സ് സമൂഹ് മേ റിജിലിയൻസ് ബഢാനെ പർ വിശേഷ ബൽ ദിയ ഹൈ. ചുനൌതിയോ കോ സമയ രത്തെ പഹചാന ഔർ തുരന്ത് കാര്യവാഹി കർണ ഭി ഉത്തനാ ഹി ആവശ്യക് ഹൈ.
1: ബ്രിക്സ് ഉച്ചകോടിക്ക് അനുബന്ധമായി അഞ്ചു രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഖസക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഈജിപ്ത്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാർക്ക് പുറമെ നൈജീരിയ, ഉഗാണ്ട എന്നിവിടങ്ങളിലെ വൈസ് പ്രസിഡന്റുമാരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ രൂക്ഷമായി അപലപിച്ച് ബ്രിക്സ് ഉച്ചകോടി. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ
6: ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അംഗരാജ്യങ്ങൾ ആഹ്വാനം ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
7: 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാക് ഭീകരർക്കെതിരെയും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം, ഭീകരപ്രവർത്തകർക്ക് നൽകുന്ന ധനസഹായം, സുരക്ഷിത താവളങ്ങൾ എന്നിവയ്ക്കെതിരെയും ശക്തമായ നടപടി വേണമെന്ന് സംയുക്ത പ്രഖ്യാപനം ആവശ്യപ്പെട്ടു. ഇതിനു പുറമെ പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ ഉച്ചകോടി സംയമനം പാലിക്കാനും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാനും ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി ആഗോള വ്യാപാരം, ഊർജ്ജ വിതരണ ശൃംഖലകൾ എന്നിവ തടസ്സമില്ലാതെ നിലനിർത്താനും ലോകരാജ്യങ്ങൾക്കിടയിലെ ധ്രുവീകരണം അവസാനിപ്പിച്ച് സ്ഥിരത കൈവരിക്കാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ബ്രിക്സ് കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. നൂതനാശയ രൂപീകരണം, സഹകരണം, സുസ്ഥിരത, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള ആഗോള വളർച്ചയ്ക്കായി ഭാവിയെ രൂപപ്പെടുത്തുക എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളും പങ്കാളികളും ഇന്ന് ചർച്ച നടത്തും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെയാണ് ഉച്ചകോടിക്ക് തുടക്കമായത്. നയതന്ത്ര ചർച്ചകൾ അടക്കമുള്ള മാർഗങ്ങളിലൂടെ അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയിൽ അംഗീകരിക്കപ്പെട്ട ന്യൂഡൽഹി പ്രസ്താവനയെ പ്രകീർത്തിച്ച് ലോകാരോഗ്യ സംഘടന സമഗ്ര ആരോഗ്യ പരിരക്ഷ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ WHO തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് സമൂഹമാധ്യമ പോസ്റ്റിൽ അഭിനന്ദിച്ചു. ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ ബ്രിക്സ് അംഗരാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ മികച്ചതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇറാന്റെ സാമ്പത്തിക ധനകാര്യമന്ത്രി സയ്യിദ് അലി മദനി സാദയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിലെ സജീവ പങ്കാളിത്തത്തിനും ധനകാര്യ മേഖലയിലെ കാര്യക്ഷമമായ സഹകരണത്തിനും നിർമ്മല സീതാരാമൻ ഇറാനോട് നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ച, പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണ സാധ്യതകൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
6: ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണയായി. ഇതുപ്രകാരം പ്രവേശനപാത പൂർണ്ണമായും പുറത്തുകടക്കൽ പാതയുടെ ഒരു ഭാഗവും ഇറാന്റെ സമുദ്ര അതിർത്തിയിലായിരിക്കും. ഇതോടെ നിലവിലെ തെക്കൻ പാതയടയും. എന്നാൽ തങ്ങൾ മുന്നോട്ടുവച്ച 7 നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. 51,51,000 ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിക്കാൻ കഴിഞ്ഞു. കൂടാതെ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർപ്പാക്കാനും ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞതായി ശ്രീ സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം എലീന റൈബാക്കിനയ്ക്ക്. ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. റൈബാക്കിനയുടെ ആദ്യ US ഓപ്പൺ കിരീടമാണ് ഇത്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:30 മത്സരം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് തുടങ്ങി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 14 ജില്ലകളിൽ നിന്നുമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടെ 300-ൽപരം പേർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരണ്ട പ്രദേശങ്ങളിലെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി കൈകോർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് 3 ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ഡ്രൈലാൻഡ് കോൺഗ്രസിന് ന്യൂഡൽഹിയിൽ സമാപനം. സമ്മേളനത്തിന്റെ ഭാഗമായി ഡൽഹി ഡിക്ലറേഷൻ ഓൺ ഡ്രൈലാൻഡ്സ് പ്രഖ്യാപനം കേന്ദ്ര കൃഷി മന്ത്രാലയം അംഗീകരിച്ചു. ആഗോള ദക്ഷിണ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, അറിവുകളുടെ കൈമാറ്റം, സാങ്കേതിക മുന്നേറ്റം എന്നിവയിലൂടെ വരണ്ട ഭൂമിയിലെ കൃഷി കൂടുതൽ സുസ്ഥിരമാക്കാൻ സമ്മേളനം തീരുമാനിച്ചു. പശ്ചിമബംഗാളിലെ പൂർവ മേദിനിപ്പൂർ ജില്ലയിലുള്ള ജുൻപുട്ട് തീരദേശ ഗ്രാമത്തിൽ DRDO പുതിയ ആയുധ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു. പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. DRDOയുടെ 3-ാമത്തെ പ്രധാന പരീക്ഷണ കേന്ദ്രമായിരിക്കും ഇത്. ചണ്ടിപ്പൂരിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ തീരത്തുകൂടി ഏകദേശം 70 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജുൻപുട്ട് കേന്ദ്രം രാജ്യത്തിന്റെ പ്രതിരോധ പരിശോധനാ ശേഷി വർദ്ധിപ്പിക്കും. ജമ്മുകാശ്മീരിലെ ഡോഡ ജില്ലയിൽ സയോജ് ധാർ മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്റെ ജീർണിച്ച മൃതദേഹ അവശിഷ്ടങ്ങളും M4 റൈഫിളും സുരക്ഷാസേന കണ്ടെടുത്തു. നാട്ടുകാർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസും രാഷ്ട്രീയ റൈഫിൾസും CRPFും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയത്. മുൻപ് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരന്റേതാണ് അവശിഷ്ടങ്ങളെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് അന്വേഷണം തുടരുകയാണ്. ഗുജറാത്തിൽ ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, സൌരാഷ്ട്ര, കച്ച് മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ന്യൂഡൽഹിയിൽ അടുത്ത 3 ദിവസങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. വിമാനത്താവളത്തിൽ വൈകിട്ട് 5:30 മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് കോഴിക്കോട് മർക്കസ് ക്യാമ്പ് സന്ദർശിക്കും. സന്ദർശനത്തിനോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജമ്മുവിൽ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരവുമായി 2 പ്രധാന പാർക്കിംഗ് പദ്ധതികൾക്ക് ജമ്മുകശ്മീർ സർക്കാർ അംഗീകാരം നൽകി. പരേഡ് ഗ്രൌണ്ടിൽ പാർക്കിംഗ് കമേഴ്ഷ്യൽ കോംപ്ലക്സും SMGS ആശുപത്രിയിൽ മൾട്ടിലെവൽ കാർ പാർക്കിംഗുമാണ് നിർമ്മിക്കുന്നത്. ആകെ 49.34 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതികൾ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും തിരക്കേറിയ നഗരപ്രദേശങ്ങളിലെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ 2-ാം ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ന് സമാപിക്കും. 5 രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1,105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
8: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:00. പ്രിയ ശ്രോതാക്കളെ ഇപ്പോൾ കേൾക്കാം.
9: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.
10: ഫോൺ ഔട്ട് ഗാനോത്സവം, വിശേഷങ്ങളും ഗാനങ്ങളും പങ്കുവയ്ക്കാനായി ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ സൈമൺ.
11: ഹലോ,
10: ഇത് മോഹൻ നാണു എന്ന് പറഞ്ഞ ആളാണോ?
11: അതെ.
10: ആ, നമസ്കാരം. ഞാൻ ആകാശവാണി കൊച്ചി FM നിലയത്തിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുന്നത്. മോഹൻ ചേട്ടന്റെ സഹോദരൻ ശശിധരൻ ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കുന്നത്. സഹോദരനെ വിളിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കണേ. മോഹൻ ചേട്ടൻ എന്താ ചെയ്യണേ?
11: ആ,
10: എന്താ ചെയ്തിരുന്നേ?
11: കൊച്ചുമോട്ടിലായിരുന്നു.
10: അത് ശരി. ആകാശവാണി കേൾക്കാറുണ്ടോ?
11: ആകാശവാണി ഇപ്പൊ പിന്നെ റേഡിയോ ഇല്ലാത്ത റേഡിയോ ഉണ്ടായിരുന്ന അത് ഈ പേരക്കിടാവ് തിരിച്ചിരിച്ച ഒരു മാറ്റം ആക്കി വെച്ച്. എനിക്ക് റേഡിയോ ഇഷ്ടമാണ്, വേറെ ഞങ്ങൾ ഉപേക്ഷിക്കാറില്ലായിരുന്നു റേഡിയോ. പക്ഷെ കൊച്ചു പേരക്കിടകളായി അവര് അത് തിരിച്ചിരിച്ച് ഇതാക്കും, ഇനി വാങ്ങിക്കാന്ന് വിചാരിച്ചിരിക്കണ. അപ്പൊ എനിക്ക് അത് ശ്രദ്ധ മാറി കിട്ടുമല്ല.
10: ഓ, അത് ശരി. അവര് റേഡിയോ നശിപ്പിച്ചു കളഞ്ഞു അല്ലേ?
11: റേഡിയോ അവര് വെറുതെ എങ്കിലും തിരിക്കും, ടോർച്ചാണെങ്കിലും അടിച്ചടിച്ചടിച്ചടിച്ച് ഇത് കളയും. അപ്പൊ നമുക്ക് തിന്നാൻ പറ്റില്ല. നമ്മളും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കുഞ്ഞായിരിക്കുമ്പോ ചെയ്യൂല.
10: അതെ, അതിന്റെ സ്റ്റേഷൻ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കൂലേ? അങ്ങനെ
11: ഒന്നിലെ ഒച്ചത്തി വെക്കും, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചിരിച്ച് ചെയ്യാൻ പറഞ്ഞാൽ ആ പ്രായത്തിൽ ചെയ്തു
10: പോകുന്നതാണ്.
11: ഇപ്പൊ UKG ലാണ് പഠിക്കണം.
10: അപ്പൊ ഇനി പുതിയ റേഡിയോ മേടിച്ചാലും സൂക്ഷിക്കണമല്ലോ. അവർക്കൊരു തിരിച്ചറിവാകുന്നവരെ അവരത് അതിനകത്ത് തിരിച്ചുകൊണ്ടിരിക്കും.
11: അതെ അതെ. ടിവിയിലാണെങ്കിലും വാർത്തയൊന്നും നമ്മളെ കൊണ്ട് ഒപ്പിക്കില്ല. അവരുടേതായിട്ടുള്ള കൊച്ചു ടീവിന്റെ ആ ഇതൊക്കെ ഒപ്പിക്കും, ഡിബേറ്റ് ഒന്നും കാണിക്കൂല, വാർത്ത ഒപ്പിക്കൂല.
10: അതങ്ങനെയാളോടത്ത് അവര് ഒരു കസേര നടക്ക് വലിച്ചിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് അവരുടെ കൊച്ചു ടീവിൽ അത് ഇതൊക്കെ കാണും, അത്രേ ഉള്ളു.
11: അവരുടെ കാര്യങ്ങളാണ്.
10: വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
11: പിന്നെ ഞാൻ, വൈഫ്, മോൻ, മോന്റെ ഭാര്യ, രണ്ടു പേരൊക്കെ ഇടങ്ങള്. പിന്നെ മോള് വേറെ താമസിക്കുന്നു.
10: അവരുടെ പേരൊക്കെ എങ്ങനെയാ?
11: മോന്റെ കുട്ടികളുടെ പേര് ഒന്നിന്റെ പേര് തനൈ, യു കെ ജി പഠിക്കണം പറഞ്ഞതിന്റെ. രണ്ടാമത്തെ ഇപ്പഴത്തെ പുതിയ പേരൊക്കെ ഉള്ള എന്താണ് ഇമൈ, ഇമൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ്, എന്തോ അർത്ഥം പറയുന്നു. പേരെന്താണ്?
10: എന്റെ പേര് സൈമൺ എന്നാണ്.
11: ചേട്ടന്റെ വീട്ടില് റേഡിയോ ഉണ്ട്.
10: അതായത് ഈ ശശിധരൻ ചേട്ടൻ,
11: ഭയങ്കര നോവലിന്റെ വായനക്കാരനാണ്, ഭയങ്കര നോവലാണ്. 80 വയസ്സാകും അടുത്ത വർഷം, 80 വയസ്സാകും. പക്ഷെ നോവലും ചെറുകഥകളൊക്കെ ഭയങ്കര ലൈബ്രറിയിൽ പോയിട്ട് 5 ബുക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് 5 വായിച്ചു കഴിഞ്ഞത് അവര് തന്നെ പിന്നെ രണ്ടാമത് വന്ന് എടുത്തിട്ട് പോയിട്ട് പിന്നെ വീണ്ടും ബുക്ക് കൊടുക്കും.
10: അത് ശരി.
11: അതേപോലെ തന്നെ റേഡിയോ നോക്കും.
10: അപ്പൊ നല്ല അറിവുണ്ടായിരിക്കും അല്ലേ? ചേട്ടൻ തന്നെയാണ് പറഞ്ഞ സഹോദരനെ വിളിച്ചിട്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കണമെന്ന്, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
11: ഏതെങ്കിലും നല്ലൊരു അർത്ഥവത്തായിട്ടുള്ള നല്ലൊരു പഴയ പാട്ട്, പഴയ സിനിമയുടെ.
10: ആ എന്നാലും പറഞ്ഞോ, ഏതെങ്കിലും ഓർമ്മയിലുള്ള ഒരു
11: പറയാനായിട്ട് അങ്ങനെ പറ്റുന്നില്ല. നമുക്കത് കേൾക്കുമ്പോ അതിനകത്ത് ഒരുപാട് കാമ്പും ഒരുപാട് അർത്ഥങ്ങളും ഒക്കെ ഉള്ള, നമ്മളിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമല്ലോ. അതേപോലെ ഏതെങ്കിലും നല്ലൊരു പഴയ ഗാനം. എനിക്ക് കേൾക്കാൻ പറ്റില്ല
10: റേഡിയോ എന്നാ പെട്ടെന്ന് പറയണം.
11: നമുക്ക്
10: മൊബൈലില് കേൾക്കാവല്ലോ, ഒരു നമ്മുടെ ആപ്പ്
11: മൊബൈലുണ്ട്,
10: വേവ്സ് എന്ന് പറഞ്ഞ ഒരു പുതിയ ആപ്പ് ഉണ്ട്, വേവ്സ് .pb എന്ന് പറഞ്ഞ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കേൾക്കാം. അപ്പൊ ഇനി പിള്ളേരുടെ പ്രശ്നം ഉണ്ടാവില്ല, അവര് മൊബൈൽ എന്തായാലും മേടിച്ച് പണിയൂലല്ലോ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടിരുന്ന് കേൾക്കാലോ. ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്ക്, അന്ന് കേൾക്കാൻ പറ്റുമല്ലോ.
11: അത് ഞാൻ എനിക്ക് അറിയാൻ പാടില്ല. അത് ചേരക്കള ഇവരെ മരുമോള മോന വന്നിട്ട് വേണം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ.
10: ആ അതെ, എന്നാ അവരോട്
11: പറഞ്ഞു. എല്ലാ പരിപാടികളും നമുക്ക് അറിയാൻ പാടില്ല, അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യും. ഈ വാട്സപ്പ് ഇങ്ങനെ ഫേസ്ബുക്കുകളൊക്കെ കാണുമെന്നല്ലാതെ ഇതേപോലെയുള്ള കൃത്രിമ പണികളൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ സഹായം വേണം.
10: അത് ശരിയാ. ഈ പാട്ട് പറഞ്ഞു തന്നത് ആരാ? വൈഫാണോ? അടുത്ത് വൈഫിന്റെ പേരെന്താ?
11: ഗിരിജ.
10: ഗിരിജ. ആ എന്നാ ഞാൻ ഈ സിനിമയിലെ നല്ലൊരു പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ഹലോ
1: ഹലോ, ഇത് അനിത സജീവനാണോ?
0: അല്ല, വൈഫാണ്.
1: അനിത സജീവനാണോ? അനിത,
0: അതെ, അനിത സജീവൻ, അതെ.
1: ഞാന് ആകാശവാണി കൊച്ചി എഫ് എം നിലയത്തിന്റെ ഫോണോത്സവത്തിൽ നിന്നാണ്.
0: അത് ശരി.
1: ഇത് രോഷ്നി രാജു ആണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനിത സജീവനെ വിളിക്കണം.
0: അനിയത്തി.
1: അനിയത്തിയാണ് അല്ലേ?
0: അതെ.
1: എവിടെയാ സ്ഥലം?
0: ഞങ്ങളുടെ സ്ഥലം കങ്ങരപ്പടി എന്ന് പറയും.
1: കാക്കനാട്
0: കങ്ങരപ്പടി.
1: എന്താ ചെയ്യുന്നേ?
0: ഞാൻ ഹൗസ് വൈഫാണ്.
1: അത് ശരി. റേഡിയോ കേൾക്കാറില്ലേ സ്ഥിരം?
0: റേഡിയോ കേൾക്കും.
1: ഹസ്ബൻഡിന്റെ പേര് സജീവനാണ് അല്ലേ?
0: ഹസ്ബൻഡിന്റെ പേര് സജീവൻ. ഹസ്ബൻഡ് ഇവിടെ ഇരുന്ന് എൻഐഡിയിലായിരുന്നു. ഇപ്പൊ ഡിഫൻസിലായപ്പോ റിട്ടയർഡ് ചെയ്തു.
1: അവിടെ
0: സ്റ്റോറിലായിരുന്നു.
1: പാട്ട് പാടുവോ?
0: ഇല്ല, ആസ്വദിക്കും.
1: അത് ശരി. ഫാമിലിയിൽ പിന്നെ വേറെ ആരൊക്കെയുണ്ട്?
0: ഫാമിലി രണ്ട് മക്കളുണ്ട്, മോളുണ്ട്, മോനുണ്ട്. മോളുടെ വിവാഹം കഴിഞ്ഞു. മോൻ പുറത്താണ്, മോളും പുറത്താണ്.
1: അത് ശരി. നിങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ വീട്ടില്?
0: രണ്ടുപേരും മാത്രമേ ഉള്ളൂ. രോഷ്നി ഹൗസ് വൈഫാണ് അനിയത്തി.
1: സ്ഥിരം റേഡിയോ കേൾക്കുന്ന ആളായത് കൊണ്ടായിരിക്കാം അല്ലേ?
0: റേഡിയോയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അവളുടെ.
1: അത് ശരി. ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
0: എനിക്കാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കനവിൽ കണ്ടൊരു പൂമാരങ്ങളാണല്ലോ. അതൊരു പാട്ടില്ലേ?
1: പാടുവോ?
0: ഏയ്,
1: ഞാൻ ആദ്യം ചോദിച്ചപ്പോ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ
0: ഇല്ല, ഞാൻ ഇങ്ങനെ വല്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരുത്തിരി പാട്ട് എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര.
1: ഞാൻ കനവിൽ കണ്ടൊരു എന്ന് പറഞ്ഞു.
0: അത് തന്നെ, ഞാൻ കനവിൽ കണ്ടുമാരങ്ങളാണല്ലോ. അത് ഭയങ്കര ഇഷ്ടം.
1: സജീവൻ ചേട്ടൻ ഉണ്ട് അടുത്ത്?
0: അത് ഡ്രൈവ് ചെയ്യാണ്, ഞങ്ങള് പുറത്തു പോയിട്ട് വരുവാണേ. ഇപ്പൊ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നു.
1: ഓ, അത് ശരി.
0: കേക്കുന്നുണ്ട്?
1: കാറിലാണ് അല്ലേ? എന്നാ നടക്കട്ടെ. ഞാന് അപ്പൊ ഈ പാട്ട് വെച്ച് തരാം കേട്ടോ.
0: താങ്ക് യു.
1: ഓക്കേ.

0: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
1: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഹലോ.
3: ഹലോ, ഇത് സാലു അല്ലേ?
2: അതെ.
3: ആ, നമസ്കാരം. ഞാന് ആകാശവാണി കൊച്ചി FM ഫോണോട് ഗാനോത്സവത്തിൽ നിന്നാണ്. റേഡിയോ കേൾക്കാറുണ്ടോ?
2: ഇല്ല, കേൾക്കലില്ല.
3: ആ, അത് ശരി. അതാണ് പെട്ടെന്ന് പറഞ്ഞപ്പോ മനസ്സിലാവാത്തത്.
2: റേഡിയോ ഇല്ല ഇവിടെ.
3: അതെയോ?
2: പണ്ട് കേട്ടിരുന്നു, ഇപ്പൊ ഇല്ല.
3: എന്തുപറ്റി
2: തന്നെ പണ്ട് ഹസ്ബൻഡ് രാവിലെ തന്നെ റേഡിയോ വെക്കുമായിരുന്നു. ഹസ്ബൻഡ് മരണപ്പെട്ട പിന്നെ റേഡിയോ ഇല്ല.
3: അത് ശരി,
2: വെക്കലും ഇല്ല, റേഡിയോ ഇല്ല. എന്താലും
3: അയ്യോ, അപ്പൊ റേഡിയോ ഒരെണ്ണം വാങ്ങായിരുന്നില്ലേ? ഒരു കൂട്ടല്ലേ റേഡിയോ. മക്കളൊക്കെ എന്തെടുക്കണു?
2: മക്കള് എനിക്ക് 3 പിള്ളേരാണ്. മോൻ ഇപ്പൊ ബിസിനസ്സാണ്, പച്ചക്കറിയുടെ ഇടപാട്.
3: ഓ,
2: പിള്ളേര് പെൺപിള്ളേര് രണ്ടുപേരും പുറത്താണ്.
3: ഇപ്പൊ മോന്റെ കൂടെ?
2: ആ, മോനുണ്ട് കൂടെ, മോനും ഭാര്യയും കുട്ടികളും ഉണ്ട്.
3: അത് ശരി. അവരൊന്നും റേഡിയോ കേൾക്കാൻ സമയമില്ലായിരിക്കും.
2: അവർക്ക് മോനിക്ക് സമയമില്ല. മോനിക്ക് ആഴ്ചയില് 6 ദിവസവും ചന്തയാണ്. 1 മണിക്കാണ് ചന്തക്കോണം. ചന്ത എന്നാണ് മാർക്കറ്റില് ഇരിങ്ങാലക്കൂടെ പറൂര്. ആഴ്ചയില് 6 ദിവസവും അങ്ങനെയാണ്.
3: പിന്നെ
2: TV കാണും, പിള്ളേരൊക്കെ ഫോണുണ്ടല്ലോ ഇപ്പൊ ഇഷ്ടം പോലെ.
3: എവിടെ ഇത്? സ്ഥലം എവിടെയാ?
2: ഇത് എറിയാട്.
3: എറിയാട് അല്ലേ?
2: കൊടുങ്ങല്ലൂര് എറിയാട്.
3: ആ, സാലു ചേച്ചിയെ വിളിക്കണോന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചത് ഗീതയാണ്. ഗീത ഹേമ.
2: ഗീത എന്റെ ഫ്രണ്ടാണ്.
3: അപ്പൊ
2: ഗീത എന്റെ, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴാണ് ഇപ്പൊ സജീവായത്.
3: മെസ്സേജിൽ എഴുതിയിരിക്കുന്നത് എന്റെ കുട്ടിക്കാല കൂട്ടുകാരിയെ വിളിക്കുന്നതിനാണ്. പേരമക്കളുമായി ഇപ്പോൾ സുഖമായി കഴിയുന്നു. വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് എന്നൊക്കെയാണ് മെസ്സേജില്.
2: ഞാനൊരു ദിവസം കാണാൻ ചെല്ലാന്ന് പറഞ്ഞ വർഷങ്ങളായി കണ്ടിട്ട്. അവളുടെ വീട് എന്റെ വീട് അടുത്തടുത്താണ്, പറവൂര് വടക്കേക്കര.
3: ഓ, അത് ശരി. ആ, കുട്ടിക്കാലത്ത് ഒരുമിച്ച്
2: ഒരുമിച്ചാണ് സ്കൂളിൽ പോയിരുന്നത് ആദ്യ കാലഘട്ടത്തിൽ. 1-ാം ക്ലാസ് തുടങ്ങി 10-ാം ക്ലാസ് വരെ ഒരുമിച്ചായിരുന്നു. ഡിവിഷൻ വേറെ ആയിരുന്നു, എന്നാലും ഒരുമിച്ച് കാണുമായിരുന്നു ഡെയിലി. പിന്നെ എന്റെ അടുത്താണ് വീട് ഇപ്പോഴും. അവള് ഞാൻ ചെല്ലുമ്പോ അവളുണ്ടാവൂല, അവള് വരുമ്പോ ഞാൻ ഉണ്ടാവില്ല. അങ്ങനെ കണ്ടിട്ടില്ല. ഞാനൊരു ദിവസം സമയം ഉണ്ടാക്കി ഇവിടെ പോകാന്ന് വിചാരിച്ചിരിക്കുന്നു. ഇവിടെ ഇവിടെ ഇത് ഇവിടെ തന്നെയാണ് വീട്. കോട്ടപ്പുറം.
3: കോട്ടപ്പുറത്താണ്.
2: TKS പുരം. അവളെ വീട് അവിടെയാണ്.
3: അതുകൊണ്ടായിരിക്കും വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടെന്ന്.
2: ആ, പോയി കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
3: എന്റെ പേര് സൈമൺ എന്നാണ്. അപ്പൊ ഇപ്പൊ ഒരു പാട്ട് കേൾപ്പിക്കാം. അത് ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ട? ഒരു പാട്ട് പറയാമോ? ഇപ്പൊ ഞാന് പാട്ട് വെച്ചാലും ചേച്ചിക്ക് കേൾക്കാൻ
2: പറ്റില്ല.
3: മൊബൈലില് പാട്ട് കേൾക്കാറുണ്ടോ?
2: ഇല്ല, ഞാൻ കേൾക്കലൊന്നുമില്ല.
3: എന്നാലും ഒരു നല്ലൊരു പാട്ട് പറയാമോ? നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടി വെച്ചു കൊടുക്കാം.
2: നല്ലൊരു പാട്ട്.

0: എനിക്ക് പണ്ടത്തെ 80s പാട്ടാ പൂമാനം, നല്ല ഇഷ്ടമാണ് എനിക്ക്. തുമ്മലതേ മമ്മൂട്ടി എന്നാണ്.
1: ശ്രോതാക്കൾ കേൾക്കട്ടെ.
0: അതെ അതെ അതെ.
1: വേറെന്തെങ്കിലും പറയാനുണ്ടോ?
0: വേറൊന്നും പറയാനില്ല. സന്തോഷം.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഹലോ.
5: ഹലോ,
4: ആ ഇത് സുധയാണോ? ആകാശവാണി കൊച്ചി FM നിലയത്തിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്. സുധയല്ലേ? പുഷ്പയാണ് ഇങ്ങോട്ട് ഒരു കത്തയച്ചിരിക്കുന്നത്. സുധയെ വിളിക്കണം, ഒരു പാട്ട് വെച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ്. ഈ പുഷ്പയെ എങ്ങനെ പരിചയം?
5: അത് ഞങ്ങള് ആയുർവേദ ആശുപത്രിയില് തണ്ടല് വേദനയായിട്ട് കണ്ടു പരിചയമായതാണ്. അപ്പൊ അമ്മക്ക് ഞാനെന്തോ പാട്ട് ഒക്കെ പാടുന്ന ആളാന്ന് തോന്നി. എനിക്ക് അങ്ങനെ പാട്ടൊന്നും പാടാനൊന്നും അറിയില്ല കേട്ടോ.
4: പാട്ട് പാടണമെന്നില്ല, ആകാശവാണിയിട്ട് കത്തയച്ചിട്ട് വിളിക്കണം, വിശേഷങ്ങള് ചോദിക്കണം, ഒരു പാട്ട് വെച്ചു. റേഡിയോ കേൾക്കാറില്ല? റേഡിയോ കേൾക്കാറുണ്ടോ?
5: റേഡിയോ കേൾക്കാറില്ല.
4: അപ്പൊ അന്ന് ആശുപത്രിയില് കിടന്നപ്പോ ഇങ്ങനെ
5: അവിടെ വിളിച്ചു, ആകാശവാണിന്ന് വിളിച്ചു, സംസാരിച്ചു, പാട്ടുണ്ടായിട്ടു, അത് ഞങ്ങളെല്ലാരും കേട്ടു.
4: അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ നമ്പർ കൊടുക്കണം, വിളിക്കാൻ പറയണോന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് കത്തയച്ചേക്കണത്.
5: എന്നോട് പറഞ്ഞു ആകാശവാണിയിലേക്ക് നിന്നെ നിന്റെ പേര് വെച്ച് ഞാൻ കൊടുത്തിട്ടും എഴുതിയിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നോട്.
4: അത് ശരി. എന്താ ചെയ്യുന്നേ സുധ?
5: കുട്ടികളെയൊക്കെ നോക്കി
4: വീട്ടിലിരിക്കുന്നു. വീട്ടിലിരിക്കുകയാണ്. ആരൊക്കെയുണ്ട് വീട്ടില്?
5: വീട്ടിൽ വൈഫുണ്ട്, 3 കുട്ടികളുണ്ട്.
4: മോനെന്താ ചെയ്യുന്നേ?
5: മോന് നമ്മുടെ വീടിന്റെ ഒക്കെ പണി.
4: എവിടെയാ സ്ഥലം? ഇത് സ്ഥലം എവിടെയാ ചോദിച്ചില്ല.
5: ഇത് മുരിങ്ങൂര്.
4: ചാലക്കുടി അല്ലേ?
5: ചാലക്കുടി അടുത്ത്.
4: ഇപ്പോഴും നിങ്ങള് ഈ 5 പേര് ആശുപത്രിയില് കൂട്ടുകാരായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരൊക്കെ ആയിട്ട് ഇപ്പോഴും സ്നേഹബന്ധമുണ്ടോ?
5: വിളിക്കും.
4: അത് ശരി.
5: വിളിച്ചങ്ങടൊക്കെ ക്ഷേമൊക്കെ അന്വേഷിക്കും, സംസാരിക്കും. നൂരി അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു.
4: അത് ശരി. അപ്പ പാട്ട് പാടൂല അല്ലേ?
5: പാട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മൂളൂന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഇനി പാട്ടൊന്നും പാടുന്നാളൊന്നുമല്ല.
4: രണ്ടുപേര് പാട്ട് പാടി നോക്കുന്നോ?
5: അയ്യോ, ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് വിളിക്കുമ്പോ എനിക്ക് ഒട്ടും കിട്ടില്ല.
4: എന്തായാലും റേഡിയോ കേൾക്കാറില്ല അല്ലേ?
5: റേഡിയോ കേൾക്കാറില്ല. അപ്പൊ അമ്മക്കെല്ലാം വിട്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, ഞാൻ റേഡിയോ കേൾക്കാറില്ലല്ലോ, പിന്നെ എങ്ങനെയാണാവോ വിളിക്ക, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പാട്ട് കേൾക്കണം എന്ന് വെച്ചാൽ പോലും എനിക്ക് റേഡിയോ ഞാൻ കേൾക്കാറില്ല. എന്റെ ഫോണിലായാലും FM ഒന്നും എടുത്തിട്ട് കേൾക്കാറൊന്നുമില്ല. അപ്പൊ എങ്ങനെയാണാവോ എന്ന് ഞാൻ വിചാരിച്ചു.
4: ഒരു റേഡിയോ വാങ്ങായിരുന്നില്ലേ?
5: അവരെ മേടിക്കണം, മോനോട് പറയാം, ഒരു ചെറിയ റേഡിയോ മേടിക്കണം.
4: റേഡിയോ ഒരു കൂട്ടാണ്, അപ്പൊ നമുക്ക് പാട്ടൊക്കെ കേൾക്കാലോ. അത് കൂടാതെ വേറെ പരിപാടികളുണ്ട്,
5: കേൾക്കണതും ആസ്വദിക്കുന്നതൊക്കെ ഇഷ്ടമാണ്.
4: അപ്പൊ ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ കുട്ടികളെയൊക്കെ നോക്കി ഇങ്ങനെ വീട്ടില് ഇരിക്കുമ്പോ റേഡിയോയിലൂടെ പാട്ട് കേൾക്കാവും,
5: വളരെ സന്തോഷമുള്ള
4: കാര്യമാണ്. അല്ലെങ്കിൽ മൊബൈലില് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി.
5: അതിനെ പറ്റിയൊന്നും എനിക്ക് അത്ര വലിയ പിടിപാടൊന്നും ഇല്ല. പിന്നെ ഇവരോടൊക്കെ പറയണം.
4: ഏറ്റവും നല്ലതൊരു റേഡിയോ വാങ്ങാണ്,
5: വാങ്ങണതാണ്, അതൊരു ചേർത്ത് വെച്ചാ മതില.
4: ഏത് പാട്ടാ കേൾക്കണ്ടേ? പുഷ്പ ചേച്ചി റേഡിയോ കേൾക്കുന്ന ആളാണല്ലോ.
5: അവർക്ക് കേക്കട്ടെ.
4: അവർക്ക് കേൾക്കട്ടെ. എന്നാ ഒരു പാട്ട്.
5: റേഡിയോ വിളിക്കുമ്പോ ഞാൻ എന്തായാലും

0: വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് എൽ ഇ ഡി ടിവികൾ. കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
1: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
2: ഹലോ
3: ഹലോ, സൗമ്യയാണോ?
2: അതെ.
3: നമസ്കാരം, ഞാന് ആകാശവാണി കൊച്ചി എഫ് എം നിലയത്തിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് ദീപ സമ്പത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ സൗമ്യയെ വിളിക്കണം, ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദീപ ഒരു കത്തയച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ആകാശവാണി. എവിടെയാ വീട്? എവിടെയാ സൗമ്യയുടെ?
2: എന്റെ കല്യാണം കഴിച്ചത് ഇവിടെ ചക്കരപ്പുറം. ദീപയുടെ എന്റെ വീട് അടുത്തടുത്ത്.
3: അടുത്തടുത്താണ് അല്ലെ? അപ്പൊ കത്തിലിങ്ങനെ എഴുതിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സൗമ്യയെ വിളിക്കണം.
2: ഞങ്ങള് രണ്ടും ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്.
3: അപ്പൊ സ്വന്തം വീട് എവിടെയാ?
2: എന്റെ വീട് ആലുവ.
3: ദീപയുടെയോ?
2: ദീപയുടെ വീട് കോട്ടയം.
3: കോട്ടയത്താണ്. രണ്ടുപേരും ഇപ്പൊ താമസിക്കണത്?
2: ഞങ്ങള് കൊറച്ച് അടുത്ത് ഇവിടെ തൊട്ടടുത്തായിരുന്നു. ഇപ്പൊ അവര് അവരുടെ വീട്ടില് കൊറച്ച് രണ്ടു വീടപ്പറാണ്ട് മാറി.
3: ഇതിൽ എഴുതിയിട്ടുണ്ട് എന്റെ വീടിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. സൗമ്യയുടെ അച്ഛനും അമ്മയ്ക്കും നല്ല സ്നേഹവും കരുതലുമാണ് എല്ലാവരോടും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സൗമ്യക്ക് ഭർത്താവ് പ്രശാന്ത്, മക്കൾ അരുൺ, അർജുൻ. എന്താ ചെയ്യുന്ന? ജോലി ചെയ്യുന്നുണ്ടോ?
2: ഇല്ല, വർക്കൊന്നും ചെയ്യുന്നില്ല.
3: പ്രശാന്ത് ഭർത്താവ് എന്താ ചെയ്യുന്ന?
2: ഓട്ടോ ഡ്രൈവറാണ്.
3: അത് ശരി. മക്കള് പഠിക്കുകയാണോ?
2: അതെ, മൂത്താള് പ്ലസ് ടു, രണ്ടാമത്തെ ആള് അഞ്ചില്.
3: അഞ്ചില്. റേഡിയോ കേൾക്കാറുണ്ടോ?
2: റേഡിയോ കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അതിന് കംപ്ലൈന്റ് ആയിട്ട്. ഇന്നലെ ദീപ എന്നോട് പറഞ്ഞിരുന്നു പാട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷെ റേഡിയോ കംപ്ലൈന്റ് ആയതുകൊണ്ട് കേട്ടില്ലായിരുന്നു.
3: ഞാനിപ്പോ 4-5 പേരെ വിളിച്ചു, 3-4 പേരെ വിളിച്ചു, അവരുടെ എല്ലാവരുടെയും തന്നെ റേഡിയോ കംപ്ലൈന്റ് ആണ്.
2: ദീപ എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇതിക്ക് മുമ്പ് പറഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെ കോള് വന്നിട്ടുണ്ടായില്ലായിരുന്നു. അപ്പൊ ദീപനെ വിളിച്ചിണ്ടായിരുന്നു, ഇങ്ങനെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ എനിക്ക് കോള് വന്നിട്ടില്ല.
3: വേറെ എന്നാ വിശേഷം?
2: നല്ല വിശേഷം.
3: പാട്ട് പാടുവോ?
2: അയ്യോ ഇല്ല, ദീപ അങ്ങനെ പറഞ്ഞത് തന്നെ. ദീപയ്ക്ക് അത്രയും ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണത്.
3: അച്ഛന് എന്താ ചെയ്യുന്നത്? അച്ഛനും അമ്മയൊക്കെ നല്ല സ്നേഹമുള്ളവരാണെന്ന് എഴുതി.
2: അച്ഛന് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല, ചായ കച്ചവടം ഓർന്നു. ഇപ്പ അങ്ങനെ ഒന്നുമില്ല, വീട്ടിലാണ്. അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല,
3: സുഖമായിട്ടിരിക്കുന്നു.
2: അച്ഛനും അമ്മയും, എനിക്ക് അനീറ്റിയാണുള്ളത്, അവക്ക് രണ്ട് മക്കള്. അവള് കുറുമശ്ശേരിയില് ആലുവ ഭാഗത്താണ് കെട്ടിച്ചേന്. അച്ഛനും അമ്മയും അവിടെ, ഞങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും ഉള്ളു. ദീപ അപ്പൊ പറഞ്ഞിരുന്ന് ഇനിങ്ങനെ പറയും, അപ്പൊ ഫോൺ എടുക്കണോന്ന്.
3: അപ്പൊ ഇനി ഒരു റേഡിയോ വാങ്ങണം കേട്ടോ. ഹസ്ബൻഡ് പ്രശാന്ത് റേഡിയോ കേൾക്കാറില്ലേ? ഓട്ടോയില് റേഡിയോ ഉണ്ടോ?
2: വെക്കാറൊക്കെ ഉണ്ട്. അത് ഇപ്പൊ അങ്ങനെ ഓട്ടത്തിന്റെ ഇടയില് എപ്പോഴും ഇപ്പൊ അങ്ങനെ വെച്ച് ശബ്ദ ചെലപ്പോ വെക്കും, അങ്ങനെയുള്ളു.
3: അന്വേഷണം പറയണം കേട്ടോ. ഇങ്ങനെ
2: ദീപേനോടും കുടുംബത്തോടും വിളിച്ച് ഇങ്ങനെ പറഞ്ഞതിന് സന്തോഷം.
3: പിന്നെ ഒരു പാട്ട് പറയാമോ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ കേൾക്കാൻ?
2: ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചാ മതി.
3: അല്ല, നല്ലൊരു പാട്ട് പറഞ്ഞോ.
2: പ്രണയ വർണ്ണങ്ങളില ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ.
3: സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം.
2: ശരിയാണ്.

0: എനിക്ക് ഒരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പോ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: ഹലോ,
4: സിദ്ധാർത്ഥ് ആണോ?
3: സിദ്ധാർത്ഥിന്റെ വീടാണിത്. എന്തേ?
4: ഞാൻ ആകാശവാണിയിൽ നിന്ന് വിളിക്കുന്നത്. സിന്ധു,
3: സിദ്ധാർത്ഥിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാനാ വെച്ചത്.
4: സിന്ധു ആണോ ഇത്?
3: അതെ അതെ.
4: സിദ്ധാർത്ഥ ആരാണ്?
3: മകനാണ്, വന്നിട്ടില്ല, ജോലി കഴിഞ്ഞ്.
4: അത് ശരി. ബർത്ത്ഡേ എന്നാണോ?
3: ഇന്നായിരുന്നു.
4: അത് ശരി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ സിദ്ധാർത്ഥിന്.
3: താങ്ക് യു പറഞ്ഞേക്കാം.
4: സിദ്ധാർത്ഥ എന്താ ചെയ്യുന്നേ?
3: സിദ്ധാർത്ഥ ഒരു അക്കൗണ്ടന്റായിട്ട് അസിസ്റ്റന്റ് പട്ടിമറ്റം അവിടെ ജോലി ചെയ്യുക ഓഫീസില്.
4: അപ്പൊ വീട് എവിടെയാ?
3: വീട് വൈക്കൻസെമ്പ്.
4: വേറെ ആരൊക്കെയുണ്ട് വീട്ടില്?
3: വീട്ടില് ഹസ്ബൻഡ്, ഞാൻ, പിന്നെ മോള്, കല്ലേ വിവാഹം കഴിഞ്ഞ് ഒരു കൊച്ചു കുട്ടിയുണ്ട്.
4: ഹസ്ബൻഡിന്റെ പേരെന്താ?
3: ഷാനി.
4: ഷാനി,
3: ഷാനി.
4: ബർത്ത്ഡേ അപ്പൊ ആഘോഷമൊക്കെ ഉണ്ടായില്ലേ?
3: ആഘോഷം ഞങ്ങള് നാളിന്റെ അന്നായിരുന്നു, അഷ്ടമി രോഹിണിയുടെ അന്നായിരുന്നു.
4: കഴിഞ്ഞു അല്ലേ?
3: അന്നായിരുന്നു ആഘോഷിച്ചത്.
4: നന്നായിട്ട് ആഘോഷിച്ചു. എങ്ങനെയായിരുന്നു ബർത്ത്ഡേ ആഘോഷം?
3: അങ്ങനെയൊന്നുമില്ല, ഫുഡ് കഴിച്ചു, പായസം വെച്ച്.
4: വേറെ അപ്പൊ സിദ്ധാർത്ഥിന് വേണ്ടി ഒരു പാട്ട് വെച്ചു കൊടുക്കാം നമുക്ക് അല്ലേ? ബർത്ത്ഡേ.
3: അതെ അതെ അതെ.
4: അമ്മ തന്നെ ഒരു പാട്ട് പറഞ്ഞാല്. റേഡിയോ കേൾക്കാറുണ്ടോ?
3: ഞാൻ കേൾക്കാറുണ്ട്, ദിവസം വയ്ക്കും.
4: ദിവസം വയ്ക്കും അല്ലേ? എല്ലാവരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പറയാമോ നമുക്ക് സിദ്ധാർത്ഥിന് ബർത്ത്ഡേ ആശംസയായിട്ട്? ആ പാട്ട് കൊടുക്കാം.
3: ഇഷ്ടമുള്ള പാട്ട് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല.
4: ഓർമ്മയുണ്ടോ എന്ന് നോക്കി, ഏതെങ്കിലും ഒരു നല്ല പാട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ട്. സിനിമ കാണാറില്ലേ?
3: സിനിമ കാണാറുണ്ട് ഇടക്ക്.
4: അടുത്തിടയ്ക്ക് കണ്ട ഏതെങ്കിലും സിനിമ ഓർമ്മയുണ്ടോ?
3: ബെത്ലഹേം കുടുംബയും.
4: അതിലൊരു പാട്ട് വെച്ചാ മതിയോ? അത് ഒരു ഓർത്ത് നോക്കി അതിലെ
3: മതി.
4: ആ പാട്ട് ഓർമ്മയുണ്ടോ?
3: ഇല്ല ഇല്ല.
4: പാട്ട് പാടാറുള്ള ആളാണോ?
3: റേഡിയോ വെക്കുമ്പോ മാത്രം.
4: എന്നാ ഞാന് നല്ലൊരു പാട്ട് കിട്ടുമെന്ന് നോക്കട്ടെ, അത് വെക്കാം. ഓക്കെ. ഇപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഹസ്ബൻഡിനോടും സിദ്ധാർത്ഥിനോടും അന്വേഷണങ്ങൾ പറയണം കേട്ടോ.
3: പറഞ്ഞു.
4: ഓക്കെ,
3: താങ്ക് യു.

0: ഹലോ,
1: ഹലോ.
0: ലജിതയല്ലേ? ആകാശവാണി കൊച്ചി എഫ് എം നിലയത്തിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ലജിത എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണ് അല്ലേ. റേഡിയോ ശ്രോതാവാണോ? സ്ഥിരം കേൾക്കാറുണ്ടോ?
1: ഇവിടെ റേഡിയോ മാത്രമേ ഉള്ളൂ, ടി വി ഒന്നും ഇല്ല.
0: അത് ശരി. എവിടെയാ സ്ഥലം?
1: പെരിഞ്ഞനം.
0: പെരിഞ്ഞനം.

0: എൻ്റെ ചേട്ടന് വേണ്ടി ഒരു പാട്ട് വേണമെന്നാണ് മെസ്സേജിൽ കണ്ടത്.
1: ആ
0: ആ ചേട്ടൻ എന്താ ചെയ്യുന്നേ?
1: ചേട്ടനെ ഒരു ചെറിയൊരു തുണിക്കടയാ,
0: ആ
1: റൂം വാടകയ്ക്ക്.
0: ആ പെരിഞ്ഞനത്ത് തന്നെയാ?
1: ആ പെരിഞ്ഞനത്ത് തന്നെയാ.
0: ആ അത് ശരി. ആ ആ
1: ആ
0: വേറെ ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടിലെ കാണിത്തേന് മാത്രമല്ലോ,
0: ആ ഹാ ഓക്കെ.
1: മക്കളിട്ട് കല്യാണം കഴിഞ്ഞു.
0: അവരൊക്കെ അടുത്താണോ?
1: അല്ലില്ല, അവര് രണ്ടാളും ദുബായില്ല.
0: ദുബായിലാണ്. ആ ഓക്കെ. ഏത് പാട്ടാണ് ചേട്ടന് വേണ്ടി കേൾപ്പിക്കേണ്ടത്?
1: ചേട്ടനെ ഈ നമ്മളത്തെ പാട്ടില്ലേ, അമ്മയെ ഒന്ന് കാണാൻ, ആ പാട്ട് വലിയ ഇഷ്ടം.
0: ചേട്ടന് കടയിൽ റേഡിയോ ഉണ്ടോ?
1: ഓ റേഡിയോ ഉണ്ട്,
0: ആ
1: പക്ഷെ ഈ FM കിട്ടില്ല, അത് തിരുവനന്തപുരം മാത്രം കിട്ടണല്ലോ. എന്താവോ അത്, ഈ പഴയ റേഡിയോ ആയിട്ടാന്ന് തോന്നുന്നു.
0: ആ അതെ, FM ഇല്ലാത്ത റേഡിയോ ആയിരിക്കും അതിനകത്ത്.
1: പക്ഷെ ആദ്യം കിട്ടിയിരുന്നു,
0: ആണോ?
1: ഇത് ആദ്യം കൊണ്ടുവച്ചപ്പോ കിട്ടിയിരുന്നു, ആ പിന്നെ കിട്ടാണ്ടായി.
0: ഓ അപ്പൊ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും കേട്ടോ അത്.
1: ഇവിടെ തന്നെ എനിക്ക് ചേച്ചിയുടെ മോള് തന്നിട്ടറിയോ.
0: അത് ശരി. ആ
1: പാട്ട് കേക്കണം.
0: എല്ലാ പരിപാടിയും കേൾക്കുവോ കൊച്ചി FM?
1: എല്ലാ പരിപാടിയും കേൾക്കും.
0: അടുത്ത് തന്നെയാണ് വീടിന്റെ അടുത്ത് തന്നെയാണോ കട?
1: ആ രണ്ട് വളവ് കഴിഞ്ഞാ വീട് കട.
0: ആ ഞായറാഴ്ച അവധിയാണോ?
1: അല്ലല്ല, ആളേക്ക് എപ്പോഴും കടയൊക്കെ തുറന്നിരിക്കും. ഫോണായാലും വിഷയായാലും കാലത്ത് പോയി തുറന്ന് കുറച്ചു നേരം അവിടെ ഇരുന്നാലും ആൾക്ക് സമ്മാനം.
0: ചേട്ടന് വേണ്ടിട്ട് ഈ പാട്ട് കൊടുക്കാം കേട്ടോ.
1: ആ ആ പാട്ട്.
0: ഓക്കെ
1: നന്ദി.
0: ഓക്കെ താങ്ക് യു.

0: ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സൈമൺ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഫോൺ ഔട്ട് ഗാനോത്സവം.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:55 8 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. +2 VHSC പഠനത്തിനൊപ്പം പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതി പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു. 2026-27 അധ്യയന വർഷം വിഷൻ പദ്ധതി നടപ്പാക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471-2-7372-38. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471-2-7372-38.
3: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
4: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
3: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി 30 മാസം. പ്രവേശന പരീക്ഷ 10 April. ഓൺലൈൻ സൈറ്റായ നവോദയ .gov.in വഴി അപേക്ഷിക്കാം. വെബ്സൈറ്റ് നവോദയ .gov.in.
5: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.

0: ചേർത്തല മത്സ്യഭവന്റെ തേവർവട്ടം ഉൾനാടൻ ഫിഷറീസ് പരിധിയിലെ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചീനവല, ഊന്നിവല എന്നിവയുടെ റീരജിസ്ട്രേഷൻ നടപടികളും തനത് വർഷത്തെ ലൈസൻസ് പുതുക്കലും ഈ മാസം 30 മുൻപ് പൂർത്തീകരിക്കണം. കേരള ഉൾനാടൻ ഫിഷറീസിന്റെയും അക്വാകൾച്ചറിന്റെയും ആക്ട് പ്രകാരം മുൻകാല കുടിശ്ശിക സഹിതം കരം ഒടുക്കുന്നതിനും റീരജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ചീനവല, ഊന്നിവല കൈവശം വച്ചിട്ടുള്ളവർ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം ഈ മാസം 30 തേവർവട്ടം ഫിഷറീസ് ഓഫീസിൽ നേരിട്ട് എത്തണം.
1: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
2: എന്നാ ഇപ്പോ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
3: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
4: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
2: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്ടുകളും സ്വന്തമാക്കാം.
3: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
0: പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ബാർബർ ഷോപ്പ്, യൂണിസെക്സ് സലൂൺ തുടങ്ങിയ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് തൊഴിലിടം ആധുനികവൽക്കരിക്കുന്നതിന് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന ബാർബർ ഷോപ്പ് നവീകരണത്തിന് ധനസഹായം പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484298130. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484298130.
5: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
5: ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ, വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള എംബിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോം ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നിന്ന് നേരിട്ടോ അതത് വില്ലേജ് ഓഫീസുകളിലും അതത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484242292. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0484242292. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 കഴിഞ്ഞ് 12 സെക്കൻഡ്.
6: ആകാശവാണി FM വാർത്തകൾ.
0: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. ഉച്ചകോടിയുടെ അവസാന ദിനമായ ഇന്ന് വിവിധ രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പകർച്ചവ്യാധികൾ തടയാനും അവയോട് പ്രതികരിക്കാനും ബ്രിക്സ് സംയോജിത മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കാൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരന്ത നിവാരണത്തിന് മുൻകൂർ മുന്നറിയിപ്പ് വിവരങ്ങളുടെ സംയോജന മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 108 ആംബുലൻസ് ജീവനക്കാരുടെ സമരം അനുവദിക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രോഗികളുടെ ജീവിതം കൊണ്ട് പന്താടാൻ സമ്മതിക്കില്ലെന്നും ആംബുലൻസിൽ ആളുകൾ സുഖവാസത്തിനല്ല പോകുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം വൈകിട്ട് കോഴിക്കോട്ടെത്തും. കരിപ്പൂർ വിമാനത്താവളത്തിൽ മന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ സ്വീകരിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കരിപ്പൂർ വിമാനത്താവളവും പരിസര പ്രദേശങ്ങളും താൽക്കാലികമായി റെഡ് സോണായി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ. ഭാരതീയ ന്യായസംഹിത 163 വകുപ്പ് പ്രകാരമാണ് ഉത്തരവ്. വല്ലാർപാടം ബസീലിക്കയിലേക്ക് 23rd മരിയൻ തീർത്ഥാടനം ഇന്ന്. ഉച്ചയ്ക്ക് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. കോംഗോയിൽ എബോള നിയന്ത്രണ വിധേയമെന്ന് കോംഗോ ഭരണകൂടം കഴിഞ്ഞ 21 ദിവസമായി പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 കലാശപ്പോരാട്ടം.
6: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2:00 കഴിഞ്ഞ് 2:38.
7: ഓർമ്മ ചിന്ത

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓർമ്മച്ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തയിൽ നിങ്ങളോടൊപ്പം റിയാസ്, ഒപ്പം
1: പ്രീതി.
0: നമ്മുടെ ഓണാഘോഷമൊക്കെ ഏതാണ്ട് എല്ലായിടത്തും കഴിഞ്ഞു. പക്ഷെ ഈ ഓണാഘോഷം കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ഓണാഘോഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ സ്കൂളുകളിലും കോളേജുകളിലും ചില ഓഫീസുകളിലൊക്കെ ഓണാഘോഷം ഓണത്തിനോടനുബന്ധിച്ച് തന്നെ കഴിഞ്ഞു. പക്ഷേ മിക്കവാറും ഈ റെസിഡൻസ് അസോസിയേഷനുകൾ അല്ലെങ്കിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, ഡാൻസ് പഠിപ്പിക്കുന്ന സ്കൂളുകൾ, അങ്ങനെയൊക്കെ ജിമ്മുകൾ, ഇവിടെയൊക്കെ ഇപ്പോൾ ഓണമുണ്ട്, ഓണാഘോഷമുണ്ട്. ജിമ്മിലൊക്കെ ഓണാഘോഷം, പിന്നെ ജിമ്മിലൊക്കെ ഡംബല് വെച്ചുള്ള അത്തപ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ ജിമ്മോണമൊക്കെ ഉണ്ട്. അപ്പം ഇവരൊക്കെ എന്താണെന്ന് വെച്ചാല് ഓണാവധിക്ക് എല്ലാവരും കൂട്ടത്തോടെ സ്വന്തം നാടുകളിലേക്ക് പലായനം ചെയ്യുമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഓണം, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഓണം പിന്നെയാണ്, ഓണം കഴിഞ്ഞിട്ടാണ്. സെപ്റ്റംബർ ഒടുവിലൊക്കെ ആയിട്ടായിരിക്കും എല്ലാവരുടെ ഓണം. ഇപ്പോഴൊക്കെ ഓണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം അങ്ങനെ വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഓണം ഇങ്ങനെ നടന്ന്
1: വിദേശ രാജ്യങ്ങളിലെ ഓണം നടന്ന് ക്രിസ്മസ് വരെ
0: എത്തും. അപ്പോൾ ഓണത്തിന്റെ ആ പൊലിമ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെയാണ് ഓണത്തിനിടയ്ക്ക് മഴയൊക്കെ പെയ്ത് അല്ലെ, അത്തവും കറുത്തു, ഓണം ഏതാണ്ട് കറുത്തു, ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ മഴയൊന്ന് പോയിരുന്നെങ്കിൽ ഓണമൊക്കെ നന്നായേനെ എന്നൊക്കെ വിചാരിച്ചു.
1: ഏത് ദുഷ്ടനെ അങ്ങനെ വിചാരിച്ചത്?
0: അതെ, അത് ഇപ്പോഴാണ് അത് ദുഷ്ടത്തരാണെന്ന് മനസ്സിലായത്.
1: ചൂട് കൊണ്ട് മനുഷ്യന് ഇരിക്കാൻ വയ്യ.
0: മഴ അങ്ങ് മാറി കഴിഞ്ഞപ്പോഴേക്കും ഇത് ദോശക്കല്ല് ചൂടായ പോലെയായി. പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പം. ഈ അടുത്ത ദിവസങ്ങളിൽ കൂടി പുറത്തിറങ്ങരുത്, 4 ഡിഗ്രി ചൂട് കൂടുതലായി പിറ്റേന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുന്നറിയിപ്പ് വരുന്നത്. വന്ന് വന്നങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്.
1: അപ്പൊ ഇപ്പൊ ഒരു മഴ പെയ്താ
0: അതെ, ഇപ്പൊ ആശ്വാസം,
1: അയ്യോ നല്ല മഴ.
0: നമുക്ക് പലപ്പോഴും അങ്ങനെയാണല്ലോ, ഒത്തിരി നമുക്കത് നമ്മുടെ ചുറ്റും ഉണ്ടാവുമ്പോ നമുക്ക് അതിനൊരു വില ഉണ്ടാവില്ല. ഈ കണ്ണില്ലാതാവുമ്പോഴേ കണ്ണിന്റെ വില എറിയൂ എന്ന് പറഞ്ഞ
1: അധികമായാൽ അമൃതം വിഷം.
0: ഇതൊക്കെ അധികമായോ എന്നറിയാത്തത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം മൊത്തം. നമുക്ക് എവിടെയാണ് നിർത്തേണ്ടതെന്ന് അറിയില്ലല്ലോ. ഇത് അമൃത അധികമായോ എന്നറിയില്ല, നമ്മളിങ്ങനെ ആ രുചിയുണ്ട് കുടിച്ചുകൊണ്ടിരിക്കാം എന്ന് പറയും അല്ലേ. നമുക്ക് പഞ്ചസാരയുടെ ടെസ്റ്റ് റിസൾട്ട് വരുന്നിടം വരെ നമുക്ക് ചായക്ക് എത്ര വേണം പഞ്ചസാരയാവാം, പായസം എത്ര വേണം കുടിക്കാമെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ വെയിലത്ത് പൊള്ളിയുള്ള ഒരു ഓർമ്മച്ചിന്താണ് ഇന്നത്തേത്. നമുക്ക് ഈ ഓർമ്മച്ചിന്തൽ കുളിർ മഴകളായി നമ്മുടെ ശ്രോതാക്കളുടെ കത്തുകൾ വായിക്കാം.
1: ആയിക്കോട്ടെ. ഈ കഥ അയച്ചിരിക്കുന്നത് MS രാജൻ, വാഴക്കുളത്ത് നിന്ന്. ഹായ് ഓർമ്മച്ചിന്തേ, നല്ല നമസ്കാരം. 29-ലെ ഓർമ്മച്ചിന്ത കേട്ടപ്പോൾ എഴുതാൻ തുടങ്ങി. 5-ാം തീയതിയിലെ കൂടി കേട്ടപ്പോൾ എഴുതാൻ തന്നെ തീരുമാനിച്ചു. ആഹാ, തുടങ്ങിയതിന് ശേഷമാണ് തീരുമാനം. എൻ്റെ പേര് MS രാജൻ. സൗത്ത് വാഴക്കുളത്താണ് വീട്. 60-65 കാലഘട്ടം, അന്നെനിക്ക് 13 വയസ്സ്. അക്കാലത്ത് പൈസ 5, 10, 25 നാണയത്തൊട്ടുകളാണ്. അതിനു മുമ്പുണ്ടായിരുന്ന കാലത്ത് അരയണ, ഒരണ തുടങ്ങിയവയായിരുന്നു. കാലണ വട്ടത്തിൽ നടുക്ക് തുളയുള്ളതായിരുന്നു. അത് ചരടിൽ കോർത്ത് കുട്ടികളുടെ അരയിൽ കെട്ടിക്കൊടുക്കുമായിരുന്നു. പറഞ്ഞു വന്നത് അക്കാലത്ത് സോപ്പ്, ചന്ദനത്തിരി ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് മേടിക്കാം. അന്ന് ഒരു മുഴുവൻ സോപ്പ് വാങ്ങാൻ പറ്റാത്തവർ പകുതി മുറിച്ചു വാങ്ങുമായിരുന്നു. അന്നുണ്ടായിരുന്ന ചന്ദനത്തിരി അയ്യപ്പൻ പൂജാ ബത്തി, അതിൽ നിന്ന് 1 പൈസയ്ക്ക് 1 എണ്ണം കിട്ടുമായിരുന്നു. റോഡ് സൈഡിൽ തേങ്ങ, കായ, ചേന, കപ്പ തുടങ്ങിയവ വൈകുന്നേരങ്ങളിൽ നിരത്തും. തേങ്ങ പൊട്ടിച്ച് 1 മുറി അല്ലെങ്കിൽ 5 പൈസയ്ക്ക് 1 കഷ്ണം കൊത്തിത്തരും. അന്നത്തെ ബാർ സോപ്പ് 944 എന്ന നമ്പറിലുള്ളതാണ്. അടുത്ത കാലം വരെ ബാർ സോപ്പ് മുറിച്ച് കിട്ടുമായിരുന്നു. പലചരക്ക് കടയിൽ 5 പൈസയ്ക്ക് ചായപ്പൊടി, 10 പൈസയ്ക്ക് പഞ്ചസാര ഇതൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ തേങ്ങ വരെ തൂക്കി വിൽപ്പനയായി. എന്തൊരു നല്ല കാലമായിരുന്നു. ചക്കപ്പഴം കഷ്ണങ്ങളാക്കി 1 കഷ്ണം 15 പൈസയ്ക്ക് വാങ്ങി അവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. കൊള്ളാല്ലേ?
0: അതാണെങ്കിൽ കൊതി കൊണ്ട് നടക്കും വേണ്ട. ഈ ചക്കയൊക്കെ വാങ്ങിച്ച് മണം അടിച്ചിട്ട് കുറേ നേരം കൊണ്ടുനടക്കാൻ വയ്യ.
1: അതെ, അക്കാലമൊക്കെ പോയി. ഇന്നത്തെ തലമുറയ്ക്ക് ഓർക്കാൻ പോലും ഒന്നും അവശേഷിക്കുന്നില്ല. നാട്ടിൽ തൊട്ടാവാടി, കുറുന്തോട്ടി, മുയൽച്ചെവിയൻ, നിലപ്പന, പൂവാങ്കുരുനില, മുക്കുറ്റി, നറുനീണ്ടി എല്ലാം കണ്ണിൽ കാണാനേയില്ല. അക്ഷരത്തെറ്റുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, അത് അടിയിലാണ്. ഇന്ന് കിടപ്പിലായ ആളാണ്, കൈവിറയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് കഴിയാം. പുതിയ തലമുറയെ അനുസരിച്ച് മുന്നോട്ട് പോകാം. പുള്ളി അപ്പോൾ എല്ലാത്തിനോടും സമരസപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് ഈ കത്ത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഒരു കാര്യം പറയട്ടെ.
0: പറയൂ.
1: ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈയിടെ 80-കളിലെ ഞാൻ എന്ന് പറഞ്ഞൊരു സാധനം ഇടുന്നുണ്ടാലോ,
0: AI വെച്ചിട്ട്.
1: എവിടെ നോക്കിയാലും അതേ ഉള്ളൂ. നമ്മൾ സാധാരണ കാണുന്ന മനുഷ്യരും പരിചയമുള്ള മനുഷ്യരും ഒക്കെ ഈ 80s ആളായിട്ട് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. അത് എനിക്ക് വളരെ ഒരു വിചിത്രമായിട്ട് തോന്നി.
0: അത് ഒരു ഒരു സിദ്ധാന്തം ഇപ്പൊ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതായത് ഇപ്പൊ ആളുകൾക്ക് എപ്പോഴും നൊസ്റ്റാൾജിക് ഫാക്ടർ ഭയങ്കര കൂടുതലാണ്. അതായത് സ്വന്തമായിട്ട് ഒറിജിനൽ സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് റിട്രോ എന്നൊരു വാക്കൊക്കെ ഇപ്പൊ ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പഴയ 80s ഫാഷൻ, 90s ഫാഷൻ, അക്കാലത്ത് ആളുകൾ എങ്ങനെ ജീവിച്ചിരുന്നു, ഇപ്പൊ കസറ്റുകളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയെ തന്നെ യവന കഥയിലെ ആ പാട്ട്, അന്നയിലെ പാട്ട്, അത് ആ സമയത്ത് ആ സിനിമ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ അതിപ്പോ ഒരു ഏറ്റവും പുതിയ ചിത്രത്തിൽ അത് കൊണ്ടുവന്നപ്പോ ആളുകൾ ആ പാട്ടുകൾ ഏറ്റെടുക്കുന്നു. അതായത് ഏതൊരു കാലഘട്ടത്തിന് വേണ്ടി ഇറക്കിയോ അത് കഴിഞ്ഞ് രണ്ട് തലമുറ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ആ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത്.
1: ഈ 80s ഡ്രസ് ഒക്കെ ഇട്ടിട്ട് അന്നയിലെ പാട്ടും കൂടെ വെച്ച് കേൾപ്പിക്കുകയാണ് ഇപ്പോ.
0: അതെ, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പൊ ആളുകൾക്ക് എപ്പോഴും അന്നത്തെ കാലത്തെ ആളുകൾ, ഞാൻ കാണാത്ത ആ കാലഘട്ടത്തിൽ ആളുകൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നറിയാൻ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും ഈ 80s എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കതൊരു 10 കൊല്ലം 20 കൊല്ലം പഴയ കാര്യമാണെന്നാണ് തലയിൽ പെട്ടെന്ന് വരുന്നത്, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു വന്നൊരു കാലഘട്ടം എന്നുള്ളവർ. പക്ഷേ ഈ ഇപ്പോഴത്തെ 2020 കുട്ടികൾക്ക് അവർക്ക് 40 വർഷം പഴക്കമുള്ള ഒരു കാര്യമാണ്, ഏതാണ്ട് ഒരു 600 വർഷത്തോളം പഴക്കമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ ആ കാലഘട്ടത്തിന്റെ വലിപ്പം വ്യാപ്തിയും വലുതായിരിക്കുമ്പോൾ 50 കൊല്ലം മുമ്പ് ആളുകൾ ഇങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലായിരിക്കും അവർ സംസാരിക്കുക. എനിക്ക് പക്ഷേ ഈ കത്ത് വായിച്ചപ്പോ തോന്നിയത് ഒരു പരിമളമാണ്, ഒരു പരിമളം, ഒരു സുഗന്ധം ഒക്കെയാണ്. കാരണം അതിൽ അഗർബത്തിയും ബാർ സോപ്പിന്റെയും ഈ പഴയകാല പലചരക്ക് കടയിൽ, അതായത് ചാക്കുനൂലിന്റെ ഉണ്ടയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ട്
1: പത്രത്തിൽ,
0: അതൊക്കെ നമ്മൾ ഇങ്ങനെ വാങ്ങിക്കാനേ പറ്റില്ല. അപ്പൊ ഈ ചാക്കുനൂല് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു മുതലാളി അവിടെ എഴുതാനിരിക്കും, ഒരു അകത്ത് ഒരാൾ എടുത്തു കൊടുക്കാനുള്ള ഒരാളുണ്ടാവും,
1: ചിലപ്പോ രണ്ടും കൂടെ ഒരാളായിരിക്കും.
0: അതെ, ചില കടകളിലെ ഒരാളായിരിക്കും. അപ്പൊ ഇദ്ദേഹം സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഈ പത്രത്തിൽ പൊതിഞ്ഞ് അതൊരു മാജിക് ഉണ്ടല്ലോ, പെട്ടെന്ന് ആ നൂലില് ആ ഉണ്ട ഇങ്ങനെ കറങ്ങുന്നു, ആ നൂല് കെട്ടുന്നു, വിരല് വെച്ചിട്ട് ഇതങ്ങ്
1: മുറിക്കും.
0: അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ അത്ഭുതത്തോട് നോക്കിയിരിക്കും, ഫൂ, കറക്റ്റ്, കൃത്യം ആവശ്യത്തിനുള്ള നൂല് എടുക്കുകയുള്ളൂ. ഇതെല്ലാം സസ്റ്റൈനബിൾ സാധനങ്ങളാണ്. അത് ഇപ്പൊ നമ്മള്
1: ഈ ചാക്കുനൂലൊക്കെ നമ്മൾ
0: സൂക്ഷിച്ചു വെക്കും, എന്തെങ്കിലും ആവശ്യം വന്നാലും
1: പത്രക്കടലാസും സൂക്ഷിച്ചു വെക്കും.
0: അല്ല, ഈ പത്രക്കടലാസ്, ചാക്കുനൂൽ ഇതൊക്കെ മണ്ണിൽ ദ്രവിക്കുന്നതുമായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഗവൺമെന്റ് തന്നെ നിയമം ഇറക്കേണ്ടി വന്നു, ഇത്ര മൈക്രോണിൽ താഴെയുള്ള ഇത് പുനരുപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നൊക്കെ. ആളുകൾക്ക് ജീവിതം എളുപ്പമാകും തോറും നമ്മൾ ഭൂമിയിലേക്ക് കൂടുതൽ ഭാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അന്നത്തെ കാലത്ത് നമ്മൾ ഇതെല്ലാം അറിയാതെ തന്നെ പാലിച്ചു പോയിക്കൊണ്ടിരുന്നു. ആ കാര്യത്തിൽ പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതും, ഈ ബാർ സോപ്പ് മുറിച്ചു കൊടുക്കുക, ആവശ്യത്തിനുള്ളത് വാങ്ങിക്കുക എന്നുള്ളത്.
1: വളരെ കാല്പനികമായ ഒരു ആശയമാണ് 80s 70s ഒക്കെ മടങ്ങിപ്പോയിട്ട് ജീവിക്കുക എന്നുള്ളത്. അന്നത്തെ ഒരു സമാധാനം, ഒരു ശാന്തത, ഒരു ഗ്രാമീണമായ അന്തരീക്ഷം, നഗരത്തിൽ ചെന്നാലും ഒരു ഗ്രാമീണത, ഇതൊക്കെ ഇന്നില്ലല്ലോ. വലിയ വലിയ മാളുകളും ഒക്കെ വന്നിട്ട് അതൊക്കെ പോയല്ലോ. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ ഇന്നത്തെ ഒരു കുട്ടിയെ കൊണ്ടുപോയി 80s ഒരു പശ്ചാത്തലത്തിൽ നിർത്തിയാൽ അത് ജീവിക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കൊരു സംശയം. അന്ന് മൊബൈൽ ഫോണില്ല, ഈ ലാൻഡ് ഫോൺ തന്നെ എല്ലായിടത്തും ഇല്ല, വളരെ കുറച്ച് വീടുകളിൽ മാത്രം ഉള്ളതും വിദേശത്തേക്ക് ആളുകൾ പോയി കഴിഞ്ഞാൽ അവിടെ ക്യൂ ആണ്. കാരണം വെള്ളിയാഴ്ച ദിവസം വിളി വരും, അപ്പം മറ്റേ ആൾ അവിടെ വന്ന് നിൽക്കും, അയൽവക്കത്തുള്ള ആൾ, ഈ ലാൻഡ് ഫോൺ ഉള്ള ആളിൻ്റെ വീട്ടിൽ. പിന്നെ ആ കാലത്ത് ടെലിവിഷൻ വന്ന കാലത്ത് ഹിന്ദി സിനിമ കാണാനായിട്ട് ഈ ടെലിവിഷനുള്ള വീട്ടിലൊരു വലിയൊരു ആഘോഷം ഉണ്ടായിരുന്നു.
0: അതെ, ആ സമയത്ത് അതിൽ ടിവിയുടെ ഉടമസ്ഥ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മുതിർന്ന സ്ത്രീ വന്ന് ടി വി ചൂടായി, ഇനി എല്ലാവരും വീട്ടിൽ പോകും, ഇതെല്ലായിടത്തും ഉണ്ടായിരുന്നു. നമ്മൾ ടിവിക്ക് പനി പിടിച്ചോ, ടി വി ഇങ്ങനെ മേളിലെ തൊട്ടിട്ട് ടി വി ചൂടായി, പിക്ചർ ടി വി അടിച്ചു, എല്ലാവരും പൊക്കോളൂ എന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ദൃശ്യത്തിന്റെ അങ്ങനെ എല്ലാത്തിന്റെ ഒരു ധാരാളിത്വം ഇല്ലാത്തത് കൊണ്ടാവാം അന്ന് ആളുകൾക്ക് സമാധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. കാരണം ഒന്നിന്റെയും ഒരു അമിത വൽക്കരണം ഇല്ലല്ലോ, എല്ലാ അമിതത്വത്തിലാണല്ലോ,
1: സ്പീഡും ഇല്ല ജീവിതത്തിൽ.
0: ആ, അപ്പൊ അതായിരിക്കാം ഇതിന് കാരണം, ഇതൊരു സമാധാനം എന്നൊക്കെ തോന്നുന്നതിന് കാരണം. ഇപ്പൊ ആളുകൾ മൊബൈൽ ഫോൺ ഉണ്ട്, അപ്പോ അത് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത് എപ്പോൾ വിളിച്ചാലും നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം, ഫോൺ എടുക്കണം, കയ്യിൽ ഫോൺ ഇല്ലേ, സ്വിച്ച് ഓഫ് ആയി പോയോ, എന്തുകൊണ്ട് ചാർജ് ചെയ്തില്ല. അപ്പൊ അത് ആളുകളുടെ പ്രതീക്ഷ അതിനനുസരിച്ച് വളരുകയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും 80s ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ആളുകൾ 50s അല്ലെങ്കിൽ അതിനു മുമ്പിലുള്ള സമയത്തെയൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ നെടുവേർപ്പിടുമായിരുന്നു, അന്ന് എന്ത് സമാധാനമായിരുന്നു. അപ്പോ നമുക്ക് അന്നത്തെ കാലത്തിലേക്ക് മടങ്ങി പോകാൻ പറ്റില്ല. അന്നത്തെ കാലത്തിൽ ഇതുപോലെ കൊച്ചു കൊച്ചു നന്മകൾ സ്വാംശീകരിച്ച് അല്ലെ അത് ഇന്നത്തെ കാലത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കാം. അപ്പൊ നമുക്ക്
1: അദ്ദേഹത്തിന് നല്ലൊരു പാട്ട് കൊടുക്കാം.

0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പുത്തൻ പള്ളിയിൽ നിന്നും പൗലോസ് ബാബുവാണ്. അദ്ദേഹം അഡ്രസ് എഴുതിയത് പൗലോസ് ബാബു പുത്തൻ പള്ളി കാലം 1967 എന്നുകൂടി എഴുതിയിട്ടുണ്ട്.
1: ഏതാണ്ട് ഇതിന്റെ അനിയനായിട്ട് വരും ഇപ്പൊ വായിച്ച കത്തിന്റെ.
0: നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനൊരു കത്തിനൊരു തലക്കെട്ടൊക്കെ ഉണ്ട്, അടി പൗലോ മരണമണി. ഒരു കഥാപ്രസംഗ മോഡിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. വീടിന് മുന്നിൽ സ്കൂളും അതിനപ്പുറം പള്ളിയുമാണ്. ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ കാര്യം കഷ്ടത്തിലാണ്. വീടിനടുത്ത് കൂട്ടുകാരില്ല. പള്ളിപ്പറമ്പും പള്ളിമുറ്റവുമായി പകൽ കഴിച്ചുകൂട്ടും. പള്ളിമുറ്റത്തൊരു മുത്തശ്ശിമാവുണ്ട്, അതിന് ചുവട്ടിലിരുന്നാൽ ഒരു മാങ്ങ കിട്ടും. ഉച്ചവെയിൽ കത്തി നിൽക്കുകയാണ്. എടാ പൗലോസേ, ആരോ വിളിച്ചതുപോലെ. ചുറ്റും നോക്കിയപ്പോൾ പള്ളിയുടെ ഓരം ചേർന്ന് കപ്പ്യാർ സാറ്. പള്ളിയിലെ കപ്പ്യാരാണെങ്കിലും സ്കൂളിൽ തറാപറ പഠിപ്പിക്കുന്നുണ്ട്, അതാണ് കപ്പ്യാർ സാറെന്ന് വിളിക്കുന്നത്. ഒരു മരിപ്പുണ്ട്, ഞാനിത്തിരി ചോറ് തിന്നിട്ട് വരാം. ഇടയ്ക്ക് നീ ആ മണിയൊന്നും അടിക്കണം കേട്ടോ. അടിക്കുന്ന വിധമെല്ലാം സാറെന്നെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ഈ പരിപാടി ചെയ്യാറുണ്ട്. ഓരോ ചടങ്ങിനും മണിയടി വ്യത്യാസമുണ്ട്. എല്ലാം വിശദീകരിച്ചെഴുതാൻ സ്ഥലം ഇത് പോരാ. വാട്സാപ്പും മറ്റ് കോലാഹലങ്ങളും ഇല്ലാതിരുന്ന ആ കാലത്ത് ഭക്തജനങ്ങളെ ഈ മണിയടിയിലൂടെയാണ് വിവരം അറിയിച്ചിരുന്നത്. സാറ് വീട്ടിലെത്തിയെന്ന് ബോധ്യമായപ്പോൾ ഞാൻ മണിയടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി. ഇടയ്ക്ക് എൻ്റെ വേഷവിധാനത്തെക്കുറിച്ചൊന്ന് പറയട്ടെ, അതിവിടെ ഒരു പ്രധാന ഘടകമാണ്. ഒരു നിക്കർ മാത്രമേ എൻ്റെ ശരീരത്തിലുള്ളൂ, അതിനാണെങ്കിൽ ബട്ടണുകൾ ഒന്നും തന്നെയില്ല.
1: അപ്പൊ എങ്ങനെയാ അത് അവിടെ കുടുങ്ങി കിടക്കുന്നത്?
0: അത് അതറിയില്ല. എവിടെയെങ്കിലും ഒന്നെങ്കിൽ കെട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നുണ്ട്, സേഫ്റ്റി പിന്നുണ്ടല്ലോ, മറ്റുള്ളവർക്ക് സേഫ്റ്റി. തട്ടിൻ മുകളിൽ ബാൽക്കണിയിലാണ്

0: ഈ മണിയുടെ കയറിന്റെ അറ്റം. കാലങ്ങളായി ഭക്തജനങ്ങൾ കയറിയിറങ്ങി 16 പടികളുടെയും അറ്റം തേഞ്ഞ് മിനുസപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പതിഞ്ഞ കാൽവയ്പ്പുകളോടെ നടന്നു കയറി. അച്ഛൻ എഴുന്നേറ്റാൽ പിന്നെ പ്രശ്നമാണ്, കാരണം കപ്പ്യാരടക്കം മുങ്ങി. അപ്പോൾ ഇതിന് ജൂനിയർ കപ്പ്യാരാണ് അടിക്കുന്നതെന്നൊക്കെ അച്ഛൻ അറിയാം. അപ്പോൾ അച്ഛൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒന്ന്, പിന്നെ രണ്ടെണ്ണം അടുപ്പിച്ച് വീണ്ടും പഴയതുപോലെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് പരിധികളൊന്നുമില്ല, അങ്ങ് അടിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ നിം നിം നിം, അങ്ങനെ ആദ്യം ഒന്ന് പിന്നെ രണ്ടെണ്ണം അടുപ്പിച്ച് അങ്ങനെയാണ് അടിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഞാൻ തുടങ്ങി. പതിവില്ലാതെ ഇന്നൊരു വിറയൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് മാറി. ഞാൻ അടിച്ച് തകർത്തു തുടങ്ങി. ഒരു കൈമണി ചരടിലും മറുകൈയിൽ നിക്കറിന്റെ പിടുത്തവുമായി ഞാൻ മാറി മാറി പിടിച്ച് അടി തുടങ്ങി. ഒരു കൈ കിഴക്കുമ്പോൾ മറ്റേ കൈ വെച്ച് നിക്കർ പിടിക്കും, മണിയടിക്കും. ഇടയ്ക്ക് മാവിൻ കൊമ്പിൽ കാക്ക വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. സമയം കുറച്ച് അധികം കടന്നുപോയെന്ന് തോന്നുന്നു. ബാൽക്കണിയുടെ വാതിലിനരികിൽ ഒരു വെളുത്ത നിഴൽ പോലെ. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അച്ഛനാണ്. എന്റെ തൊണ്ട വരണ്ടു, ഹൃദയമിടിപ്പ് കൂടി. വിറയ്ക്കുന്ന കാൽവയ്പ്പുകളോടെ പൂച്ചയുടെ മുന്നിൽ അകപ്പെട്ട എലിക്കുഞ്ഞിനെ പോലെയായി ഞാൻ. അച്ഛൻ അടുത്തേക്കടുത്തേക്ക് വന്നു. മറ്റു വഴികളില്ല. കണ്ണു നിറഞ്ഞു തുടങ്ങി. ശ്വാസഗതി വേഗത്തിലായി. നിക്കർ ഊർന്നു തുടങ്ങി. പെട്ടെന്ന് അച്ഛൻ എന്റെ ചെവിയിൽ പിടുത്തമിട്ടു. ഒപ്പം ഒരു ചോദ്യവും, ആരാടാ നിന്നെ മണിയടിക്കാൻ ഏൽപ്പിച്ചത്? പിന്നെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ചെവിയിൽ പിടിച്ച് ഉയർത്തി. പെരുവിരൽ കുത്തി നിൽക്കുന്ന എന്നെ അച്ഛൻ വട്ടം കറക്കി. മൂന്നാമത്തെ കറക്കം മുഴുവനാക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ തള്ളും. ഞാൻ കുറച്ച് ദൂരെയാണ് ചെന്ന് വീണത്. പക്ഷേ നിക്കർ എന്റെ ഒപ്പം പോകുന്നില്ല. ഭൂഗുരുത്വാകർഷണ ബലം അന്ന് അവിടെ ആയിട്ടില്ലായിരുന്നു തോന്നുന്നു. അപ്പൊ ഇദ്ദേഹം വീണു, പിന്നെ നിക്കർ വേറെ എവിടെയോ വീണു. തിരികെ ചെന്ന് നിക്കർ എടുത്ത് കഷത്തിൽ വെച്ചൊരു ഓട്ടമായിരുന്നു. ഇതെല്ലാം ഒരു നിമിഷാർത്ഥത്തിൽ സംഭവിച്ചു. ഇതൊന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് അല്ല. കയറിപ്പോയപ്പോഴുണ്ടായ പടികളൊന്നും അപ്പൊ കണ്ടില്ല. പെട്ടെന്ന് താഴെ എത്തി. കുറച്ചു ദിവസത്തേക്ക് പള്ളി പരിസരത്തേക്ക് ഞാൻ പോയില്ല. എന്തോ മണിയടി കേൾക്കുമ്പോൾ ഒരു വിറയൽ. കാര്യമറിയാത്ത അമ്മൂമ്മ അമ്മയോട് പറയുന്നത് കേട്ടു, കൊച്ചു ചക്കനെ വല്ല ടാക്കിട്ടറയും കാണിക്കേ, എന്തോ കുഴപ്പമുണ്ടെന്ന്. കുറച്ചു നാളുകൾ കഴിഞ്ഞ് അച്ഛൻ സ്ഥലം മാറിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ വല്ല കടുത്ത ശബദവും എടുക്കേണ്ടി വന്നേനെ. എന്തായാലും അങ്ങനെ പൗലോസേട്ടന്റെ പള്ളിപ്പോക്ക് മുടങ്ങിയില്ല, അച്ഛൻ സ്ഥലം മാറിപ്പോയി.
1: പക്ഷേ വേറൊരു കാര്യമുണ്ട്, മണി ഏത് ക്രമം അനുസരിച്ച് അടിച്ചാലും ഓരോരുത്തരടിക്കുന്നതിനും ആ മണിനാദത്തിനൊരു വ്യത്യാസം ഉണ്ടാവും. അത് അച്ഛൻ കണ്ടുപിടിക്കുകയും ചെയ്യും. ഇത് പൗലോസേട്ടൻ അല്ലല്ലോ അടിക്കുന്നത് എന്ന് രണ്ടാമത്തെ മണിയിൽ തന്നെ അച്ഛൻ മനസ്സിലാക്കി കാണും.
0: അല്ല, അത് മാത്രമല്ല, ഇത് കുറച്ച് കൂടിപ്പോയിന്നാണ് സാധാരണ.
1: പുള്ളി അടിച്ചുകൊണ്ടേയിരുന്നു, അങ്ങനെ അത് കൂട്ടമണി.
0: ഇത് അത് മാത്രമല്ല, ഇടയ്ക്ക് മാവിലേക്ക് നോക്കണം, മാങ്ങ വീഴുന്നുണ്ടോ നോക്കണം, നിക്കർ ഊർന്നു പോകാതിരിക്കാൻ നോക്കണം. അങ്ങനെ ഒത്തിരി കാര്യം, മൾട്ടി ടാസ്കിംഗ്
1: രീതിയാകെ മാറി.
0: അപ്പൊ അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഒരു വിറയലും, ഏറ്റവും മേളിലല്ലേ നല്ല കാറ്റൊക്കെ കാണും. അപ്പൊ നിക്കറിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു പിടുത്തം വേണല്ലോ. അങ്ങനെ മാറി മാറി അടിച്ചതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം.
1: അച്ഛൻ എന്തായാലും അത്രയും ചെയ്യണ്ടായിരുന്നല്ലേ.
0: അന്നത്തെ കാലത്ത് പിന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണല്ലോ അടി കിട്ടുക.
1: കുട്ടികളാണെങ്കിൽ അടി കൂടെ ഉണ്ട്.
0: അത് നമ്മള് സ്കൂളിലേക്കൊക്കെ അച്ഛനും അമ്മയും കൊണ്ടുവിട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഇവനെ നല്ലോണം അടിച്ച് പഠിപ്പിക്കണം എന്നാണല്ലോ
1: പറയണേ. കാണിച്ചാൽ നല്ല അടി കൊടുത്തേക്കും,
0: അടി കൊടുത്തോളൂ
1: എന്ന് പറയും.
0: ഇപ്പോഴാണെങ്കിൽ നേരെ തിരിച്ചാണ്, എന്റെ കൊച്ചിന് എന്തിനടിച്ചു എന്ന് പോയി ചോദിക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ മാറി. അപ്പോ അങ്ങനെ അടി കൊണ്ട് വളർന്ന ഒരു തലമുറയുടെ പ്രതിനിധിയാണ്. പക്ഷെ എന്തായാലും ഇത് പക്ഷെ അദ്ദേഹത്തിന് അടി കിട്ടിയത് മാത്രമല്ല, നിക്കറും പോയി നാണക്കേടായി. അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹത്തിന് അന്ന് വിഷമായി എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു മരണമണിയിൽ ഇത്രയൊക്കെ സംഭവിച്ച അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് അടുത്ത പാട്ട് കൊടുക്കാം.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
3: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
2: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: AC വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
3: AC വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
5: എല്ലാ മൈജി ഫീച്ചർ ഷോറൂമുകളിലും
6: എന്റെ പ്രിയ ഓർമ്മച്ചിന്തി, പഴയ കുറെ ഓർമ്മകളും ഫ്ലാഷ് ബാക്കും നിറഞ്ഞ കുട്ടിക്കാലം. നല്ല വേഷ്ടിയും തോളിലൊരു തോർത്തുമിട്ട് വീട്ടിൽ വന്ന് ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചിരുന്ന എന്റെ ആശാൻ ഗോപാലകൃഷ്ണൻ. അരി വിതറിയ പാത്രത്തിൽ കൈപിടിപ്പിച്ചെഴുതിയ ആദ്യാക്ഷര പഠനം. അക്ഷരങ്ങളും ചെറുവാക്യങ്ങളും നാരായൺ കൊണ്ട് 2 തവണ എഴുതാനും ഭാഗ്യം കിട്ടി. സ്കൂളിൽ ചേർന്നതോടെ അക്ഷരമാല പുസ്തക രൂപത്തിലുള്ളത് അച്ഛൻ സംഘടിപ്പിച്ചു തന്നു. സ്ലേറ്റിൽ എഴുതാനും ആശാന്റെ സഹായമുണ്ടായിരുന്നു. 2ാം ക്ലാസ് മുതൽ ഒരു അലൂമിനിയം പെട്ടിയിലായിരുന്നു സ്ലേറ്റ്, കുട, പുസ്തകം എന്നിവ കൊണ്ടുപോയിരുന്നത്. അതെ അതെ. അതിൽ സൂര്യപ്രകാശം തീർക്കുന്ന പ്രകാശ വിധാനങ്ങൾ, ചെറുമഴയിൽ പെട്ടി തലയിൽ വെച്ചുള്ള നടത്തം, സഹപാഠികളുമൊത്ത് അതിൽ തീർത്ത താളമേളങ്ങൾ ഒക്കെ രസമായിരുന്നു. 2ാം ക്ലാസ്സിൽ എനിക്ക് മാത്രമേ ചെറിയ അലൂമിനിയം പെട്ടി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. മദ്രാസിലായിരുന്നു അച്ഛന് ജോലി. പിന്നീട് അച്ഛൻ സെയിൽസ് ഹെഡായി കേരളത്തിലെത്തി. കമ്പനിയുടെ ഒരു പാസഞ്ചർ കം ലഗേജ് വാൻ അപൂർവമായി വീട്ടിലെത്തും. ജില്ലകൾ തോറും സെയിൽസ് ടീമുമായി യാത്രയുണ്ടാവും അച്ഛന്. ദൂരെയുള്ള ജില്ലകളിലാണെങ്കിൽ മാസത്തിൽ 3-4 തവണയേ ഞായറൊഴികെ വീട്ടിലുണ്ടാവും. കായംകുളത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലായാൽ രാത്രി വൈകി എത്തുന്ന ദിവസങ്ങളിൽ വീട്ടിൽ വരും. പലപ്പോഴും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. രാവിലെ എന്തെങ്കിലും സമ്മാനമൊക്കെ, മിഠായി മുതലായവയോ ഒക്കെ തന്ന് അച്ഛൻ സ്ഥലം വിടും. കമ്പനിയുടെ വാനിൽ ഒരു സൂര്യൻ്റെ പടം, മഴത്തുള്ളികൾ, ടോർച്ച്, ബാറ്ററി, ഇംഗ്ലീഷ് മലയാളം പരസ്യവാചകങ്ങൾ എന്നിവ വരച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഒരു പരസ്യവാചകം എഴുതിയിരുന്നു, ഇരുട്ടിൻ്റെ കൂട്ടുകാരൻ എസ്ട്രേല. ഇനി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് വരാം. ഒരിക്കൽ കൊട്ടാരക്കര വഴി അച്ഛൻ വാനിൽ വരുന്ന സമയം, റോഡിലും മറ്റും ഇന്നത്തെ പോലെ വെളിച്ച സംവിധാനമില്ല. സെക്കൻഡ് ഷോ വരെ വിട്ട് ആൾക്കാരൊഴിഞ്ഞ റോഡ്. കൊട്ടാരക്കര ഒരു തിയേറ്റർ പരിസരം കഴിഞ്ഞ് കുറച്ചകലെ കൂരിരുട്ടിൽ ഒരു ബാലൻ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അച്ഛാ എന്ന് വിളിച്ച് വാവിട്ട് കരയുന്നു. വാനിന്റെ ലൈറ്റിൽ ഡ്രൈവറും അച്ഛനും കുട്ടിയെ ഏറെ നേരം ശ്രദ്ധിച്ചു. അതും ആരും അന്വേഷിച്ചു വരുന്നില്ല. കുട്ടിയെ രാത്രി അവിടെ ഉപേക്ഷിച്ചു വരാൻ പ്രയാസം തോന്നിയ അച്ഛൻ ടോർച്ചടിച്ച് അടുത്തെത്തി അനുനയിപ്പിച്ച് കുട്ടിയെ രാത്രി വീട്ടിൽ കൊണ്ടുവന്നു. പുലർച്ചെ അന്വേഷണം നടത്തി കുട്ടി നിന്ന സ്ഥലത്തിന്റെ കുറേ കിലോമീറ്റർ അകലെയായി വീട് കണ്ടെത്തി തിരികെ കൊണ്ടുപോയാക്കി. നിർധന കുടുംബാംഗമായ ഈ കുട്ടിക്ക് ഉടുപ്പും പഠിത്തത്തിനുള്ള സഹായവും നൽകി. പിന്നീട് ആവഴി വരുമ്പോൾ ഒക്കുന്ന പോലൊക്കെ സഹായങ്ങൾ ചെയ്തിരുന്നു എന്നാണ് അമ്മ പറഞ്ഞു തന്ന ഫ്ലാഷ് ബാക്ക്. ഇന്നെന്റെ അമ്മയും അച്ഛനും ഇല്ല. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം അച്ഛനെ കാണാൻ ഒരു പയ്യൻ വീട്ടിലെത്തി. അച്ഛൻ അയാളെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, നന്ദനാർ, ഈ പ്രാവശ്യം എനിക്ക് മിഠായി പൊതി തന്നത് ആ ചേട്ടനായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടിയത് അച്ഛനെ അറിയിക്കാനുള്ള വരവായിരുന്നു അത്. അച്ഛൻ സന്തോഷത്തോടെ കണ്ണുനീർ തുടച്ചതും ഓർക്കുന്നു. വീണ്ടും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കുടുംബസമേതം 2 കുട്ടികളുമായി അദ്ദേഹം വീട്ടിൽ അച്ഛനെ കാണാൻ വന്നു. അച്ഛന്റെ കമ്പനി വാനിലെ പരസ്യവാചകം ഞാൻ വീണ്ടും ഓർത്തു, ഇരുട്ടിന്റെ കൂട്ടുകാരൻ എസ്ട്രേല. ചില മുഹൂർത്തങ്ങൾ നമ്മൾക്ക് സമ്മാനിക്കുന്ന ഓർമ്മകൾക്ക് വേദനയും ഒപ്പം മധുരവും ഉണ്ട്. ഓർമ്മ ചിന്തനം, ശ്രീകുമാർ പുതിയിടം. അപ്പൊ ശ്രീകുമാർ പുതിയിടം ഫ്ലാഷ് ബാക്കില് കാര്യങ്ങൾ പറയായിരുന്നു.
7: അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ഒരു ബാറ്ററി കമ്പനിയുടെ പരസ്യവാചകത്തിനോട് അല്ലെ അടുത്ത് നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടായി. ഈ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ അദ്ദേഹം വീട്ടിലെ തിരിച്ചെത്തിക്കുകയും ആ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യം നോക്കുകയും അദ്ദേഹം ആ കുട്ടി ഇതൊക്കെ കൊണ്ട് നല്ലൊരു നിലയിലെത്തുന്ന ഒരു അതും അതിന് സാക്ഷ്യം വഹിച്ച ഒരു മകന്റെ കാഴ്ചപ്പാട് കൂടിയാണ് അയച്ചിരിക്കുന്നത്. ഈ ടോർച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അന്ന് ഈ പറഞ്ഞ പോലെ സ്റ്റീലിന്റെ പുട്ടുകുറ്റി ടോർച്ച് എന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന ടോർച്ച് ഉണ്ടല്ലോ, കുറെ ബാറ്ററി ഒക്കെ ഇട്ട് വെക്കുന്ന ഞെക്ക് വിളക്കെന്നായിരുന്നു അല്ലെ അന്നത്തെ ഒരു വിളിപ്പേര്. ഇപ്പൊ ആരും അങ്ങനെ പറയാറില്ല. ഞാനെപ്പോഴും അതിന് ശ്രദ്ധിക്കാറുള്ളത് അതിന്റെ ആ ബട്ടണ് ഭയങ്കര ഭംഗിയായിരുന്നു. അതിൽ കുറച്ച് ചിത്രപ്പണിയൊക്കെ ചെയ്തിട്ട് ഒരു അതിലൊരു രത്നത്തെ ഒക്കെ തോന്നിക്കുന്ന രീതിയിലാണ് അതിന്റെ.
6: അതെ,
7: നമ്മളതിൽ അറിയാതെ ആ ബട്ടണിന്റെ ഒരു ഭംഗി തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട്.
6: അതുകൊണ്ട് വേറൊരു ഉപയോഗവും കൂടെ ഉണ്ട്, ആ വലിയ നീണ്ട സാധനം പുട്ടൂറ്റി പോലത്തെ
7: ആരുടെ തലക്കടിക്കാനാ
6: കള്ളന്മാരാരെങ്കിലും വന്ന വേണമെങ്കിൽ.
7: അല്ല, അതും അതും അതിനൊരു നമ്മള് പീസ് ഓഫ് ആർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കലാവസ്തു ആയിരുന്നു. കാരണം അതില് ഇന്നത്തെ പോലെ മാസ് പ്രൊഡക്ഷൻ ഒന്നും ഇല്ലാത്ത പ്ലാസ്റ്റിക്കിന്റെ ടോർച്ചുകൾ ഒത്തിരി വന്നു പോയെങ്കിലും അന്ന് ഈ അലൂമിനിയം ടോർച്ചിൽ കുറെ ഒത്തുപണിയൊക്കെ ആയി ആളുകളൊന്ന് കണ്ടാൽ ഒന്ന് എടുത്തു നോക്കുന്ന രീതിയിലായിരുന്നു. ബാറ്ററിക്ക് തുറക്കുന്ന അടപ്പിൽ അതിനൊരു വളയമുണ്ട്, വേണം നമുക്ക്
6: തൂക്കിയിടാം,
7: ഒരു വളയമുണ്ട് അത് തൂക്കിയിടാം. പിന്നെ എപ്പോഴും ആ ബൾബ് വെച്ചിരിക്കുന്ന ആ ഗ്ലാസ് അതിന് ചിലപ്പോ ഒരു ഇളം നീല നിറമൊക്കെ ഉണ്ടാവും.
6: ആ ബാറ്ററി ഒരു ഒന്നൊന്നര വെയിറ്റുള്ള സാധനമായിരുന്നു.
7: ബാറ്ററി ഇതുപോലെ തന്നെ ആദ്യകാലത്തെ ബാറ്ററികൾ ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞു വരുന്ന ബാറ്ററി ആയിരുന്നല്ലോ. ആ ബാറ്ററി തന്നെയായിരുന്നു റേഡിയോ ഇട്ടുകൊണ്ടിരുന്നു, കട്ട ബാറ്ററി എന്നൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് നമ്മൾ ഒന്നും അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ബാറ്ററി അതിന്റെ ശരിയായ രീതിയിൽ ഇട്ടാൽ ചാർജ് ഇറങ്ങിപ്പോകുന്ന ഒരു അന്ധവിശ്വാസം ഉള്ളത് കൊണ്ട് അച്ഛനൊക്കെ പറയും ഒരു ബാറ്ററി തിരിച്ചിടും, ഉപയോഗിക്കുക മാത്രം നേരെ ഇട്ടാൽ. ഇത് എല്ലായിടത്തും ഉണ്ടായിരുന്നു, നമ്മളെപ്പോഴും ബാറ്ററിയിലെ ചാർജ് തീരാതിരിക്കാൻ ഈ പരിപാടി ചെയ്തായിരുന്നു, ഒരു ബാറ്ററി തിരിച്ചിടും. അതുകൊണ്ട് ബാറ്ററി നിലനിൽക്കുവോ എന്നൊന്നും എനിക്ക് ഇപ്പോഴും
6: അറിഞ്ഞുകൂടാ.
7: എല്ലാവരും ഇത് ഒരു വിശ്വാസം പോലെ കൊണ്ടാടിയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ ഞെക്ക് വിളക്കിന്റെ പ്രകാശത്തിൽ അല്ലെ ഒരു കുട്ടിയുടെ ജീവിതം തന്നെ മാറിപ്പോയ അനുഭവമൊക്കെ അദ്ദേഹം എഴുതി അയച്ചിട്ടുണ്ട്. നമുക്കിപ്പോ അതുപോലെ തന്നെ വെളിച്ചമുള്ള ഒരു പാട്ട് കേൾക്കാം.

0: നമ്മുടെ അടുത്ത കത്തയച്ചിരിക്കുന്നത് സജിത് കൂനമാവ് നിന്നാണ്. തൊഴിലൊന്നും അറിയാതെ മറുനാട്ടിൽ തൊഴിലന്വേഷിച്ച് പോകുന്നവരുടെ മനോവേദന ആരറിയാൻ, അതാണ് അദ്ദേഹത്തിൻ്റെ കത്തിൻ്റെ തുടക്കം. 1980-82 കാലഘട്ടത്തിൽ ഞാൻ ജോലി അന്വേഷിച്ച് നടന്നപ്പോൾ ഒരു ജോലിക്ക് വേണ്ടതായ അറിവോ വിദ്യാഭ്യാസമോ ഒന്നും എനിക്കില്ലായിരുന്നു. എങ്കിലും ഒരു തോൾ സഞ്ചിയിൽ 2 ജോഡി ഡ്രസ്സും മറ്റ് അവശ്യ വസ്തുക്കളുമായി ബാംഗ്ലൂർ നഗരത്തിലൂടെ തേരാ പാരാൻ നടന്ന ഞാൻ ആരോടും പണി അന്വേഷിച്ചില്ല. വിഷണ്ണനായി നിൽക്കുന്ന എന്നെ കണ്ട് ആരെങ്കിലും വന്ന് എന്താ ഏതാ എവിടുന്ന എന്ന് ചോദിച്ചാൽ ഞാൻ കാര്യം പറയും. ഞാനൊരു മീശ മുളയ്ക്കാത്ത പയ്യൻ. അന്നത്തെ ആളുകൾ കുറച്ച് സഹാനുഭൂതിയുള്ളവരായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു പോകുവാൻ പൈസ തരാമെന്ന് പലരും പറഞ്ഞു. എനിക്ക് ജോലിയാണ് ആവശ്യമെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ പല ചായക്കടകളിലും പലചരക്ക് കടകളിലും ജോലി ചെയ്തു. അധ്വാനം ജാസ്തി, ശമ്പളം കഷ്ടി. ചിലവ് കഴിച്ച് ദിവസം 2 രൂപ കിട്ടിയാലായി. മാസാമാസം കിട്ടുന്ന പൈസ ഞാൻ വീട്ടിലേക്ക് അയക്കും. ഒരിക്കൽ നടന്ന് നടന്ന് അലഞ്ഞു. കയ്യിൽ പൈസയുമില്ല, ഭക്ഷണമില്ല, കുളിയില്ല, നനയില്ല, വിശന്നിട്ട് നടക്കാനും മേല. രണ്ടും കൽപ്പിച്ച് ബാംഗ്ലൂർ നഗരത്തിൽ തിരക്കുള്ള ഒരു ഹോട്ടലിൽ കയറി വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോന്നു. രാത്രിയിൽ കടവരാന്തയിൽ ഉറങ്ങാനൊന്നും പറ്റില്ല, പോലീസിൻ്റെ ശല്യമുണ്ട്. നല്ല അടി കിട്ടും ചൂരലിന്, കിട്ടിയിട്ടുമുണ്ട്. ബാംഗ്ലൂർ സിറ്റി രാത്രിയിലും പകൽ പോലെ വെളിച്ചമാണ്. നടന്ന് നടന്ന് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചു. കള്ളന്മാർ പോലും കയറിയിരിക്കാൻ മടിക്കുന്നൊരിടം. എല്ലാവരുടെയും ഒരു അഭയകേന്ദ്രം. ജീവനില്ലാത്ത മനുഷ്യ ശരീരങ്ങളുടെ ആവാസ സ്ഥലം. സെമിത്തേരി. എണ്ണിയാൽ ഒടുങ്ങാത്ത കല്ലറകളും കുഴിമാടങ്ങളും. കുറ്റാകുറ്റിരുട്ട്. പകൽ തന്നെ കണ്ടാലേ ഭയപ്പെടും. സെമിത്തേരിക്ക് നടുവിലായി യേശുദേവൻ 2 കൈ നീട്ടി നിൽക്കുന്ന ഒരു ശില്പമുണ്ട്. എൻ്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം എന്ന് പറയും പോലെ എനിക്ക് തോന്നി. എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ ആ സെമിത്തേരിയിലേക്ക് കയറി. യേശുദേവന്റെ ശിലയ്ക്കടുത്തുള്ള ഒരു കല്ലറയിൽ ധാരാളം മിന്നാമിനുങ്ങുകളുടെ അകമ്പടിയിൽ ഞാനിരുന്നു. കിടന്നു, ഉറങ്ങി. രാവിലെ 6 മണിയായി. ഞാൻ തിടുക്കപ്പെട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുമ്പോൾ കാലൊന്ന് തിന്നി. ഞാൻ ഇട്ടിരുന്ന വള്ളിച്ചെരുപ്പ് പൊട്ടി. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഊരിക്കളഞ്ഞ് നടന്നു. നഗ്നപാദനായി. സങ്കടമായി. കാലിൽ ചെരുപ്പില്ലാതെ തോൾ സഞ്ചയും തൂക്കിയിട്ട് ഒരു ഭ്രാന്തനെ പോലെ നടന്ന് നടന്ന് ഏതാണ്ട് ഒരു 11 മണിയായപ്പോൾ ഒരു അമ്പലനടയിലെത്തി. ബസവേശ്വര ക്ഷേത്രം. നല്ല തിരക്കുണ്ട്. പുതുമോടിയായ ദമ്പതികൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ മനസ്സ് പെരുമ്പറ കൊട്ടി. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ചെന്ന് അങ്ങിങ്ങ് നോക്കിക്കൊണ്ട് ഒരു ജോഡി ചെരുപ്പിൽ എൻ്റെ കാലുകൾ ഉറപ്പിച്ച് പെട്ടെന്ന് പിന്തിരിഞ്ഞ് നടന്നു. കുറേ ദൂരം പോയ ശേഷം ഞാൻ ചെരുപ്പിൻ്റെ ഭംഗി നോക്കാനായി കാലിലേക്ക് ശ്രദ്ധിച്ചു. ആ നിമിഷം ഞാനാകെ ചമ്മിപ്പോയി. ഞാനിട്ടിരിക്കുന്ന അടിച്ചു മാറ്റിയ ആ ചെരുപ്പ് മണവാട്ടിപ്പെണ്ണിൻ്റേതായിരുന്നു. എന്നിട്ടും പതറാതെ ആരെയും ശ്രദ്ധിക്കാതെ ഞാൻ മുൻപോട്ട് നടന്നു. അന്ന് വൈകുന്നേരം തന്നെ മറ്റൊരു ക്ഷേത്രനിറയിൽ നിന്നും ആ ചെരുപ്പ് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു. ഇപ്പോൾ മണവാട്ടി ചെരുപ്പ് തിരിച്ചു വെച്ച് എന്തായാലും പുതിയൊരു ചെരുപ്പ് എടുത്തു. ഇരുട്ടും വരെ മുൻപോട്ട് തന്നെ നടരാജ സർവീസ്. ഒന്ന് തല ജയിക്കുവാൻ വേണ്ടി. ഇതുപോലുള്ള അവസ്ഥകൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ മനസ്സ് തുറന്ന് എഴുതാൻ പറ്റുമോ? സ്നേഹപൂർവം, സജിത്ത്. അദ്ദേഹം ഒരു തൊഴിലന്വേഷകനായി ബാംഗ്ലൂർ നഗരത്തിലൂടെ കയറിയിറങ്ങി ഇങ്ങനെ പട്ടിണിയും പരിവട്ടമൊക്കെ ആയിട്ട് ഇരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തു പോയ 1-2
1: ആത്മവിദ്യാലയത്തിൽ പോയി കിടന്നുറങ്ങി.
0: അതെ, അവിടെ പോയി ചെരുപ്പ് പൊട്ടി. നമ്മൾ എപ്പോഴും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് മോഷണം. അപ്പൊ നമുക്ക് ചെരുപ്പായാൽ പോലും നമുക്കൊരു ഉൾവലിവ് ഉണ്ടാവുമല്ലോ, ഒരു ആത്മനിന്ദ
1: തോന്നും.
0: അതാണ് അതില് നമ്മളിങ്ങനെ വിഷമിച്ച് വിഷമിച്ച് വന്നപ്പോഴാണ് അദ്ദേഹം ഒരു ചിരി പൊട്ടിച്ചത്. അപ്പൊ പറഞ്ഞു, ഞാൻ പോയി ഇട്ടിട്ട് വന്ന് കുറെ കഴിഞ്ഞപ്പോഴാണ് താഴേക്ക് നോക്കിയത് ഏത് ചെരുപ്പാണ് ഇട്ടതെന്ന്. അപ്പൊ വധു പുതിയ ചെരുപ്പൊക്കെ
1: വാങ്ങി
0: വധു ചെരുപ്പില്ലാതെ പോകേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അന്ന് ഇതുപോലെ നമ്മളൊക്കെ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുമ്പോ ചെരുപ്പ് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുമല്ലോ. അന്നത്തെ ഒരു പേടിയുണ്ട്,
1: പോവാൻ സാധ്യതയുള്ള.
0: അതെ, കാരണം എല്ലാവരും ചെരുപ്പ് പുറത്തിട്ടിട്ടാണ് പോകുന്നത്. കാരണം അത് എവിടെ ഒളിപ്പിച്ചു വെച്ചാൽ ആളുകൾക്ക് എടുക്കണം എന്ന് വിചാരിച്ച എടുക്കാവുന്ന രീതി തന്നെയാണല്ലോ.
1: ചിലര് പഴയ ചെരുപ്പ് അവിടെ ഇട്ടിട്ട് നല്ല ചെരുപ്പ് എടുത്തിട്ടുകൊണ്ട് പോകുന്നവരുണ്ട്. ചെരുപ്പ് ഇടാതെ വന്നിട്ട് ചെരുപ്പും കൊണ്ടുപോകുന്നവരുണ്ട്.
0: മാറിപ്പോകുന്നവരുണ്ട്. ഞാനൊരു തവണ ഇതുപോലെ പറ്റിപ്പോയത് എനിക്ക് ഒരു ചെരുപ്പ് എൻ്റെതും ഒരു ചെരുപ്പ് വേറെ ആരുടെയും കിട്ടി. അപ്പൊ ഇത് ആരുടെയാണ്? ആ ഒരു ചെരുപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ലല്ലോ. അതിട്ടാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ 2 സൈസിലുള്ള ചെരുപ്പ് ഇട്ട് നടന്നു. പക്ഷേ വേറെ കിട്ടണ്ടേ, അന്നത്തെ ദിവസം വേറെ വഴിയില്ലല്ലോ. അപ്പൊ അല്ലെങ്കിൽ ചെരുപ്പിടാതെ നടക്കണം. അങ്ങനെ അദ്ദേഹത്തിന് വന്ന സംഭവിച്ച കുറച്ച്
1: ദുരനുഭവങ്ങളാണ്.
0: അദ്ദേഹം അന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു ജീവിച്ചു. അന്നന്നത്തെ ചെലവ് കഴിഞ്ഞു പോകാനുള്ള അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്തു തീർത്തു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹം അതിൽ നിന്നൊക്കെ മുന്നേറിയിട്ടുണ്ടാവും. എപ്പോഴും ഇതുപോലെ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വളരെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ജീവിക്കാൻ ഒരു വാശി ഉണ്ടാവുമല്ലോ. നന്നായി ജീവിച്ച് കാണിക്കണം, അധ്വാനിക്കാനൊക്കെ അവർ പിന്നെ കൂടുതൽ നന്നായി അധ്വാനിക്കുകയും വിജയത്തിലേക്ക് എത്താനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്.
1: അങ്ങനെ അദ്ദേഹം എത്തിപ്പെട്ടു എന്ന്
0: നമുക്ക് വിശ്വസിക്കാം.
1: ശരിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ പൊതുസ്ഥലത്തൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരാളെ കണ്ട അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ നീ ഏതാ എവിടുന്നാ എന്നൊക്കെ ചോദിക്കാൻ ആ കാലത്ത് കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ഇതിപ്പോൾ ആരുമില്ല, ആരാണോ ഏതാണോ എതിലെയൊക്കെയോ നടക്കുന്നു എന്നുള്ള ഭാവത്തിൽ മനുഷ്യർ ഒഴിവാക്കി പോവുമല്ലോ.
0: അല്ല, ഇത് ആളുകളുടെ മനോഭാവം മാറുന്നത് കാരണം ആളുകളുടെ ഉള്ളിൽ നന്മയുണ്ട്. പലപ്പോഴും അത് പ്രകടിപ്പിക്കാൻ മടി കാണിക്കുന്നത് നമ്മൾ ചിലർക്കൊക്കെ മോശം അനുഭവം
1: ഉണ്ടായിട്ടുണ്ടാവും.
0: അതെ, ചിലർക്കൊക്കെ സഹായിക്കാൻ ചെന്നിട്ട് മോശം അനുഭവം ഉണ്ടായിരിക്കാം, സഹായിക്കാൻ ചെന്നവരെ പറ്റിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരികെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. സഹായിക്കാൻ ചെന്നിട്ട് തന്നോടാരാ ഇപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞത് എന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു CCTV ദൃശ്യം ഇങ്ങനെ വൈറലായിരുന്നു. അതൊരു ബൈക്കുകാരൻ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അയാൾ പെട്ടെന്ന് സ്കിഡായി വീഴാൻ പോകുന്നു. അപ്പോൾ ഒരാൾ വഴിയാത്രക്കാരൻ ഓടി വന്ന് സഹായിക്കുകയാണ്. സഹായിക്കുന്ന ഇയാളെ ഉയർത്തുമ്പോൾ വേറൊരു വഴിയാത്രക്കാരനും വന്നിട്ട് കൂടെ നിന്ന് സഹായിക്കും. അവസാനം രണ്ടാമത് വന്ന വഴിയാത്രക്കാരനും ബൈക്കുകാരനും കൂടെ ബൈക്കിൽ കയറി പോകുന്നു. ഇദ്ദേഹം ഈ ആദ്യം സഹായിക്കാൻ വന്ന ആൾ പോക്കറ്റ് പോക്കറ്റില്ല, രണ്ടാമത് വന്ന ആൾ കൂട്ടാളിയായിരുന്നു. ഈ ബൈക്കുകാരൻ മനഃപൂർവ്വം മറിഞ്ഞു വീണതാണ്, കൂട്ടാളി വേറെ വഴിയാത്രക്കാരനായിട്ട് അഭിനയിച്ചതാണ്. അപ്പൊ ആദ്യ സഹായ മനസ്കനായി വന്ന ആളുടെ പേഴ്സ് പോയി. ഈ വിമാനത്താവളത്തിൽ നമ്മൾ പറയും ആരെങ്കിലും എന്തെങ്കിലും തന്ന ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് തരാം, അതൊന്ന് പിടിക്കുമോ എന്ന് പറഞ്ഞാൽ റെയിൽവേ നമ്മൾ പലപ്പോഴും ട്രെയിനിൽ കേൾക്കാറുണ്ട് ബിസ്ക്കറ്റ് കൊടുത്ത് മയക്കി കിടത്തിന്ന്. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളും ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഉള്ളില് പണ്ടൊക്കെ എല്ലാവരും പറയും അടുത്തിരുന്ന ആളോട് സംസാരിക്കുമായിരുന്നു, ഇപ്പൊ ആളുകളെല്ലാം മൊബൈൽ ഫോണിൽ കണ്ണെന്നിട്ടിരിക്കുകയാണെന്ന്. അതിലും മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം. ഒരു സൗഹൃദം സ്ഥാപിച്ചാൽ ഇവർ ചതിക്കുമോ എന്നുള്ളൊരു പേടിയെ കാരണം ഇപ്പൊ ആളുകൾക്ക് നന്മയൊക്കെ ഉണ്ട് ഇപ്പോഴും. പക്ഷെ ഇത് എവിടെ പ്രകടിപ്പിക്കണം എന്ന് ആളുകൾക്ക് എപ്പോഴും സംശയമാണ്.
1: നന്മയൊക്കെ ഉണ്ട്, വിശ്വാസമാണ് നഷ്ടപ്പെട്ടത്,
0: ട്രസ്റ്റ് ഇഷ്യൂ ആണത്. കാരണം നമുക്ക് ഇവിടെ പലപ്പോഴും ഈ SMA പോലെയുള്ള രോഗങ്ങളൊക്കെ ബാധിച്ച് ചെറിയ കുട്ടികൾ അവർക്ക് 1 കോടി 2 കോടി രൂപയൊക്കെയാണ് മരുന്നിന് വേണ്ടത്. അപ്പൊ കേരളത്തിൽ നിന്ന് അതൊക്കെ റൈസ് ചെയ്തിട്ടുണ്ട്, 16 കോടി രൂപയൊക്കെ. അപ്പൊ അത് കൊടുക്കാനുള്ള മനസ്സുണ്ട് ആളുകൾക്ക്. പക്ഷെ എപ്പോഴും നമ്മൾ ഈ വിശ്വാസത്തിന്റെ ഒരു കുറവുണ്ട്, വിശ്വാസം ചോർന്നു പോയതാണ് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ അല്ലെ, എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാവുന്ന ഒരു നല്ല കാലം വരട്ടെ.
1: അതെ, അങ്ങനെ ഒരു നല്ല കാലത്തിനായിട്ടൊരു പാട്ട്.

0: അന്യനിന്നുപോയ ഒരു വിനോദം, അങ്ങനെയാണ് ഈ കത്തിന്റെ ടൈറ്റിൽ. 1974 ഞാൻ 8-ാം ക്ലാസ് പഠിച്ചത് കൈതാരം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ്. അക്കാലത്ത് പ്രധാന സ്കൂൾ കളികളിൽ ഒന്നാണ് കോട്ടക്കളി. 10-12 പേർ സെലക്ട് ചെയ്ത് 2 ടീമായി ഗ്രൗണ്ടിൻ്റെ 2 അറ്റത്തും കോട്ടയായി സങ്കല്പിച്ച് നിലയുറപ്പിക്കുന്നു. ഒരു കോട്ടയിൽ നിന്ന് മറുകോട്ടയിൽ ഒരാൾ ചെന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കളി ആരംഭിക്കും. ഓടിച്ചിട്ട് തൊടണം, കോട്ടകൾ പിടിച്ചടക്കണം. തോൽക്കുന്ന ടീമിന് ശിക്ഷയും ഉണ്ട്. ഒന്നുകിൽ ക്ഷമ പറയണം, ഇല്ലെങ്കിൽ ഒരു കോട്ടയിലേക്ക് മുട്ടയിൽ നടക്കണം. രാജഭരണകാലത്തെ യുദ്ധപ്രമാണം തന്നെയാണ് ഈ കളിക്ക് ആധാരം. ആൺകുട്ടികളുടെ വിനോദമാണ് ഇതെങ്കിലും ചില വിരുതികളായ പെൺകുട്ടികളും ഇത് കളിക്കും. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഉച്ചസമയം ഞങ്ങൾ കളിയിലാണ്. എതിർ ടീമിലെ ഒരാളെ ഞാൻ തൊടാനായി ചെല്ലുകയാണ്. 100 മൈൽ വേഗത എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ വേഗതയിൽ ഞാൻ ഓടിച്ചെന്നു. കെട്ടിടത്തിൻ്റെ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് ആവേശത്തോടെ ജമ്പ് ചെയ്ത് ഇറങ്ങിയ ഞാൻ, എനിക്കെതിരെ ഒരു 9-ാം ക്ലാസ്സുകാരി പെൺപുലി പാഞ്ഞു വന്ന് ഒറ്റയിടി. ഞാൻ അടിയിലും അവൾ എനിക്ക് മീതയും വീണു. അവൾ ചാടി എഴുന്നേറ്റു. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല, കാരണം അവളുടെ കാൽമുട്ട് എൻ്റെ കാൽമുട്ടിൽ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. അവളുടെ കാൽമുട്ടുകൾക്ക് ഇത്ര ബലമുണ്ടെന്ന് ഞാൻ അന്നേ മനസ്സിലാക്കിയിരുന്നു. അവളും അവളുടെ കൂട്ടുകാരികളും ചേർന്ന് എന്നെ പൊക്കി താങ്ങി. ഞാൻ ഞൊണ്ടി ഞൊണ്ടി നടന്നു. അവരെന്നെ സ്റ്റാഫ് റൂമിലെത്തിച്ചു. ബാമെന്തോ ഇട്ട് അവരെൻ്റെ കാൽമുട്ട് നല്ലപോലെ തിരുമ്മി തന്നു. അവൾ പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് വീട്ടിൽ പോയിക്കൊള്ളാൻ ടീച്ചർ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ പോന്നു. വലിഞ്ഞു വലിഞ്ഞു നടന്നു വരുന്ന എന്നെ കണ്ട അമ്മ ചോദിച്ചു, എന്തു പറ്റിയടാ? അമ്മ സായാഹ്ന മുറ്റമടിയിലായിരുന്നു. ഞാൻ വിവരം പറഞ്ഞു. ബാക്കി വേദന സംഹാരി ഗുളിക അമ്മയുടെ വകയായ ചൂരൽ കഷായം കിട്ടി. എനിക്കിഷ്ടം പോലെ ചൂൽ കഷായം കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ വകയായി പല കാര്യത്തിനും. അതുകൊണ്ടാണോ എന്തോ, ഇന്നും ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് മുറ്റമടിക്കുകയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. കത്തെഴുതിയിരിക്കുന്നത് സജിത്ത് കുനമ്മാവ്.
1: എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, കാരണം ഈ പഴയ ഇറുക്കല് ചൂല വെച്ച് മുറ്റമടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു കലയാണല്ലോ. ചിലരൊക്കെ മുറ്റമടിച്ച് കഴിയുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ആ ഇറുക്കലയുടെ ഒരു പാട് അതിങ്ങനെ മുറ്റത്തുണ്ടാവും. നമുക്ക് കാണുമ്പോൾ തന്നെ മടക്കി തേച്ച് മടക്കിയ ഉടുപ്പുകളൊക്കെ പോലെ തോന്നും.
0: ചിലര് മുറ്റമടിച്ച മുറ്റത്തുള്ള കല്ലും മണ്ണും എല്ലാം ഒരു മൂലക്കുണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്.
1: അത് എനിക്ക് പലപ്പോഴും വീട്ടിൽ ഇതുപോലെ മുറ്റമടിക്കാനൊക്കെ ഇടയ്ക്ക് കേൾപ്പിക്കുമല്ലോ. എനിക്കിപ്പോഴും കൃത്യമായിട്ട് പ്ലാവലയാണ് അതിൽ ഏറ്റവും മോശം ഇല. ഇത് എന്ത് കാണിച്ചാലും ഇത് വരില്ല. അവസാനം ഞാൻ കൈവച്ച് പറക്കിക്കളും. ഈ ചിലർക്ക് മാത്രം അതിൻ്റെ ഒരു നാക്കറിയുള്ളൂ. അതുപോലെയാണ് പുല്ല് ചെത്തുന്നത് തൂമ്പ വെച്ചിട്ട്. ഞാൻ ചെത്താൻ നിൽക്കുമ്പോൾ പലപ്പോഴും മണ്ണോട് കൂടി ഇത് വരും. പക്ഷേ എൻ്റെ അച്ഛൻ അത് ഇങ്ങനെ പറമ്പിൽ ചെയ്യുന്നതാണ്. അതിങ്ങനെ കൃത്യം വേര് വെച്ച് കട്ടായി കട്ടായി വരും. നമ്മളതിങ്ങനെ ആലോചിക്കും, ഇത് എങ്ങനെയാണ് ഇത്? അദ്ദേഹമൊക്കെ ഈ പണ്ട് നമ്മൾ ഈ ഷേവ് ചെയ്യുമ്പോൾ അച്ഛൻ ഷേവ് ചെയ്യുമ്പോൾ പോയി നോക്കി നിൽക്കുമല്ലോ. അതുപോലെയാണ് എനിക്ക് ആ തൂമ്പ പുല്ല് ചെത്തുക എന്ന് പറയുന്നത്.
0: ടെക്നോളജി എല്ലാം മാറി.
1: അതെ, അതൊക്കെ അങ്ങനെ അങ്ങനെ പോയൊരു കാലഘട്ടത്തിലേക്ക്. അതല്ലേ, അതിന്റെ അകത്തുള്ള ഈ നന്മയെ മാത്രം സ്വാംശീകരിക്കാനും കൂടി കുട്ടികൾ ഇപ്പൊ ശ്രമിക്കുന്നുണ്ടാവാം.
0: അതെ,
1: അങ്ങനെ ഈ പഴയ കാലത്തിന്റെ നല്ല വെളിച്ചമുള്ള ആ സ്ഥലത്തേക്കൊക്കെ നമുക്ക് ഒന്ന് പോയി ഇരിക്കാനുള്ള ആ തോന്നൽ നമ്മളിലേക്ക് കൊണ്ടുവന്ന ഈ കത്തിന് വേണ്ടി നമുക്കൊരു പാട്ട് കൊടുക്കാം.

0: അപ്പം ഇന്ന് നമ്മൾ ഏതാണ്ട് 80-70 കാലഘട്ടത്തിലായിരുന്നു ഏതാണ്ടൊക്കെ എല്ലാ കത്തുകളിലും.
1: സത്യം പറഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ.
0: ഇത് ആദ്യ തുടക്കത്തിൽ അന്നത്തെ

0: കാലത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്
1: നൊസ്റ്റാൾജിയ തലക്ക് പിടിച്ചു.
0: അപ്പോൾ ഓർമ്മ ചിന്ത കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചിലപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി തിരിച്ചു വന്നിട്ടുണ്ടാവും. അപ്പോൾ AI ഫിൽട്ടറുകൾ മാത്രമല്ല, അന്നത്തെ കാലത്ത് കുറച്ച് ഇതുപോലെയുള്ള ഒരു രസവും നന്മയും അല്ലേ, ആളുകൾ തമ്മിലുള്ള വിശ്വാസവും ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ പറയാനുണ്ടാവും. ഓർമ്മചിന്തയിലേക്ക് എഴുതുക. ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. പേന കൊണ്ട് കത്തെഴുതുമ്പോൾ കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണെങ്കിലും പുതിയ കാലത്തിൻ്റെ വാട്സാപ്പ് മെസ്സേജുകളായിട്ടും നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാം. വാട്സാപ്പായി ഓർമ്മചിന്തയിലേക്ക് എഴുതുന്നവർ ഈ നമ്പറിലേക്ക് സന്ദേശം അയക്കുക.
1: സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9447562212.
0: ഇന്ന് ഓർമ്മചിന്തയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്, ഒപ്പം
1: പ്രീതി,
0: സഹായം വിശ്വാസ് ദാസ്. ഇപ്പോൾ അടുത്ത ഓർമ്മചിന്തയുമായി വരാം. എല്ലാവർക്കും നന്ദി,
1: നമസ്കാരം.
2: ഓർമ്മചിന്ത.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: പകർച്ചവ്യാധി പ്രതിരോധത്തിന് സംയോജിത പ്രാരംഭ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയിൽ ധാരണ. ഉച്ചകോടിയുടെ 2-ദിന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. 5 രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇറാൻ ധനകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ 1105 കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളവും പരിസര പ്രദേശങ്ങളും താൽക്കാലികമായി റെഡ് സോണായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി K മുരളീധരൻ. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം.
4: ആകാശവാണി FM വാർത്തകൾ.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2:17. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹിമ്മത് വാല എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ, കിഷോർ കുമാർ എന്നിവർ പാടിയത്. ഗാനരചന ഇന്ദിവർ, സംഗീതം ബപ്പി ലാഹിരി.

ആനന്ദ് പക്ഷിയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരലാൽ ഈണം പകർന്ന ഗാനം. പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, ലതാ മങ്കേഷ്കർ എന്നിവർ. ചിത്രം ഏക് ദുജെ കേലിയേ.

ശ്രീനിവാസ്, സ്വർണലത എന്നിവർ പാടിയ ഗാനം. ചിത്രം ദിൽ ഹേ ദിൽ മേ. വരികൾ എഴുതിയത് മെഹബൂബ്, സംഗീതം എ ആർ റഹ്മാൻ.

ചിത്രം ഹം സാത് സാധേ ഹരിഹരൻ, കവിതാ കൃഷ്ണമൂർത്തി, കുമാർ സാനു, അനുരാധ പഡ്വാൾ, ഉദിത് നാരായൺ, അൽക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം. വരികൾ എഴുതിയത് രവീന്ദ്രവാൾ, ആർ കിരൺ, ദേവ് കോലി എന്നിവർ. സംഗീതം രാം ലക്ഷ്മൺ.

ആനന്ദ് ബക്ഷിയുടെ വരികൾക്ക് നുസ്രത് ഫത്തേ അലി ഖാൻ ഈണം പകർന്ന ഗാനം, പാടിയത് കുമാർ സാനു, ലതാ മങ്കേഷ്കർ എന്നിവർ. ചിത്രം കച്ചേ ധാഗേ.

ഇന്ദിതർ വരികളെഴുതി രാജേഷ് റോഷൻ ഈണം പകർന്ന ഗാനം ചിത്രം കോയില. പാടിയത് കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ.

കുമാർ സാനു, അൽക യാഗ്നിക് എന്നിവർ പാടിയ മറ്റൊരു ഗാനം. ചിത്രം പ്യാർ കിയാ തോ ഡർനാ ക്യാ. വരികളെഴുതിയത് സുധാകർ ശർമ്മ, സംഗീതം ഹിമേഷ് രശമ്യ.

നാടൻ ശീലുകൾ തേടി ഒരു യാത്ര. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് കൊച്ചി FM ൽ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 4:00.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക് ബ്രിക്സിലുള്ള വിശ്വാസം വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് സമാപനം. അടുത്ത ഉച്ചകോടിക്ക് ചൈന ആതിഥേയത്വം വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് എൽ സിസിയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഹജ്ജ് തീർത്ഥാടനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന് കത്തയച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് കോഴിക്കോട്ടെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളവും പരിസര പ്രദേശങ്ങളും താൽക്കാലികമായി റെഡ് സോണായി പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനുമുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണയായി. ഗുജറാത്തിലെ ഉക്കായ് മേഖലയിൽ കനത്ത മഴ. നിരവധി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്തോനേഷ്യയിൽ 240-ലധികം പേരുമായി സഞ്ചരിച്ച ഫെറി മറിഞ്ഞ് യാത്രക്കാരും ജീവനക്കാരുമുൾപ്പെടെ 140-ലധികം പേരെ കാണാതായി. ദുബായിൽ നടക്കുന്ന വനിതാ T20 ഏഷ്യാ കപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. രാത്രി 8:00 മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ രാത്രി 7:00 ആദ്യ മത്സരം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 4:00 കഴിഞ്ഞ് 2:05. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. നമസ്കാരം, ശുഭസായാഹ്നം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. 4 മണിപ്പൂക്കളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 4 മണിപ്പൂക്കളിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ പതിവ് പോലെ തന്നെ 9444545588 9444545588. ഈ നമ്പർ തന്നെയാണ് കേട്ടോ. മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വോയിസ് മെസ്സേജ് അയക്കരുത്, ടൈപ്പ് ചെയ്ത് തന്നെ അയക്കണം. അതുപോലെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷൻസ് കൂടി ഉൾപ്പെടുത്തണം. ഒരു മധുരവും കുസൃതിയും ഒക്കെ നിറഞ്ഞ നല്ലൊരു ഗാനത്തോടെ ആവട്ടെ അല്ലേ ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ തുടക്കം. ആ ഗാനത്തിന് ശേഷം തിരിച്ചു വരാം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നാലുമണിപ്പൂക്കളിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാ കുട്ടികൾക്കും കൈ നിറച്ച് മിഠായി കൊടുക്കുന്ന പാട്ടാണ് നമ്മൾ കേട്ടത് അല്ലേ. പഠിക്കുന്ന കുട്ടിക്കും ഒന്നാമനും രണ്ടാമനും ഒച്ച ഉണ്ടാക്കുന്ന കുട്ടിക്കും അങ്ങനെ എല്ലാവർക്കും കൈ നിറയെ മിഠായി കൊടുക്കുന്ന ഒരു പാട്ടാണ്. ഇന്ന് ഇങ്ങനൊരു പാട്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊരു കാരണമുണ്ട് കേട്ടോ. ഇന്ന് ഇന്റർനാഷണൽ ചോക്ലേറ്റ് ഡേ ആണ്. ആഹാ, ഇതിൽ പരം സന്തോഷം എന്താ. ഞാനും കുറച്ച് വൈകിയാണ് അറിഞ്ഞത്, അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിച്ചേനെ. അപ്പോൾ ഇന്ന് ചില ശ്രോതാക്കളെങ്കിലും അറിയുമായിരിക്കും അല്ലേ, ഇന്ന് ഇങ്ങനൊരു ദിവസമാണ്, ഏറ്റവും രസകരമായ മധുരം നിറഞ്ഞൊരു ദിവസമാണെന്ന്. അറിയാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് വാങ്ങി തരാനായിട്ട് അച്ഛനോടോ അമ്മയോടോ ഒക്കെ ആവശ്യപ്പെടാം. ഇപ്പം തന്നെ വാശി പിടിച്ച് കരയണ്ട. അതുപോലെ മധുരം കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ തൽക്കാലം കഴിക്കേണ്ട. നമുക്ക് ചോക്ലേറ്റ് ഡേ മറ്റുള്ളവർ കഴിക്കുന്നത് കണ്ട് ആഘോഷിക്കാം. എന്തായാലും ഇന്നിങ്ങനെ ഒരു സ്പെഷ്യലായ ഡേ ആണ്. അതിനാണ് നമ്മളുടെ കുട്ടികൾക്കും ശ്രോതാക്കൾക്കും ഒക്കെ കൈ നിറച്ച് ഞാൻ മിഠായി കൊടുത്തത്. ഓക്കെ, എന്തായാലും നമുക്ക് മെസ്സേജുകളിലേക്ക് പോകാം. ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട് പതിവ് പോലെ തന്നെ. ചായ കുടിച്ചോ എന്ന് ചോദിച്ച് നമുക്ക് ആദ്യം മെസ്സേജ് അയച്ചത് ആരാണ്? ദേവേശ്വരാണ്. ചായ കുടിച്ചിട്ടില്ല. എന്തായാലും ഗുഡ് ഈവനിങ് ദേവേശ്വറിന്, തിരിച്ചൊരു ഗുഡ് ഈവനിങ്. അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. ആഹാ, അനിയത്തിക്ക് ഒത്തിരി ഒത്തിരി ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ധൻവി എന്നാണ് കേട്ടോ പേര്, അധികം കേൾക്കാത്തൊരു പേരാണ്. ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ആ പാട്ട് വെച്ച് തരാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു മനോഹരമായൊരു പാട്ട് ഞാൻ വെച്ചുതരുന്നതായിരിക്കും കേട്ടോ. തൈക്കൽ നിന്ന് ഇന്ദു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തൈക്കൽ ഒരു സ്ഥലപ്പേരാണോ എനിക്കറിയില്ല. അമ്പാടി കയർ വർക്ക് എന്ന സ്ഥാപനത്തിൽ ജോലിയാണ്. അവിടെ 10 പേരുണ്ട്. അതിൽ അമ്പിളി എന്ന ആളുടെ, അമ്പിളി മോഹനൻ്റെ വിവാഹ വാർഷികമാണ് തിങ്കളാഴ്ച. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ നാളെ. ഓക്കെ, അപ്പോൾ ഒരു അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ എല്ലാവരുടെയും വക കേട്ടോ, ഹൃദയം നിറഞ്ഞ. അതിനായിട്ട് ഒരു ആശംസ ഗാനം ഇടാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അമ്പിളിക്കും, അമ്പിളി മോഹൻ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് മോഹനായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. രണ്ടുപേർക്കും കൂടി വേണ്ടിയിട്ടാണ് അടുത്ത ഗാനം വരുന്നത്. എന്തായാലും ഒത്തിരി ഒത്തിരി ആശംസകൾ ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്. ഓമന മോഹനൻ തുറവൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഖലീഫയിലെ അസലായവളെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അടുത്ത ഗാനം വരുന്നത്. അമ്പിളിക്ക്, അമ്പിളി മോഹനു വേണ്ടിയിട്ട്, അതുപോലെ ദേവേശ്വറിന് അനിയത്തി ധൻവിക്കുട്ടി ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ധൻവിക്കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്.

0: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
1: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
2: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ്.

നാലുമണിപ്പൂക്കളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റും 25 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടോ. 4:55 വരെ നമുക്ക് സമയമുള്ളൂ, അതിനുള്ളിലെ മെസ്സേജുകൾ അയച്ചോളൂ. 9444 5588 എല്ലാവർക്കും ഇഷ്ടഗാനം വെച്ചു തരാൻ സാധിച്ചില്ലെങ്കിലും മെസ്സേജുകളെല്ലാം തന്നെ വായിക്കാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ മെസ്സേജ് അയച്ച ഒരാള്, പ്രിയ 4 മണിപ്പൂവെ, ഇന്ന് 19th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മകൾ ശ്രീജയ്ക്കും മകൻ ദീപുവിനും ആശംസകൾ നേർന്നുകൊണ്ട് തൂവൽ കൊട്ടാരത്തിലെ ആദ്യമായി കണ്ട നാൾ പാതി വിടർന്നു നിൻ പൂമുഖം എന്ന അതിമനോഹരമായ ഗാനമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശിധരനും സുമാ ശശിധരനും ചേർന്നിട്ടാണ്. സ്ഥലം ചേർത്തലയ്ക്കടുത്തുള്ള തണ്ണീർമുഖത്ത് നിന്നാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി ഒത്തിരി വിവാഹ വാർഷിക മംഗളാശംസകൾ ഞങ്ങൾ അതിനെ അറിയിക്കട്ടെ. പൊതുവേ ഉണ്ടല്ലോ, ഈ ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമുക്കിങ്ങനെ വാർഷികങ്ങളും അല്ലെ വിവാഹ വാർഷികങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും. ഞാൻ എപ്പോഴും വിചാരിക്കും എന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ ഞായറാഴ്ചയാണല്ലോ നമ്മൾ പൊതുവേ കല്യാണം വയ്ക്കുന്നത്. അപ്പോൾ 19th വിവാഹ വാർഷികം എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു നീണ്ട കാലയളവാണ്. അപ്പോൾ നല്ല ആഘോഷം ഉണ്ടാവും, കേക്ക് മുറിക്കുന്നുണ്ടാവും, പായസം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും അപ്പോൾ കേക്കൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങളെ കൂടി ഓർക്കണേ. ഗുഡ് ഈവനിംഗ് പറഞ്ഞ് എന്താ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ ആണ് കറുകുറ്റി എന്ന സ്ഥലത്ത് നിന്ന് നല്ലൊരു ഗാനം ചോദിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ. ജോലിക്ക് പോകുന്നത് കൊണ്ട് എല്ലാ ദിവസവും കേൾക്കാൻ സാധിക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സാരില്ല കേട്ടോ, ഞങ്ങളെ ക്ഷമിക്കുന്നു, ജോലിക്ക് പോകുന്നത് കൊണ്ടല്ലേ, സാരില്ല. ഇന്നിപ്പോൾ ഹോളിഡേ ആണല്ലോ, അപ്പോൾ ഇന്ന് കേൾക്കാൻ സാധിച്ചു, ഇന്ന് ലീവാണല്ലോ, ഓഫാണ്, അതുകൊണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഉപേക്ഷിക്കല്ലേ, ഇല്ല ഞങ്ങൾ ആരും ഉപേക്ഷിക്കില്ല, ഞങ്ങളിങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കും കേട്ടോ ലക്ഷ്മിപ്രിയ. അപ്പോൾ ഈ ചോദിച്ച പാട്ട് തന്നെ വെച്ച് തരാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്ത ഗാനം ലക്ഷ്മിപ്രിയയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ്, സുഖമാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചെമ്പുക്കാവ് MG നഗറിൽ നിന്ന് സൂസി, ജിൻസി, അലന, ആൽവിൻ, ജോണി എന്നിവർ എല്ലാവരും, ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കേൾക്കുക എന്നാണ് തോന്നുന്നത്. എല്ലാവരും കൂടിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മൂന്നാറിൽ പോയി നിലക്കുറിഞ്ഞ് കണ്ട് തിരിച്ച് വന്നു. ആഹാ, ഓ, എനിക്ക് ചെറിയൊരു അസൂയ തോന്നുന്നു. എനിക്ക് ഇത്തവണയും പോകാൻ സാധിച്ചില്ല. ഞാൻ എല്ലാ തവണയും വിചാരിക്കും, ഞാൻ ഒത്തിരി ചെറുപ്പത്തിൽ പോയി കണ്ടിട്ടുള്ളതാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ വയലറ്റ് ഫംഗസ് പോലെയാണ് തോന്നുക, അടുത്ത് ചെന്നപ്പോൾ എന്താ ഭംഗി കാണാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീലക്കുറിഞ്ഞിയെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു പാട്ട് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, നമുക്ക് സമയമുണ്ടല്ലോ. ഓക്കെ, എന്തായാലും ആ നീലക്കുറിഞ്ഞി കണ്ട് വന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. ഇനിയിപ്പോൾ എന്താ പറയുക, ഒരു ഗ്യാപ്പ് കഴിഞ്ഞല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സുഖമല്ലേ എന്ന് പറഞ്ഞ് മറ്റൊരു മെസ്സേജ് ജിന്നദേവാണ് അയച്ചിരിക്കുന്നത്. ഇതുവരെ കേൾക്കാത്തൊരു പേരാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ജിന്നദേവ്. നല്ലൊരു ഗാനം വെച്ച് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആദ്യമായി കണ്ട നാൾ എന്ന ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂവാണ്, ആകാശവാണി കൊച്ചി FM 102.3.

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
1: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
3: അതിമനോഹരമായ ഒരു പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം 4 മണി കഴിഞ്ഞ് 23:29 ആയിട്ടുണ്ട്. 4:55 വരെ സമയമുള്ളൂ. പതിവ് പോലെ തന്നെ ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. സമയം കളയുന്നില്ല, മെസ്സേജിലേക്ക് പോവാം. ചായ കുടിച്ചോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും എന്നെ ചായയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ആരാണ്? പ്രീതി മൂലമറ്റം നിന്നാണ്. ഒരു പാട്ട് വേണം, പപ്പയുടെ സ്വന്തം അപ്പോസ് എന്ന ചിത്രത്തിലെ. ഏത് പാട്ടെന്ന് പറഞ്ഞിട്ടില്ല, അതെനിക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അപ്പം അതിലെന്തായാലും നല്ലൊരു പാട്ട് വെച്ചു തരാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ട്, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. ഹസ്ബൻഡ് ഒന്ന് വീണു, കാലൊടിഞ്ഞിരിക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറ്റിയത്? തെന്നി വീണാണ് കേട്ടോ. ഓക്കെ, അപ്പം പ്ലീസ് പാട്ട് തരില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാട്ട് എന്തായാലും വെച്ച് തരും. എന്തായാലും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് സുഖമാവട്ടെ, പെട്ടെന്ന് തന്നെ കാലൊക്കെ ഭേദമായിട്ട് നല്ല രീതിയിൽ അടിപൊളിയാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇഷ്ടഗാനം എന്തായാലും വെച്ച് തരുന്നതായിരിക്കും. മറ്റൊരു മെസ്സേജ്, ശിവയാണ് തൃപ്പൂണിത്തുറ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മോൻ വൈഭവ് കൃഷ്ണ, 3 വയസ്സായി. ഓക്കെ, മോന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പാട്ട് എന്തായാലും മോനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. പപ്പയുടെ സ്വന്തം അപ്പോസിലെ പാട്ടായതുകൊണ്ട് എന്തായാലും മോൻ ഇഷ്ടപ്പെടും, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെറായിൽ നിന്നും ശ്രീദേവി വത്സൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഡിക്കേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചൊരു ഡെഡിക്കേഷൻ പറഞ്ഞിട്ടില്ല, എന്തായാലും ഒത്തിരി സന്തോഷം. ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് അടുത്ത ഗാനം വരുന്നത്. കേട്ടോളൂ, ആസ്വദിച്ചോളൂ.

0: ബ്രോ ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
1: എന്നാ മൈജിയിലേക്ക് പോകോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
0: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: നാല് മണിപ്പൂക്കളിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. സമയം 4:30.

ട്ടോ കൃത്യമായിട്ട് പറഞ്ഞാലേ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചോളൂ. 9446455888. നല്ലൊരു ഞായറാഴ്ചയാണ്, പോരാത്തതിന് ഇന്റർനാഷണൽ ചോക്ലേറ്റ് ഡേ ആണ്. ഞാൻ പറഞ്ഞത് കേട്ട് എത്ര കുട്ടികൾ വീട്ടിൽ വാശി പിടിച്ച് കരഞ്ഞു എന്ന് എനിക്കറിയില്ല. കുറച്ച് പേരെങ്കിലും ദേഷ്യത്തോടെ ഓർക്കുന്നുണ്ടാവുമല്ലേ, ഇപ്പം ഇത് പറയേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഞങ്ങൾ ഇപ്പം ഇനി ചോക്ലേറ്റ് വാങ്ങാൻ പോകണ്ടേന്ന്. സാരല്ല, നല്ലൊരു ദിവസമല്ലേ, ഒരു ദിവസം അവർ ചോക്ലേറ്റ് കഴിച്ചോട്ടെ, നമുക്ക് ക്ഷമിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് അജിത്താണ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ കൃത്യമായിട്ട് സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ടുണ്ട്. എനിക്കത് ഇംഗ്ലീഷിൽ വായിക്കാൻ സാധിക്കുന്നില്ല. ഉഴുവത്ത് കടവ് എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലിസണേഴ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. ലതിക ബാലകൃഷ്ണൻ മലപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാച്ചുവിൻ്റെ കുഞ്ഞനുജത്തിയുടെ പിറന്നാളാണ്. ആരാണ് പാച്ചു എന്ന് പറഞ്ഞിട്ടില്ല, കുഞ്ഞനുജത്തിയുടെ പിറന്നാൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു 3-4 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയായിരിക്കുന്നതാണ്. 28-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു കുഞ്ഞുബാബയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. ആ പാട്ടും രസകരമാണ്. 28 വയസ്സുള്ള യുവതിക്ക് വേണ്ടി ചോദിച്ചിരിക്കുന്ന പാട്ട് വാവാവോ വാവേ എന്ന പാട്ടാണ്. എത്ര വയസ്സായാലും നമുക്ക് പലരും കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ് അല്ലേ? ഓക്കെ, ഞാനും എൻ്റെ വീട്ടിൽ കുഞ്ഞാണ്. അതുകൊണ്ട് 28 വയസ്സ് ആഘോഷിക്കുന്ന കുഞ്ഞനുജത്തിക്ക് വേണ്ടിയിട്ട്, കുഞ്ഞനുജത്തിൻ്റെ പേര് മാത്രം വെച്ചിട്ടില്ല കേട്ടോ, അതെന്തായാലും ശരിയായില്ല. അപ്പം ലതികയുടെ പേര് വെച്ചു, പാച്ചുവിൻ്റെ പേര് വെച്ചു, എന്തായാലും വാവാവോ വാവേ എന്ന അതിമനോഹരമായ ആ ഗാനം എന്തായാലും വെച്ചു തരുന്നതായിരിക്കും. ഒത്തിരി ഒത്തിരി ഹാപ്പി ബർത്ത്ഡേ കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. ചേർത്തലയിൽ നിന്ന് സുമിത്ര മെസ്സേജ് അയച്ചിട്ടുണ്ട്, നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നേ പറഞ്ഞിട്ടുള്ളൂ, മറ്റ് വിശേഷങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. കുഞ്ഞുമോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, വൈപ്പിനാണ് സ്ഥലം, നമുക്കിവിടെ അടുത്താണല്ലോ, നല്ലൊരു ഗാനം വെച്ച് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അടുത്ത ഗാനം.

സമയം ഇതാ കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. 4 മണി കഴിഞ്ഞ് 36 മിനിറ്റും 30 സെക്കൻഡും ആയിട്ടുണ്ട്. സുമി പുത്തൻചിറയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് തരുമോ. അമ്മയുടെ പേര് ഉഷ. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല എന്ന ഗായത്രി അശോകൻ പാടിയ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സസ്നേഹം സുമിത്ര എന്നാണ് ചിത്രത്തിന്റെ പേര്. കേൾക്കാൻ കാതോർത്തിരിക്കുന്നു, കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് നമുക്ക് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്? അപ്പു ആണ് കേട്ടോ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടമാവും നമുക്ക് വിചാരിക്കാം. അല്ലെ, ആ പാട്ട് തന്നെ വെച്ച് തരാം. എന്താ അവതാരിക, ഒരു ഫെമിനിസ്റ്റ് ആണോ? പുരുഷന്മാരുടെ മെസ്സേജുകളൊന്നും വായിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ വിമർശിച്ചുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്? വത്സ കുമാറാണെന്ന് തോന്നുന്നു. തളപതി കച്ചേരി എന്നൊരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീട്ടിലുള്ളപ്പോഴെല്ലാം 4 മണിപ്പൂവ് കേൾക്കാറുണ്ട്. വത്സ കുമാർ എന്നാണ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, എന്താണ് മെസ്സേജുകൾ നമുക്ക് കൂടുതൽ വരണ അനുസരിച്ച് കുറച്ച് സമയമല്ലേ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിൽ മുകളിൽ നിന്ന് അങ്ങനെ വായിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, താങ്കളുടെ മെസ്സേജ് ഇതാ വായിച്ചിരിക്കുന്നു. എല്ലാ മെസ്സേജുകളും വായിക്കുന്നുണ്ട്. ആദ്യം തൊട്ട് കേട്ടില്ല എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് സ്ത്രീകളുടെ മെസ്സേജ് മാത്രം വായിച്ചപ്പോഴായിരിക്കും കേട്ടിട്ടുണ്ടാവുക. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? ഗീതാമണി ആലുവയിൽ നിന്നാണ്. നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഡിക്കേഷൻ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഓക്കെ, മറ്റൊരു മെസ്സേജ് അയച്ചിട്ടുള്ളത് ആദിഷ്, അദ്വിക, അദ്വിക് എന്നിവർ ചേർന്ന, 3 പേര് ചേർന്ന മെസ്സേജ് അയച്ചിരിക്കുന്നത്. വാഴയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് കുറച്ച് മുന്നേ വന്നൊരു മെസ്സേജാണ്, ഞാൻ വിട്ടുപോയി വായിക്കാൻ. മോഹിത്ത് വല്ലാർപാടം എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പി എൽ ജോയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് മോഹിത് ജോയ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അടുത്ത ഗാനം. കേട്ടോളൂ, ആസ്വദിച്ചോളൂ.

നാലുമണിപ്പൂക്കളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 4 മണി കഴിഞ്ഞ് 43 മിനിറ്റും 52 സെക്കൻഡും ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടിയേ നമ്മുടെ കയ്യിലുള്ളൂ. അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ ദിനമായ ഇന്ന്, വിവാഹ വാർഷിക ദിനമാണ് കേട്ടോ, ശ്രീജ ദീപു ആശംസകൾ അറിയിച്ച് നല്ലൊരു പാട്ട് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുത്തശ്ശനും മുത്തശ്ശിയും ചോദിച്ച് പാട്ട് കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് മെസ്സേജാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പാട്ട് ചോദിക്കുന്നില്ല. ഓക്കെ, അവിടുന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം വായിച്ച മെസ്സേജ് ആയിരിക്കും. എനിക്കിപ്പോൾ ആ മെസ്സേജിൽ ഇനി താഴേക്ക് പോകാൻ കിട്ടുന്നില്ല. താഴേക്ക് പോയിട്ട് ആദ്യം അയച്ച മെസ്സേജാണ് ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. അനന്യ ദീപു, ആരാധ്യ ദീപു, ഓക്കെ, പുത്തനങ്ങാടി നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇനി അടുത്ത ഗാനം എന്തായാലും അമ്മയ്ക്ക് അച്ഛനും കൂടി വേണ്ടിയിട്ടാണെന്ന് അറിയിക്കുകയാണ്. എൻ്റെ മെസ്സേജ് വായിക്കുമോ എന്ന് ചോദിച്ച ഒരാൾ എനിക്ക് ഹായ് ഹായ് ഹായ് ഒരേ മെസ്സേജ് 100, 101 പ്രാവശ്യം അയച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കണ്ടു, എന്തായാലും വായിച്ചിരിക്കും. സ്ഥലം ഇടുക്കി ജില്ലയിലെ, വായിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇടുക്കി. ഇടുക്കി എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. ഒരു നല്ല പാട്ട് തരണം. പാട്ട് ഏതാണെന്ന് ചോദിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് മെസ്സേജ് വായിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേരെന്താണ്? അഹല്യ ആണ്. ഓക്കെ, അഹല്യ മെസ്സേജ് വായിച്ചിരിക്കുന്നു, സന്തോഷമായല്ലോ. തൃപ്പൂണിത്തുറയിൽ നിന്ന് വീണ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മഴയത്ത് മുൻപേയിലെ എന്തിന് വേറൊരു സൂര്യോദയം എന്ന അതിമനോഹരമായ ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഡിക്കേഷനും വിശേഷങ്ങളും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല.

ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലായിരിക്കും. എന്തായാലും 4 മണിപ്പുകൾ കേൾക്കുകയല്ലേ, ഒരു മെസ്സേജ് അയച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. നല്ലൊരു പാട്ട് വേണം എന്ന് പറഞ്ഞ് ഇന്ദു, ജീഷ, ശ്രീദേവി, ഷേർലി, സരിത, മാഗി, റാണി, സൽമ, ഇവരെല്ലാവരും ചേർന്നിട്ട് ഇടയക്കുന്നത്ത് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത ഗാനം.

4 മണിപ്പൂവിന്റെ സമയം ഇതാ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ടിനൂടെ സമയമുള്ളൂ. ഇനി മെസ്സേജ് വായിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് അവർ ഡെഡിക്കേഷൻസ് പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അടുത്ത ഗാനം വരുന്നത് കേട്ടോ. വാഴത്രവെളി ചേർത്തലയിൽ നിന്ന് അർച്ചന മെസ്സേജ് അയച്ചിട്ടുണ്ട്, നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ഗാനം അർച്ചനയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ്. ശ്രീകുമാർ വെണ്ണല നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട മകൾ മാളുവിന്റെ ജന്മദിനമാണ്, എത്രാമത്തെ ജന്മദിനമാണെന്ന് പറഞ്ഞിട്ടില്ല, മാളുവിന് ഒത്തിരി ഒത്തിരി ഹാപ്പി ബർത്ത്ഡേ, എല്ലാവരും വീട്ടിൽ ഒപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ ഒപ്പം സിനിമയിലെ പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, തീർച്ചയായിട്ടും വെച്ച് തരുന്നതായിരിക്കും. പിറവം പാമ്പാക്കൂട നിന്നും ആരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, അതുല്യ. ഓക്കെ, മോളുടെ കൊച്ചച്ഛൻ്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മണിക്കുട്ടി എന്നാണ് പേര്. മണിക്കുട്ടിക്ക് ഒത്തിരി ഒത്തിരി ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. പിന്നെ ഹസ്ബൻഡ് ശ്രീജിത്ത്, മോള് ശ്രേയ, എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഗാനം അവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. ഹായ് 4 മണിപ്പൂവേ, പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ്, വഴിയോര കാഴ്ചകളും 4 മണിപ്പൂവിൻ്റെ പാട്ടുകളും പിന്നെ എൻ്റെ അവതരണവും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടെന്ന് പറയുന്നു. ഒത്തിരി ഒത്തിരി സന്തോഷം, ഒത്തിരി ഒത്തിരി സ്നേഹം അറിയിക്കുന്നു. യാത്രയെ മനോഹരമാക്കുന്നു നമ്മുടെ 4 മണിപ്പൂവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗിരിജ പെരുവെമ്പ് പാലക്കാട് നിന്നാണ്. എങ്ങോട്ടേക്കാണ് യാത്ര, എന്താണ് വിശേഷം എന്ന് പറഞ്ഞില്ല, സാരില്ല. എന്തായാലും ഗിരിജ ശശിയും തിരക്കിലാണ്, ഞാൻ മെസ്സേജ് വായിച്ചു തീർക്കുന്ന തിരക്കിലാണ്. എന്തായാലും ഹാപ്പി ജേർണി കേട്ടോ, യാത്ര അടിപൊളിയാവട്ടെ. മറ്റൊരു മെസ്സേജ് ദിലീപ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്ക് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കാറുള്ള നമ്മുടെ സ്ഥിരം ശ്രോതാവായ സോണിക മെസ്സേജ് അയച്ചിട്ടുണ്ട്, നല്ലൊരു ഗാനം വെച്ച് തരണം, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് മിനുങ്ങും മിന്നാമിനുങ്ങി എന്ന അതിമനോഹരമായ ഗാനം.

ഈ മനോഹര ഗാനത്തോടെ ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മെസ്സേജ് അയച്ച, ആശംസകൾ അറിയിച്ച എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. 4 മണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 4 കഴിഞ്ഞ് 55:21. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഒഴിവുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്ററിന്റെ ഒരു തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. 2026 ജൂലൈ 31 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 16 രാവിലെ 10:30 തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484-7479.
1: ഏറ്റവും കുറഞ്ഞ EMI-ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
2: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV-കൾ 4 വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. വിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5,000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
1: വിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: എന്തേട്ടാ ഒരു വിഷമം?
6: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
5: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
6: അതെവിടുന്ന്?
5: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ജില്ലയിലെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് കൌൺസിലർമാരെ നിയമിക്കുന്നു. യോഗ്യത: സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദം. കൌൺസിലിംഗ് മേഖലയിൽ മുൻപരിചയം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 19 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ ലഭ്യമാക്കേണ്ടതാണ്. ഫോൺ നമ്പർ 0491-2-50-50-05.
8: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
9: മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 വരെ വിലയുള്ള ഫോണുകൾക്കും 7,500 വരെ വിലയുള്ള പ്രോഡക്റ്റുകളും.
10: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
0: കേന്ദ്ര യുവജനക്ഷേമകാര്യ മന്ത്രാലയവും മൈ ഭാരത് പോർട്ടലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് ക്വിസ് 2026 ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ജില്ലയിലെ ബിടെക്, ആർട്സ് ആൻഡ് സയൻസ്, പോളിടെക്നിക്, ITI, ഹയർ സെക്കൻഡറി, VHSC, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ 15 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി myBharat.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0477-2-23-65-42.
11: നാളെ രാവിലെ 7 സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13 മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്ക് ഈ മാസം 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്കായി ഇടുക്കി ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0486-2-20-30-80. മറ്റൊരു നമ്പർ 9188-51-9856. 9188-51-9856. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: പതിനെട്ടാം ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത ഉച്ചകോടിക്ക് ചൈന ആതിഥേയത്വം വഹിക്കും. ബ്രിക്സ് എന്നത് രാജ്യങ്ങളുടെ കൂട്ടായ്മ മാത്രമല്ലെന്നും ആഗോള വെല്ലുവിളികൾക്കുള്ള പരിഹാര സംവിധാനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉച്ചകോടിയുടെ ഭാഗമായി കസാഖിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമാർട്ട് ടോഗയേവുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ഈ മേഖലയിലെ ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. വെള്ളപ്പൊക്കം ബാധിച്ച ബെത്രാവതി മേഖലയിലെ ഗതാഗത സൌകര്യം പുനഃസ്ഥാപിക്കുന്നതിനായി 70 മീറ്റർ നീളമുള്ള ബെയ്ലി പാലത്തിന്റെ ഭാഗങ്ങളുടെ ആദ്യ ബാച്ച് നേപ്പാളിലെത്തിച്ച് ഇന്ത്യ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി കെ ബഷീർ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പോരായ്മകൾ തിരുത്തുന്നതിനെക്കുറിച്ചുള്ള നടപടികൾ ചർച്ച ചെയ്യുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇന്ത്യാനേഷ്യയിൽ 240 അതിലധികം പേരുമായി സഞ്ചരിച്ച ഫെറി മറിഞ്ഞ് യാത്രക്കാരും ജീവനക്കാരുമുൾപ്പെടെ 140ലധികം പേരെ കാണാതായി. യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 മത്സരം. ദുബായിൽ നടക്കുന്ന വനിതാ T20 ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.

പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ ഒരു പുതിയ വാല്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പാട്ടിന്റെ നാട്ടുവഴിയുടെ യാത്ര പെരുമ്പിള്ളി എന്ന പ്രദേശത്തേക്കാണ്. ഈ പെരുമ്പിള്ളി എന്നത് എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിലുള്ള ഒരു ഗ്രാമമാണ്. എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 22 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ എത്തുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണിത്. വേമ്പനാട്ട് കായലും നെൽവയലുകളും ഒക്കെയുള്ള ഒരു സുന്ദരമായ ഒരു ഗ്രാമമാണ് പെരുമ്പിള്ളി. പാട്ടിന്റെ നാട്ടുവഴിയിൽ മനോഹരമായ ഒരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ യാത്രാവിശേഷങ്ങളിലേക്ക് കടക്കാം.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: പ്രിയ ശ്രോതാക്കളെ, പെരുമ്പള്ളിയെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര ആരംഭിക്കാം.
1: നമസ്കാരം, ഇത് പ്രകാശാണ്. എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ തെക്ക് പടിഞ്ഞാറ്റത്തുള്ള ഒരു ചെറിയ ഭൂപ്രദേശമാണ് പെരുമ്പള്ളി എന്നറിയപ്പെടുന്നത്. ഇത് റവന്യൂ റെക്കോർഡിലെ

0: പുളിയുടെ ദേശം എന്നാണ് പറയുക. പെരുംപിള്ളി എന്നും പെരും പള്ളി എന്നും രണ്ടു തരത്തിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ രണ്ടും ഈ ഒരു ബുദ്ധമത ട്രഡീഷനെയാണ് കാണിക്കുന്നത്. പെരുംപിള്ളി ഒരു കാർഷിക പ്രദേശം തന്നെയായിരുന്നു എല്ലാ കേരളീയ ഗ്രാമങ്ങളെയും പോലെ തന്നെ. എന്നാൽ ഇന്ന് വ്യത്യസ്തമായ ജോലികളും തൊഴിലുകളൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർ നഗരങ്ങളെ ആശ്രയിച്ചു മറ്റ് പ്രദേശങ്ങളെ ആശ്രയിച്ച് ജീവിച്ചു വരുന്നുണ്ട്. ഒരു സമാധാനവും സ്വസ്ഥതയും ഗ്രാമീണ ഭംഗിയും നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ്. ഇതിൻ്റെ പടിഞ്ഞാറ് വശത്ത് കോണത്തുപുഴയും തെക്ക് വശത്ത് പണാറു പുഴയും രണ്ട് പുഴകളാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ അതിർത്തികളായിട്ട് വരുന്നത്. ഒന്ന് ഉദയംപേരൂർ പഞ്ചായത്തുമായിട്ട് അതിർത്തി പങ്കിടുന്നു. പണാറുപുഴ നാമ്പലൂർ പഞ്ചായത്തുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഇത് പഴയ കൊച്ചി രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു 10-15 കിലോമീറ്റർ കിഴക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ വെട്ടിക്കൽ എന്ന പ്രദേശം വരിക. അത് റൂഡി അത് തിരുവിതാംകൂർ പ്രദേശത്തിൻ്റെ തുടക്കമായിരിക്കും. അത് പെരുംപിള്ളിയിൽ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു സ്കൂളുണ്ട്. അത് ഇന്ന് ഗവൺമെൻറ് ഹൈസ്കൂളാണെങ്കിലും മുമ്പത് ഇവിടെ പ്രബലമായൊരു സമുദായമായിരുന്ന പട്ടാരി സമുദായം അവരുടെ പേരിൽ സ്ഥാപിച്ചൊരു സ്കൂളാണ്. ആ സ്കൂളിനോടൊപ്പം തന്നെ അത്ര തന്നെ പഴക്കമുള്ള ഒരു വായനശാല ഉണ്ടായിരുന്നു. അത് കുറച്ചു കാലം പെരുമിളി ഗ്രാമീണ വായനശാല എന്നായിരുന്നു പേര്. അത് കുറച്ചു കാലം നന്നായി പ്രവർത്തിച്ചു, പിന്നീട് പ്രവർത്തനരഹിതമായി പോയി. ഇപ്പോൾ വളരെ സഹാത്മകതയുള്ള കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ആ ലൈബ്രറി പുനരുജ്ജീവിപ്പിച്ച് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഗ്രന്ഥാശ്ര സംഘത്തിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി എല്ലാ വർഷവും വിവിധ പരിപാടികളോടെ കലാ സാംസ്കാരിക പരിപാടികളോടെ പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു വായനശാലയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്.
1: പെരുംപിള്ളി എന്ന പ്രദേശത്തെ കുറിച്ചുള്ള ഒരു വിവരണം നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഇതിന്റെ കൂടെ മനോഹരമായ ഒരു പാട്ടുകൂടി കേൾക്കാം.

0: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ. പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
1: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.

0: പ്രിയ ശ്രോതാക്കളെ, പെരുമ്പിള്ളിയുടെ അടുത്ത വിശേഷത്തിലേക്ക് പോകാം. ഇനി നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് ഒരു അധ്യാപികയാണ്. നമുക്ക് പരിചയപ്പെടാം.
1: എന്റെ പേര് ടി വൈ മേരി. ഞാൻ പെരുമ്പിള്ളി സ്കൂളില് 1966 ജോലി പ്രവേശിച്ചു. 35 വർഷം ജോലി ചെയ്തു. 2001 ഞാൻ പെൻഷനായി. പിന്നെ അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും വന്ന കാലത്ത് UPS പെരുമ്പിള്ളി എന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ വന്നത്. സ്കൂൾ എന്ന് പറയുന്നത് 1926 ഈ സ്കൂള് പെരുമ്പിള്ളി നാട്ടിൽ ഒരു ചെറിയ സ്കൂൾ തുടങ്ങിയതാണ്. അതായത് അത് പട്ടാരിയ സമാജമാണ്. അത് സ്ഥാപിച്ച ആളെന്ന് പറയുന്നത് പട്ടുകുളങ്ങര ഗോപാലപിള്ള എന്ന് പറഞ്ഞൊരു ദേഹമാണ്. അതൊരു LP ആയിരുന്നു. 3 മുതൽ 4 വരെ സ്കൂളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഇട്ടൻ എന്ന് പറഞ്ഞ തലാക്കുളത്തിൽ ഇട്ടൻ സംഭാവനയായിട്ട് 1 ഏക്കർ ചില്ലാന സ്കൂളിനെ സ്ഥലം ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കൊടുത്തു, സംഭാവന ഫ്രീ ആയിട്ട് കൊടുത്തു. അവിടെയാണ് ഈ 1 മുതൽ 7 വരെയുള്ള കുട്ടികൾ ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോ പ്രദേശത്ത് ഇംഗ്ലീഷ് മീഡിയം ഒക്കെ വന്നപ്പോഴാണ് സ്കൂളിൽ കുറച്ച് കുറഞ്ഞു വന്നത്. ആദ്യം ഇത് ഒരു മാനേജ്മെന്റിന്റെ കീഴിലായിരുന്നു ആ ചരിത്രം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പട്ടുകുളങ്ങര ഫാമിലി ആയിരുന്നു അതിന് ഏറ്റവും മുഖ്യസ്ഥാനം എടുത്തത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് സ്റ്റാഫ് മാനേജ്മെന്റ് ആയി. ഞാൻ കയറുന്ന സമയത്ത് 1966 സ്റ്റാഫ് മാനേജ്മെന്റ് ആയിരുന്നു. ഈ അറിഞ്ഞ വർഷമാണത് ഗവൺമെന്റ് UPS പെരുമ്പിള്ളിയായി. അപ്പൊ 100 തികഞ്ഞതാണിപ്പ. ഇത്രയാണ് സ്കൂളിന്റെ ചരിത്രം. അപ്പൊ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശമായിരുന്നു. അവിടെ വരുമാന മാർഗം എന്ന് പറഞ്ഞാല് ആദ്യം കൃഷിയായിരുന്നെങ്കിലും തിരുവനന്തപുരം ഭാഗത്തു നിന്ന് കുറെ പേര് ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലേക്ക് വന്നവര് അന്ന് ഈ ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുമല്ലോ രാജാക്കന്മാരെ, രാജാക്കന്മാരുടെ ആശ്രിതരായിട്ടുള്ളവർക്ക് അതായത് ബ്രാഹ്മണർക്ക് കുട നെയ്യാൻ വേണ്ടി വന്നവരവർ എല്ലാവിധ ജോലിയെ സംബന്ധിച്ച് അവർക്ക് ഒരു പേര് അങ്ങ് കൊടുത്തു. അവരാണ് അതൊക്കെ തുടങ്ങി. ഇപ്പൊ അത് പറഞ്ഞ നെയ്ത്ത് പിന്നെ അവരിൽ നിന്ന് നെയ്യാൻ പഠിച്ചത്. അപ്പൊ ഓരോ കുടുംബങ്ങളിലും കുടിൽ വ്യവസമായിട്ട് നെയ്ത്ത് തുടങ്ങി, തുണി നെയ്ത്ത്. അപ്പൊ ഞാൻ എന്നെ വന്ന കാലത്തൊക്കെ സ്കൂളിലെ ഓരോ കുട്ടികളുടെ വീട്ടിലും നെയ്ത്ത് ശാലയുണ്ട്. അവരുടെ പാരന്റ്സിന്റെ വരുമാനം അതാണ്. പാരന്റ്സിന് ഇവരും കുറെ നേരം അതൊക്കെ ഇരിക്കാം. അന്നൊന്ന് സ്കൂളില് ഒരു നേരത്തെ ഒരു ചെറിയൊരു ഭക്ഷണം ഞങ്ങൾ കൊടുക്കുന്നു ഉച്ചയ്ക്ക്. അത് വളരെ കുറച്ച് എളുപ്പം. അപ്പൊ അങ്ങനെ അത് കൊടുക്കുന്നത് ഇതുണ്ടായിരുന്നു. അപ്പൊ ഇവര് വളരെ സാമ്പത്തികമായിട്ട് വിഷമമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത്, പാവപ്പെട്ട വളരെ കുറച്ച് ഫാമിലീസ് ആണ് ഒരു വെൽ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷെ എന്നാലും കുട്ടികളെ ഇവരെ സ്കൂളിലേക്കൊക്കെ അയച്ചു. പിന്നെ ഈ നാട്ടിലൊരു സ്ഥാപനം എങ്ങനെ ഉണ്ടായപ്പോൾ എല്ലാവർക്കും കുട്ടികളെ അയക്കാനും വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചു. അപ്പൊ ഇവരുടെ വരുമാന മാർഗം ആദ്യം നെയ്ത്തായിരുന്നെങ്കിലും പിന്നീട് ആ വീടുകളിൽ നിന്നുള്ള നെയ്ത്ത് ശരിക്കു പറഞ്ഞാൽ ഇവിടെ ഹൈന്ദവരായിരുന്നു അധികം. മനസ്സിലായില്ലേ? ഹൈന്ദവർ എന്ന് പറയുന്നത് ഏത് ജാതിയിൽ ഉണ്ടായിരുന്നു അതിൽപ്പെട്ടവർ, ആശാരി മൂശാരി ഇതിലെല്ലാവരും ആയിരുന്നു. പിന്നെ കുറെ ബ്രാഹ്മണ കുടുംബങ്ങളുണ്ടായിരുന്നു.

0: ഇവിടെ മനക്കലുണ്ട്. ആ മനയിൽ ആശ്രിതരായിട്ട് കുറെ പേര് കൃഷി ചെയ്തു അവർക്ക് വേണ്ടിയിട്ട്. പിന്നീട് ഇവര് ഒരു പട്ടാരി എന്ന് പറഞ്ഞ ഒരു സമൂഹമാണ് നെയ്ത്ത് തുടങ്ങിയത്. നെയ്ത്ത് എന്ന് പറഞ്ഞാൽ തുണി നെയ്ത്ത് വളരെ പ്രധാനമായിരുന്നു. നല്ല തുണികൾ നെയ്ത് പിന്നെ ഒരു സൊസൈറ്റി അവർ രൂപീകരിച്ച് ആ സൊസൈറ്റിയിൽ കുറെ പേരെ എല്ലാ വർഷവും റിഡക്ഷൻ കൊടുത്തിട്ട് തുണികൾ ഉണ്ടാക്കുക. ഇപ്പൊ എന്നുവെച്ചാൽ വളരെ വളരെ വിപുലീകരിച്ചൊരു സ്ഥാപനമായിരുന്നു. വിദേശരാജ്യത്ത് നിന്ന് പോലും ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട്.
1: പാട്ടിന്റെ നാട്ടുവഴിയിൽ നമ്മൾ സഞ്ചരിക്കാറുള്ള നാട്ടിൻപുറങ്ങളില് ഇതുപോലെയുള്ള പള്ളിക്കൂടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. നമുക്ക് എന്നും കൗതുകം ഉണർത്തുന്നതും ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ നമ്മളിലേക്ക് എത്തിക്കുന്നതുമായ വിശേഷങ്ങളാണ് എപ്പോഴും നമുക്ക് ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും കിട്ടാറുള്ളത്. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് നല്ലൊരു പാട്ട് കൂടി കേൾക്കാം.

0: കവിതമൂളും ഹരിതഭൂവി മൃദുലഗാനം.
1: ₹699 സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ ₹10,000 വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.

0: പ്രിയ ശ്രോതാക്കളെ, നമുക്ക് തിരികെ എത്താം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെയുള്ള ഓരോ യാത്രകളിലും അവിടെ നിന്ന് നമ്മൾ കേൾക്കാറുള്ളതും പങ്കുവെക്കാറുള്ളതും ഓർമ്മകൾ തന്നെയാണ്. പെരുമ്പിള്ളി എന്ന പ്രദേശത്തിന്റെ കുറച്ച് ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഒരാളുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
1: എൻ്റെ പേര് അനിൽ പാപ്പ എന്നാണ്. ഞാനിവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനും കവിയും എഴുത്തുകാരനും കലാകാരനും ഒക്കെയാണ്. ചാനൽ ഷോകളിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ കോമഡി സ്കിറ്റുകൾ, നാടകങ്ങൾ, രചന സംവിധാനം നിർവഹിക്കാറുണ്ട്. ഞങ്ങളുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പെരുമ്പിള്ളി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു പറ്റം കലാകാരന്മാരും കലാകാരികളും ചേർന്ന് വിവിധ കലാ പരിപാടികൾ നടത്തുകയും നാടകങ്ങൾ ഉൾപ്പെടെ നാടകങ്ങൾ, പാട്ട്, അതുപോലെയുള്ള നൃത്തങ്ങൾ ഒക്കെ തൃപ്പൂണിത്തുറ നഗരസഭയുടെ അത്താഘോഷ പരിപാടികളിൽ എല്ലാ വർഷവും ഞങ്ങൾ ടാബ്ലോ അവതരിപ്പിക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രചന്നവേഷ മത്സരങ്ങളിൽ ഞങ്ങളുടെ വായനശാലയുമായി ബന്ധപ്പെട്ടുള്ള കലാകാരന്മാർ, പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ശിവരാജൻ എന്ന് പറയുന്ന അദ്ദേഹം സ്ഥിരമായി എല്ലാ പ്രചന്നവേഷ മത്സര വേദികളിലും സമ്മാനങ്ങൾ നേടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ പണ്ട് മുതലേ ഉള്ള 1947 രൂപീകൃതമായ ഒരു വായനശാലയാണ് പെരുമ്പിള്ളിയുള്ള. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നും സജീവമായിട്ട് നടന്നു പോകുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൃപ്പൂണിത്തുറ മാർക്കറ്റും തലയോലപ്പറമ്പ് മാർക്കറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാത സൃഷ്ടിക്കുകയുണ്ടായി. അതിൻ്റെ അവശേഷിപ്പുകളായ പഴയ റോഡും അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ പണിത ഇരുമ്പ് പാലവും ഇന്നും പെരുമ്പിള്ളിയിൽ നിലനിൽക്കുന്നുണ്ട്. പെരുമ്പിള്ളി എന്ന ഗ്രാമത്തിന് പേര് ലഭിക്കാനുണ്ടായ കാരണവും ഈ പെരുമ്പിള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. പെരുമ്പിള്ളി ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലും ഈ നാട്ടിലും മുഴുവൻ കുറ്റിക്കാടുകളും ചെറുവനങ്ങളുമായ ഒരു പ്രദേശമായിരുന്നു. അപ്പോൾ വള്ളിപ്പടർപ്പുകളാൽ പടർന്ന ഒരു വലിയ പ്രദേശമായിരുന്നു. ആ വള്ളിപ്പടർപ്പുകൾ, വലിയ വള്ളിപ്പടർപ്പുകളുള്ള പെരിയ വള്ളികളുള്ള പെരുംവള്ളി എന്ന ആ പ്രദേശമാണ് പിന്നീട് പെരുംവള്ളി പെരുമ്പിള്ളിയായി മാറിയത്.
0: പെരുമ്പിള്ളി എന്ന പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒരുപാടധികം ചരിത്രപരമായ കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. ഇനി നമുക്കൊരു നല്ല പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പെരുമ്പിള്ളിയുടെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. പെരുമ്പിള്ളിയെ കുറിച്ച് നമ്മൾ ഒരുപാടധികം കാര്യങ്ങളാണ് കേട്ടത്. സാംസ്കാരികപരമായി വളരെ ബൃഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് പെരുമ്പിള്ളി എന്ന് നമ്മൾ കേട്ടു. എന്തായാലും ഈ സാംസ്കാരിക മേഖലയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം.
1: എന്റെ പേര് സോജൻ ജോസഫ് പടുതോട്ടം എന്നാണ്. എന്റെ ജന്മസ്ഥലം പെരുമ്പിള്ളിയാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് മുളന്തുരുത്തിയെ കുറിച്ചിട്ടും പെരുമ്പിള്ളി ദേശത്തെ കുറിച്ചിട്ടും വിശാലമായ മുളന്തുരുത്തിയെ കുറിച്ചിട്ടുള്ള പഠനത്തിലായിരുന്നു. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ചില കണ്ടെത്തലുകളാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത്. പെരുമ്പിള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ക്ഷേത്രങ്ങളാണ്. അതിൽ ആദ്യമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വയലാപ്പിള്ളി അമ്പലമാണ്. വയലാപ്പിള്ളി അമ്പലം വയലോപ്പിള്ളി എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ച് പറയാറുണ്ടെങ്കിലും ശരിയായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ വയലാപ്പിള്ളിയാണ്. വയലാപ്പിള്ളി അമ്പലത്തിന്റെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനാണ്. ഒരു ബ്രാഹ്മണൻ ഒരു തോട്ടിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കാലം എന്തോ തട്ടിയതായിട്ട് അറിയപ്പെട്ടു. അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ അധ്വാനത്തിലൂടെ അത് കയറ്റി ചെയ്യും. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ 3 ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അതിലൊന്ന് പെരുമ്പിള്ളിയിലേക്ക് കൊടുത്തു വിടുകയായിരുന്നു ഉണ്ടായത്. ആ ശ്രീകൃഷ്ണ വിഗ്രഹം പെരുമ്പിള്ളിയിൽ എത്തിയിട്ട് 1300 വർഷങ്ങളോളമായി. ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് ഇവിടെ സ്ഥാപിക്കപ്പെടുകയും അദ്ദേഹത്തോട് പൂർവികർ പ്രാർത്ഥന നടത്തുകയും ചെയ്തതായിട്ട് അറിയപ്പെടുന്നു. പിന്നീടുള്ള അമ്പലം നരസിംഹസ്വാമി ക്ഷേത്രം പ്രധാനപ്പെട്ട മറ്റൊരു ക്ഷേത്രം. പിന്നീട് കൂടുതലായിട്ട് മുളന്തുരുത്തി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ കുറെ അമ്പലങ്ങളും കൂടിയുണ്ട്. പിന്നീട് പെരുമ്പിള്ളി പള്ളി എന്ന് പറയപ്പെടുന്ന ഒരു ദേവാലയമുണ്ട്. അത് ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് ഈവറീസ് കത്തനാർ എന്നറിയപ്പെടുന്ന ഒരു വൈദികനായിരുന്നു. അദ്ദേഹം പിന്നീട് പെരുമ്പിള്ളി തിരുമേനി എന്നറിയപ്പെടുന്ന നാമത്തിൽ അദ്ദേഹം മെത്രാപ്പോലീത്തയായിട്ട് ഉയർത്തപ്പെടുകയും ഈ പെരുമ്പിള്ളി പള്ളിക്ക് അന്ന് സ്ഥലം കൊടുത്ത് അവിടെ ഒരു ദേവാലയം സ്ഥാപിച്ചത് പടുതോട്ടത്തിൽ കുര്യാക്കോ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ കാട്ടുമാട്ട് ദാവീദ് വല്യപ്പൻ ഇവര് രണ്ടുപേരും കൂടിയാണ് ഈ 1.5 ഏക്കറോളം വരുന്ന ഈ സ്ഥലം പെരുമ്പിള്ളി പള്ളിക്ക് വേണ്ടി വാങ്ങി അവിടെ ഈ ദേവാലയം സ്ഥാപിക്കുകയും അത് പിന്നീട് വളരെ പ്രശസ്തമാകുകയും പിന്നീട് കാലക്രമേണ പെരുമ്പിള്ളി തിരുമേനിയുടെ കാലശേഷം അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. എന്നിരുന്നാലും ഇപ്പോഴും ആ ദേവാലയം പെരുമ്പിള്ളിയുടെ മണ്ണിൽ പ്രശോഭയോടെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് പറയാനുള്ളത് പെരുമ്പിള്ളി UP സ്കൂളിൽ പഠിച്ച ഒരു പ്രധാന വ്യക്തിത്വത്തെ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഡോക്ടർ ഭാസ്കരൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം അന്നത്തെ വളരെ ചുരുങ്ങിയ റിസോഴ്സസില് അദ്ദേഹം ഇവിടെ പെരുമ്പിള്ളി സ്കൂളിൽ പഠനം പൂർത്തീകരിക്കുക, അതിനുശേഷം മഹാരാജാസ് കോളേജിൽ പഠിച്ച് പിന്നീട് അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് ലഭിക്കുകയും അദ്ദേഹം ലണ്ടനിലോട്ട് പോയിട്ട് FRCS പാസ്സായിട്ട് നമ്മുടെ നാട്ടിലെത്തി ഡോക്ടർ എന്നുള്ള രീതിയിൽ

0: അദ്ദേഹം വർക്ക് ചെയ്തു. പിന്നീട് അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടി. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിച്ചെങ്കിലും അദ്ദേഹം കുറച്ചു നാൾക്ക് ശേഷം രാജിവെച്ച് കൊല്ലത്ത് ഉപാസന എന്ന നിലയിൽ ഒരു ആശുപത്രി ആരംഭിക്കുകയും 200 ബെഡുള്ള ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള ഒരു ആശുപത്രിയായിട്ട് അത് ഉയരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആരോഗ്യ പരിമിതിയുടെ കാലഘട്ടം വന്നപ്പോൾ 2000 അദ്ദേഹം അത് പ്രശസ്തനായ രവിപിള്ള വിദേശ മലയാളിയായ അദ്ദേഹത്തിന് ആ സ്ഥാപനം വിൽക്കുകയും ഇപ്പോഴും അത് നല്ല നിലയിൽ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. പിന്നീട് പ്രത്യേകിച്ച് പറയാനുള്ളത് മാത്യു മാസ്റ്റർ കരപ്പള്ളി എന്നൊരു മാസ്റ്റർ അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ഉച്ചക്കഞ്ഞി സമ്പ്രദായം ഭാരതത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അധ്യാപകന സമയത്ത് കൂടുതൽ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വരാതിരിക്കുന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാതെ അവർക്ക് ക്ഷീണം ഉണ്ടാകുകയും അതിനോട് പഠനത്തിൽ താല്പര്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് ഉച്ചക്കഞ്ഞി സമ്പ്രദായം മുളന്തുരുത്തി സ്കൂളിലാണ് ആദ്യമായിട്ട് അദ്ദേഹം അത് നടപ്പാക്കിയത്. അതോടുകൂടിയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുകയും അങ്ങനെ ആദ്യമായിട്ട് മുളന്തുരുത്തി പ്രദേശത്ത് ഉച്ചക്കഞ്ഞി സമ്പ്രദായം നടപ്പാക്കിയത് മുളന്തുരുത്തി പ്രദേശത്ത് നിന്നുള്ള മാത്യു മാസ്റ്ററാണ്. പിന്നീട് മുളന്തുരുത്തിയും കാഞ്ഞിരമറ്റവും തമ്മിൽ ആമ്പലൂർ പഞ്ചായത്തും തമ്മിലുള്ള ഒരു പാലം അന്നുണ്ടായിരുന്നില്ല. അപ്പോ ഈ രണ്ട് പ്രദേശങ്ങളും പാലമില്ലാതെ തുരുത്തുകളായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോൺ ഗോറസ്പിക്കോപ്പ അച്ഛന്റെ ശ്രമഫലമായിട്ട് അധികാരികളെ കണ്ടിട്ട് അവിടെ ഒരു പാലം വേണമെന്ന് നിഷ്കർഷിക്കുകയും അധികാരികൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പാണാർ പാലം എന്നുള്ള ഒരു പാലം 1914 രൂപപ്പെടുന്നത്. ഇതിന്റെ കോൺട്രാക്ട് ലഭിച്ചത് പടുതോട്ടത്തിൽ കുര്യാക്കോ എന്ന് പറയുന്ന ആൾക്കാണ്. അന്നും ഇതുപോലെ ഈ ആളുകൾ കൂലി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനത്തിനും മറ്റുള്ള സംഗതികൾക്കുമായിട്ട് ചെലവിടുന്നതുകൊണ്ട് ടെമ്പിൾ വേജ് എന്നുള്ള സമ്പ്രദായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1890 വളരെയധികം ക്ഷാമം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ടെമ്പിൾ വേജ് എന്നുള്ള ഒരു സായിപ്പിനെ അവിടുത്തെ ഭരണാധികാരികൾ ഇത് അമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് അയച്ചു. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഗതിയാണ് കൂലിക്ക് പകരം ഭക്ഷണം എന്നുള്ളൊരു സംഭവം. അത് കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പാക്കിയത് ഈ പാണാർ പാലത്തിന്റെ നിർമ്മിതിയിൽ ശ്രീ പടുതോട്ടത്തിൽ കുര്യാക്കോ ആണ്. പിന്നീട് ഇവിടെ അധികമായിട്ട് എഡ്യൂക്കേഷനിസ്റ്റുകളുടെ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ വൈസ് ചാൻസലറായിട്ട് അജിത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം ഓസ്ട്രേലിയയിലെ വൈസ് ചാൻസലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു 30 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പിന്നീട് പ്രൊഫസർ തങ്കമണി, അദ്ദേഹം തിരുവനന്തപുരം സംസ്കൃത കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഡോക്ടർ ഫ്ലീബ പട്ടശ്ശേരിൽ എന്ന് പറയുന്ന അച്ഛൻ ആദ്യത്തെ നാഷണൽ അവാർഡ് വിന്നറാണ്. പിന്നീട് മുളന്തുരുത്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആത്മീയ ആചാര്യന്മാരുണ്ടായിരുന്ന സ്ഥലമാണ് മുളന്തുരുത്തി. അറിയപ്പെടുന്നത് തന്നെ സെക്കൻഡ് ഏർസ്ലെയും, അതായത് രണ്ടാം ശിഷ്യോൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അന്ത്യോഖ്യ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും വന്ന് താമസിക്കുകയും ഇവിടെ ഭരണം നടത്തിയിട്ടുള്ള 3 മെത്രാപ്പൊലീത്തമാരാണ് മാർ ഹിദായത്തുള്ള ഇവാനിയോസ്, മാർ യുഹാനോ ഗിഗോറിയോസ്, മാർ അന്ത്രയോസ്, എബ്രഹാം മാർ കൂറിലോസ്, ഗീവറിയസ് മാർ കൂറിലോസ്. ഇവരെല്ലാം ഇവിടുത്തെ പ്രമുഖ കുടുംബമായ കാട്ടുമങ്ങാട്ട് വീട്ടിൽ നിന്നുള്ളവരാണ്. മാത്രമല്ല ലോകപ്രശസ്തമായിട്ടുള്ള പരിശുദ്ധനായ ഗീവറിയസ് മാർ ഗിഗോറിയോസ് പരിമളത്തിരുമേനി എന്നറിയപ്പെടുന്ന അദ്ദേഹം പെരുമ്പള്ളിക്കാരനാണ്. ശ്രേഷ്ഠ കാതോലിക്ക ബാബ ജോസഫ് മാ ബെസേലിയോ, ശ്രേഷ്ഠ ജോസഫ് മാ ഗിഗോറിയോസ് മെത്രാപ്പൊലീത്ത, ശ്രേഷ്ഠ ബാബാതിരുമേനി എന്നറിയപ്പെടുന്ന അദ്ദേഹം പെരുമ്പള്ളി സ്വദേശിയാണെന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്.
1: പെരുമ്പള്ളിയുടെ സാംസ്കാരിക മേഖലയിലൂടെയുള്ള യാത്രക്കിടയിൽ നമുക്കൊരു നല്ല പാട്ട് കേട്ടാലോ?

0: പ്രിയരെ, വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. പെരുമ്പള്ളിയുടെ സാംസ്കാരിക മേഖലയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം.
1: സ്വാമി യോഗേന്ദ്ര സരസ്വതി വേളോത്തിൽ കുടുംബാംഗം, അദ്ദേഹം അറിയപ്പെടുന്നത് സ്വാമി യോഗേന്ദ്ര സരസ്വതി എന്നാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം 45 പുസ്തകങ്ങൾ എഴുതിയ ഒരു മഹത് വ്യക്തിത്വമാണ്. രാഷ്ട്രീയ ഔന്നത്യത്തെ കുറിച്ച് പറയുമ്പോൾ, നമ്മണ്ണാരിൽ ശ്രീധരമേനോൻ, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. M.M. തോമസ് കേന്ദ്രമന്ത്രിയായിരുന്ന അദ്ദേഹം മുളന്തുരുത്തി അടങ്ങുന്ന ലോകസഭാ അംഗമായിരുന്നു. K.കൊച്ചുകുട്ടൻ, അദ്ദേഹം പ്രജാമണ്ഡലത്തിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹം മുളന്തുരുത്തി ഹൈസ്കൂളിലാണ് അദ്ദേഹത്തിന്റെ പഠനം പൂർത്തീകരിച്ചത്. അദ്ദേഹം അരയങ്കാവ് സ്വദേശിയായിരുന്നു. അദ്ദേഹമാണ് ആദ്യത്തെ ദേവസ്വം മന്ത്രി, ഹരിജനായിട്ടുള്ള ദേവസ്വം മന്ത്രിയായിരുന്നു അദ്ദേഹം. പിന്നെ VJ പോലീസ് MLA, അദ്ദേഹം XML ആയിരുന്നു. 3 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് ജയിച്ച മുളന്തുരുത്തി സ്വദേശിയാണ്. പിന്നീട് CT സുകുമാരൻ IAS, അദ്ദേഹം MPDയുടെ ചെയർമാൻ ആയിരിക്കുമ്പോൾ ഒരു അപകട മരണം സംഭവിക്കുകയായിരുന്നു. അദ്ദേഹം മുളന്തുരുത്തിക്കാരനാണ്. CA ചാലി എന്നറിയപ്പെടുന്ന IPS ഓഫീസർ, അദ്ദേഹം DGP പദം അലങ്കരിച്ചതിന് ശേഷം റിട്ടയർ ചെയ്ത് എറണാകുളത്ത് താമസിക്കുന്നു. അദ്ദേഹം മുളന്തുരുത്തി സ്വദേശിയാണ്. പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുന്നുണ്ട് ക്യാപ്റ്റൻ ചെറിയ കാട്ടുമങ്ങാട്ടെ എന്നറിയപ്പെടുന്ന അദ്ദേഹം. 1944 സുഭാഷ് ചന്ദ്രബോസിന്റെ INA ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യും. 1944 മുതൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ഇംഫാലിൽ വെച്ച് വെടിയേറ്റ് മരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ചീഫ് എയർ മാർഷൽ മാത്യു ജോൺ പാലക്കാട്ട്, ഇദ്ദേഹം പാലക്കാട്ട് അച്ഛന്റെ മകനും എയർ മാർഷലായിട്ട് സെക്കൻഡ് വേൾഡ് വാറിൽ ജോലി ചെയ്യുകയും അദ്ദേഹം പിന്നീട് ഒരു മുളന്തുരുത്തിക്കാരൻ എന്ന നിലയിൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന പോലെ ഇന്ത്യൻ എയർലൈൻസിന്റെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ ഗുജറാത്തിലാണ് കബറടക്കിയിരിക്കുന്നത്. സാഹിത്യ രംഗത്തെ കുറിച്ച് പറഞ്ഞാൽ പ്രൊഫസർ ജിമ്മി ചാതുർത്തി, പ്രൊഫസർ വിനോയ് ചാതുർത്തി, ഡോക്ടർ ഏലിയാസ് ചാതുർത്തി, പിന്നീട് പ്രൊഫസർ KV തമ്പി കുളുത്താൽ. അദ്ദേഹം പത്തനംതിട്ട കോളേജില് മലയാളം പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഖലീൽ ജിബ്രാനെ മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തിയ ആളെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മുളന്തുരുത്തിക്കാർക്ക് അഭിമാനിക്കാവുന്നതാണ്. പ്രൊഫസർ ബിനോയ് ചാതുർത്തി, അദ്ദേഹം സെന്റ് പീറ്റേഴ്സ് കോളേജിൽ മലയാളം പ്രൊഫസറായിരുന്നു. മാത്രമല്ല, അദ്ദേഹം 8 കൃതികളോളം രചിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് ആർഷമഞ്ചരി എന്നറിയപ്പെടുന്ന പരിമല തിരുമേനിയെ കുറിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം ഒരു സാഹിത്യകാരൻ എന്നുപരി ഒരു നാടകൃത്തും കൂടിയായിരുന്നു. 1974 സംസ്ഥാന നാടകത്തിന്റെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് അദ്ദേഹത്തിനായിരുന്നു. പിന്നെ ബിസിനസ്സുകാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശ്രീരാമയിലിൽ മത്തായി മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു മാന്യദേഹത്തിന് ഇവിടെ ഇരുമ്പുരുക്ക് വ്യവസായം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ടാറ്റയോടൊപ്പം അദ്ദേഹം മത്സരിച്ചതായിട്ട് പറയപ്പെടുന്നു. ഏതാണ്ട് 2000 തൊഴിലാളികൾ മുളന്തുരുത്തി ഭാഗത്ത് 3 ജോലി ചെയ്തിരുന്നു. പിന്നീട് മുളന്തുരുത്തിയിലെ ഏറ്റവും വലിയ സ്ഥാപനമായിരുന്ന OEN എന്നറിയപ്പെടുന്നത് KA മാത്യു എന്ന ആളുടെ സമബലമായിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 400 crore അവരുടെ ടേൺഓവർ ഉണ്ട്. ഇപ്പോ അതിന്റെ അമരത്ത് പാമല അന്ന മാത്യു ആണ് ഉള്ളത്. പിന്നെ കായിക രംഗത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല്, മുളന്തുരുത്തിയുടെ തനതായ സ്പോർട്സ് രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പന്തുകളിയാണ്. ഈ നാടൻ പന്തുകളി മുളന്തുരുത്തി സ്കൂളിന്റെ ഗ്രൗണ്ടിലാണിത്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 ആണ് ഇത് ആരംഭിക്കുന്നത്. ഇത് മുളന്തുരുത്തി പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളന്തുരുത്തി കോലഞ്ചേരി വരെ നീണ്ടു കിടക്കുന്ന സമീപ പ്രദേശങ്ങളിലെ യുവാക്കളുടെ ഒരു കളിയാണ്. നാടൻ പന്താണ് അതിന് ഉപയോഗിക്കുന്നത്. നാടൻ പന്ത് ഉണ്ടാക്കുന്നത് ചകിരി ഇടിച്ച് അതിൻ്റെ അകത്ത് നിറച്ച് ഒരു 10 cm ഉള്ള ഒരു ഗോളമായിട്ടാണ് ഇത്. ഇത് വളരെയധികം ആളുകൾ, ഏതാണ്ട് 2000 ആളുകൾ ആ കാലങ്ങളിൽ ഈ കളി കാണാനായിട്ട് വരുമായിരുന്നു. ഇതൊരു മുളന്തുരുത്തിക്കാരുടെ ഒരു ദേശീയ വിനോദമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് ക്ലീമീസ് ചേട്ടന് ആണ്. പിന്നീട് ഇവിടെ മുളന്തുരുത്തിയിൽ നിന്നും MM തോമസ് മാസ്റ്റർ മാലിൽ, ഇദ്ദേഹം മുളന്തുരുത്തിക്കാരനാണ്. മട്ടാഞ്ചേരിയിലാണ് ഇദ്ദേഹത്തിന്റെ സ്കൂള്. മട്ടാഞ്ചേരിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു റോഡ് വരെയുണ്ട്. അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്രേമിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായിരുന്നു. പിന്നീട് ഞങ്ങളുടെ പെരുമ്പള്ളിക്കാരുടെ അഭിമാനം കവിയത്രി വിജയലക്ഷ്മിയാണ്. വിജയലക്ഷ്മി ഏതാണ്ട് 28 പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ കലാരംഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിസ്റ്റ് എബ്രഹാം മാസ്റ്റർ, അദ്ദേഹം പ്രതിമ നിർമ്മാണത്തില് വളരെയധികം പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എബ്രഹാം മാസ്റ്റർ. പിന്നീട് സാബു കൊളോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1985 മുതൽ 2000 വരെ മലയാള സിനിമാ രംഗത്തെ പരസ്യകലയുടെ അമരക്കാരനായിരുന്നു. കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 600 മലയാള പടങ്ങൾക്കും 4 തമിഴ് പടങ്ങൾക്കും അദ്ദേഹം പരസ്യകല നിർവഹിച്ചിട്ടുണ്ട്. ഈ 4 സിനിമ എന്ന് പറയുന്നത് ഒരു തമിഴ് സിനിമയല്ല, ശ്രീമാൻ മണിരത്നമാണ് എന്റെ 4 സിനിമകളാണ് അദ്ദേഹം ചെയ്തതെന്നുള്ളതാണ് പ്രത്യേകം പ്രസ്താവിക്കപ്പെടുന്നത്. പിന്നെ വിജയ് ജേക്കബ് പുറക്കാട്ടിൽ എന്ന് പറയുന്ന ഒരു നടൻ ഇപ്പോ ഞങ്ങളുടെ ഇടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. പല സിനിമകളിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്, വിജയ് ജേക്കബ്. പിന്നെ കലാശ്രീ ഗോവിന്ദൻകുട്ടി മാരാർ, അദ്ദേഹം ചെണ്ടമേളത്തിലെ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹം ദീർഘകാലം മുളന്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. യോഗി ദാക്ഷൻ, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. യോഗിദാക്ഷൻ എന്നാണ് അദ്ദേഹത്തിന് പേരെങ്കിലും അദ്ദേഹം ക്രിസ്തീയ കലകളിലാണ് അദ്ദേഹത്തിന് കൂടുതൽ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ പല ഭാഗത്തും അമേരിക്കയിൽ വരെ അദ്ദേഹത്തിന്റെ ചിത്രരചനകൾ നടത്തിയതായിട്ടാണ് അറിയപ്പെടുന്നത്. പെരുമ്പള്ളിയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന സുരേന്ദ്രൻ വേളോത്തിൽ, അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷകനാണ്. അദ്ദേഹം സാലിം അലിയുടെ ശിഷ്യനായിട്ടാണ് രംഗത്ത് വരുന്നത്. അദ്ദേഹം സെന്റ് ആൽബർട്സ് കോളേജില് സുവോളജി പാസ്സായതിനു ശേഷം ഈ രംഗത്തേക്ക് വരികയും സലീം അലി അദ്ദേഹത്തെ കണ്ടെടുത്ത് പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തിന് ശിഷ്യനാക്കി കൂടെ നിർത്തുകയും അദ്ദേഹം രാജസ്ഥാനിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണം ആയതുകൊണ്ട് അദ്ദേഹം തിരിച്ച് കുടുംബ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി തിരിച്ച് പെരുമ്പള്ളിയിൽ വന്ന് ചേരുകയും ചെയ്തു. പിന്നെ മുളമ്പുരുത്തിയിലെ പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് പറയാം. ഉദയഗിരി സെമിനാരി എന്ന് അറിയപ്പെടുന്ന വെട്ടിക്കൽ സെമിനാരി, ആ സ്ഥാപനം കൂടുതലായിട്ടും വൈദികരെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ കുര്യാക്കോസ് മാർത്തോമ ഫിലസ് ആണ്. പിന്നീട് നിർമ്മല കോളേജ് ഉണ്ട്, അവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെയധികം കുട്ടികൾ സ്റ്റേറ്റ് റാങ്കോട് കൂടി പാസ്സായിട്ടുണ്ട്. സയൻസ് സെന്റർ തുരുത്തിക്കരയുണ്ട്. ലൈഫ് സ്കൂൾ എന്ന് പറയപ്പെടുന്ന പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് ഗൈഡൻസ് നൽകി നല്ല രീതിയിൽ പഠനം പൂർത്തീകരിക്കുവാൻ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ലൈഫ് സ്കൂൾ. അതിന്റെ അമരത്തുള്ളത് ശ്രീ ഗേറി ജോൺ ആണ്. പിന്നീട് ആല എന്ന് പറയപ്പെടുന്ന മനു വട്ടം നേതൃത്വം നൽകുന്ന കുഞ്ഞുങ്ങളെ കലയിലേക്ക് ഉയർത്തുകയും അതുപോലെ തന്നെ നാടകാഭിനയവും എല്ലാവിധ കലകളെ കുറിച്ചിട്ടുള്ള മുളന്തുരുത്തിക്കാരെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ കലകളുടെ ഒരു സംഗമ സ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നീട് ജെറിയാട്രിക് സെന്റർ ഉണ്ട്, റിവറന്റ് ഫാദർ അനിൽ മൂപ്പോട്ടിലാണത് അതിന്റെ നേതൃത്വം നൽകുന്നത്. അശ്രമമായിട്ടുള്ള ആളുകളെ പല സ്ഥലത്തുനിന്നും കൊണ്ടുവന്ന് താമസിപ്പിച്ച് അദ്ദേഹം അതിന് മേൽനോട്ടം നൽകുന്നു. പിന്നീട് മാഹിർ പെരുമ്പള്ളി എന്ന് സിസ്റ്റർ ലൂസി കുര്യൻ നേതൃത്വം നൽകുന്ന ഒരു സംഭവമുണ്ട്. അതും ഇതുപോലെ ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സാമ്പത്തികവും അടിസ്ഥാനപരമായിട്ടുള്ള സംഗതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മിത്രം വെട്ടിക്കൽ ഭാഗത്ത്, അതിന്റെ ഡയറക്ടർ ലീലമ്മ ടീച്ചറാണ് അതിന്റെ നേതൃത്വം നൽകുന്നത്, ബാബു സാറുണ്ട്. അത് ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അത് പഠന വൈകല്യങ്ങളുള്ളവരെ അവരുടെ കുറവുകൾ കണ്ടെത്തി അവരെ മുഖ്യധാരകളിലോട്ട് കൊണ്ടുവരാൻ നടത്തുന്ന ഒരു അധ്യാപക കേന്ദ്രമാണ്. പിന്നെ 3 സാൽവേഷൻ ആർമി പള്ളികളുണ്ട്, 1 പെരുമ്പള്ളി കേന്ദ്രീകരിച്ചും 1 മുളന്തുരുത്തി കരവട്ടെ കുറിച്ച് കേന്ദ്രീകരിച്ചും 1 തുരുത്തിക്കര കേന്ദ്രീകരിച്ചുമാണ് ഇവിടെ ഉള്ളത്.
0: സാംസ്കാരികപരമായി മുളന്തുരുത്തിയോടൊപ്പം തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് പെരുമ്പള്ളി എന്ന് നമ്മൾ കേട്ടു. ഇതിന്റെ കൂടെ ഒരു മനോഹരമായ പാട്ടുകൂടി കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ മുളന്തുരുത്തിക്കടുത്തുള്ള പെരുമ്പിള്ളി എന്ന പ്രദേശത്തു കൂടിയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വാല്യത്തിൽ പുതിയൊരു പ്രദേശത്തെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.
1: പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
2: പാട്ടിന്റെ നാട്ടുവഴികൾ
0: നിർവഹണം റിയ, സഹകരണം സി കെ ശ്രീകല, എം പി ശ്രീദേവി.

ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: ഇപ്പോൾ സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
2: വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ദേശീയ പെൻഷൻ സ്കീമാണ് PMLVMY. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ചെറുകിട വ്യാപാരികൾക്കും ചില്ലറ വ്യാപാരികൾക്കും വാർദ്ധക്യ സംരക്ഷണവും സാമൂഹിക സുരക്ഷയും നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത്. ചെറുകിട വ്യാപാരികൾ എന്നാൽ കടയുടമകൾ, ഓയിൽ മില്ലുടമകൾ, അരിമില്ലുടമകൾ, കമ്മീഷൻ ഏജന്റുമാർ, വർക്ക്ഷോപ്പ് ഉടമകൾ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, ചെറുകിട ഹോട്ടലുകൾ നടത്തുന്നവർ, സമാന തൊഴിലുകൾ ചെയ്യുന്ന മറ്റു വ്യക്തികൾ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കവിയാൻ പാടില്ല. ഈ സ്കീമിന് കീഴിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞതിനു ശേഷം പെൻഷൻ ലഭിക്കുന്നതിന് അവരുടേതായ പ്രതിമാസ വിഹിതം നൽകേണ്ടതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് LIC, പെൻഷൻ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കുകയും പെൻഷൻ തുകകളുടെ വിതരണത്തിന്റെ ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുന്നു. PMLVM യോജനയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി സ്വയം തൊഴിൽ ചെയ്യുന്ന കടഉടമയോ ചില്ലറ വിൽപ്പനക്കാരനോ വ്യാപാരിയോ ആയിരിക്കണം. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളപ്പോൾ ഈ സ്കീമിൽ ചേരണം. അപ്പോൾ അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടരുത്. EPFO, NPS, ESIC തുടങ്ങിയ ദേശീയ പെൻഷൻ സ്കീമുകൾക്ക് കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ സ്കീമിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തിയായിരിക്കരുത് പ്രസ്തുത ആൾ. വ്യക്തി ആദായ നികുതി ദായകനായിരിക്കരുത്. ആ വ്യക്തി തൊഴിൽ മന്ത്രാലയം, കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇവ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്നിവയ്ക്ക് കീഴിൽ എൻറോൾ ചെയ്യപ്പെട്ട ആളാകരുത്. പ്രസ്തുത വ്യക്തിക്ക് ആധാർ കാർഡും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കൾ 60 വയസ്സ് തികയുന്നത് വരെ എല്ലാ മാസവും 55 രൂപ മുതൽ 200 രൂപ വരെ സംഭാവന നൽകണം. ഗുണഭോക്താക്കളുടെ പ്രായമനുസരിച്ച് സംഭാവന തുക വ്യത്യാസപ്പെടും. ഗുണഭോക്താക്കൾക്ക് 60 വയസ്സിനു ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. നിശ്ചിത പെൻഷൻ തുക എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്താക്കളുടെ മരണശേഷം അവരുടെ പങ്കാളിക്ക് കുടുംബ പെൻഷനായി മുൻപ് കിട്ടിയിരുന്നതിന്റെ 50% പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. യോഗ്യരായ വരിക്കാർ PMLVMY-യിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും 60 വയസ്സ് തികയുന്നതിന് മുമ്പ് അംഗപരിമിതനാവുകയും പ്രതിമാസ വിഹിതം തുടരാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായ വിഹിതം അടച്ച് പദ്ധതി തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അംഗപരിമിതരായ വരിക്കാർക്ക് സംഭാവന നൽകാൻ കഴിയാത്തപ്പോൾ യോജനയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു കടക്കാം. പെൻഷനിൽ നിന്ന് നേടിയ പലിശയോ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കോ ഏതാണോ കൂടുതൽ അത് അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. അവർ നിക്ഷേപിച്ച സംഭാവന തിരികെ സ്വീകരിച്ച് യോജനയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാവുന്നതുമാണ്. ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ യോജന ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്കും കരുതൽ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. യോജനയിൽ ചേർന്ന 10 വർഷത്തിനുള്ളിൽ യോഗ്യരായ വരിക്കാർ PMLVMY-യിൽ നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ സംഭാവന ചെയ്ത തുക മാത്രമേ അവർക്ക് സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കിനൊപ്പം തിരികെ ലഭിക്കൂ. യോഗ്യരായ വരിക്കാർ PMLVMY-യിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും അവർ മരണപ്പെടുകയാണെങ്കിൽ പതിവ് സംഭാവനകൾ നൽകി യോജനയിൽ തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ മരണപ്പെട്ടാൽ പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്ക് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പലിശ സഹിതം അത്തരം വരിക്കാർ അടച്ച സംഭാവന സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മടക്കി വാങ്ങിക്കൊണ്ട് അവരുടെ പങ്കാളിക്ക് യോജനയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. PMLVMY അല്ലെങ്കിൽ പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
0: This is Akashwani. The news is read by Nishit Kumar. Prime Minister Narendra Modi today said BRICS is not merely a grouping of nations but an ecosystem of solutions, and the discussions over the past 2 days have further strengthened this conviction. He said this during his concluding remark at the BRICS session on resilience, innovation, cooperation and sustainability at the Bharat Mandapam in New Delhi. Mr. Modi hoped that the New Delhi Declaration adopted at BRICS summit will provide clear direction for shared vision and future cooperation. He stressed on the need to translate all outcomes

0: അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. കഥകളി കലാകാരന്റെ കൃഷി നന്മ. മുടക്കുഴ ബൈജുകുമാർ പങ്കെടുക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. സമകാലികം, വീണ്ടും പവർ കട്ടിന്റെ നാളുകൾ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി. വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: നല്ല മധുരം ഉണ്ടാകും, പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്, ഇപ്പോ ചെയ്യാം.
2: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
1: എന്തേ
2: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
3: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
0: 8:05 യുവവാണി. കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു രണ്ടാം ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹിയിലെ. 9:15 അഭിപ്രായവേദി. ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 നിയമവേദി. പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
4: ഏറ്റവും കുറഞ്ഞ EMI ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
5: ലേറ്റസ്റ്റ് ടെക്നോളജി LED TV 4 വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5,000+ വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
4: ബിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഷേർലി സോമസുന്ദരം അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര. AIF സ്വന്തം മുറിയില്ലാത്ത കവി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FN ഡയറിയുടെ ആദ്യഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം. ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐക്യർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. തുടർന്ന് സേവന വാർത്തകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FN ഡയറി തുടരും. സമകാലികം, സൈബർ കുറ്റകൃത്യങ്ങളും വ്യാജ ചിത്ര നിർമ്മാണവും. 7:50 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. RCR കായം എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി.
8: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
9: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 13 വരെ.
10: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: നാളെ രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഡെഞ്ചസ് അഥവാ കൃത്രിമ പല്ലുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രോസ്തോഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ് ഡോക്ടർ ആദിത്യ ആർ മോഹനുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലെക്ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില. ചിത്രമഞ്ചരി. 10:55 നാട്ടുവിശേഷം.

11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ സഹയാത്രിക. സുജാജിത്തിന്റെ കഥ സോളോ ട്രാവലർ. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദനാഗോപൻ നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് ഗാനം. 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്. 12 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം.

0: 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി പെരുമ്പിള്ളി. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, ചീരകൃഷിയും പോത്തുപരിപാലനവും. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കുഴുവേലിപ്പടി സ്വദേശി അനസുദ്ദീൻ എം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: മൈജി പ്രൈസ് ടാലന്റ്
4: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
0: 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. സമകാലികം, സൈബർ കുറ്റകൃത്യങ്ങളും വ്യാജ ചിത്ര നിർമ്മാണവും. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: നാളെ രാവിലെ 7:00 സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: നാളെ രാത്രി 9:30 ചിത്രപതംഗം. ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 10:00 ഡോക്ടർ എം ബാലമുരളി കൃഷ്ണയുടെ സംഗീത കച്ചേരി. വി സേതുരാമയ്യ, ബി ശശികുമാർ വയലിൻ. ഗുരുവായൂർ ദോരെ TV ഗോപാലകൃഷ്ണൻ മൃദംഗം. TV വാസൻ ഘടം. 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിറിലെ. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും MG ശ്രീകുമാർ പാടിയത്, രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് മധുരം ഗീതത്തിൽ നിങ്ങൾ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റും 29 സെക്കൻഡും. സേവന വാർത്തകൾ. ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വിഭാഗങ്ങളിലായി സ്കെയിൽ 4 വരെയുള്ള ഓഫീസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.bankofindia.bank.in സന്ദർശിക്കുക.
1: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
2: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
0: കോട്ടയം ജില്ലയിൽ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പ്ലസ് ടു വിജയിച്ചവർക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിലുള്ള സൗജന്യ മത്സര പരീക്ഷാ പരിശീലന പരിപാടിയിലേക്ക് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിലോ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് സഹിതം നേരിട്ട് ഹാജരായി അപേക്ഷിക്കണം. ഫോൺ നമ്പർ 04812731025, 04812731025.
3: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
4: ബുദ്ധു നിർത്ത്.
3: എന്ത്, ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തൂ. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
4: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
3: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
4: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
3: കൂൾ ആകൂ.

0: കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് വിലാസം www.ssc.gov.in.
1: 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈജിന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ടാ സമയം എടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈജി തന്നെ പോവാം.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:00 ശനിയാഴ്ചകളിൽ രാവിലെ 8:00 ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
6: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
7: എന്നാ മൈജിയിലേക്ക് പോകൂ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
1: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 BHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പ്രവേശന പരീക്ഷ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471273738. 0471273738. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. സേവന വാർത്തകൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today because Hamari Anganwadi hai, Hamari Zimmedari.
2: Ee paadiraatri SMS. KYC അപ്ഡേറ്റ് ചെയ്യൂ അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്ക് ആകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ബ്ലോക്കായി പോയാലോ?
3: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു.

0: ജാഗ്രത പുലർത്തൂ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിതമായ നടപടികൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
2: രോഗപ്രതിരോധം, ദുരന്ത നിവാരണം എന്നിവയ്ക്കായുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം, SME പോർട്ടൽ, അർബൻ മൊബിലിറ്റി ഹബ്, സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ ഫണ്ട്, ഡിജിറ്റൽ കൃഷി നെറ്റ്വർക്ക് തുടങ്ങി നിരവധി സുപ്രധാന പദ്ധതികൾ രണ്ടു ദിവസമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. സാങ്കേതിക വിദ്യയെയും നിർണായക ധാതുക്കളെയും ആയുധവൽക്കരിക്കുന്നത് പുരോഗതിക്ക് തടസ്സമായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകിയ പ്രധാനമന്ത്രി ആഗോള ദക്ഷിണ രാജ്യങ്ങളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകണമെന്ന് ഓർമ്മിപ്പിച്ചു. ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു. ന്യൂഡൽഹി ഉച്ചകോടി വിജയകരമാക്കിയതിന് എല്ലാ ബ്രിക്സ് അംഗരാജ്യങ്ങളെയും പങ്കാളിത്ത രാജ്യങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പറവൂർ നിയോജക മണ്ഡലത്തിലെ ചേന്നമംഗലം, ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തുകളിൽ MLA ആസ്തി വികസന ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. വിവിധ വാർഡുകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളും 19.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അംഗനവാടി നമ്പർ 69 കെട്ടിടവുമാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ ഇന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് കത്തയച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നല്ലൊരു പങ്കും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെന്നും മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് ഈ മാസം 15 ലഭ്യമാക്കാൻ പലർക്കും സാധിക്കുന്നില്ലെന്നും കത്തിൽ പറയുന്നു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി കെ ബഷീർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ശബരിമലയ്ക്കായി പ്രത്യേക പാക്കേജ് എന്ന നിലയിൽ തുക അനുവദിച്ചത്. തീർത്ഥാടന സീസണിന് മുൻപ് തന്നെ പാതകളുടെ മൊത്തം വികസനം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന കൃഷിവകുപ്പും ഫ്യൂസ്ലേജ് ഫ്ളയിംഗ് ക്ലബും സഹകരിച്ച് കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. കർഷകർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയും അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അവസരം ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. പവർകട്ട് മുന്നറിയിപ്പ് കൃത്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ തോൽപ്പിച്ച് ഇന്ത്യ തുടർച്ചയായ 3-ാം തവണയും കിരീടം നേടി. ചൈനയിലെ മോഖിയിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഇന്ത്യ ചൈനയെ കീഴടക്കിയത്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ സനിക ചന്ദ്രകാന്ത് മാനെയാണ് ഇന്ത്യയ്ക്കായി വിജയഗോൾ നേടിയത്. കണ്ണൂരിൽ നടക്കുന്ന 68-ാമത് സംസ്ഥാന സ്കൂൾ Group 1 Games ചാമ്പ്യൻഷിപ്പിലെ ജിംനാസ്റ്റിക്സിൽ തിരുവനന്തപുരത്തിന് കിരീടം. 185 പോയിന്റ് നേടിയാണ് തിരുവനന്തപുരം ജേതാക്കളായത്. കൂടുതൽ വിവരങ്ങളുമായി

0: ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: തലശ്ശേരി സായി സെന്ററിൽ 19 സ്വർണവും 19 വെള്ളിയും 32 വെങ്കലവും നേടിയാണ് തിരുവനന്തപുരം ജില്ല ഒന്നാമതെത്തിയത്. 13 സ്വർണവും 16 വെള്ളിയും 7 വെങ്കലവും നേടി കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനവും 4 സ്വർണവും 6 വെള്ളിയും 3 വെങ്കലവും നേടി കോഴിക്കോട് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ജിംനാസ്റ്റിക്സിന് പുറമെ റെസ്ലിംഗ്, തൈക്കോണ്ടോ, ഫെൻസിംഗ്, ചെസ് എന്നീ ഇനങ്ങളാണ് കണ്ണൂരിലെയും തലശ്ശേരിയിലെയും വേദികളിലായി നടക്കുന്നത്. സംസ്ഥാനത്തെ 2300 കായിക താരങ്ങളാണ് ഗെയിംസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്.
0: T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് അല്പസമയത്തിനകം ഡൽഹിയിൽ തുടക്കമാകും. പരമ്പരയിലാകെ 3 മത്സരങ്ങളാണ് ഉള്ളത്. ഇത്തവണ ഓണക്കാലത്ത് പൂക്കളുടെ വില നിയന്ത്രിക്കുന്നതിൽ നാടൻ പൂക്കർഷകർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഓണം കഴിഞ്ഞെങ്കിലും മിക്കയിടങ്ങളിലും പൂക്കാലം തുടരുകയാണ്. പൂക്കൾ വിപണിയിൽ എത്തിക്കുന്നതിന് കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: 50,000 വരെ പൂച്ചെടികൾ നട്ടുവളർത്തിയ കർഷകർക്ക് മികച്ച വിളവാണ് ലഭിച്ചത്. കാലാവസ്ഥ അനുകൂലമായതാണ് ഗുണം ചെയ്തത്. ഓണക്കാലത്ത് ബന്ദിപ്പൂക്കൾ കിലോയ്ക്ക് 100 മുതൽ 150 രൂപയ്ക്കാണ് വിറ്റത്. മിതമായ വിലയ്ക്ക് നാടൻ പൂക്കൾ ലഭിച്ചപ്പോൾ വരവ് പൂവിന് അമിതമായ വില ഈടാക്കാൻ പൂക്കച്ചവടക്കാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഓണം കഴിഞ്ഞും പൂക്കാലം തുടരുകയാണ്. വിളവെടുക്കുന്ന ബന്ദിപ്പൂക്കൾ വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയാണുള്ളത്. കിട്ടുന്ന വിലയ്ക്ക് പൂക്കൾ വിൽക്കാൻ കർഷകർ തയ്യാറുമാണ്. പൂക്കൾ ശേഖരിക്കാനും സംഭരിക്കാനും കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുത നിയന്ത്രണം ഉണ്ടാകുമെന്ന് KCB അറിയിച്ചു. വൈകുന്നേരം 6:15 രാത്രി 12:45 ഇടയിലായിരിക്കും നിയന്ത്രണം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇന്ന് ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് രാത്രി പൊതുചർച്ചയും നടക്കും. പുതിയ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തനം എങ്ങനെ എന്നതിൽ ചർച്ച നടക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന് കീഴിലെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ലയിൽ പുതുതായി ആരംഭിക്കുന്ന ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാളെ. പത്തനംതിട്ട സെൻട്രൽ മസ്ജിദ് റോഡിലെ അസനയത് ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യങ്ങളുടെ വെറുമൊരു കൂട്ടായ്മയല്ല ബ്രിക്സ് എന്നും പരിഹാര സംവിധാനമാണെന്നും സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിനായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കോഴിക്കോടെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മന്ത്രി N. ശംസുദ്ദീൻ. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചു. കർഷകർക്കായി സംഘടിപ്പിക്കുന്ന സൌജന്യ ഡ്രോൺ റിമോട്ട് പൈലറ്റ് ലൈസൻസ് പരിശീലന പരിപാടിക്ക് നാളെ വയനാട് കൽപ്പറ്റയിൽ തുടക്കം. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഹാട്രിക് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 40:10. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പട്ടാളം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ആഭരണം സ്വാമിക്ക്, തിരുവവതാരം സ്വാമിക്ക്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജിൻ രാജിന്റെ സംഗീതം. പാടിയത് വിജയ് യേശുദാസ്, മെറിൻ ഗിഗറി. ചിത്രം 10-ാം വളയം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം പൊതുവെ ദുർബലമായിരുന്നു. ഇന്നും നാളെയും കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് അനുഭവപ്പെട്ട ഏറ്റവും കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, ഏറ്റവും കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 22 സെക്കൻഡും.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ
0: ഇതുവരെ 9 കോടി 50 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതി

0: ത്തിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
1: ഇന്ന് കാർഷിക ജീവനത്തിൽ കഥകളി കലാകാരന്റെ കൃഷി നന്മ മുടക്കുഴ ബൈജുകുമാർ പങ്കെടുക്കുന്നു.
3: നമസ്കാരം.
4: നമസ്തേ.
3: ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു കഥകളി കലാകാരനും കൂടിയായ ഒരു കൃഷിക്കാരനാണ്. താങ്കളെ ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ?
4: എന്റെ വീട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് മുടക്കുഴ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്താണ്. എനിക്ക് 2 മക്കളും ഒരു 37 നാടൻ പശുക്കളും കൂടുന്നതാണ് എന്റെ കുടുംബം.
3: ഇപ്പൊ ഈ ഔദ്യോഗിക ജീവിതത്തിന്റെ ഇടയിലും കൃഷിയെ പൊന്നുപോലെ നോക്കാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യമുള്ള വ്യക്തി ആയിരുന്നിരിക്കണം, ആണോ?
4: അതെ, ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ വീട്ടിലെ അച്ഛൻ ജോലിക്കാരനായിരുന്നു. പക്ഷെ അമ്മ നന്നായി കൃഷി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ചെറുകിട ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃഷികളെല്ലാം തന്നെ അമ്മ വീട്ടില് ചെയ്തെടുക്കുമായിരുന്നു. കുറച്ച് നെൽ കൃഷിയും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അന്ന് തൊട്ട് കൃഷിയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് ആ കാലത്തൊക്കെ ഞങ്ങൾക്ക് വരുമാനം തന്നെ ഒരു എക്സ്ട്രാ അച്ഛന്റെ ഇന്നും കൂടാതെ ഞങ്ങളുടെ കുടുംബ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അമ്മയുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് പശുക്കളുടെ പാല് കൊടുക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാനൊരു ചെറുപ്പം തുടങ്ങി കൃഷിയെ സ്നേഹിക്കുകയും എന്റെ അന്നം എനിക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്നുള്ള ബോധവും എന്നിലുണ്ടായിരുന്നു.
3: അതെ, നമ്മൾ തന്നെ നമ്മുടെ അന്നം ഉണ്ടാക്കിയെടുക്കുക, അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. മണ്ണി പണിയെടുത്ത് നമുക്ക് വേണ്ട അന്നം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക, ആ ഒരു കർമ്മമാണ് താങ്കൾ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു സമയത്ത് താങ്കൾ എന്തെല്ലാം കൃഷികൾ ചെയ്യുന്നുണ്ട്?
4: ഇപ്പോ ഇവിടെ പച്ചക്കറി കൃഷികളെല്ലാം ഉണ്ട്. അതായത് ചിരക്ക, പാവയ്ക്ക, കുറച്ച് വെള്ളരി, വെണ്ട, ഇവിടുത്തെ അത്യാവശ്യം പച്ചക്കറികൾക്കും ബാലൻസ് തന്നെ കുറച്ചൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഫ്രണ്ട്സിന് വന്നാൽ എന്നും കൊടുത്തു വിടാവുന്ന തരത്തിലും, ആര് വന്നാലും എന്തെങ്കിലും പച്ചക്കറികളെല്ലാം കൊടുത്തു വിടാവുന്ന തരത്തിലും ചക്ക ബഡ് ചെയ്ത ചെയ്തുകൊണ്ട് ഇഷ്ടം പോലെ ചക്കയുണ്ട്, ഇടിഞ്ചക്ക, അങ്ങനെയൊക്കെ ആര് വന്നാലും അവർക്ക് എന്തെങ്കിലും കൊടുത്തു വിടാൻ എനിക്കിപ്പോ സാധിക്കണ്ട്. പിന്നെ ഈ തവണ നെൽകൃഷി ഞാനിപ്പോ പാടം ഒരുക്കിയിട്ട് ഞാറിടാനുള്ള സ്ഥലം ചെത്തിക്കൂട്ടിയൊക്കെ വൃത്തിയാക്കണം. ശനി ഞായറും ഞങ്ങൾക്ക് അവധി ആയതുകൊണ്ട് ആ ദിവസവും കുറച്ചും കൂടി ഫുൾ ടൈം ജോലി ചെയ്യും. പിന്നെ കൂലി ചെയ്ത് കൂലി കൊടുത്തിട്ടൊന്നും നമുക്ക് പണിതാൽ അതുകൊണ്ടുള്ള വരുമാനമൊന്നും ഇപ്പോ ഇല്ല. ജാതിയും തെങ്ങിന്റെ പുതിയ നാടൻ തെങ്ങനങ്ങള് ഞാനെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് തനതായ വൃക്ഷങ്ങളെയാണെങ്കിലും സസ്യങ്ങളെയാണെങ്കിലും നെല്ലിനെയാണെങ്കിലും ഒക്കെ പോഷിപ്പിക്കുന്നത്. ഇവിടെയുള്ളത് ഈ പശുക്കളെല്ലാം നാടൻ തന്നെയാണ്. അതുകൊണ്ട് അതിനെ പോഷിപ്പിക്കുകയും അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പെൻഷനു ശേഷം അത്തരത്തിലുള്ള എല്ലാവിധ നമ്മ മനുഷ്യർക്ക് ആവശ്യമുള്ള നാച്ചുറലായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു വലിയ കർമ്മപദ്ധതിയിലാണ് ഞാനിപ്പോ സഞ്ചരിക്കുന്നത് തന്നെ.
3: ഏതിനും നെൽകൃഷിയാണ് ചെയ്യുന്നത്?
4: ഈ കഴിഞ്ഞ തവണ കൊൺമണി എന്ന് പറയുന്ന ഒരു വിത്തനമായിരുന്നു. ഇപ്പോ 2 കൊല്ലമായിട്ട് നെൽകൃഷി ചെയ്യാൻ സാധിക്കാതെ അത്രയും അട്ടയാണ് പാടത്തെല്ലാം. അത് എന്താണ്, ആരും പണിയാത്തത് കൊണ്ടോ ഈ 18 വെള്ളപ്പൊക്കത്തിന് ശേഷം പാടം നിറച്ച അട്ടയാണ്. അതുകൊണ്ട് നമുക്ക് പാടത്തിറങ്ങി ഒരു കെട്ട് പുല്ല് പോലും മുറിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. പുല്ല് മുറിച്ച് അപ്പൊ തന്നെ പാടത്ത് കാലിലെ അട്ട കയറും. അപ്പൊ ആ തരത്തിലേക്ക് പാടം തന്നെ മലിനമായിരിക്കുന്നു എന്നർത്ഥം.
3: അതിനായിട്ട് അപ്പൊ എന്തെങ്കിലും പ്രതിവിധികൾ ചെയ്തോ നിങ്ങൾ?
4: പ്രതിവിധികൾ ചെയ്യണത് ഇപ്പോ ഏറ്റവും പുല്ല് കയറി മറിഞ്ഞിരിക്കുകയാണ്. പുല്ല് വെട്ടല് തന്നെ പ്രയാസം തന്നെ നിറഞ്ഞൊരു കാര്യമാണ്. അവിടെയൊക്കെ നമ്മൾ ഓർഗാനിക് അല്ലാതെ തന്നെ പുല്ലിന് മരുന്നടിക്കേണ്ട സാഹചര്യങ്ങളിലേക്കൊക്കെ മാറി നിൽക്കുക. നമ്മൾ തീർത്താ ഒരിക്കലും തീരാൻ പറ്റില്ലാത്ത പോലെയാ. മാത്രമല്ല ഉപ്പും കക്കയും വിതറിയിട്ടാണ് വെള്ളം വറ്റിച്ചാൽ കുറച്ച് കുറയും. അപ്പൊ അങ്ങനെയൊക്കെയാണ് സൈഡ് വഴി ഇട്ട് കരയ്ക്ക് നിന്ന് വലിച്ച് കോരിയിട്ട് ആണ് ഇപ്പൊ വെള്ളം വറ്റിച്ചിട്ട് പണിത് തുടങ്ങിയേക്കുന്നത്.
3: അപ്പൊ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കൃഷിഭവനിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ലഭിച്ചായിരുന്നോ?
4: അതൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് തന്നെ അറിയും. അതൊരു സൂക്ഷ്മതരത്തില് വളരുന്ന ഒരു ഞാഞ്ഞൂണിനെ പോലെ സൂക്ഷ്മതരത്തിൽ വളരുകയാണ്. വേനൽക്കാലത്ത് ഇല്ലാതെയാവുകയും വർഷം പറക്കുമ്പോൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ അത് മണ്ണിര പോലെ തന്നെയുള്ളൊരു ജീവി ആയിരിക്കാനാണ് സാധ്യത എന്നാണ് എന്റെ കണക്കൂട്ടൽ.
3: താങ്കൾക്ക് മാത്രമല്ല ഈ ബുദ്ധിമുട്ട്?
4: അല്ലല്ല, ഈ പ്രദേശത്ത്. അതുകൊണ്ട് നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയുള്ള അമ്മമാരോടാണെങ്കിലും അല്ലാത്ത ആളുകളെ ആണെങ്കിലും ഭായിമാരെ പോലും പണിക്ക് വിളിച്ചു

0: വിളിച്ചാൽ വരില്ല, പാടത്തിറങ്ങി പണിയിച്ച് വിളിച്ചാൽ വരില്ലാത്ത വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന് ഈ ഏരിയകളിലെല്ലാം. ഇവിടെ മാത്രം എന്റെ മാത്രം ഏരിയയിലല്ല, മൊത്തത്തില് ഈ എറണാകുളം ജില്ലയുടെ ഈ കിഴക്കൻ മേഖലകളിലൊക്കെ ഇപ്പം പലയിടത്തും ചില ഈ വെള്ളം പോയി തീർത്തും വാർന്നു പോകുന്ന പാടങ്ങൾ ഒഴികെ ബാക്കി കെട്ടിക്കിടക്കുന്ന പാടങ്ങളല്ല ഈ അട്ടയുടെ ശല്യമുണ്ട്. അത് ഒരു കാലത്ത് താറാവ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ അട്ട ഉണ്ടായിരുന്നില്ല. അന്ന് മീനും മറ്റും താറാവ് എടുക്കുകയും പി എച്ച് കറക്റ്റ് ആയിരിക്കുമായിരുന്നു എന്നാണ് പറയണത്. ഇപ്പൊ താറാവ് ഇറങ്ങണില്ലല്ലോ, അങ്ങനെ ആരും പാടത്തോടൊക്കെ താറാവ് കൊണ്ടിരുന്നില്ല. മാത്രമല്ല ഈ പാടം പണിയാത്തത് കൊണ്ട് തന്നെ തോട്ടുവക്കുകളെല്ലാം നായങ്കന എന്ന് പറയുന്ന ഒരു സൈസ് കരിമ്പ് പോലത്തെ ഇത് അടിച്ചു കയറി നിൽക്കുകയും ആ ഭാഗത്തെല്ലാം അത്യാവശ്യം മലമ്പാകുമ്പും കുറുക്കനും ധാരാളം തെറ്റി പെരുകിയിട്ടുണ്ട്.
1: അതൊരു വലിയൊരു പ്രശ്നമാണ് നെൽകൃഷിക്ക് അല്ലേ?
0: വലിയൊരു പ്രശ്നമാണ്. അതിനെയൊന്നും ആരും വേണ്ട തരത്തിൽ നോക്കി കാണുന്നില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് കുറ്റമായി മാറുമല്ലോ, അപ്പൊ അതുകൊണ്ട് നോക്കി കാണുന്നില്ല എന്നർത്ഥം.
1: അപ്പൊ എങ്ങനെയാണ് ഈ ഫാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പശുക്കൾ 37 ഇനം പശുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു താങ്കൾ വളരെ സ്നേഹത്തോടുകൂടി വളർത്തുന്ന പശുക്കളാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ആ പരിപാലന രീതി ഒന്ന് പറയൂ.
0: ഞാൻ 2006 തൊട്ടത്തെ വിശ്വബ്രഹ്മ വൈദിക വിദ്യാപീഠത്തിലെ യജ്ഞത്തിന് പാല് കൊടുക്കുന്ന അവിടെ നിന്നാണ് നാടൻ പശുക്കളും അതിനെ കുറിച്ചിട്ട് വളരെ ഗഹനമായിട്ട് ഋഗ്വേദങ്ങളിലെ ചില സംഹിതകളിലൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് അവിടെ നിന്ന് മനസ്സിലാക്കുകയും പിന്നീട് സുഭാഷ് പാലേക്കർജിയുടെയും അതായത് സീറോ ബഡ്ജറ്റ് ഫാമിങ് ആത്മീയ പ്രകൃതി കൃഷി അതാണ് ഞാൻ ശരിക്കും ഫോളോ ചെയ്യുന്നത്. ശരിക്കും ആത്മീയ പ്രകൃതി കൃഷിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നാടൻ പശുക്കളാണ് ഭൂമിയുടെ ഓജസ് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് വൈഫ് ഉണ്ടായിരുന്നപ്പോ വൈഫ് കാഞ്ചീപുരത്ത് നിരഞ്ജൻ വർമാജിയുടെ കീഴില് പഞ്ചജീവിത്തിന്റെ ഡോക്ടറേറ്റ് എടുക്കുകയും ആ ജീവ്യോൽപ്പന്നങ്ങളെ ഒക്കെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. നിരഞ്ജൻ വർമാജിന്റെ ഗോശാലയ്ക്ക് തിരി തെളിച്ചു തന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 10-30 എണ്ണത്തിനെ കെട്ടാവുന്ന ഒരു വലിയ ഗോശാല തൊഴുത്തുണ്ടായിട്ട് എനിക്കുണ്ട്. അപ്പോ നാടൻ ബ്രീഡുകളായ കൃഷ്ണ, പുങ്കാനൂര്, കാർപാർക്കർ, തഞ്ചാവൂർ കൃഷ്ണ, കാസർഗോഡ് കുള്ളൻ, പെരിയാർ ഡോർഫ്, വെച്ചൂർ, ഇത്ര എണ്ണം പശുക്കളും ഉണ്ട്. കാളകളും ഒരു 4-5 എണ്ണം കാളകളും ഉണ്ട്.
1: ഇതെല്ലാം നല്ല പാല് കിട്ടും നമുക്ക്.
0: പാല് കിട്ടുകയെന്ന് വെച്ചാൽ ഞാൻ പുല്ലും പച്ചവെള്ളവും മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരിക്കലും ഈ കൊച്ചു കിടാക്കൾക്ക് ഇത്തിരി തവിടൊക്കെ മേടിച്ചിട്ടോ കഞ്ഞിവെള്ളം കൊടുക്കുന്നതല്ലാതെ ഒരു പശുവിനും പുല്ലും പച്ചവെള്ളം അല്ലാതെ വേറെ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് നല്ല ഭസ്മം അങ്ങനെയുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് മലിനമായ മറ്റൊന്നും കൊടുക്കുന്നില്ല.
1: പശുക്കളുടെ ഉൽപ്പന്നം ഭസ്മം ഉണ്ടാക്കുന്നുണ്ടോ?
0: ഭസ്മം ഉണ്ടാക്കണ്ട, കത്തിച്ചെടുത്ത് ഭസ്മം ഉണ്ടാക്കണ്ട. അതായത് ചാരം ലോപിച്ചാണ് ചാരമാകുന്നത്. ചാരത്തിന് അമ്ലഗുണമാണ് ഉള്ളത്. ഈ അമ്ലഗുണം നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമാണ്. അതുകൊണ്ട് പുല്ലും പച്ചവെള്ളം മാത്രമുള്ള ഗോമയം കത്തിച്ചാൽ അതിൽ ഓക്സിജന്റെ കണ്ടന്റ് ധാരാളം ഉണ്ട്. ഈർപ്പത്തിന്റെ അംശം ശരീരത്തിൽ നിന്ന് വലിക്കുകയും ശീതകാലത്ത് ഈ ഉഷ്ണകാലത്ത് അതിനെ വലിച്ച് ക്രമീകരിച്ച് നമുക്ക് നീർക്കെട്ടില്ലാണ്ടിരിക്കും. അങ്ങനെയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഭസ്മം എന്ന് പറയുന്നത് ഒരിക്കലും കൃമികീടങ്ങൾ കയറില്ലാത്ത ഒരു ഇതാണ്. പക്ഷെ വാങ്ങുന്നതെല്ലാം കല്ലിന്റെ പൊടിയും സിങ്ക് വൈറ്റ് പോലെയുള്ള ഇതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ഒരുപാട് ആചാര്യന്മാർക്ക്, എനിക്ക് പരിചയമുള്ള കുറെ ആളുകൾക്ക്, പിന്നെ ഇവിടെ വന്നു പോകുന്ന ചില ആളുകൾക്കൊക്കെ ഭസ്മം കൊടുക്കുന്നത് പോലെ ഞാൻ ഉണ്ടാക്കി വെച്ച ഭസ്മം കൊടുത്തുവിടും.
1: അത് കൊള്ളാം, അത് നല്ല രീതി. വേറെ എന്തെല്ലാം നമ്മള് പാലുൽപ്പന്നങ്ങളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്?
0: പാലുൽപ്പന്നം നെയ്യ് കൊടുക്കണ്ട, അത്യാവശ്യം നെയ്യ് കൊടുക്കണ്ടേ. മോരും തൈരും ഒന്നും പാല് കുറച്ച് വിൽക്കാൻ കൊടുക്കണ്ടേ. പിന്നെ മോരടയ്ക്ക് ഉള്ളപ്പോ ഒക്കെ അതൊന്നും കാശിന് കൊടുക്കാൻ ഇപ്പൊ സാധിക്കാറില്ല. പരിചയക്കാരായെങ്കിലൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ അങ്ങ് പോകും. കൂടുതലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. 40 രൂപയൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പൊ കറവത്തിരി കുറവ്. പഞ്ചകവ്യത്തിന് ആവശ്യമുള്ള സമയത്ത് ക്ഷേത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പുരോഹിതന്മാരോ പറഞ്ഞു വിട്ടുകൊണ്ട് വരുന്ന ആളുകൾക്ക് പഞ്ചവ്യം എന്ത് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും വെളുപ്പിന് 4 മണിക്ക് വളരെ ശുദ്ധത്തോടുകൂടി തന്നെ അതെടുത്ത് കൊടുക്കാറുണ്ട്. കാരണം ഈ ഭൂമിയിൽ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്. പ്രപഞ്ചം എന്ന് പറയുന്നത് 5 സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനെ ബാധകമാക്കാൻ കഴിയുന്ന ഏറ്റവും ഇന്ന് ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉൽപ്പന്നം പഞ്ചവ്യം തന്നെയാണ്. അതിനപ്പുറത്ത് വേറെ ഉൽപ്പന്നമില്ല. അത് 5 ഭൂതാംശങ്ങളാണ് ഈ പഞ്ചവ്യം. അത് അറിഞ്ഞതുകൊണ്ട് ദക്ഷിണ തരണതല്ലാതെ ഒരാളോടും കണക്ക് പറഞ്ഞ് പൈസയും വാങ്ങാറില്ല.
1: കൂടുതൽ ആവശ്യക്കാര് വരാറുണ്ടോ പഞ്ചഗവ്യം ചോദിച്ചു?
0: ഈ പഞ്ചഗവ്യത്തിനെ ചില ഡോക്ടേഴ്സ് വഴി റെക്കി ഡോക്ടേഴ്സ് ഒക്കെ ജപിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അവർ എനർജി കൊടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും, അല്ലാതെ ക്ഷേത്രങ്ങളിലെ കലശാദി കാര്യങ്ങൾക്കും പിന്നീട് ഈ പുണ്യാഹം പോലെയുള്ള ചില കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് മിക്കവാറും പഞ്ചഗവ്യത്തിന് ധാരാളം പേര് വന്നു പോകുന്നുണ്ട്. ഇപ്പൊ അതൊരു വലിയ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഈ പലരും പന്നിപ്പശുക്കളുടെ ചാണകവും മൂത്രവും ഒക്കെയാണ് മനുഷ്യരെ കുടിപ്പിക്കുകയും 80% മാരകമായ രോഗങ്ങൾക്ക് വേണ്ടി

0: ഇതാണത്. പുരോഹിതനെ അറിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വേണ്ട തരത്തിൽ അതിനുള്ള പ്രചരണം നടക്കാത്തത് കൊണ്ടോ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ ജേഴ്സി പശുക്കളെല്ലാം ഗോവ ആണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഗോവ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഇനങ്ങളാണ്. പണ്ട് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ബ്രീഡ് ഇതൊരു ശങ്കരനാണ് പന്നിപ്പശു എന്ന് പറയുന്നത്. അതായത് പന്നിയുടെയും പശുവിന്റെയും കോണിക്കൽ ടൈപ്പിലുള്ളതാണെന്നാണ് പറയുന്നത്. അതായത് ഇരട്ടക്കുളം പിള്ള ഏറ്റവും കൂടുതൽ പാൽഗ്രന്ഥിയുള്ള ജീവി പന്നിയാണ് ഈ ദേശീയനം പശുക്കള്.
1: ജേഴ്സി പശുവിന്റെ നമ്മൾ പഞ്ചഗവ്യം ഉപയോഗിക്കാൻ പാടില്ല അല്ലേ?
0: പാടില്ല. ഇപ്പൊ നമ്മള് തനതായ വിത്തിനങ്ങളും ജനതകമാറ്റം വരിച്ച വിത്തിന്റെയും വ്യത്യാസം വിശേഷത്തിനും എല്ലാവർക്കും മാഡത്തിനും ഒക്കെ അറിയാലോ. അതേപോലെ തന്നെയാണ് ഈ ഇതിന്റെയും വ്യത്യാസം.
1: സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ലല്ലോ. അതായത് ചോദിച്ചു
0: സാധാരണക്കാരിലേക്ക് ഏത് വിഷയവുമാണെങ്കിലും മാർക്കറ്റിംഗ് നടക്കുന്നതിന്റെ ഉള്ളിൽ സാധാരണക്കാരൻ അതിന് ഫോളോ ചെയ്ത് അപ്പുറത്തേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അതൊരു മാഫിയ തന്നെയല്ലേ.
1: ഇപ്പൊ ഇത്രയും പശുക്കളുണ്ട്, ജോലിക്ക് പോണം, ഈ തിരക്കിന്റെ ഇടയിൽ താങ്കൾ ഇതും കൂടി ഇത്ര ഭംഗിയായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്.
0: ഞാനും മകനും മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ രണ്ട്. എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുട്ടയാണ്, പിന്നെ ഞാനാണ്. എനിക്കും അങ്ങക്കും സത്യത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ. പിന്നെ ഇത് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാ സാധിക്കണേന്ന്. അത് സാധിക്കണത് എനിക്ക് ചിലപ്പോ തോന്നുന്നു ഈശ്വരന്റെ അനുഗ്രഹമായിരിക്കും, പശുക്കളുടെ അനുഗ്രഹമായിരിക്കും. എനിക്ക് അത്ര തന്നെയാ സമയമുള്ളൂ. പക്ഷെ ഞാൻ ഫോൺ ചെയ്തോ അല്ലെങ്കിൽ ആവശ്യമില്ല അതെവിടെ എന്തെങ്കിലും വന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കോ ആയിട്ട് കുറച്ചു നേരം സംസാരിച്ചിരിക്കണതല്ലാതെ ഞാൻ പകല് ഫോൺ ചെയ്യുക അല്ലെങ്കിൽ നോക്കുവോ അല്ലെങ്കിൽ വേറെ പണി ജോലി ചെയ്യേണ്ട സമയത്ത് അതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാറില്ല.
1: പുലർച്ചെ
0: 4-4 ആവുമ്പോഴേക്ക് എഴുന്നേൽക്കും. എന്റെ പ്രാഥമിക കർമ്മങ്ങളും വൈദിക നിത്യകർമ്മങ്ങളും ചെയ്തതിന് ശേഷം ഞാൻ ആലുവയിലെ വൈദിക വിദ്യാപീഠത്തിൽ നിന്ന് ചില വൈദിക കാര്യങ്ങളെ കുറിച്ചിട്ട് 2000 തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ വിധത്തിലുള്ള വൈദിക കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ചതിന് ശേഷം അരി മറ്റ് കറികളും ഒരു രണ്ടു കൂട്ടം കുറയാതെയുള്ള കറികളും കാര്യങ്ങളും എല്ലാം ചെയ്ത് ജോലിക്ക് 9:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ജോലിക്കാറ്. പിന്നെ വൈകിട്ട് വന്നിട്ട് പുല്ല് മുറിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു 8 മണിയാകുമ്പോൾ ഫ്രീ ആവും. ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കുക, അവരോട് സംസാരിക്കുകയും ചെയ്യും.
1: പച്ചക്കറികളൊക്കെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അതിന്റെ അവിടെയുള്ള രീതി?
0: ഇപ്പോ ഉള്ളത് വെണ്ട, വെള്ളരി, പാവല്, കുറച്ച്. ഇപ്പൊ എന്റെ പരീക്ഷണം എന്താന്ന് വെച്ചാ നമുക്ക് കൃഷി ചെയ്യാതെ ഇപ്പം കിട്ടുന്ന സാധനം എന്താന്ന് അപ്പോഴത്തെ എന്റെ ചിന്ത. അപ്പൊ അങ്ങനെയുള്ളത് ഈ സമൂല അരിഞ്ഞു വെക്കാവുന്ന ഒരു താള്, വെള്ളക്കൂവ, മഞ്ഞള് ഇങ്ങനെയുള്ളതൊക്കെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് പറിച്ചിട്ട് തടേ അവിടെ തന്നെ ഇട്ടാ പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരുന്നുള്ളൂ. തണ്ടിച്ചേമ്പ്, വെളുക്ക ചേമ്പ് ഇതെല്ലാം നമ്മളൊരു ഇതിൽ വളം ചെയ്തിട്ട് കഴിഞ്ഞ് പറിച്ചിട്ട് തട മാത്രം അവിടെ ഇട്ട. ഈ വനവാസികളെല്ലാം അങ്ങനെയാ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ അതാണ് ഫോളോ ചെയ്യണത്. ശരിക്കും തട അവിടെ ഇടുക, ബാക്കി നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അടുത്ത സീസൺ ആകുമ്പോഴേക്കും അത് തന്നെ.
1: ശരിക്കും ഒരു കൃഷിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മണ്ണിനെ ശരിക്കും അറിയുന്നുണ്ട്. ആ ഒരു നന്മ, അത് താങ്കൾക്ക് ഉണ്ടാവുന്ന സംതൃപ്തി അതെന്താണെന്നൊന്ന് ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവയ്ക്കും.
0: അതായത് മനുഷ്യൻ ഈ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു, ഇത് മഹത്തരമായൊരു വാക്കാണ്. അപ്പോ എപ്പോഴും നമ്മൾ മണ്ണിലറിയാം നമ്മൾ ഉണ്ടായ നമ്മുടെ പിതാക്കന്മാരോ മണ്ണിലുണ്ടായ അന്നം കൊണ്ടാണ് അവർ വളർന്നത്, ആ അന്നത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. വീണ്ടും നമ്മളും അന്നമായി തീരുക, അന്നം കൊണ്ട് നിലനിന്നുകൊണ്ട് അന്നമായി തീരുന്നത് ഈ മണ്ണിലേക്ക് തന്നെയാണ്. ഇതെല്ലാം മണ്ണിൽ നിന്ന് ഉത്ഭവിച്ച് മണ്ണിലേക്ക് മടങ്ങുകയാണ്. അപ്പൊ ഇതാണ് ഏറ്റവും മഹത്തരം. ഇവിടെ മണ്ണിനെയാണ് അറിയേണ്ടത്. മണ്ണിനെ അറിഞ്ഞാൽ മനുഷ്യരെ അറിയാൻ കഴിയും. ഈ മണ്ണിലാണ് സർവ്വ ജീവജാലങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെറും പാദരക്ഷയില്ലാതെയാണ് എനിക്ക് ഓർമ്മ വെച്ച രീതായി തൊട്ട് ഇന്നേ വരെ ഞാൻ ചെരുപ്പില്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കൊരു ചെരുപ്പ് വാങ്ങാൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ചെരുപ്പ് ഉപയോഗിക്കാറില്ല.
1: ചെരുപ്പ് ഉപയോഗിക്കണ്ട നടക്കുന്നത്,
0: ചെള്ളേക്കിടയും ചെളിയിക്കിടയും പാടത്തും പറമ്പിലും ഒക്കെ നടക്കുന്നത് ഞാൻ ചെരുപ്പില്ലാതെ. പക്ഷെ ഞാൻ പെരക്കാതെ കയറണതിന് മുന്നേ കാല് വൃത്തിയായി കഴുകി അകത്തേക്ക് കയറും. ഉണ്ടാവണ മലിനൊക്കെ നമ്മളുണ്ടാക്കണ മലിനയല്ലോ. ഈ ഭൂമിയിൽ നമ്മൾ വന്ന അന്ന് തൊട്ട് ഈ ഭൂമി മലിനമാക്കിക്കൊണ്ടായിരിക്കണത്. ഭൂമി മലിനമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടേ എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ ഈ ഭൂമി നന്നാവും, ഭൂമിയിലുള്ള മനുഷ്യരും നന്നാവും, എല്ലാ ജീവജാലങ്ങളും നന്നാവും.
1: പിന്നെ കഥകളിയെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ് അതിനോടുള്ള ഒരു താല്പര്യം? താങ്കൾ ഇപ്പൊ കഥകളി ഇപ്പോ ഔദ്യോഗിക ജീവിതം നയിക്കുന്നു, കൃഷി ചെയ്യുന്നു, കൂടാണ്ട് ഒരു കഥകളി കലാകാരനാണ്. ആ കലാ ഇതൊന്ന് നമ്മളോടൊന്ന് വിവരിക്കാവോ?
0: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന 7-8 പഠിക്കുമ്പോ തന്നെ സ്കൂൾ നാടകോത്സവ നാടക കലോത്സവങ്ങളിൽ നാടകത്തിനും പ്ലേ മോഡലിംഗിനും പെൻസിൽ ഡ്രോയിങ്ങിനും കഥാപ്രസംഗത്തിനും ഒക്കെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. അങ്ങനെ ആ സ്കൂൾ നാടകം കഴിഞ്ഞതിന് ശേഷം ഞാൻ നാട്ടില് നാടക സമിതി ഉണ്ടാക്കി അക്കാദമിയുടെ രജിസ്ട്രേഷനും ഒക്കെ ഉണ്ടാക്കി നാട്ടിലുള്ള ഒരുപാട് ചെറുപ്പക്കാരുമായി ആ കാലം തൊട്ട് 2019 സംഗീതാട അക്കാദമിയുടെ മണിയപ്പൻ ആറ്

0: നമ്മളുടെ ഒരുവൾ നാടകത്തില് വരെ ഞാൻ അഭിനയിച്ചിരുന്നു. നല്ല നടന്റെയും നല്ല രണ്ടാമത്തെ നാടകത്തിനും അതിന് കിട്ടിയിരുന്നു. അപ്പോ അവിടം വരെയൊക്കെ നാടകം തുടർന്നിരുന്ന സമയത്ത് ഞാൻ എനിക്ക് ഈ നാടകത്തിലെ മൈമിനോട് നല്ല അഭിരുചി തോന്നി. അതെന്നെ കഥകളിയിലേക്ക് എത്തിച്ചു. ഞാൻ കേരള വേങ്ങൂർ രാമകൃഷ്ണ ആശാനാണ് എന്നെ രാമലം ഗോപിയാശാന്റെ അടുത്ത് കൊണ്ടുപോയി കേരള കലാമണ്ഡലത്തിലാക്കി. ഗോപിയാശാനാണ് എനിക്ക് കച്ചയും മെഴുക്കും തരികയും ഞാൻ കഥകളി പഠിച്ചത്. പിന്നീട് വലിയ കഥകളി കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ കുറച്ചു കാലം പ്രൊഫഷണൽ നാടകത്തിനും കഥകളിക്കും ഒക്കെ പോയിരുന്ന സമയത്താണ് എനിക്ക് ജോലി കിട്ടിയത്. ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് കഥകളിക്ക് അങ്ങനെ പോകാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് കൃഷിയും കുടുംബ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞ ഈ സാഹചര്യത്തിൽ കളിക്ക് പോക്ക് കുറഞ്ഞിരുന്നു. ലീവ് ഒരുപാടിടത്ത് കളിക്ക് പോകാൻ പറ്റില്ലാത്ത സാഹചര്യങ്ങള്, കളിക്ക് അങ്ങനെ പ്രൊഫഷണലായിട്ട് പോയാൽ ബുദ്ധിമുട്ടുകള് ഒക്കെ എനിക്ക് പിന്നെ അതിൽ നിന്ന് പയ്യെ ഇപ്പൊ ഞാൻ അതൊരു പ്രൊഫഷണൽ അല്ലാത്ത തരത്തിലേ പോകുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഒരു രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രയാസമുള്ളത്. ഒന്ന് ഡ്രൈവിങ്ങും ഒന്ന് കഥകളിയും. കാരണം മനസ്സും കയ്യും ഒക്കെ യഥോഹസ്ത തഥോ ദൃഷ്ടി, തഥോ ദൃഷ്ടി യഥോ മന, മനസ്സും കയ്യും കാലും എല്ലാം എത്തേണ്ടത് ഡ്രൈവിങ്ങും കഥകളിയാണ്. അല്ലാതെ വേറെ ഒരു ജോലി ചെയ്യാനും അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്.
1: ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കലാരൂപമാണ് കഥകളി അല്ലേ?
0: അതെ.
1: അതിന്റെ വേഷവിധാനങ്ങള്, ആ വേഷവിധാനങ്ങളിൽ അയച്ചു തന്നെ അത് അയക്കാൻ സാധിക്കില്ല, അങ്ങനെ കുറേ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അത്
0: ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു, അതായത് എല്ലാത്തിനെയും സാംസ്കീകരിച്ച് നമുക്ക് ഭാരതത്തിൽ നിന്ന് പറയാനുള്ളത് ശരിക്കും നമ്മൾ 100 മറ്റു ലോകത്തുള്ള ഏത് രാജ്യത്ത് ജനിച്ചേക്കാൾ കൂടുതൽ ഭാരതത്തിൽ ജനിക്കുക എന്നുള്ളത് അഭിമാനമാണ്. കാരണം ഇവിടത്തെ പോലെ ഒരു സംസ്കൃതിയും സംസ്കൃതിക്ക് അനുയോജ്യമായ ചില സാംസ്കാരിക സംഹിതകളും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് വേറെ ഒരാൾക്കും പകർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ലാത്ത തരത്തിലാണ് ഇവിടുത്തെ സംഗീതവും മറ്റു ആധ്യാത്മിക തലങ്ങളും. ഞാൻ 2012 തൊട്ട് ശ്രീ എമ്മിന്റെ ക്രിയായുഗ് അദ്ദേഹത്തെ അനുഗമിക്കുകയാണ്. കേരളത്തിൽ വന്നാൽ എവിടെയാണെങ്കിലും ഞാൻ എന്റെ ഗുരുജിയെ പോയി കാണും, ശ്രീ എമ്മിനെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോ ആ ആധ്യാത്മിക തലം, ഇപ്പൊ കളരി പഠിക്കണ്ടേ, വീട്ടിൽ കളരിയുണ്ട്, കളരി പഠിക്കണ്ടേ, വേറെ ഗുരുക്കൾ വന്നാണ് പഠിപ്പിക്കുന്നത്. കളരിയിൽ തന്നെ പഠിക്കേണ്ട ആധ്യാത്മിക തലം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലെ മഹായോഗികൾ ഉച്ചരിക്കുന്ന ചില അഭ്യാസങ്ങളും ശ്വാസഗതിയും ഒക്കെ താരം കളരിയിൽ പോലും കിടക്കുക. അങ്ങനെ എല്ലാം സമ്മേളിച്ച് സ്വരങ്ങളും താളങ്ങളും ഗായത്രിയും ഒക്കെ ബന്ധിപ്പിച്ച്, അതുകൊണ്ട് ഒന്നീ നടത്തി മറ്റൊന്നുണ്ടാക്കാൻ പറ്റാത്ത സാംസ്കാരിക ഉന്നതിയാണ് ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഭാരതത്തിൽ ജനിച്ചാല് നമ്മൾ അഭിമാനം കൊള്ളുകയാണ് വേണ്ടത്. ഓരോരുത്തർ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് ഉച്ചരിക്കണ ഏത് രാജ്യത്തുള്ള ഇന്ത്യയിൽ മാത്രല്ലേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും അങ്ങനെ ഉച്ചരിക്കണ്ടോ?
1: ഇരിക്കുന്നില്ല. കൃഷിയാണ് നമ്മുടെ സംസ്കാരം.
0: നമ്മുടെ സംസ്കാരം കൃഷിയാണ്. ജയ് ജവാൻ ജയ് കിസാൻ, അവര് രണ്ടുപേരുമാണ് ഈ രാജ്യത്തിന്റെ, അവരെയാണ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടത്, അവരെയാണ് ആദരിക്കേണ്ടത്, അവരാണ് ഈ രാജ്യത്തിന്റെ നട്ടല്. ആ ബോധം നമ്മളെല്ലാവരും, നമ്മൾ വേറെ ജോലി ചെയ്യുമ്പോ പോലും അവരെ നമ്മൾ ഏറ്റവും കൂടുതൽ. ഇപ്പൊ കഴിഞ്ഞയിടെ ഒരു മഹാനടൻ പോലും പറഞ്ഞിരുന്നു, ഉണ്ണുമ്പോ ഏറ്റവും കൂടുതൽ മനസ്സിൽ സ്മരിക്കേണ്ടത് കൃഷിക്കാരെയാണ് അല്ലെങ്കിൽ കർഷകനെയാണ് എന്ന് സ്മരിച്ചു. അവന്റെ മനസ്സ് ആണ് ശരിക്കും ആ അന്നത്തില് സൂക്ഷ്മമായ തലത്തിലും വളർന്നു പോകുന്നത്. അതായത് നമുക്ക് അരി കിട്ടുമ്പോ അടുപ്പത്തിട്ട് വേവിച്ച് ചോറാവുമ്പോ ഒരു മണി നെല്ല് വിതറി അത് കൊയ്തെടുത്ത് അത് ഇതാക്കി നമ്മൾക്ക് കഴിക്കാവുന്ന ഉൽപ്പന്നമാക്കുമ്പോ അതിന്റെ പിന്നിൽ ഒരു വലിയ അധ്വാനമുണ്ട്. കരിമ്പാണത്തിനാണെങ്കിൽ പോലും അവിടെയാണ് നമ്മൾ സ്മരിക്കേണ്ടത്.
1: ഇത്രയും നേരം താങ്കൾ താങ്കളുടെ കൃഷിയെ കുറിച്ചും കലയെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഫാമിലി എങ്ങനെയാണ്? കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? ഭാര്യ?
0: എനിക്ക് 2 കുട്ടികളാണ്. മൂത്തയാള് മണ്ണൂത്തിയിൽ ഫോറസ്ട്രി കാടിനെ കുറിച്ചിട്ട് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ പി ജിക്ക് നോക്കുന്നു. രണ്ടാമത്തെ മകൻ ജയ്ശങ്കർ, മൂത്തയാളുടെ പേര് ജയ്ശങ്കർ, രണ്ടാമത്തെ ആള് ഹരിശങ്കർ. അദ്ദേഹം ആർക്കിയോളജിക്ക് ഈ കൊല്ലം ചേർന്നിരിക്കുന്നു. രണ്ടുപേരും ആ തലങ്ങളിലാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതാണ് അവരിപ്പോ പഠിക്കുന്നത്. പിന്നെ കൂടെ എന്റെ അച്ഛനുണ്ട്. വൈഫ് 2017 ടീച്ചറായിരുന്നു, ട്യൂമറായിട്ട് മരിച്ചു പോയി. അതുകൊണ്ട് വൈഫ് ഇല്ല. അപ്പൊ വൈഫ് നല്ല ഫുൾ സപ്പോർട്ടായിരുന്നു. പഞ്ചേവിത്തിന്റെ ഡോക്ടറേറ്റ് എടുത്തു നിരഞ്ജൻ വർമ്മജിൽ നിന്ന്, തമിഴ്നാട്ടിൽ പോയി കാഞ്ചീപുരത്ത് പോയി എടുത്തിരുന്നു. വളരെ ഹെൽപ്പായിരുന്നു. ഒരേ പെര പോലും പണിതത് വൈഫിന്റെ ഒരാഗ്രഹം കൊണ്ട് പഞ്ചസാരയും കല്ലിന്റെ പൊടിയും കുമ്മായവും കൂടി ഗ്രൈൻഡറിൽ അരച്ചാണ് കണ്ണൂരിൽ നിന്ന് ഒരു 4500 കല്ലു കൊണ്ടുവന്ന ഒരു പെര പണിതേക്കണത്.
1: ആണോ? നാലുകെട്ടായിട്ടാ പണിതേക്കണേ?
0: നാലുകെട്ടായിട്ടാ പണിതേക്കണേ. നല്ല കൂളിംഗ് ആണ് അകത്ത്, അതായത് നാച്ചുറൽ ആയിട്ടാ പണിത് വെച്ചേണത്. മോള് വാർത്തുണ്ട്, പക്ഷെ ഈ തുർക്കി പോലെ ആ ഗ്രൈൻഡറിൽ അരച്ച 4500 കല്ലോളം

0: മാത്രം പണിത് വെക്കേണ്ടത്. അത് പ്രകൃതിയുടെ ഇത് മാത്രം, കല്ലും അല്ലാണ്ട് മരം അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല.
1: അപ്പൊ നമുക്ക് ഇനിയും നല്ല രീതിയിൽ താങ്കൾക്ക് കൃഷി ചെയ്യാനും കലയെയും കൃഷിയെയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനും നല്ല രീതിയിൽ അത് സമൂഹത്തിനൊരു നന്മയായിട്ട് വരാനും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.
0: നമസ്കരിക്കുന്നു.
2: കൃഷി ഒരു കലാരൂപമാണ്. അതെ, മണ്ണിന്റെ പ്രകൃതിയുടെ താളവും ശ്രുതിയുമെല്ലാം കൃത്യമായി വീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു നന്മ. ഈ നന്മ എല്ലാവരിലേക്കും പകർത്താൻ വൈജുകുമാറിന് സാധിക്കട്ടെ. നിങ്ങൾ ഇതുവരെ കേട്ടത് കഥകളി കലാകാരന്റെ കൃഷി നന്മ. പങ്കെടുത്തത് മുടക്കുഴ വൈജുകുമാർ.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
0: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ഒരു തമിഴ് ഗാനം കേൾക്കാം. കാതലുക്കു മര്യാദ എന്ന ചിത്രത്തിൽ ഹരിഹരൻ, ഭവതാരിണി എന്നിവർ പാടിയത്. ഗാനരചന പളനി ഭാരതി, സംഗീതം ഇളയരാജ.

0: ഇനി 8:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൗത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷ പദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തുപകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി സംസ്ഥാന സർക്കാർ. ഇന്തോനേഷ്യയിൽ യാത്രാ ബോട്ട് മുങ്ങി 130-ൽ പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന 18th ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ട് വച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൗത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും ശ്രീ മോദി ആവശ്യപ്പെട്ടു. അടുത്ത അധ്യക്ഷ പദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഉച്ചകോടിയിൽ അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം ഭാവി സഹകരണങ്ങൾക്ക് വ്യക്തമായ വഴി തെളിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ബ്രിക്സ് കൂട്ടായ്മ 3rd കടക്കുന്ന വേളയിൽ സാധാരണക്കാരുടെ ജീവിതത്തിന് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതിനായുള്ള കർമ്മ പദ്ധതികൾ നടപ്പാക്കണമെന്ന് ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. മഹാമാരികൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരന്തങ്ങൾ, വിതരണ ശൃംഖലയിലുണ്ടാകുന്ന തടസ്സങ്ങൾ എന്നിവ ഇന്നത്തെ

0: ലോകത്ത് ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിനാൽ വെല്ലുവിളികൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഉടൻ നടപടികൾ സ്വീകരിക്കാൻ ഏകോപിത മുൻകൂർ അറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാൻ ബ്രിക്സിൽ ധാരണയായി.
1: പിച്ചിലെ ദോ ദിനോ കി ഹമാരി ചർച്ചാഓ നേ ഹമാര വിശ്വാസ് ഓർ മജ്ബൂത് കിയാ ഹൈ കി ബ്രിക്സ് കേവൽ ദേശോ കാ സമൂഹ നഹീ സൊല്യൂഷൻസ് കാ ഏക് ഇക്കോസിസ്റ്റം ഹൈ.
0: സാങ്കേതിക വിദ്യകളെയും സുപ്രധാന ധാതുക്കളെയും ആയുധമാക്കുന്നത് ആഗോള പുരോഗതിക്ക് തടസ്സമാകുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാൻ ബ്രിക്സ് ഇൻക്യുബേറ്റർ നെറ്റ്വർക്ക്, ബ്രിക്സ് സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട് എന്നിവയും ഇന്ത്യ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ബ്രിക്സ് ഉച്ചകോടിയിൽ മാറ്റങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രഖ്യാപനങ്ങൾക്കും ആശയങ്ങൾക്കും ഉപരിയായി പ്രായോഗിക തീരുമാനങ്ങളിലൂടെ താഴെത്തട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമയബന്ധിത നടപടികൾ വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു റിപ്പോർട്ട്.
0: ചെറുകിട സംരംഭങ്ങളെ സാങ്കേതികവിദ്യ, ധനസഹായം, പുതിയ വിപണികൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതിന് ബ്രിക്സ് MSME സഹകരണ പോർട്ടൽ ഇന്ത്യ നിർദ്ദേശിച്ചു. നഗരങ്ങൾ തമ്മിൽ മികച്ച രീതികൾ പങ്കുവയ്ക്കുന്നതിനായി ബ്രിക്സ് അർബൻ മൊബിലിറ്റി ഹബും ഇന്ത്യ സ്ഥാപിച്ചു. വിതരണ ശൃംഖലകൾ ശക്തമാക്കുന്നതിന് പ്രത്യേക ചട്ടക്കൂട് വഴിയൊരുക്കും. കർഷകരുടെ ആവശ്യങ്ങൾക്കായി ബ്രിക്സ് നെറ്റ്വർക്ക് ഓൺ ഡിജിറ്റൽ അഗ്രികൾച്ചർ, ഊർജ്ജ സംരക്ഷണത്തിനായി ബ്രിക്സ് ഡിജിറ്റൽ മികവിന്റെ കേന്ദ്രം എന്നിവ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. കസാഖിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമാട്ട് ടോക്കയേവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വാണിജ്യ, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്തു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദൽ ഫത്ത അൽ സസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രാദേശിക വികസനം ചർച്ചയായി. ആസിയാൻ അധ്യക്ഷ രാജ്യമായ ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറുമായി നടത്തിയ ചർച്ചയിൽ പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി പ്രസിഡന്റുമാരുമായും ശ്രീ മോദി ചർച്ച നടത്തി. ഉച്ചകോടിക്കിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ജംഷിദ് കുച്ച്കറോവുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സാമ്പത്തിക, ധനകാര്യ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം, പ്രാദേശിക, അന്തർദേശീയ സംഭവ വികാസങ്ങൾ എന്നീ വിഷയങ്ങളിൽ ഇരുനേതാക്കളും ആശയവിനിമയം നടത്തി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് വിയറ്റ്നാം പ്രതിരോധ ഉപമന്ത്രി ഗുയൻ താങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. സൌഹൃദ ബന്ധം ശക്തിപ്പെടുത്തൽ, പ്രാദേശിക സുരക്ഷ മെച്ചപ്പെടുത്തൽ, സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്നിവയിൽ ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ഈ മേഖലയിലെ ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ബ്രിക്സ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിനായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിദഗ്ധ കർമ്മസമിതി അംഗരാജ്യങ്ങൾക്ക് അറിവ് പങ്കുവയ്ക്കാനും ഗവേഷണം ശക്തിപ്പെടുത്താനും വേദിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. സംസ്ഥാന സർക്കാരിനുവേണ്ടി കൃഷിമന്ത്രി ടി സിദ്ദിഖ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. കേരളത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഹാജിമാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് അദ്ദേഹം കത്തയച്ചു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കാൻ 550 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി കെ ബഷീർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തുക അനുവദിച്ചത്. ഇന്തോനേഷ്യയിൽ 240ലധികം പേരുമായി സഞ്ചരിച്ച യാത്രാ ബോട്ട് മറിഞ്ഞ് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 130ലധികം പേരെ കാണാതായി. ഇതുവരെ 6 മരണം സ്ഥിരീകരിച്ചു. ജാവാക്കടലിൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് ബോട്ട് മറിഞ്ഞത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ 3 കളികളും നടക്കുന്നത് ഡൽഹിയിലാണ്. T20 വനിതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. ജൂനിയർ ഏഷ്യാ കപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3ാം തവണയും കിരീടം സ്വന്തമാക്കിയത്. ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീമും കിരീടം നിലനിർത്തി.

0: യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ബെൻ ഷെൽട്ടനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ അരീന സബലങ്കയെ പരാജയപ്പെടുത്തി എലീന റൈബാക്കിന് കിരീടം നേടി. കേരളത്തിൽ ഇന്നും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB. രാത്രി 12:45 വരെയാണ് നിയന്ത്രണം. കേരളത്തിൽ നാളെ മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. വെള്ളപ്പൊക്കം ബാധിച്ച ബത്രാവതി മേഖലയിലെ ഗതാഗത സൌകര്യം പുനഃസ്ഥാപിക്കുന്നതിനായി 70 മീറ്റർ നീളമുള്ള ബെയ്ലി പാലത്തിന്റെ ഭാഗങ്ങളുടെ ആദ്യ ബാച്ച് നേപ്പാളിലെത്തിച്ച് ഇന്ത്യ. നേപ്പാൾ റോഡ് വിഭാഗത്തിന് സാമഗ്രികൾ കൈമാറിയതായി നേപ്പാളിലെ ഇന്ത്യൻ അംബാസിഡർ നവീൻ ശ്രീവാസ്തവ അറിയിച്ചു. ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ മുംബൈയിൽ നിർവഹിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി 2025-26 രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. താമസം, പോഷകാഹാരം, ആരോഗ്യ പരിപാലന സേവനങ്ങൾ, വിനോദം, മറ്റാവശ്യ സഹായ സൌകര്യങ്ങൾ എന്നിവയിലൂടെ 288,000 മുതിർന്ന പൌരന്മാർക്ക് പ്രയോജനം ലഭിച്ചതായി സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സെക്രട്ടറി സുധാംസ് പന്ത് അറിയിച്ചു. മുതിർന്ന പൌരന്മാർക്ക് പരിചരണവും അവശ്യ സഹായവും ലഭ്യമാക്കുന്നത് ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 142 പുതിയ സീനിയർ സിറ്റിസൺ ഹോമുകൾക്ക് അനുമതി നൽകിയതായി അദ്ദേഹം പറഞ്ഞു. യമനിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ സൌദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. സൌദിയിലെ ഷറൂറ പ്രവിശ്യയിലുള്ള സൈനിക താവളം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി സൈനിക വക്താവ് അവകാശപ്പെട്ടു. അതേസമയം ഹൂതി വിമതരുടെ മുന്നേറ്റം ആശങ്കാജനകമാണെന്ന് യമനിലെ സൌദി പിന്തുണയുള്ള സർക്കാർ വ്യക്തമാക്കി. ഇത് യമനിൽ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിന് വഴിതെളിക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൌത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷപദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തു പകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വീകരണമൊരുക്കി സംസ്ഥാന സർക്കാർ. ഇന്തോനേഷ്യയിൽ യാത്രാ ബോട്ട് ജാവ കടലിൽ മുങ്ങി 130 പേരെ കാണാതായി. 6 മരണം സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:00 കഴിഞ്ഞ് 35 മിനിറ്റും 19 സെക്കൻഡും.

0: എഫ് എം ഈവനിംഗിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം
1: കേരളത്തിൽ വൈദ്യുതി തടസ്സപ്പെടുന്നത് നിത്യസംഭവമായിരിക്കുന്നു. ദിവസേന പലതവണ നടത്തുന്ന പവർ കട്ട് ജനജീവിതം ദുസ്സഹമാക്കുന്നു എന്നതാണ് സത്യം. മുന്നറിയിപ്പോടെയും മുന്നറിയിപ്പില്ലാതെയും ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രശ്നത്തിന്

0: എന്താണ് പരിഹാരം? സമകാലികം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം പൊതുജനങ്ങൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്.
1: എന്റെ പേര് ആന്റണി, എന്റെ പേര് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. കറണ്ട് ഇപ്പൊ രണ്ടാവശ്യം പോകാറുണ്ട്, അതിൽ കൂടുതലും പോകാറുണ്ട്. ഒരു അരമണിക്കൂർ 15 മിനിറ്റ് ഒക്കെ എടുക്കും വരാൻ തിരിച്ച്. ചില സമയത്ത് 1 മണിക്കൂറും ആവാം. ഞങ്ങളെ പോലത്തെ പഠിക്കണ പിള്ളേർക്കാണെങ്കില് രാത്രി ഇതേ പഠിക്കാൻ ഇരിക്കുമ്പോ നേരെ കരണ്ട് പോക്കാൻ, പിന്നെ കൊതുകടിയും ചൂടും സഹിച്ചൊക്കെ ഇരിക്കണം. ഇത് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ പോക്കാൻ അമ്മ എന്ത് ചെയ്യാനാണ്? മുന്നറിയിപ്പ് ഇന്നലെ കിട്ടില്ല, പക്ഷെ മിനി ഞാൻ നെട്ടിവെച്ച് 1/2 മണിക്കൂർ പോകും. ചില ദിവസം അങ്ങനെ കിട്ടും, അല്ലെങ്കിൽ കിട്ടാറൊന്നുമില്ല. പഠിക്കണ സമയത്ത് നല്ലോണം പോകും സ്കൂളില്. രാത്രി പോകുമ്പോ ഈ ചൂട് സഹിച്ച് കൊതുക കടിയും മുട്ടം ദേഷ്യം വരും. കാരണം ഒരു സാനിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പൊ അന്നാദ്യം ഇട്ടുകളയും. ഇൻവെർട്ടർ ഇല്ലാത്ത എത്ര പേരുണ്ട്, അവർക്കൊക്കെ മെഴുകേരി പിന്നെ ഫോണിന്റെ വിളിച്ചൊക്കെ കിട്ടും.
2: എന്റെ പേര് ഐശ്വര്യ കേർ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മുന്നറിയിപ്പില്ലാണ്ട് ഇടക്കിടക്ക് കറണ്ട് പോയി വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ്. കറണ്ട് ഇപ്പൊ മിക്ക ദിവസവും പോവാറുണ്ട്, രാത്രി ചിലപ്പോ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി. ട്യൂഷന് പോകുമ്പോഴാണെങ്കിലും വീട്ടിലിരുന്ന് പഠിക്കണമെങ്കിലും പ്രതീക്ഷിക്കാൻ സമയത്താണ് കറണ്ടൊക്കെ പോകാറുള്ളത്. മിക്ക വീടുകളിലും ഇപ്പൊ ഇൻവെർട്ടർ ഉണ്ട്, അതില്ലാത്ത വീടുകളിലുള്ള പിള്ളേർക്ക് ഇത് ഒരു പ്രോബ്ലമാണ്. കറണ്ടുള്ള സമയത്ത് ചൂടെടുത്ത് പുറത്ത് വരിക്കാന്ന് വിചാരിച്ചാൽ അവിടെ കൊതുകായിരിക്കും. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്.
3: ആന്റണി കെ ജെ, പവർ ഹൗസ് റോഡ്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ആ സമയത്ത് ഞങ്ങൾ ഊണ് കഴിക്കുന്ന സമയമായിരിക്കും. ചിലപ്പോൾ വീട്ടുകാര് കച്ചവടക്കാരിക്കാണെങ്കിൽ കച്ചവടത്തിന്റെ സമയത്താണ് ഇത് കട്ടായി പോകണം. ആയിരിക്കും ബുദ്ധിമുട്ടാണത്. കാരണം ഇടയ്ക്ക് പോകുമ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് ടൈമാണ്, അതിന് സമയമില്ല. ചിലപ്പോൾ 7 മണിക്കും ചിലപ്പോൾ 8 മണിക്കും, ചില ദിവസം 10 മണിക്ക് പോകും. അങ്ങനെ അങ്ങനെ ടൈം ഒരു കൃത്യസമയമാണ് നമുക്ക് മെഴുകിയില്ലെങ്കിലും ആകെ ബുദ്ധിമുട്ടാണ്. 3 പ്രാവശ്യമൊക്കെ പോകണം ഒരു ദിവസം.
4: ജോയ് വർഗീസ്, സ്ഥലം എറണാകുളം പവർ ഹൗസ് റോഡ്. കറണ്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നെല്ലാം എന്തെങ്കിലും കുക്കിംഗ് എല്ലാം ചെയ്യുമ്പോൾ കറണ്ട് പോകണം. ഇന്നലെ രാത്രി 2 പ്രാവശ്യം പോയി. പിന്നെ വൈകി അതിൻ്റെ കറണ്ട് വരുമ്പോഴാണ് കുക്കിംഗ് എല്ലാം നടത്തുന്നത്. മറ്റുള്ള കാര്യങ്ങൾ ഒരു 40 മിനിറ്റോളം പോകുന്നുണ്ട് 2 പ്രാവശ്യമായിട്ട്. പിന്നെ ചിലപ്പോൾ 3 പ്രാവശ്യം പോകുന്നുണ്ട്. ഇന്നലെ രാത്രി 2 പ്രാവശ്യം, അത് 7:30 പിന്നെ അത് കഴിഞ്ഞ് 8:30. മിനിഞ്ഞാന്ന് രാത്രി പോയിരുന്നു 11 മണിക്ക്. കറണ്ട് അത് 20 മിനിറ്റ് 25 മിനിറ്റ്. ഈ കാര്യത്തിൽ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു നല്ല തീരുമാനം എടുക്കേണ്ടതാണ്. എനിക്ക് ഇതൊരു വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇടക്ക് കറണ്ട് പോകുന്നത്. ഇതാരും ഫിക്സഡ് ടൈമെങ്കിലും ഗ്യാസ് ബി ചെയ്യേണ്ടതാണ്.
5: അഡ്വക്കേറ്റ് EM സുനിൽകുമാർ, കൊച്ചി നഗരസഭയുടെ മുൻ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനോ. അല്ല, ഇതിനൊരു കാര്യമുണ്ടല്ലോ. ഈ ലോഡ് ഷെഡിങ്ങിന്റെ ഭാഗമായിട്ട് 1/2 മണിക്കൂർ നിയന്ത്രണമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഇത് 1/2 മണിക്കൂറല്ല, 3-4 മണിക്കൂറാണ്. അത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, ജോലി ചെയ്യാനുള്ള അവരുടെ സമയത്തെ ബാധിക്കുന്നു, അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു. ഇതെല്ലാം ഈ തുടർച്ചയാകുന്ന പവർ കട്ട് നന്നായി ബാധിക്കുന്നു. ഇവിടുത്തെ ചെറുപ്പക്കാര്, IT മേഖലയിൽ പണിയെടുക്കുന്നവര്, ഇപ്പൊ പരീക്ഷാ സമയം കൂടിയാണ്, സെമസ്റ്റർ എക്സാം നടക്കുന്ന സമയമാണ്, പ്രൊജക്ടുകൾ ചെയ്യുന്ന സമയമാണ്, കടുത്ത ചൂട് അനുഭവിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഈ പവർ കട്ട് പിടിപ്പുകേട് കൊണ്ടുണ്ടായതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാലാവസ്ഥയെ പഴിച്ചുകൊണ്ട് പവർ കട്ടിന് കാരണമെന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിയെ പരിഹസിക്കുന്നതാണ്. ഫലപ്രദമായ രീതിയിലുള്ള ഒരു എനർജി മാനേജ്മെന്റ് KSEB ബോർഡ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പവർ കട്ട് കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നു.
0: ഉൽപാദനവും ഉപഭോഗവും തമ്മിലുള്ള അനുപാതത്തിലെ അന്തരമാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്. എനർജി മാനേജ്മെന്റ് സെന്റർ രജിസ്ട്രാർ സുഭാഷ് ബാബു.
6: ഇപ്പോൾ നിലവിലുള്ള ഊർജ്ജ പ്രതിസന്ധിക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, നമുക്കറിയാം ഊർജ്ജ വിഭവത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ വീടുകളിലെ ഊർജ്ജ ഉപഭോഗമാണ്. അതായത് ഗാർഹിക മേഖലയിലെ ഊർജ്ജ ഉപഭോഗമാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഊർജ്ജ ഉപഭോഗത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത്, ഏതാണ്ട് 52% വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വീടുകളിൽ നമ്മൾ എങ്ങനെയാണോ ഊർജ്ജം ഉപയോഗിക്കുന്നത്, ഇത് കാര്യമായിട്ട് തന്നെ നമ്മുടെ ഊർജ്ജോപഭോഗം പ്രത്യേകിച്ച് 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് പീക്ക് ലോഡിന് പ്രധാനമായിട്ട് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, നമുക്ക് പീക്ക് ക്ലൈമിൽ ഈ അന്തരീക്ഷത്തിലെ ചൂട് നമ്മൾ സാധാരണഗതിയിൽ ഓഗസ്റ്റിൽ ഉണ്ടാകുന്നതിനേക്കാളും ചൂട് കൂടുതലാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ചൂട് കൂടിയതിനനുസരിച്ച് നമ്മുടെ വീടുകളിലെ ഊർജ്ജത്തിന്റെ ഉപഭോഗം കൂടി, അതിൽ പ്രധാനമായിട്ടും എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം കൂടി. അപ്പോഴത്തേക്ക് പീക്ക് ടൈമിൽ ഉള്ള ഊർജ്ജോപഭോഗം നല്ല രീതിയിൽ കൂടിയതുകൊണ്ട് ഇത് മീറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ വൈദ്യുതി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടിവരുന്നു. അതേസമയത്ത് ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം ഒന്നുള്ള ഒരു പ്രതിഭാസമല്ല, നമുക്ക് രാജ്യത്തൊട്ടൊക്കെ തന്നെ ഈ ചൂട് കൂടിയതിന്റെ ഇമ്പാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് വാങ്ങാനായിട്ട് തന്നെ ഊർജത്തിന്റെ അവൈലബിലിറ്റിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റാതെ ഈ കാണുന്ന ഒരു പീക്ക് ലോഡ് ഡിമാൻഡിന് വേണ്ടിയിട്ട് ഉള്ള അറേഞ്ച്മെന്റുകൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ നമ്മൾ ജനങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ മുമ്പ് നമ്മുടെ വീടുകളിൽ എയർ കണ്ടീഷണർ അധികം ഇല്ലായിരുന്നു, ഇപ്പോൾ വീടുകളിൽ തന്നെ എല്ലാ റൂമുകളിലും എയർ കണ്ടീഷണർ വരുന്ന ഒരവസ്ഥയിലായിട്ടാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷണറുകളാണ് പ്രധാനമായിട്ട് ഈ പീക്ക് ലോഡ് കൂടുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായതുകൊണ്ട് നമ്മൾ എയർ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ കഴിവതും 26 ഡിഗ്രിയിൽ എങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഓരോ ഡിഗ്രി കുറയ്ക്കും.

0: 26 നിന്ന് 25 ആക്കുമ്പോഴത്തേക്ക് എയർ കണ്ടീഷണറിന്റെ ഊർജ്ജ ഉപഭോഗം അതിന്റെ 6% കൂടും. 1 ഡിഗ്രി നമ്മൾ കുറയ്ക്കുമ്പോഴത്തേക്ക് 6% ഊർജ്ജം അധികമായിട്ട് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ 26 ഡിഗ്രിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉള്ള ടെമ്പറേച്ചർ കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഹ്യൂമിഡിറ്റി ആണ് കൂടുതൽ, ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ പ്രശ്നം ഹ്യൂമിഡിറ്റി ആണ്. അതുകൊണ്ട് തന്നെ 26 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംഫർട്ടബിൾ കിട്ടും. ഇതോടൊപ്പം തന്നെ സീലിംഗ് ഫാനും ചെറിയ സ്പീഡിലും കൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിൽ തണുപ്പ് കിട്ടുന്നതിന് പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ, ഈ എയർ കണ്ടീഷണർ ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉപയോഗിച്ചിട്ട് സ്ലീപ്പ് മോഡിലേക്ക് ആക്കിയിടുക. ആ സമയത്ത് ബാക്കിയുള്ള സമയം നമുക്ക് ഫാനിന്റെ സ്പീഡ് കൂട്ടി നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വരത്തേക്ക് ആവശ്യത്തിന് തണുപ്പ് കിട്ടുകയും ചെയ്യും.
1: പൊതുജനങ്ങളുടെ സഹകരണം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ആവശ്യമാണ്. KSEB പ്രസാരണ വിഭാഗം ഡയറക്ടർ ശിവദാസ് എസ്.
2: കേരളത്തിലെ വൈദ്യുതി ആവശ്യകത ഏറ്റവും കൂടുതലായി കാണുന്നത് എല്ലാ ദിവസവും പീക്ക് ഹവേഴ്സ് ആയ വൈകുന്നേരം 6:30 മുതൽ പിറ്റേ ദിവസം പുലർച്ചെ 2 മണി വരെയാണ്. ഇപ്പോൾ നിലവിലുള്ള വൈദ്യുതി പ്രശ്നത്തിൽ മറികടക്കുന്നതിനായി ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്ന് വൈദ്യുതിയുടെ കൂടുതൽ കാര്യക്ഷമമായ ഉപയോഗം, പീക്ക് സമയങ്ങളിലുള്ള വൈദ്യുതിയുടെ ആവശ്യകത കുറച്ചുകൊണ്ടും ഈ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കുവാനായി സാധിക്കും. അതായത് ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജിംഗ് പരമാവധി സോളാർ അവേഴ്സ്, അതായത് പകൽ സമയത്ത് ആക്കുക. അത് കഴിവതും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയങ്ങളിൽ ചെയ്യാതിരിക്കുക. എയർ കണ്ടീഷൻ ടെമ്പറേച്ചർ 25 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുക. എയർ കണ്ടീഷൻ ടെമ്പറേച്ചർ 25 ഡിഗ്രിയിലൂടെ സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് വൈദ്യുതിയുടെ ആവശ്യകത വളരെയധികം കുറയ്ക്കുവാനായിട്ട് കഴിയും. കൂടാതെ ഓട്ടോമാറ്റിക് വാട്ടർ പമ്പുകൾ പ്രവർത്തനം രാത്രിയുള്ള 6 മണി മുതൽ 12 മണി വരെയുള്ള സമയങ്ങൾ കഴിവതും നിയന്ത്രിക്കുക. കൂടുതൽ വൈദ്യുതി വേണ്ടി വരുന്ന ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കർ, വാഷിംഗ് മെഷീൻ, ഇലക്ട്രിക് അയൺ എന്നിവ കഴിവതും ഈ പറയുന്ന 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നത് വഴി നമുക്ക് വൈദ്യുതിയുടെ ആവശ്യകത കുറവരുത്തുവാനും അപ്രകാരം വൈദ്യുതി നിയന്ത്രണം, ഇപ്പോഴുള്ള ഈ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കുവാനും സാധിക്കും. വൈദ്യുതി നിയന്ത്രണങ്ങൾ ഇനിയും ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും KSEB നടത്തി വരുന്നുണ്ട്. ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും അതിനുള്ള എല്ലാ സഹകരണവും പ്രതീക്ഷിക്കുന്നു.
1: ഇനി വരും വർഷങ്ങളിലും ആവർത്തിക്കാൻ പോകുന്ന കാര്യമെന്ന നിലയിലാണ് ഈ പ്രശ്നത്തെ വിലയിരുത്തേണ്ടത്. എനർജി ഓഡിറ്റർ ജയരാമൻ സി.
3: ഇപ്പോൾ പലതരത്തിലുള്ള വോൾട്ടേജ് വ്യതിയാനങ്ങളെ കുറിച്ചൊക്കെ പരാതികൾ പറയുന്നുണ്ട്. അതേപോലെ ട്രാൻസ്ഫോമറിന്റെ ഓവർലോഡിങ്ങിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ട്രാൻസ്ഫോമർ കത്തിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം പരിഹാരമായിട്ട് വ്യക്തിഗതമായിട്ടുള്ള ഊർജ്ജ ഉൽപാദനം സഹായകരമാവും. കേരളത്തിൽ ഏകദേശം 350,000+ ഉപഭോക്താക്കൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചെലവാക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനുള്ള പോളിസികൾ നമ്മുടെ റെഗുലേറ്ററി കമ്മീഷനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും യൂട്ടിലിറ്റി കമ്പനികളും ഒരുമിച്ച് ചേർന്നിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തിരിച്ചറിയേണ്ട ഒരു വലിയൊരു യാഥാർത്ഥ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു താൽക്കാലിക പ്രതിസന്ധി ഒന്നുമല്ല. ആഗോളതലത്തില് കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാവുന്ന ഒരു ഘട്ടത്തില് ഊർജ്ജോത്പാദനത്തിലും വിതരണത്തിലും വലിയൊരു ചിന്താപരമായ മാറ്റത്തിന് നമ്മൾ തയ്യാറായേ മതിയാവും. നമുക്ക് ലോഡ് ഷെഡിങ്ങും കടുത്ത വേനലും വ്യക്തമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന മഴയുടെ സ്വഭാവമൊക്കെ പരമ്പരാഗതമായിട്ടുള്ള പദ്ധതികളെ, പ്രത്യേകിച്ചും ജലവൈദ്യുത പദ്ധതികളെ കാര്യക്ഷമമായിട്ട് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതേസമയം വർദ്ധിച്ചു വരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഉപഭോഗം കൂടുന്നുണ്ട്, എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം കൂടുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ അതിന്റെ ചാർജിങ്ങിൽ വരുന്ന മാറ്റങ്ങൾ കാരണം ഉപഭോഗം മാറുന്നുണ്ട്. ഇതൊരു താൽക്കാലിക പ്രതിസന്ധി എന്നുള്ള രീതിയിൽ പരിഹാരം കാണുന്നതിന് പകരം ഇതൊരു ദീർഘകാലത്തേക്കുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള ആലോചനകൾ ഇനിയെങ്കിലും നാം തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇതിനൊരു പ്രായോഗികമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് വികേന്ദ്രീകൃതമായിട്ടുള്ള പുനരുപയോഗ ഊർജ്ജോത്പാദനം, അതായത് ഡീസെൻട്രലൈസ്ഡ് റിന്യൂവൽ ജനറേഷൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിന്റെ പ്രാദേശികമായ സംഭരണമാണ്. റൂഫ് ടോപ്പ് സോളാർ, വീടുകളുടെ മുകളിലൊക്കെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ മേൽക്കൂരകളിലുള്ള സൗരോർജ്ജ പദ്ധതികൾ ഇന്ന് വളരെ വ്യാപകമാണല്ലോ. കേരളത്തിൽ ഏകദേശം 2,000 MW റൂഫ് ടോപ്പ് സോളാറുണ്ട്. കേരളത്തിന്റെ മൊത്തം ഇൻസ്റ്റാൾ കപ്പാസിറ്റിയുടെ പകുതിയിൽ കൂടുതലാണത്. പക്ഷേ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം പൂർണ്ണമായിട്ടും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കാത്തത് സംഭരണ ശേഷികളില്ലാത്തതാണ്. പക്ഷെ ഓരോ വീട്ടിലും ലക്ഷങ്ങൾ മുടക്കി വ്യക്തിഗതമായ രീതിയിൽ വലിയ ഇൻവെർട്ടറുകളും ബാറ്ററികളും ഒക്കെ സ്ഥാപിക്കുന്നത് സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അതിനു പകരം ഒരു ട്രാൻസ്ഫോമറിന്റെ പരിധിയിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തെ ഉപഭോക്താക്കൾക്കോ വേണ്ടിയിട്ട് വൈദ്യുതി ബോർഡും സർക്കാരും ചേർന്നിട്ട് പൊതുവായി സ്ഥാപിക്കുന്ന കമ്മ്യൂണിറ്റി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് വരിക എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ.

0: ഇതിനുള്ള ഒരു പരിഹാരം. ഓരോ തവണയും നമുക്ക് ഇലക്ട്രിക്കൽ എനർജിക്ക് ഷോർട്ടേജ് വരുമ്പോൾ അതൊരു പ്രതിസന്ധിയാണെന്നും അതിന് താൽക്കാലികമായിട്ട് ചില പരിഹാരങ്ങൾ കാണുകയല്ല വേണ്ടത്, അടുത്ത ഒരു 10-20 കൊല്ലത്തേക്കുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ഇത് ഇനി ഒരിക്കലും കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഇതിൽ നിന്നൊന്നും മോചനം ഉണ്ടാവില്ല എന്നുള്ളൂ. നമ്മുടെ ഉപഭോഗം കൂടിക്കൊണ്ടേയിരിക്കുന്ന മനസ്സിലാക്കൽ കൊണ്ട് തന്നെ നമുക്ക് വികേന്ദ്രീകൃത റിന്യൂവബിൾ എനർജി ആയിട്ട്, അതായത് പുതുക്കാനാവുന്ന ഊർജ സ്രോതസ്സുകൾ വഴി നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം.
1: വികേന്ദ്രീകൃത ഉൽപാദനവും സംഭരണവും പോലെ ദീർഘകാല പരിഹാര മാർഗമാണ് ഇതിനെ തേടേണ്ടത്. സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് ചെയർമാൻ ഡോക്ടർ ഡി ധനുരാജ്.
2: ഇന്ന് ലോകത്ത് എല്ലായിടത്തും പവർ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒന്നല്ല. കാരണം ഇതേപോലെ നമ്മുടെ ഓരോ വീടുകളിലും ഓരോ ഓഫീസുകളിലും എല്ലാം നമ്മളെല്ലാവരും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരാണ്. നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം, നമ്മൾ സോളാർ വെച്ചിട്ടൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെ താങ്ങി നിർത്താനും പ്രസരണ ശേഷി അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ എഫിഷ്യൻസിയിൽ കൊണ്ടു നടക്കണമെങ്കിൽ അത് നമുക്ക് ലോക്കൽ ആയിട്ടുള്ള മൈക്രോ ഗ്രിഡുകൾ വേണം. അതല്ലാതെ ഒരു വലിയൊരു ഗ്രിഡ് സംസ്ഥാനത്തോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലും മാത്രമല്ല, ഒരുപക്ഷെ സിറ്റി തോറുമോ ഡിസ്ട്രിക്ട് തോറുമോ എല്ലാം പവർ ഗ്രിഡുകൾ, മൈക്രോ ഗ്രിഡ് എന്നാണ് അതിന് പറയുന്നത്. മൈക്രോ ഗ്രിഡുകൾ വരണം. അപ്പൊ മൈക്രോ ഗ്രിഡുകൾ വരണമെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെന്റ് വരണം. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ KSEB പറ്റുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു PPP മോഡലിൽ ഒക്കെ നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഒരുപാട് ഇന്ത്യയിലുണ്ട് ഇത് ചെയ്യുന്ന, അവരെ കൊണ്ടുവന്ന് ഈ പവർ ഗ്രിഡ് മൈക്രോ ഗ്രിഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ബാറ്ററി സ്റ്റോറേജ് ഉൾപ്പെടെ അത് വളരെ എഫിഷ്യന്റ് ആയിട്ട് വരും. അത് ഈ സെൻട്രലൈസ്ഡിൽ നിന്ന് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ലോകത്ത് എല്ലായിടത്തും നമ്മുടെ എനർജി ട്രാൻസ്മിഷനും ഈ പവർ സെക്ടറും എല്ലാം ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് സയൻസിന്റെയും ടെക്നോളജിയുടെയും ഡെവലപ്പിന്റെ ഭാഗമായിട്ട് അങ്ങനെ സെൻട്രലൈസ് സിസ്റ്റത്തിന് ഇത് താങ്ങാൻ പറ്റില്ല എന്നും, മാത്രമല്ല ട്രാൻസ്മിഷൻ ലോസും എനർജി ലോസും എല്ലാം നമുക്ക് കുറച്ചുകൊണ്ടുവരണമെങ്കിൽ ലോക്കലായിട്ട് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കുകയും പ്രസരണം ചെയ്യുന്ന രീതിയിലുള്ള മൈക്രോ ഗ്രിഡുകൾ വേണമെന്നുള്ളതാണ്. നമ്മളിപ്പോ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരു പ്രൊവൈഡറിൽ നിന്നും മറ്റൊരു പ്രൊവൈഡറിലേക്ക് മാറാനുള്ള സംവിധാനവും അതിന് പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമാണ് കേരളത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ്ങും നമുക്ക് ഇലക്ട്രിസിറ്റി 24/7 കിട്ടാവുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റ് നമുക്ക് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യണം. അത് ആ മാർക്കറ്റിന്റെ ആവശ്യം ഹൗസ് ഹോൾഡിന് മാത്രമല്ല, കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രീസിനും കമേഴ്സ്യൽ ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാം വൈദ്യുതി 24/7 എൻഷുർ ചെയ്യേണ്ട ഒരു കടമ സ്റ്റേറ്റിനുണ്ട്. അതാണ് അതിന്റെ ഒരു അട്രാക്റ്റീവ്നെസ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനുള്ള അട്രാക്റ്റീവ്നെസ്. അപ്പൊ അങ്ങനെ വരുമ്പോ സെക്ടർ ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഒരു മാറ്റം നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഒരു ഗവൺമെന്റ് എന്റിറ്റീനെ മാത്രം വെച്ചുകൊണ്ട് ഈ സെക്ടർ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരുപാട് ക്യാപിറ്റൽ, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള സെക്ടറാണ്. കാരണം ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് പണം ആവശ്യമുണ്ട്. ആ പണം എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് മാത്രമേ വരുള്ളൂ. അത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലും പലതും നമ്മൾ ചെയ്തു കഴിഞ്ഞു, കേരളം മാത്രം അത് മടിച്ചു നിൽക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോ പല തരത്തിലുള്ള സോഴ്സിൽ നിന്നുള്ള എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മൈക്രോ ഗ്രിഡ് വഴി ഇത് കൊടുക്കുകയും പിന്നെ സോളാർ എനർജി നമുക്ക് ബാറ്ററി സ്റ്റോറേജിലൂടെ സ്റ്റോർ ചെയ്യുകയും ആവശ്യമുള്ള സമയത്ത് അത് സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറും. നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ മാറ്റങ്ങൾ, ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാത്തതുകൊണ്ടാണ് ഇത് ഒരു പ്രോഗ്രസീവ് ആയിട്ട് പോവാത്തത് എന്നുള്ളതാണ് എനിക്ക് ഇതിനെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത്.
1: വൈദ്യുതി ഉൽപാദനത്തേക്കാൾ ഉപഭോഗം കൂടുന്നതാണ് പ്രധാനമായും പ്രശ്നം സൃഷ്ടിക്കുന്നത്. സംസ്ഥാനാന്തര വൈദ്യുതി കൈമാറ്റവും ഇതര കരാറുകളും സർക്കാർ തലത്തിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യമായതിനാൽ ചോദ്യങ്ങൾ ഉയരുന്നതും സ്വാഭാവികം. സൗരവൈദ്യുതി ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സൗഹൃദ ഉൽപാദനത്തിൽ കേരളം മാതൃകയാകുമ്പോൾ തന്നെ അത് രാത്രിയിലെ ഉപയോഗത്തിനായി കരുതി വയ്ക്കാവുന്ന തരത്തിലേക്കും നമ്മൾ മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹ്രസ്വകാല ലക്ഷ്യങ്ങളെക്കാൾ ശാശ്വത പരിഹാരം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ പ്രതിസന്ധിയിൽ വേണ്ടത്.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
4: സമകാലികം.
5: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി പിട്ടാപ്പള്ളിൽ ഏജൻസീസ് തന്നെ.

0: വൈദ്യുതി മുടങ്ങും. ഏരൂർ സെക്ഷൻ പരിധിയിൽ കോട്ടയിൽ ക്ഷേത്രം പരിസരം, ആനപ്പറമ്പ്, ആസാദ്, എസ് എൻ ജംഗ്ഷൻ, മോളുംപുറം, മാരാന, പാമ്പാടിത്താഴം, പറമ്പാട്ട്, നെടുങ്ങാപ്പുഴ, ഐരേറ്റിൽ ക്ഷേത്രം, എസ് എം പി കോളനി, ചോയ്സ്, അലിയാർ പാലം, മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷേ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: സേവന വാർത്തകൾ. കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന സൗജന്യ വെബ് ഡിസൈനർ കോഴ്സിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവേശനത്തിന് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 9495999682, 9495999682.
4: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
5: എന്താ സംശയം? അത് മൈജിയിലല്ലേ?
4: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
5: ഓഫർ September 13 ഞായർ വരെ എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ടിസി അപ്ലൈ.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
4: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടിസി അപ്ലൈ.
0: കോട്ടയം കുന്തന്താനം അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495999688, 9495999688.
5: മൈജി പ്രൈസ് ചലഞ്ച്.
4: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്. ഒപ്പം മൈജി ഓണം, മാസ ഓണം ഓഫർ തുടരുന്നു.
5: എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ. ടിസി അപ്ലൈ.
9: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

ബിട്ടു രാരിപ്പൂച്ചയെ വീണ്ടും വീടിൻ്റെ മുകളിലേക്ക് ക്ഷണിച്ചു. മിനിഞ്ഞാന്ന് തൊട്ട് ഞാനും ഇതിൻ്റെ മുകളിലാണ്. ഒരു ഷീറ്റ് മേലെയുള്ളതുകൊണ്ട് നനയുന്നില്ല. കാറ്റെടുത്ത് കുറേയൊക്കെ കേടുപാടുകൾ വന്നിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്, എങ്കിലും നനയാതെ കൂടാ. നല്ല ഐഡിയയാണ്. പക്ഷേ രാരിപ്പൂച്ചയ്ക്ക് ചെറിയ സംശയം. അവൻ വിശന്നിട്ട് എന്നെങ്ങാനും തിന്നുകളഞ്ഞേക്കുമോ? നീ ഇങ്ങോട്ട് വന്നോ, നിന്നെ ഞാൻ തിന്നൊന്നുമില്ല. രാരിപ്പൂച്ചയുടെ മനസ്സ് കണ്ട പോലെ ബിട്ടു വിളിച്ചു പറഞ്ഞു, ദാ നിന്നെപ്പോലെ രണ്ടു പേര് ഈടെ ഒരു ചാക്കിൽ ചൂടുപിടിച്ച് കിടക്കണുണ്ട്. ബിട്ടുപ്പട്ടി പറഞ്ഞു, എൻ്റെ വീട്ടുകാർ പോയപ്പോൾ ഞങ്ങളെ മുകളിൽ കയറ്റിവിട്ടതാണ്. അവർ ജീവനും കൊണ്ട് ഓടി. കണ്ടില്ലേ, വീട് പകുതിയോളം വെള്ളത്തിലാണ്. വെള്ളം കൂടിയോ കുറഞ്ഞോ എന്നറിയാൻ അവരിടയ്ക്ക് വന്ന് നോക്കും. അവരൊക്കെ എവിടെയാണ് എന്നറിയില്ല. പാച്ചിക്കുട്ടൻ എന്നും ബിസ്ക്കറ്റും പാലുമൊക്കെ തന്നുകൊണ്ടിരുന്നതാണ്. പാവം, അവനും സുരക്ഷിതൻ.

0: ആയിരിക്കുമോ ആവോ, ദൂരെ ഒരു സ്കൂളിൻ്റെ ക്യാമ്പിലാണെന്ന് അവൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടു. വന്നപ്പോൾ പൊതിച്ചോറൊരെണ്ണം മുകളിലേക്ക് എറിഞ്ഞു തന്നു. തണുത്തൊലിച്ച ചോറും കറികളും, അതുമാത്രമാണ് രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചത്. അവരിനി വല്ലതും കൊണ്ടുത്തരുമോ എന്നറിയില്ല. ബിട്ടു ഒന്ന് മോങ്ങിക്കുരച്ചു. മരത്തിൻ്റെ മുകളിലിരുന്ന ഒരണ്ണാൻ ശരീരം കുടഞ്ഞു, ചുറ്റും വെള്ളം തെറിച്ചു, പിന്നെയൊന്ന് നീട്ടിച്ചിലച്ചു. നീ പൊയ്ക്കോടി രാരിപ്പൂച്ച അങ്ങോട്ട്, ഈ പെരുമഴയ്ക്ക് ആരും ആരെയും ഉപദ്രവിക്കില്ല, ശത്രുക്കൾ പോലും മിത്രങ്ങളാവും. വെള്ളപ്പൊക്കവും ഉരുളുപൊട്ടലും ഒക്കെ വരുമ്പോൾ മനുഷ്യർ പോലും ഒന്നാവും. വലിയ വീട്ടുകാർ, ചെറിയ വീട്ടുകാർ എന്നൊന്നുമില്ല, ക്യാമ്പുകളിലെല്ലാവരും കൂടി വെച്ച് വിളമ്പി ഒരുമിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നെ. അണ്ണാരക്കണ്ണൻ കുഞ്ഞുവായിൽ വലിയ വർത്തമാനം തുടർന്നു. ഞാൻ ഇന്നലെ കൂടി കണ്ടതാ, അപ്പുറത്തെ ട്രീസ ചേച്ചിയും സുബൈദാത്തയും വെള്ളം പൊങ്ങാണ്, വാ നമുക്ക് പോവാം, എല്ലാം എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടും ഭാണ്ടും ഒക്കെ എടുത്ത് പോണത്. വഴക്കിട്ട് മുഖത്തോട് മുഖം നോക്കില്ലായിരുന്നു അവര്. നീ എങ്ങനെ അറിഞ്ഞടാ കണാര അത്? അവൻ്റെ ഒരു വീരവാദം. ബിട്ടു ഒന്ന് മുരണ്ടുകൊണ്ട് നീട്ടിയൊന്ന് ഊരിയിട്ടു. അതൊക്കെ എനിക്കറിയാം ബിട്ടുമാഷെ, നീ വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞോനാണ്. ഞാനല്ലേ സുബേദാത്തയുടെ വാഴക്കുല മൂത്തോ പഴുത്തോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നേ. അതിനു മുൻപ് ആ കാഞ്ഞിരമരം മറിഞ്ഞ് വാഴയിലേക്ക് ചാഞ്ഞു. മരം വെട്ട് എന്നും പറഞ്ഞ് ഇത്തയും ആലീസ് ചേച്ചിയും തമ്മിൽ മുഴുത്ത വഴക്കായി. ഏഹേ, ബിട്ടുപട്ടിയും രാരിപ്പൂച്ചയും അത് കേട്ട് രസത്തിൽ ചിരിച്ചു. ഈ കണാരൻ്റെ ഒരു കാര്യം, ശരി, ഞാൻ എങ്ങനെ അവിടെ മുകളിലെത്തും? കണ്ണൻ പറഞ്ഞു, നീ ആ മതിലിലേക്ക് പതിയെ ആ കൊമ്പിലൂടെ ചെല്ലു, ഞാൻ ചില്ല അനക്കില്ല. എന്നിട്ട് ആ മതിലിലൂടെ ആ പാരപ്പറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പേരച്ചില്ലയിലേക്ക് കയറ്, അങ്ങനെ അങ്ങനെ പോ.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 18 സെക്കൻഡ്.
3: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: വെല്ലുവിളികൾ നേരിടാൻ ഗ്ലോബൽ സൗത്തിനും സഹായം ലഭ്യമാക്കണമെന്ന ഇന്ത്യയുടെ ആഹ്വാനവുമായി 18th ബ്രിക്സ് ഉച്ചകോടി ന്യൂഡൽഹിയിൽ സമാപിച്ചു. അടുത്ത അധ്യക്ഷപദം ചൈനയ്ക്ക്. ഉഭയകക്ഷി സഹകരണത്തിന് കൂടുതൽ കരുത്തുപകരാൻ ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രതലവന്മാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമ്പത്തിക ധനകാര്യ സഹകരണം ഉറപ്പാക്കുന്നതിന് ഉസ്ബെക്കിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി അദ്ദേഹം കോഴിക്കോട് പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യുന്നതിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ നാളെ മന്ത്രിയുടെ ഓഫീസിൽ യോഗം ചേരും. വരാപ്പുഴ അതിരൂപതയുടെ 23rd വല്ലാർപാടം മരിയൻ തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ബസലിക്കയിൽ നടന്ന ദിവ്യബലിയിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സിപിഐഎം നേതാവ് ബേബി ജോണിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. ഇന്തോനേഷ്യയിലെ യാത്രാ ബോട്ട് മുങ്ങി 130 പേരെ കാണാതായി, 6 സ്ഥിരീകരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ

0: ബൗളിംഗ് തെരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഈ നശ്വരമാം ലോകത്ത് സ്നേഹത്തിനല്ലാതെ, സ്നേഹിക്കപ്പെടുന്നതിനല്ലാതെ മറ്റെന്തിനാണ് അർത്ഥമുള്ളത്? എന്നാൽ സ്നേഹിക്കപ്പെടാൻ അർഹതപ്പെട്ടവരാണ് തങ്ങൾ എന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി. പറയുന്നത് ഓസ്കർ വൈൽഡാണ്. ഹി സേസ്, everyone is worthy of love except him who thinks he is. Love is a sacrament that should be taken kneeling. സ്നേഹം മുട്ടുകുത്തി സ്വീകരിക്കപ്പെടേണ്ട ഒരു വിശുദ്ധ കൂദാശയാണ്. What a line that is. മറ്റൊരിടത്ത് എലിയറ്റ് വിനയത്തെക്കുറിച്ച് പറഞ്ഞത് ഈ വാക്യത്തിലൂടെ കുറച്ചുകൂടെ വ്യക്തമാവുന്നു എന്ന് തോന്നുന്നു. The only wisdom we can hope to acquire is a wisdom of humility. Humility is endless.
1: നമുക്ക് കൈവരിക്കാനാവുന്ന ഒരേയൊരു അറിവ് വിനയം എന്ന അറിവാണ്. വിനയം അനന്തമാണ്. സ്നേഹത്തെ വിനയത്തോടെ സ്വീകരിക്കുന്നവർ മാത്രമേ സ്നേഹത്തിൻ്റെ മൂല്യം അറിയുന്നുള്ളൂ. അതെത്ര മനോഹരമായി ഓസ്കർ വൈൽഡ് പറഞ്ഞിരിക്കുന്നു അനന്തശോഭയുള്ള ഈ വാക്യത്തിൽ. ലവ് ഇസ് എ സാക്രമെന്റ് ദറ്റ് ഷുഡ് ബി ടേക്കൻ കനീലിംഗ്. ദ യൂണിവേഴ്സ് മേ ബി ഇൻഡിഫറെന്റ് ഫോർ ഓൾ വി നോ. ദൂരെ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു വിളറിയ നീലപ്പൊട്ട് മാത്രമെന്നും നമ്മൾ കേട്ടുപോന്നു. എന്നാൽ ഭൂമിയിൽ ഇൻഡിഫറൻസ്, ഉദാസീനത എന്ന ഭാവം ജീവിതം അസഹനീയമാക്കുന്നു. ഈ അറിവിനെ ആധാരമാക്കി W.H. ഓർഡൻ എഴുതിയ കവിതയാണ് ദ മോർ ലവിംഗ് വൺ. നിറയെ പ്രകാശമുള്ള വാക്യങ്ങൾ ഇവിടെയും നമുക്ക് കാണാം. ഹൗ ഷുഡ് വി ലൈക്ക് ഇറ്റ് വെർ ദ സ്റ്റാർസ് ടു ബേൺ വിത്ത് എ പാഷൻ ഫോർ അസ് വി കുഡ് നോട്ട് റിട്ടേൺ. ഇഫ് ഈക്വൽ അഫെക്ഷൻ കനോട്ട് ബി, ലെറ്റ് ദ മോർ ലവിംഗ് വൺ ബി മീ. നമുക്കൊരിക്കലും തിരികെ നൽകാൻ കഴിയാത്ത തീവ്രതയോടുകൂടി നക്ഷത്രങ്ങൾ നമ്മളിൽ പ്രകാശം ചൊരിഞ്ഞെങ്കിലോ? സ്നേഹം ഒരേപോലെ ആവില്ലെങ്കിൽ കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനായിരിക്കട്ടെ. മറ്റൊരിടത്ത് ലെനറ്റ് കോഹൻ നിറയെ സംഗീതമുള്ള ഈ വാക്യം നമുക്ക് വെച്ചു നീട്ടുന്നു. നൗ ഐ ഗ്രീറ്റ് യു ഫ്രം ദി അതർ സൈഡ് ഓഫ് സോറോ ആൻഡ് ഡിസ്പെയർ വിത്ത് എ ലവ് സോ വാസ്റ്റ് ആൻഡ് ഷട്ടേർഡ് ഇറ്റ് വിൽ റീച്ച് യു എവ്രിവെയർ. ഇതാ ഞാനിപ്പോൾ ദുഃഖത്തിൻ്റെയും നിരാശയുടെയും അപ്പുറം നിന്നുകൊണ്ട് അതിവിശാലവും പൊട്ടിത്തകർന്നതുമായ സ്നേഹത്തോടെ നിന്നെ അഭിവാദ്യം ചെയ്യുന്നു. നീ എവിടെയാണെങ്കിലും അത് അവിടെ എത്തിച്ചേരും.
2: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
3: English Matters.

0: പ്രഭുവുമായുള്ള അഭിമുഖത്തിന്റെ തുടർഭാഗം.
1: വൈൽ ഹൺഡ്രഡ് ടാഗ് ഹൺഡ്രഡ് എന്ന് ഉദ്ദേശിച്ച ഒരു 100 എണ്ണമെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്യും മിനിമം ട്ടോ. 100 ഒരിക്കലും നിൽക്കില്ല. അപ്പൊ 100 വിഷയങ്ങൾ പ്രകൃതിയിലും, ഈ 100 വിഷയങ്ങളിലും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞത് ആദ്യത്തെ മത്സ്യങ്ങളെ കുറിച്ചായിരുന്നു. ഡോക്ടർ സി പി ഷാജി, പലപ്പോഴും പലരും ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾക്ക് ഡോക്ടർ സി പി ഷാജി അറിയില്ല.
0: പക്ഷെ
1: അദ്ദേഹമാണ് ഒരുപക്ഷെ കേരളത്തിലെ ഒരു ഫ്രഷ് വാട്ടർ ഫിഷിന്റെ അതോറിറ്റി. അതിനെക്കുറിച്ച് അയാൾ പഠിക്കാത്ത കാര്യങ്ങളൊന്നും ഏകദേശം ഇല്ലാന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഒരാളിലൂടെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അയാൾ ഫ്രഷ് വാട്ടർ ഫിഷസിനെ ചരിത്രവുമായിട്ട് കണക്ട് ചെയ്യുന്നു, നമ്മുടെ കൃഷിയുമായിട്ട് കണക്ട് ചെയ്യുന്നു, ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്യുന്നു, അത് നശിച്ചുപോയാണുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പരിപാടിയാണ് വൈൽഡ് ഹൺഡ്രഡ് വിത്ത് വിഷ്വൽ സപ്പോർട്ട്. അത് റീലുകളായിട്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഷോർട്സ് ആയിട്ട് യൂട്യൂബിലുണ്ട്, റീൽസ് ആയിട്ട് ഫേസ്ബുക്കിലുണ്ട്, വലിയ ഇന്റർവ്യൂ ആയിട്ട് യൂട്യൂബിലുണ്ട്. നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോ.
0: ഇപ്പം കാർഡ് എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഇപ്പം ഇതിന്റെ ഇപ്പം നമ്മുടെ ഡിജിറ്റൽ സ്പേസിൽ വീഡിയോ കാണുകയാണെങ്കിൽ പോലും പല എലമെന്റ്സ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ലേമാൻ എന്ന നിലയ്ക്ക് പറയുന്ന ഒരു കിളിയുടെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നതെങ്കിൽ ആ കിളിയുടെ സൗന്ദര്യമാണോ അല്ലെങ്കിൽ അതിന്റെ ശബ്ദമാണോ ഏതാണ് നമുക്ക് ആസ്വദിക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനാണ്. എല്ലാം ഒന്നിനൊന്നും മെച്ചാണ്. ഇപ്പൊ ഇത്രയും കാടുകളും ഇത്രയും വൈൽഡ് ലൈഫും എക്സ്പ്ലോർ ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് താങ്കൾക്ക് പേഴ്സണലി ഇഷ്ടം എന്തിനോടാണ്? ഇപ്പൊ നമ്മൾ പറയില്ലേ, ചില ആൾക്കാരിലേക്ക് ഒരു സൗണ്ട് പേഴ്സൺ ആയിരിക്കും, ശബ്ദങ്ങളോടായിരിക്കും ഇഷ്ടം, ചിലർക്ക് കാഴ്ചകളോടായിരിക്കും ഇഷ്ടം. താങ്കൾക്ക് എന്താണ് കാടിനെ പറയില്ലേ ഹടാതെ ആകർഷിക്കുന്ന ഒരു ഘടകം?
1: അത് അതെല്ലാം കൂടി ചേർന്നുള്ള ഒരു ഫീലാണ് എനിക്കിഷ്ടം. ഒരു പ്രത്യേക സാധനമല്ല. അപ്പോൾ എനിക്ക് ശബ്ദങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശബ്ദവും മണവും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ശബ്ദങ്ങൾ ഞാൻ പരമാവധി കുറച്ച് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഫിലിംസിലാണെങ്കിൽ പോലും ശബ്ദങ്ങൾക്ക് പ്രാധാന്യം വളരെ കൊടുക്കും. പലരും ശബ്ദങ്ങൾക്ക് പ്രാധാന്യം അത്ര കൊടുക്കാറില്ല. ശബ്ദത്തിനും മണത്തിനും പ്രാധാന്യം കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രകൃതിയിൽ. മണം നമ്മൾ കംപ്ലീറ്റ്ലി നെഗ്ലിജ്, നമ്മൾ നമ്മുടെ ഒരു വലിയ വിഷയമായിട്ടേ പരിഗണിക്കാത്തൊരു കാര്യമാണ് മണം എന്നുള്ളത്. പിന്നെ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രകൃതിയിൽ. ഓരോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങൾ, നമ്മൾ കേൾക്കാത്ത എത്ര ശബ്ദമുണ്ടറിയോ പ്രകൃതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണുന്നത് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ശബ്ദം ഉൾപ്പെടെ, അതിൻ്റെ ഭംഗി ഉൾപ്പെടെ, വെളിച്ചം ഉൾപ്പെടെ എല്ലാം കൂടി കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു പ്രത്യേക ഫോക്കസ് ആണ് എന്ന് ഒരിക്കലും വീഡിയോ എടുക്കുമ്പോൾ പറയാൻ പറ്റില്ല. സ്റ്റിൽ അങ്ങനെയല്ലല്ലോ, സ്റ്റിലിന് ശബ്ദമൊന്നും വേണ്ടല്ലോ. പക്ഷെ വീഡിയോ ചെയ്യുമ്പോൾ ഇതെല്ലാം വേണം. അങ്ങനത്തെ ഒരു ഒരു ഒരു അനുഭവമാണ് എന്റെ സത്യം പറഞ്ഞാൽ എന്റെ ഫിലിം മേക്കിങ്ങിന്റെ എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: പറഞ്ഞു കേട്ടിട്ടുള്ളത് മാത്രമല്ല, നമ്മുടെ ഒരു തമാശ രൂപേണ പറയും, മനുഷ്യരൊഴിച്ച് ബാക്കി എല്ലാ ജീവികളിലും ആണുങ്ങളെയാണ് അല്ലെങ്കിൽ ഒരു മെയിൽ സ്പെഷീസിനെയാണ് കാണാൻ ഭംഗി എന്നുള്ളത്. അത് ശരിയാണ്.
1: പ്രത്യേകിച്ച് പക്ഷികളിൽ ആണുങ്ങൾ തന്നെയാണ് നയനമനോഹരം എന്ന് പറയില്ലേ, ഭംഗി എന്നുള്ളതിന്റെ പലർക്ക് പല കണ്ണിലുമാണ്. നമുക്ക് കാണുന്ന സമയത്ത് നല്ല കളർഫുൾ ചന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് ഒരു പക്ഷി പെൺ വർഗത്തിനെക്കാട്ടിലും കൂടുതൽ ഭംഗി ആണ് തന്നെയാണ് പക്ഷികളിൽ എസ്പെഷ്യലി. ആണുങ്ങൾ നോക്കുകയാണ് വലിയ മൃഗങ്ങളായിട്ടുള്ള സിംഹമാണെങ്കിലും ടൈഗറിന് അത്ര വ്യത്യാസം ഫീൽ ചെയ്യില്ല, പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. പക്ഷെ ലയന് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ആനയ്ക്ക് വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
0: അപ്പോൾ ശരിയാണ്, ഒരു പൊടിക്ക് മനുഷ്യന്മാരെ എക്സെപ്ഷൻ ആക്കാമല്ലോ അല്ലേ?
1: മനുഷ്യന്മാർ അങ്ങനെയായി പോയി.
0: ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ജീവികളെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആനേനെയൊക്കെ കുറച്ചും കൂടെ ഇപ്പം നാട്ടിൽ കണ്ടിട്ടുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ആന റിലേറ്റഡ് വീഡിയോസൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ നമ്മൾ മലയാളികൾ കണ്ടിട്ടുള്ളത് കൊണ്ടും ആന പ്രേമം നമ്മൾ കുറച്ചും കൂടെ ഉണ്ട്. താങ്കൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരു ആന
1: പ്രേമം? രണ്ട് പ്രേമമാണ് കേട്ടോ. കാട്ടിലെ ആനയുടെ പ്രേമമല്ല നാട്ടിലെ ആന, രണ്ട് പൊളിറ്റിക്സ് ആണത്. അപ്പോൾ ആനകൾ, നമുക്ക് കാട്ടിലുള്ളവർക്ക് ആനകളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല. ശാസ്ത്രീയമായിട്ടാണെങ്കിലും എൻ്റെ ചന്തമാണെങ്കിലും ഒക്കെ അവരൊരു ഇക്കോളജിക്കൽ എൻജിനീയർമാരാണ്, പരിസ്ഥിതിയുടെ ശരിക്കുള്ള ശാസ്ത്രജ്ഞന്മാരാണ് അവന്മാർ. കാരണം എവിടെയാണ് ഒരു വിത്ത് മുളയ്ക്കേണ്ടത്, എവിടെയാണ് കുറേ ചെടികൾ കൂടുതൽ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ കുറവുണ്ടാവേണ്ടത്, വെള്ളം എവിടെയൊക്കെ ഉണ്ട്, ഇങ്ങനെ പരിസ്ഥിതിയുടെ എല്ലാ കാര്യങ്ങളും കൈകടത്തുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ആന. ഒരു ആന ഒരു സ്ഥലത്ത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്, ഈ അടുത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്തായിട്ടുള്ള ആളോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമാണത്. ഇപ്പം നമുക്ക് ഒരു ഡ്രൗട്ട് വന്നിട്ട് ഒരു വലിയ വിഭാഗം ആനകൾ ഈ ആഫ്രിക്കയിൽ മരിച്ചുപോയി, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ. അപ്പം അവരിനി പരിസ്ഥിതിയിൽ നിർവഹിക്കേണ്ട ഘടകങ്ങളാണ് നശിച്ചു പോകുന്നത്. അടുത്ത ഒരു 50 കൊല്ലം പരിസ്ഥിതിയിൽ പോസിറ്റീവായിട്ട് വരുത്തേണ്ട മാറ്റങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു. അവർക്കൊരു ചരിത്രമുണ്ടല്ലോ. നമ്മളെല്ലാവരും ഒരു ആന, ആന അങ്ങനെ ജീവിച്ചു പോകുന്നതല്ല.

0: ആനയുള്ളത് കൊണ്ട് പരിസ്ഥിതിയിൽ മറ്റ് ജീവികൾക്ക് പരിസ്ഥിതിക്ക് പുല്ലിനുൾപ്പെടെ ചീവീടുകൾക്കുൾപ്പെടെ പുൽച്ചാടികൾക്കുൾപ്പെടെ ഒക്കെ ആന വേണമല്ലോ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അപ്പോൾ ഈ ആന എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമേ അല്ല. കാട്ടില്ല ആന. അപ്പോ അത് അതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ചന്തത്തിലുപരി അതൊരു വലിയ ജീവി തന്നെയാണ്,
1: നല്ല കഴിവുള്ള
0: വലിയൊരു ജീവി തന്നെയാണ്.
1: മനുഷ്യരെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സോഷ്യൽ ലൈഫ് ഉണ്ട്, ഫാമിലി ആണ്, ജോലിക്ക് പോകുന്നു വരുന്നു, ഒരു റുട്ടീൻ എന്നൊക്കെ പറയാം. ഇതുപോലെ ഓരോ ജീവിക്കും അങ്ങനെ ഒരു ലൈക്ക് ഫാമിലി സിസ്റ്റമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് കണ്ടിട്ടുണ്ട്, ഇപ്പൊ കാട്ടിലെ രാജാവായിട്ട് എന്താ കാര്യം, ഫുൾ പണി എടുക്കുന്നത് മൂപ്പരാണ് എന്നുള്ള രീതിയിലൊക്കെ ഫുഡ് കൊണ്ട് കൊടുക്കണം, ആ ടെറിട്ടറി പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ ഓരോ ജീവിനെ പറ്റിയിട്ട് ഇപ്പൊ എന്താ പറയാ, ഫൺ ഫാക്ട്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടോ ഓരോ ജീവികൾക്കും?
0: സോഷ്യൽ ലൈഫ് മെജോറിറ്റി ജീവികൾക്കും ഉണ്ട്. ചില സോളിട്ടറി ആയിരിക്കും. ഒരു 3 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കടുവ സോളിട്ടറി ആണ്. അവന് ആ ഗ്രൂപ്പിന് അമ്മയുടെ അടുത്ത് നിന്ന് പോവുകയാണ്. 2:30, 3:30 ഒക്കെ ആകുമ്പോഴേക്കും അവൻ ആ ഗ്രൂപ്പിൽ നിന്ന് പോയി, അല്ലെങ്കിൽ അമ്മ കടിച്ചു ഓടിക്കും, പോയിക്കോളാൻ പറയും. ആന നല്ലൊരു സോഷ്യൽ ലൈഫുള്ള ജീവിയാണ്. പക്ഷേ കുട്ടിക്കൊമ്പനായ ഒരു 10-15 വയസ്സാകുമ്പോഴേക്കും അവൻ, നീ പോയിക്കോ, നീ നിന്റെ ഈ ഗ്രൂപ്പിൽ വേണ്ട, പിന്നെ ഇവന്മാർ പുറത്തു പോവാണ്. കുട്ടി ചെറിയ കൊമ്പൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലേ, ഇനി ഇവന്മാരെല്ലാവരും കൂടി ഗ്യാങ് ആവും. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളൊരു 10-15 വയസ്സായ പിള്ളേർ എല്ലാവരും റോഡ് സൈഡിൽ നിൽക്കുന്നു, ബൈക്കൊക്കെ ഇടുന്നു, ഇതേപോലെ ഇതേ കൗമാര പ്രായമാണ് അവരുടെ. ആ അപ്പോൾ ഇവരെല്ലാവരും കൂടി പോയിട്ട് യുവമാരുടെ അട്ടഹാസം എന്നൊക്കെ പറയില്ലേ, അതാണ് പിന്നീട് നമ്മൾ കാണുക. യുവമാർ ഗുണ്ടകളാണ്, പലപ്പോഴും വിക്രസുകൾ കാണിക്കുന്ന പാവങ്ങളാണ്, പക്ഷേ വിക്രസുകൾ കാണിക്കുന്ന ടീമുകളാണ്. കാരണം പുതിയാണ് ജീവിതത്തിൽ, പുതിയ തലങ്ങൾ തേടുകയാണ്. ഇവർ ഒരുമിച്ച് പോകുന്നു, അപ്പുറത്ത് പോകുന്നു, വാഴ തിന്നുന്നു, മറ്റേ ഇവരൊരുമിച്ചാണ് റെയ്ഡൊക്കെ ചെയ്യുന്ന പോലെയാണ് അങ്ങനെ. അപ്പോൾ പിന്നെ പക്ഷെ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും കേട്ടോ, തിരിച്ചു കഴിഞ്ഞ് ഒരു മെച്ചുറായി മീറ്റിംഗ് സമയത്ത് ഇവർ വീണ്ടും ഏതെങ്കിലും ഒരു ഹേഡിൻ്റെ കൂടെ, ഹേഡ് എന്നാണല്ലോ പറയുന്ന ആനയുടെ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ തിരിച്ച് ജോയിൻ ചെയ്യും. എല്ലാവർക്കും സോഷ്യൽ ലൈഫ് ഉണ്ട്, അതിങ്ങനെ ഏറിയും കുറഞ്ഞും ഇരിക്കും. സമയം ചിലവരുടെ സമയത്ത് ഒരുമിച്ച് കൂടും, ചില സമയത്ത് വിഘടിച്ച് പോകും, അങ്ങനെ അങ്ങനെ പോകുന്ന ജീവികളാണ്.
1: യെസ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫി, നമ്മൾ ഇതിൽ ഫോറസ്റ്റ് ഓഫീസറാണോ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഫിലിം മേക്കർ ആണോ ഏതാണ് ഇഷ്ടം എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല. എന്നാലും എങ്ങനെയാണോ ഈ ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക്, ഇപ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, അതായത് ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ ഫോട്ടോ എടുക്കുക ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ള പരിപാടിയൊന്നും ഒരു 10 വർഷം മുമ്പേ വരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, താങ്കൾ എങ്ങനെ ആ റോളും കൂടെ സ്വമേധയ ഏറ്റെടുത്തതാണോ?
0: പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു ഫോറസ്റ്റ് ഓഫീസറേക്കാൾ നല്ലൊരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ ഫിലിം മേക്കറോ ആണ് ഞാൻ. ഫോറസ്റ്റ് ഓഫീസറോളം ഞാൻ അത്ര, എൻ്റെ മീൻസ് പല ഫോറസ്റ്റ് ഓഫീസർമാരെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊന്നും അത്ര എത്താൻ പറ്റില്ല. സോ അതിനേക്കാൾ ഒരു നല്ല ആത്മാർത്ഥത പറയാൻ പറ്റുന്നത് ഫോറസ്റ്റ് ഓഫീസറേക്കാൾ നല്ലൊരു ഫിലിം മേക്കറോ ഫോട്ടോഗ്രാഫറോ ആണ് ഞാൻ. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നു നമ്മുടെ കഴിവിൻ്റെ പരമാവധി. അപ്പോൾ നമ്മളൊക്കെ ശ്രമിക്കുമ്പോൾ പലർക്കും പല കഴിവുകളാണല്ലോ. അപ്പം ഞാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കുള്ള കഴിവിനെ വനംവകുപ്പിൻ്റെ ഭാഗമാക്കുക. ഇപ്പോൾ ഒരുപക്ഷെ പല ഓഫീസേഴ്സ് ചെയ്യുന്ന ഒരു എക്സലൻറ്റ് ജോബൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ നമുക്ക് എക്സലൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ, മെജോറിറ്റി എന്നെക്കാട്ടിലും മെജോറിറ്റി എക്സലൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യം എന്നെക്കൊണ്ട്, ഒരുപക്ഷേ എനിക്കോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ചിലർക്കോ മാത്രം ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, അതിന് നമ്മൾ എഫേർട്ട് കൊടുക്കുക. സോ എൻ്റെ കോൺട്രിബ്യൂഷൻ അതാവുന്നു. ഇപ്പം ഞാൻ ഡോക്യുമെൻറ്റേഷനിലേക്ക് തിരിഞ്ഞ് വ്യക്തമായി ഡോക്യുമെൻ്റ് ചെയ്യുന്നു. ഈ വൈൽഡ് ഹണ്ട് എന്നുള്ള കൺസെപ്റ്റ് തന്നെ അത്തരമൊരിതാണ്, വനംവകുപ്പിനെ കൊടുക്കുന്നൊരു കോൺട്രിബ്യൂഷനായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് സേവിക്കാലോ, അങ്ങനെ അങ്ങനെ ചെയ്യുന്നു.
1: ഇപ്പൊ നമ്മള് കാടിനെ അറിയണം, കാട് കാണണം എന്നൊക്കെ പറഞ്ഞാലും ഈ പോലീസിന് പറയുന്ന പോലെ തന്നെയാണ്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കാടിനോടൊരു പേടിയുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ പോകുന്ന കാടൊന്നും നമ്മളുടെ ലിസ്റ്റിലേ ഇല്ല, കുഞ്ഞു കുഞ്ഞു കാടുകളോടാണ് നമുക്ക് പേടി. എത്ര കാടിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും, ഇപ്പൊ ആനേനെ പറ്റി അവന്മാര് പാവമാണ് എന്നൊക്കെ പറഞ്ഞാലും എപ്പോഴെങ്കിലും ഈ കാട് ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ടോ?
0: കാട് പേടിക്കണം, പേടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ തോന്നിയ പോലെ ഒരിക്കലും പോകാൻ പറ്റുന്ന കാര്യമല്ല കാട്. എന്നാൽ നമ്മൾ പ്രിക്കോഷൻ, വേണ്ട പ്രിക്കോഷൻ എടുത്ത് കുറച്ചൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിക്കണം. നമ്മൾ പോകുന്ന കാടിൻ്റെ സ്വഭാവം എന്താണ്, ഏത് ജീവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ധാരണ ഉണ്ടെങ്കിൽ കാടിനെ പേടിക്കണ്ട. എത്രയോ ആദിവാസി വിഭാഗങ്ങളും ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ കാട്ടിൽ രാത്രി നടന്നു പോയിട്ടുണ്ട്. ആർക്കെങ്കിലും പാമ്പ് കടിച്ചത് വരെ മരിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് നടക്കേണ്ട പോലും നടന്ന സേഫാണ് രാത്രി പോലും കാട്. ട്രൈബ്സ് പലരും പറയാറുണ്ട്, സാറേ രാത്രിയാണ് നല്ലത്, ഒരു കുഴപ്പമില്ല, രാത്രിയൊക്കെ ഒറ്റയ്ക്ക് വരുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾക്ക് വിചാരിക്കും, അയ്യോ നമുക്ക് രാത്രി ഒറ്റയ്ക്ക് തന്നെ പുറത്തിറങ്ങാൻ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയുള്ള ആളുകളുണ്ട്.
1: നാടിനെ പേടിച്ചാൽ മതി.
0: അപ്പോൾ കുറച്ചൊക്കെ അറിയാം, ആനയുണ്ടോ കരടിയുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവും, ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ അത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ, ദൂരെ തന്നെ ആനയുടെ ശബ്ദമുണ്ടോ, കൊമ്പ് പൊട്ടിക്കുന്നത് കണ്ടിട്ട് കാട്ടുപോത്താണോ ആനയാണോ എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് എനിക്ക് ഏറെക്കുറെയൊക്കെ അറിയാം.
1: ദൂരെ
0: നിന്ന് ഒരു കൊമ്പ് ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്നത് കണ്ടു കഴിഞ്ഞാൽ കാട്ടുപോത്തും ഇതേപോലെ തല ഉയർത്തിയിട്ട് കൊമ്പ് പൊട്ടിക്കും, ആനയും പൊട്ടിക്കും, മ്ലാവും പൊട്ടിക്കും,

പക്ഷെ നമുക്ക് മൂന്നും പൊട്ടിക്കുന്നതിൻ്റെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാവും. പൊട്ടിക്കുന്ന ചില്ലകളിലെ ശബ്ദം, അത് താഴേക്ക് വീഴുമ്പോഴുള്ള ശബ്ദം, ഇതൊക്കെ ഒന്ന് അസസ് ചെയ്താൽ നമുക്ക് ആനയാണോ കാട്ടുപോത്താണോ മ്ലാവാണോ ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള കുറച്ച്

0: ബ്ലൂടൂത്ത് സ്പീക്കറും കൊണ്ടൊന്നും പോകരുത്,
1: കുറച്ചൊക്കെ പരിഗണിക്കുക, നമ്മുടെ ചുറ്റുപാടുകളെ കൂടുതൽ പരിഗണിക്കുക. നമ്മളെക്കാളും ചുറ്റുപാടുകളെ കൂടുതൽ പരിഗണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും സേഫസ്റ്റ് സ്ഥലം. നമ്മുടെ നാട്ടിലിറങ്ങിയിട്ട് ടൗണിൽ കൂടെ ഒന്ന് സേഫ് അല്ലാണ്ട് നടന്നു നോക്കിയേ, അപ്പൊ തന്നെ പോയി പോകും. വിത്തിൻ സെക്കൻഡ് നമ്മൾ ചത്തു പോയിട്ടുണ്ടാവും അല്ലേ. ഒന്നും നോക്കാതെ ഒന്ന് റോട്ടിലൊന്ന് ക്രോസ് ചെയ്ത് നോക്കിയേ, പണി കിട്ടിയില്ലേ. പക്ഷെ കാട്ടിൽ ഒന്നും നോക്കാതെ 10 മിനിറ്റ് ഇരുന്നാലും ഒന്നും വരാൻ പോകുന്നില്ല, ചിലപ്പോൾ 1 മണിക്കൂറോ 2 ദിവസം ഇരുന്നാലും ഒന്നും വരാൻ പോകുന്നില്ല. അത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും ഡേഞ്ചറസ് നമ്മുടെ ചുറ്റുപാടുകളാണ്.
0: ഇപ്പൊ എനിക്ക് തോന്നുന്നു ജപ്പാനിലാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ. ലൈക്ക് ഈ ഫോറസ്റ്റ് വാക്ക് അതല്ലെങ്കിൽ കാട്ടിൽ പോവുക എന്നുള്ളത് ഒരു മെഡിസിൻ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. എന്തുമാത്രമാണ് കാടിന്റെ ഒരു ഹീലിംഗ് പവർ എന്ന് പറയുന്നത്? ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയാ, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ ലൈറ്റ്ലി എടുത്തു തുടങ്ങി, ഇനി ശരിക്കും ഡിപ്രഷൻ ആണെങ്കിൽ തന്നെ അത് ഫേസ് ചെയ്യുന്നവർ കൂടി. എന്തുമാത്രമാണ് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ഹീലിംഗ് കിട്ടുന്നത്?
1: ഡിപ്രഷനെക്കാട്ടിലുപരി എനിക്ക് തോന്നിയിട്ടുള്ളത്, കാരണം ഞാനും ഈ ഒരു മോഡേൺ വേൾഡിലുള്ള റെപ്രസെന്റേറ്റീവ് ആണല്ലോ, ഞാനും വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം എന്ത് ചലനം ഉണ്ടായി, എൻ്റെ ഫേസ്ബുക്കിൽ എന്ത് ചലനം ഉണ്ടായി, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടോ നോക്കുന്ന വ്യക്തി കൂടി ആണ് ഞാൻ. എൻ്റെ ജോലി കൂടി അതിൻ്റെ കണക്റ്റഡ് ആണ് ഇപ്പോൾ അതുകൊണ്ട്. അപ്പോൾ പക്ഷെ നമുക്കൊക്കെ ഒരു മെമ്മറി ഫോഗ് ഉണ്ടായിട്ടുണ്ടോ? മെമ്മറി പെട്ടെന്ന് ഒരു ധാരണ ഉണ്ടാവില്ല, അയ്യോ എന്തോ ഒന്നുണ്ടല്ലോ, ഇയാളുടെ
0: പേരെന്താ,
1: ഇത് കൂടിക്കൊണ്ടിരിക്കുക, ഇത് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് നമുക്ക് വളരെ അറിയാവുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് അയാളുടെ പേര് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ നമ്മുടെ സെൻസസിന് ഒരു റിഫ്രഷിങ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കാട്. പ്രൊവൈഡഡ് നമ്മൾ മൊബൈൽ കൊണ്ട് വീണ്ടും അവിടെ കൊണ്ട് പോയി തോണ്ടരുത്, അവിടെ ചുമ്മാ വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ശബ്ദമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കാത്ത അത്ര ശബ്ദങ്ങളുടെ ഒരു സഞ്ചയമാണ് കാട്. പക്ഷെ ആദ്യം നമ്മളൊരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദമായിരിക്കില്ല നിങ്ങളൊരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ കേൾക്കുന്നത്. ഒരു 20 മിനിറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കേട്ടതിനേക്കാളും ഒരുപാട് ശബ്ദങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കാരണം അപ്പോഴാണ് ആ സെൻസ് ഉണ്ടല്ലോ അത് ഓപ്പണപ്പ് ആയിട്ട് വരിക എന്ന് പറയുന്നത്. അതേപോലെ മണമാണെങ്കിലും കാഴ്ചയാണെങ്കിലും അതിൻ്റെയൊക്കെ ലിമിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ആ ലിമിറ്റ് നമ്മുടെ ചുറ്റുപാടുകളായിട്ട് കണക്ട് ചെയ്ത ലിമിറ്റാണ്. ഇതെല്ലാം ഓപ്പണപ്പ് ആവും, അപ്പോൾ നമുക്ക് ഒരു ബ്രെയിൻ ഫ്രഷായിട്ട് ഫീൽ ചെയ്യും, നല്ല വായു കിട്ടും. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൊരു എഞ്ചിനീയറിങ് നടക്കുന്നുണ്ട്, ഒന്ന് റീഫ്രഷ്. ആ റീഫ്രഷ്മെൻ്റ് ആണ് ശരിക്കും കാട്ടിൽ കിട്ടുന്നത്.
0: ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ പറയുകയാണെങ്കിൽ അവർ ഒരുപാട് ഫെസിലിറ്റേറ്റഡ് ആണ്, അതായത് പാരൻസ് അവർക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കുന്നു, വേണ്ടതെല്ലാം കൊണ്ടുവന്നു. എന്നാൽ പോലും ചുറ്റുമുള്ള ലോകം പോലും ഇപ്പം എന്താ പറയുക, സറൗണ്ട് നോയ്സ് ഇല്ല എന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ 10 പ്രാവശ്യം വിളിച്ചാൽ 11-ാമത്തെ വിളിക്കായിരിക്കും ഒന്ന് തലപൊക്കി നോക്കുന്നത്, എന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നു മോഡില്, സറൗണ്ട് സൗണ്ട്സ് ഇല്ല. എന്തുമാത്രമാണ് നമ്മൾ അവരെ ഇൻറ്റൻഷനലി ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ക്യാമ്പുകളുടെ ഭാഗമായിട്ടോ അല്ലാണ്ടോ പ്രകൃതിയിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്?
1: അത് വേണം ലൈഫിൽ, കാരണം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ ഇത്രയും മനോഹരമായിട്ട് ചുറ്റുപാടുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആലോചിച്ച് നോക്കണം. പലവിടെയും നമുക്ക് ടൗണിൽ മാത്രമായിട്ട് ജീവിച്ച് കാടടുത്ത് കാണണമെങ്കിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ട സാഹചര്യം നമുക്കില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാടിന് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ അടുത്ത കാട്ടിലെത്താം അല്ലേ. ഏറ്റവും നല്ല കാട്ടിൽ വേണമെങ്കിൽ ഇവിടുന്ന് 1 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഒരു പക്ഷേ എത്താം അല്ലേ. ഇമ്മീഡിയറ്റ് അടുത്ത് വേണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് സാഞ്ചുറി എങ്കിലും ഇവിടെ അടുത്തുണ്ട്, മംഗളവനത്ത് പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കുട്ടികൾ മുതൽ, നേച്ചർ ക്യാമ്പുകളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ നമ്മൾ കാണുന്ന സ്പീഡല്ല ശരിക്കും അർത്ഥവത്തായ സ്പീഡ്. നമ്മൾ കാണുന്ന സ്പീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളെല്ലാം അതേ വേഗതയിൽ കാണണ്ട, സ്ലോ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊരു നമ്മുടെ എക്സിസ്റ്റൻസ് മെജോറിറ്റിയും അല്ലെങ്കിൽ ഭൂരിഭാഗവും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എക്സിസ്റ്റൻസ്. ഈ സ്പീഡിലല്ല നമ്മുടെ എക്സിസ്റ്റൻസ്. ആ എക്സിസ്റ്റൻസിന് ചെറിയ മോണിറ്ററി വാല്യുവോ അല്ലെങ്കിൽ ദി സ്റ്റാറ്റസ് വാല്യുവോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ജനിച്ചുവോ അതേ സ്പീഡിൽ പോകുന്ന ഒരു പ്രപഞ്ചവും ലോകവും നമുക്കുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മൾ ഇതിൽ ഓടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ നേച്ചറിൻ്റെ കാര്യങ്ങളായിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഫാസ്റ്റായിട്ടുള്ള വേൾഡിൽ നിങ്ങൾ അഭിരമിച്ചാലും അതിന് സപ്പോർട്ട് ചെയ്യുള്ളൂ. നമുക്ക് പെട്ടെന്നൊരു ചിന്ത തിരിച്ചെടുക്കണം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാട്ടിലേക്ക് വരൂ, കുറച്ച് നേരം റിലാക്സ് ആയിട്ടിരിക്കുക, നിങ്ങളൊന്ന് റിഫ്രഷ് ആയിട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസും കിട്ടും. പിന്നെ ആ വിഷയത്തേക്ക് തിരിച്ചു പോകുമ്പോൾ പുതിയൊരു മനുഷ്യനായിട്ടാണ് തിരിച്ചു പോവുക. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ പല ഇപ്പോൾ വീഡിയോ എഡിറ്റർ ആണെങ്കിലും മ്യൂസീഷ്യൻ ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഈ ഫ്രണ്ട്സൊക്കെ പ്രബോട്ടോ ഞങ്ങളൊരു കാര്യം ചെയ്യാം, അവിടെ ഒന്ന് എഡിറ്റ്
0: ചെയ്യാം
1: അല്ല, നമുക്ക് അവിടെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഇവരൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അവർക്ക് ആ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഡിയയെ വളരെ ഷാർപ്പൻ ചെയ്യാൻ അതൊക്കെ ഉപകരിക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമാവണം, നമ്മുടെ ലൈഫിൻ്റെ ഒരു വലിയ ഭാഗം.

0: അല്ലാണ്ട് ഈ സ്പീഡിൽ മാത്രം ഒരിക്കലും നമ്മൾ ഒലിച്ചു പോരുത്.
1: ഇപ്പോൾ ഒരു യാത്ര എന്ന് പറഞ്ഞ പലതരത്തിൽ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിമൻസ് ഒൺലി ഗ്രൂപ്പ് ഉണ്ട്, സ്ട്രേഞ്ചേഴ്സ് മീറ്റപ്പ് ഉണ്ട്, അങ്ങനെ പലതരത്തിൽ യാത്രകളെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഈ പറഞ്ഞമാതിരി ചിലപ്പോൾ ഒരു റുട്ടീൻ സെഡൻഡറി ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നുള്ള ഒരു മാറ്റമായിരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ അതിൽ എന്തുമാത്രമാണ്, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പൊക്കെ നടത്തിയിരുന്നില്ല, അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് എക്സ്പ്ലോറേഷൻ ക്യാമ്പുകളിൽ എന്താണ് പൊതുവെ നടക്കുന്നത്? ഇപ്പോൾ ലൈക്ക് വൺ ഡേ ആണെങ്കിലും ത്രീ ഡേ ഒക്കെ ആണെങ്കിലും എന്താണ് ഒരു ആള് ക്യാമ്പിൽ വരികയാണെങ്കിലും?
0: ഓക്കെ ഓക്കെ, നമുക്ക് നമ്മുടെ 24 സാഞ്ചുറി 24 മോൾ സാഞ്ചുറികൾ നമുക്കുണ്ട്, വന്യജീവി സങ്കേതങ്ങളുണ്ട്, നാഷണൽ പാർക്കും സാഞ്ചുറിയും ഒക്കെ ഉള്ളതിലെല്ലാം നേച്ചർ ക്യാമ്പുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു കാര്യം, കുട്ടികൾക്കാണ് ഫ്രീ നേച്ചർ ക്യാമ്പ്, എല്ലാവർക്കും ക്യാമ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമ്പ് തരും, പക്ഷെ അത് ഫ്രീ ആയിരിക്കില്ല എന്നേ ഉള്ളൂ, കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ സബ്ജക്ട് ടു ദി അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, എത്ര ഫണ്ട് ഉണ്ട് അതിനനുസരിച്ച്. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടും, പുറകെ വരുന്നവർക്ക് ചാൻസസ് കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരാൾ ഒരു ക്യാമ്പിനൊരു ഒരു നാഷണൽ പാർക്കിലോ സാഞ്ചുറിയിലോ വരുന്ന ഒരാൾ എത്തേണ്ടത് ഒരു വൈകുന്നേരമായിരിക്കണം. 4 മണി ചായയോടെ അവിടെ എത്താം, അത് കഴിഞ്ഞ് ചായ കുടിച്ച് നിങ്ങൾക്ക് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ്ഡായി ചെറിയൊരു ഇൻട്രൊഡക്ഷനെ കൊടുത്ത് നമ്മളവിടെ താമസിക്കുന്നു, രാത്രി അവിടെ സ്പെൻഡ് ചെയ്യുന്നു. സ്പെൻഡ് ചെയ്ത് രാത്രി ഒരു സെഷൻ ഉണ്ടാവും, നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മൾ എവിടേക്കാണ് നമ്മൾ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ കാട്ടിൽ പോകേണ്ടത്, ഒരു അടിസ്ഥാനപരമായിട്ട് ആ സാഞ്ചുറിയുടെ വിവരങ്ങൾ ഷെയർ ചെയ്യും. രാവിലെ നേരത്തെ ട്രക്കിംഗ് ആയിരിക്കും, കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ട്രക്ക് ചെയ്ത് നമ്മളൊരു 10 മണിയാകുമ്പോഴേക്കും തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കും. പിന്നെ ഒരു അടുത്തൊരു സെഷൻ ഉണ്ടാവും, ആ സെഷൻ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഈവനിങ് വീണ്ടും ഒരു കാട്ടിലേക്കുള്ള പോക്കുണ്ട്. അതായത് നമ്മൾ കാട് കാണുന്നത് എപ്പോഴും ഒരു സമയത്ത് മാത്രം കണ്ടാൽ പോരാ, ഓരോ സമയത്തും അൺവീൽ ചെയ്യുന്ന ഡ്രാമകളാണ് കാട്. ഒരേ ജീവികളാണെങ്കിലും അവരുടെ എക്സ്പ്രഷൻസ് ചേഞ്ചാണ്. കാടുകളിൽ സൂര്യൻ രാവിലെ ഉദിക്കുന്ന പോലെയല്ല ഉച്ചയ്ക്ക്, ഉച്ചയ്ക്ക് പോലെയല്ല വൈകുന്നേരം. അതിനനുസരിച്ച് ജീവികൾ എങ്ങനെ പരസ്പരം എന്താ പറയുക, അവരുടെ ലൈഫ് സ്റ്റൈലുകൾ, അവരുടെ വെള്ളം കുടിക്കാൻ പോക്കാണെങ്കിലും അവരുടെ പരസ്പരമുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വ്യത്യാസമാണ്. അപ്പോൾ രാവിലെ നമ്മൾ കാട്ടിൽ പോയി ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നു, ഇതേപോലെ വൈകുന്നേരം കാട്ടിൽ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രാവിലെയും ഒരു വൈകുന്നേരവും ഒക്കെ അറ്റ്ലീസ്റ്റ് ഒരു കാട് കാണുന്നവർ കാണണമെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് നേച്ചർ ക്യാമ്പ് കാണുന്നത്, മോർണിംഗും വേണം ഈവനിങ്ങും വേണം. എന്നിട്ട് വീണ്ടും അവിടെ രാത്രി കിടന്ന് പിന്നെ ഇതിൻ്റെ അവലോകനമാണ്, നമ്മൾ എന്തൊക്കെ കണ്ടു കാര്യങ്ങളൊക്കെ, അതായിരിക്കും ആ രാത്രി അവലോകനം. അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തെ ചായയും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞാണ് പിരിയുന്നത്. ഇങ്ങനെ 3 ദിവസത്തെ ക്യാമ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്ലെക്സിബിളാണ്, പലതും ഫ്ലെക്സിബിളാണ്. ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല, നമുക്കൊരു ലോങ് ട്രക്ക് എടുക്കാം, വൈകുന്നേരം വേണ്ടെങ്കിൽ വി ക്യാൻ ആൾസോ പ്രൊവൈഡ് ദാറ്റ്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ലോങ് ട്രക്ക് എടുക്കും, അത് വലിയ ആളുകൾക്കാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഒരു ഒരു ഒരു നല്ലൊരു എന്താ പറയുക, ഗുഡ് ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളതാണ് നേച്ചർ ക്യാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം.
1: അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നവർക്കാണെങ്കിൽ, ലൈക്ക് ഇപ്പോൾ കുട്ടികളെ വിടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാവണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക്?
0: വെബ്സൈറ്റ് ഉണ്ട്, വനംവകുപ്പിന് വെബ്സൈറ്റ് ഉണ്ട്, kerala forest.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്കതിൻ്റെ അപ്ലിക്കേഷൻ ഉൾപ്പെടെ ഉണ്ട്, നേച്ചർ ക്യാമ്പുകൾ എന്നുള്ളൊരു ഒരു പോർട്ടലുണ്ട്, അതിൽ അപ്ലിക്കേഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാം, ഫില്ല് ചെയ്യാം, അയച്ചു കൊടുക്കാം വിത്ത് ദി കൗണ്ടർ സിഗ്നേച്ചർ ഓഫ് പ്രിൻസിപ്പൽ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിഗണിക്കും. നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സും ഉണ്ട്, അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ അവിടെ കിട്ടിയിട്ടുണ്ടോ, അപ്പോൾ എപ്പോഴാണ് പരിഗണിക്കാൻ ചാൻസ് ഉണ്ടോ എന്നെല്ലാം നമുക്കറിയാം.
1: ഇപ്പോൾ നമ്മളിപ്പം ക്യാമ്പ് നടത്തുന്നു, ആളുകൾ കാട് എക്സ്പ്ലോർ ചെയ്യുന്നു, അതല്ലാണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ കാടുകളാണെങ്കിൽ നമ്മൾ സ്വമേധയാ ഒറ്റയ്ക്ക് പോകുന്നു. എന്തൊക്കെയാണ് മനുഷ്യർ കാണിക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ? ഇപ്പോൾ പലപ്പോഴും ആനിമൽസിന് മങ്കീസിനൊക്കെ ആണെങ്കിലും ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ലിറ്റർ ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ പൊതുവേ കാണുന്ന ഒരു മിനിമം തെറ്റുകൾ. അതിൽ കൂടുതൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാടിൽ പോകുമ്പോൾ?
0: കാട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവരുടെ ഒരു ഭാഗമല്ല ഇപ്പോൾ എന്നുള്ള പ്രധാനപ്പെട്ട ചിന്തയാണ്. നമ്മൾ ഇവരുടെ ഭാഗമായിരുന്നു ഒരു 10,000-10,000 വർഷങ്ങൾക്ക്, കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു കൃഷി കണ്ടുപിടിച്ചത് മുതൽ നമ്മൾ പുറത്താണ്. അതിനു മുമ്പ് ഇവരുടെ കൂടെ തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമുക്ക് വേണ്ട ഭക്ഷണം തേടി നമ്മൾ പോകുന്നു, ജീവികളെ ചിലപ്പോൾ കൊല്ലുന്നു, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നു, കിഴങ്ങ് കഴിക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമാണല്ലോ. ഇവരെന്ത് ജീവിക്കുന്നു അതുപോലെ തന്നെ ആണ് നമ്മളും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗമായിട്ട് അവർ നമ്മളെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് കൺസർവേറ്ററും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫിലിം മേക്കറുമായ പ്രഭുവുമായുള്ള അഭിമുഖമാണ്. ഇതിന്റെ തുടർഭാഗം അടുത്ത യുവവാണിയിൽ. ഒപ്പമുണ്ടായി

0: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പോ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: ഏറ്റവും കുറഞ്ഞ EMI-ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
4: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
3: ബിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
6: ചേട്ടാ ചായ എടുക്കട്ടെ?
5: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
6: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
5: അപ്പോ കാത്തിരിപ്പില്ലേ?
6: ഇല്ല,
7: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
9: എന്നും രാവിലെ 10:30.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
11: 20 കാറുകൾ,
10: 25 സ്കൂട്ടറുകൾ,
11: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
10: 1,00,000 രൂപ വീതം 100 പേർക്ക്
11: ബമ്പർ സമ്മാനമായി BMW കാർ,
10: അങ്ങനെ 30 കോടി രൂപയുടെ
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
12: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
13: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പോ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
14: FM ഈവനിങ്ങിൽ ഇനി ഈവനിങ് മെലഡി. ഷേർഷാ എന്ന ചിത്രത്തിൽ ജുബിൻ നൗട്ടിയാലും അസീസ് കൗറും പാടിയത്, ഗാനരചനയും സംഗീതവും നിർവഹിച്ചത് തനിഷ് ബാഗ്ജി.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 10 സെക്കൻഡും. സേവന വാർത്തകൾ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in www.egrants.kerala.gov.in.
1: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
2: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറണ്ടി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
3: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
4: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 9,50,000 ത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: കോട്ടയം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ നിയമനത്തിന് ഈ മാസം 15-ന് രാവിലെ 11 മണിക്ക് അഭിമുഖം നടത്തും. യോഗ്യത DMLD. അപേക്ഷ, അസൽ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഇവയുടെ പകർപ്പുകൾ എന്നിവയുമായി ആശുപത്രി ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0482221514 0482221514.
6: മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
2: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
7: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
8: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
9: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
2: മൈജി പ്രൈസ് ചാലഞ്ച് വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
0: കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെ ഉള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ

0: ഫോൺ നമ്പർ 0484-231-6777 0484-231-6777
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം
2: പ്രകൃതിയുടെ രുചി. വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
3: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
4: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.

ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. മൊഴി എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം പാടിയത്. രചന വൈരമുത്തു, സംഗീതം വിദ്യാസാഗർ.

0: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. പ്രവേശന പരീക്ഷ April 10 ഓൺലൈൻ സൈറ്റായ navodaya.gov.in വഴി അപേക്ഷിക്കാം. navodaya.gov.in.
1: ഫോണുകൾക്കൊപ്പം 3000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: നവഖാലിയിൽ നിന്നും ഗാന്ധിജി മടങ്ങി വന്നതിനു ശേഷം ഇനി എന്ത് എന്ന ആലോചനയിലായിരുന്നു രാമർ. അധികാരത്തിന്റെ അടുത്തേക്കൊന്നും പോകാതെ തന്റേതായ ദിനചര്യയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗാന്ധിജിയെ അറിയാൻ ശ്രമിക്കുകയായിരുന്നു അയാൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിച്ചു കഴിഞ്ഞു. ഭാവിയിൽ ഗാന്ധിജി എന്തായിരിക്കും ചെയ്യുക? അതറിയുവാൻ വേണ്ടി ഒരക്ഷരം വിടാതെ രാമർ പത്രം വായിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ഒരു നാൾ വൈകിട്ട് രാമർ പുറത്തേക്കിറങ്ങി. എല്ലാ ജോലികളും ഏതാണ്ട് തീർത്തു വെച്ചിരുന്നു. ചേക്കു ലോഡുമായി കോഴിക്കോട്ടേക്ക് പോയിരിക്കുകയാണ്. തിരിച്ചുള്ള ലോഡുമെടുത്ത് എല്ലായിടത്തും ഇറക്കി അങ്ങാടിയിലെത്താൻ രാത്രി വളരെ വൈകും. പുറത്തേക്കിറങ്ങുമ്പോൾ കല്യാണി ചോദിച്ചു, എങ്ങോട്ടേക്കാ ഈ രാത്രി? ഞാനൊന്ന് പുറത്തു പോയി വരാം. അങ്ങാടിയിൽ ഈ സമയത്ത് പഴയ ചങ്ങാതികൾ ആരും കാണില്ല. കുഞ്ഞിക്കേള് പോയതോടെ ദീർഘനേരം പറഞ്ഞിരിക്കുവാൻ പറ്റിയ ആളുമില്ലാതായി. സന്ധ്യയായിട്ടും ഇരുൾ അനുഭവപ്പെട്ടിരുന്നില്ല. നല്ല നിലാവുണ്ടായിരുന്നു. നിരത്തിലിറങ്ങി ചെമ്പകമരത്തിനടുത്തേക്ക് നടക്കാൻ ഭാവിച്ചപ്പോഴാണ് പടിഞ്ഞാറ് നിന്നും ഒരു നിലവിളി കേട്ടത്. നിലവിളിച്ചുകൊണ്ട് ആ രൂപം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ എന്തോ വിളിച്ചു പറയുന്നുമുണ്ട്. എന്താണ് പറയുന്നതെന്ന് വ്യക്തമാവുന്നില്ല. നിലവിളിയിൽ കുരുങ്ങിയും കിതപ്പിൽ ചതഞ്ഞും ശബ്ദം വികൃതമായിരുന്നു. എങ്കിലും അത് ഗാന്ധിജിയെക്കുറിച്ച് എന്തോ ആണെന്ന് മാത്രം തോന്നി. ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ നിലവിളിച്ച് പറയാൻ ഇത്രമാത്രം എന്താണുണ്ടായത്? നിലവിളി കേട്ട് ആളുകൾ തുരുതുരെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങി നിരത്തിലേക്ക് വന്നു. ആ രൂപം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിളിയുടെയും കിതപ്പിന്റെയും ശബ്ദം ഒരു മുഴക്കമായി തോന്നി. അയാൾ വിളിച്ചു പറയുന്നു, മഹാത്മജിയെ ആരോ വെടിവെച്ച് കൊന്നു, ഇന്ന് സന്ധ്യയ്ക്ക്. വിളിച്ചു പറഞ്ഞത് രാമുണ്ണിക്കിടാവായിരുന്നു. ചെമ്പകമരത്തിന് ചുവട്ടിലെത്തിയപ്പോൾ അയാൾ പൂർണമായും തളർന്നു. അയാളെ രാമരുടെ കൈകൾ താങ്ങി. രാമരുടെ കൈകളിൽ കിടന്നുകൊണ്ട് അയാൾ പറഞ്ഞു, കൊയിലാണ്ടിയിൽ നിന്നും റേഡിയോയിലൂടെ കേട്ട വിവരമാണിത്. അത് കേട്ട പാടെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. അപ്പോഴേക്കും തക്ഷൻകുന്ന് അപ്പാടെ ഇരുളിലാണ്ടു. എല്ലാവരും പീടികകൾ അടച്ചു. കാറ്റിനുപോലും ചലനമറ്റുവെന്ന് തോന്നി. ആളുകൾ നിശ്ചലരായി

0: ഓരോ സ്ഥലത്ത് തറഞ്ഞു നിൽക്കുകയാണ്. ചിലർ തേങ്ങലടിച്ച് കരയുന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ സംഭവത്തിന്റെ വിശദവിവരങ്ങൾ പലരിൽ നിന്നായി അറിഞ്ഞുകൊണ്ടിരുന്നു. പ്രാർത്ഥനയ്ക്കെത്തിയ മഹാത്മജിയെ ഒരു വർഗീയവാദി വെടിവെച്ചു കൊല്ലുകയായിരുന്നു. അപ്പോൾ തന്നെ ഹേ റാം എന്ന് മന്ത്രിച്ചുകൊണ്ട് ഗാന്ധിജി നിലത്തേക്ക് അമർന്നു. ഊന്നുവടി എങ്ങോട്ടേക്കോ ഊർന്നുപോയി. കരച്ചിലടക്കാൻ രാമർ വല്ലാതെ പണിപ്പെടുകയായിരുന്നു. നവഖാലിയിൽ ഇത് സംഭവിക്കുമെന്നാണ് പേടിച്ചിരുന്നത്. അവിടെ ഗാന്ധിജി തികച്ചും ഏകാഗിയായിരുന്നു. എന്നാൽ സുരക്ഷിതമായ ഒരിടത്ത് വെച്ച് അത് സംഭവിച്ചിരിക്കുന്നു. ഇനി ചെയ്യേണ്ടതെന്ത്? പെട്ടെന്ന് തന്നെ ബാങ്കിന്റെ മുമ്പിലെ ഒഴിഞ്ഞ സ്ഥലത്ത് ഗാന്ധിജിയുടെ ഒരു വർണ്ണചിത്രം സ്ഥാപിക്കപ്പെട്ടു. അതിന്റെ മുമ്പിൽ ഏഴു തിരിയിട്ട നിലവിളക്ക് തെളിഞ്ഞു. തക്ഷൻകുന്നിൽ അപ്പോഴുണ്ടായിരുന്ന എല്ലാവരും അതിനു ചുറ്റും ചമ്രം പടിഞ്ഞിരുന്നു. അവർ മന്ത്രോച്ചാരണം പോലെ ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാംധുൻ ആലപിച്ചുകൊണ്ടിരുന്നു. രാമറും രാമുണ്ണിക്കിടാവും ചേക്കവും ബാപ്പുവുമാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. രഘുപതി രാഘവ രാജ റാം, പതീത പാവന സീതാറാം, ഈശ്വർ അല്ലാ തേരെ നാം, സബ്കോ സമ്മതി ദേ ഭഗവാൻ, മന്ദിർ മസ്ജിദ് തേരെ ധാം, സബ്കോ ജന്മ ദിയാ ഭഗവാൻ. അന്ന് രാത്രി എല്ലാവരും ഉപവാസമനുഷ്ഠിക്കുകയായിരുന്നു. ഉറക്കവും ഉപേക്ഷിച്ചു. രാംധുന്റെ താളാത്മകമായ ശബ്ദം മാത്രം നേർത്ത വിഷാദ ഛവിയോടെ തക്ഷൻകുന്നിലപ്പാടെ വ്യാപിച്ചു. അങ്ങാടിയിൽ മാത്രമല്ല, ദേശത്തെ മുഴുവൻ വീടുകളും ഉറക്കമിളച്ച് ഗാന്ധിജിയെ ഓർത്ത് വിലപിക്കുകയായിരുന്നു. എല്ലാ വിളക്കുകളും അടച്ചുകൊണ്ട് ഗാന്ധിജിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് തങ്ങളുടെ അകങ്ങളിൽ അവർ വെളിച്ചം കൊളുത്തി. ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഗാന്ധിജി ഇനിയില്ല എന്ന യാഥാർത്ഥ്യം അവരെ ഓരോ നിമിഷത്തിലും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അത് ഉത്കടമാവുമ്പോൾ ചിലർ പൊട്ടിക്കരഞ്ഞു. ഒന്ന് രണ്ട് ദിവസങ്ങളിൽ തക്ഷൻകുന്ന് ചലനമറ്റ് കിടക്കുകയായിരുന്നു. ശരിയായ ഉണർവിലേക്ക് വരാൻ പിന്നെയും ദിവസങ്ങളെടുത്തു. ഓരോ വേർപാടും എന്തുമാത്രം വേദനയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചില നേരങ്ങളിൽ രാമർ ആലോചിക്കുന്നുണ്ടായിരുന്നു. പോകുന്നവർ എന്നേക്കുമായി പോകുന്നു. ഇനിയൊരു കാഴ്ചയില്ല, ഒരു വലിയ ശൂന്യത മാത്രം. ഇത്തരം ചിന്തകളിൽ അകപ്പെടുന്ന അവസരങ്ങളിൽ കല്യാണി രാമറിനെ ശാസിക്കുമായിരുന്നു. എന്തിനാണിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നത്? അതിന് രാമറുടെ ഒരെളിയ മറുപടി ഇതായിരുന്നു: ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ലോ.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
2: കത്തിക്കരിഞ്ഞ് ബാക്കിയാവുന്നതാണ് കരി. മരം കത്തിയതിന്റെ കരിയെ മരക്കരി എന്ന് പറയുന്നു. ചിരട്ട കത്തിയുണ്ടാകുന്നതാണ് ചിരട്ടക്കരി. ഇവയൊക്കെ പലവിധ കാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്നുണ്ട്. മരങ്ങളുടെ ഭാഗങ്ങൾ ഭൂമിക്കടിയിൽ കിടന്ന് പാകപ്പെട്ടുണ്ടാകുന്നതാണ് കൽക്കരി. ഇത് ഇന്ധനമായി ഉപയോഗിക്കുന്നു. ആനയ്ക്ക് കരിയെന്ന് പേരുണ്ട്. ചിത്രകാരന് കരി കറുത്ത നിറമാണ്. കരിവള കറുത്ത വളയാണ്. കരിമഷി കണ്ണെഴുതാനുള്ളതാണ്. കരിക്കലം കരിപിടിച്ച കലമാണ്. കരിമേഘം കറുത്ത മേഘമാണ്. കരിവണ്ട് കറുത്ത വണ്ടാണ്. കരിയില ഉണങ്ങിയ ഇലയാണ്. കരിമൂർഖൻ, കരിന്തേൽ എന്നീ പ്രയോഗങ്ങൾ കറുപ്പിനേക്കാൾ അധികമായി അവയുടെ ആക്രമണത്തെയും വിഷത്തെയും സൂചിപ്പിക്കുന്നു. കഥകളിയിലെ വേഷങ്ങളിലൊന്നിന് കരി എന്ന് പേരുണ്ട്. കരിമുഖമെന്ന് പറയുന്നിടത്ത് കറുത്ത മുഖം എന്നല്ല അർത്ഥമാക്കുന്നത്. നമ്മുടെ മുന്നിൽ തെളിയാതെ നിൽക്കുന്ന മുഖമാണ് ഉദ്ദേശിക്കുന്നത്. കറുത്ത കണ്ണിന് ഭംഗി കൂടുതലാണെന്ന സങ്കല്പം നിലനിൽക്കുന്നുണ്ടെങ്കിലും കരിങ്കണ്ണ് കറുത്ത കണ്ണല്ല. അസൂയക്കാരുടെ കണ്ണുതട്ടി നമുക്ക് ദോഷം സംഭവിക്കുമെന്നുള്ള വിശ്വാസമാണ് കരിങ്കണ്ണ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. കൃഷി ഇറക്കാത്ത കറുത്ത നിലത്തെ കരിനിലമെന്ന് വിളിക്കുന്നു. കരിമ്പണം കള്ളപ്പണമാണ്. കരിനിയമം മോശപ്പെട്ട നിയമമാണ്. കരിമ്പടം പരുക്കനായ കറുത്ത കമ്പിളിയാണ്. കരിമംഗല്യം സ്ത്രീകളുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത അടയാളമാണ്. പൂരാടം

0: ഒരാളിന് സമയവും ലക്ഷണവും അനുസരിച്ച് ചില ദോഷങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ദോഷമെന്ന് കരുതുന്ന പൂരാടൻ നാളിനെ കരിമ്പൂരാടമെന്ന് വിളിക്കുന്നു. കരിങ്കൊടി പ്രതിഷേധത്തിന്റെയും ദുഃഖത്തിന്റെയും അടയാളമാണ്. കരിമരുന്ന് വെടിമരുന്നാണ്. കരി എന്നാൽ കലപ്പയെന്നും അർത്ഥമാക്കുന്നുണ്ട്. കരിതേക്കുക എന്നാൽ അപമാനിക്കുക എന്നാണ് അർത്ഥം. കരിങ്കല്ല് കറുത്ത കല്ലാണ്, കടുപ്പമുള്ള കല്ലാണ്. കരിഞ്ചന്ത കള്ളവ്യാപാരമാണ്. കരിങ്കാലി എന്ന പ്രയോഗം കൂറുമാറുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണ്. തരിശുനിലം നന്നാക്കുന്നതിന് കരിതെളിക്കുക എന്ന് പറയുന്നു. ഈ പ്രയോഗങ്ങളിൽ മിക്കവാറും കരി എന്ന വാക്ക് ദോഷകരമെന്ന് കരുതുന്നു. കരിവീട്ടി എന്നാൽ നല്ല ഈടും ഉറപ്പുമുള്ള ഈട്ടിത്തടിയാണ്. കരുത്തുള്ള ശരീരത്തെ സൂചിപ്പിക്കാൻ നല്ല കരിവീട്ടി പോലെ എന്ന് പറയാറുണ്ട്. കരിങ്കോഴി കറുത്ത കോഴിയാണ്. അതിൻ്റെ ഇറച്ചിയും മുട്ടയുമൊക്കെ ഔഷധഗുണമുള്ളതും കൂടുതൽ വിലയുള്ളതുമാണ്. കരിമ്പന, കരിനെച്ചി, കരിങ്ങാട്ട, കരിമരുത് തുടങ്ങിയവ അതാത് സസ്യങ്ങളുടെ പേരിനെയാണ് സൂചിതമാക്കുന്നത്. ഇങ്ങനെ കരിയെന്ന പ്രയോഗത്തിന് നിരവധി അവസ്ഥാന്തരങ്ങളാണുള്ളത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
3: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
7: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ. പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ.
4: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 13 വരെ.
8: കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കേക്ക് മേക്കിംഗ് കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകുന്നു. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9744208652. 9744208652.
9: എന്തേട്ടാ ഒരു വിഷമം?
10: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
9: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
10: അതെവിടുന്ന്?
9: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
5: മൈജി ഓണം, മാസ ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: ഇനി ഇന്നത്തെ FN Diary ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: വിഖ്യാത ശാസ്ത്രജ്ഞൻ ഹോമി ജെ ഭാഭ 1966 ഒരു വിമാനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ഹിമാലയത്തിലെ ഒരു കൊടുമുടിയുടെ പേര് നൽകിയിരുന്ന എയർ ഇന്ത്യ വിമാനം ആൽപ്സിലെ ഒരു കൊടുമുടിയിലാണ് തകർന്നു വീണത്. ഏതൊക്കെയാണ് ഈ കൊടുമുടികൾ? ഉത്തരമിതാണ്: വിമാനത്തിന്റെ പേര് കാഞ്ചൻ ജംഗ, തകർന്നു വീണത് മോൾ ബ്ലോങ് കൊടുമുടിയിൽ.

സോമസുന്ദരൻ അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ആകാശവാണി FM വാർത്തകളിലെ അറിയിപ്പുകൾ, 6:05 ഇംഗ്ലീഷിലെ വാർത്തകൾ ഡൽഹിറിലെ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം ചിന്താശകലം. ഇന്നത്തെ ചോദ്യം നാട്ടുവിശേഷം. 7:35 FM ഡയറിയിൽ സമകാലികം, സൈബർ കുറ്റകൃത്യങ്ങളും വ്യാജ ചിത്രനിർമ്മാണവും. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. തുടർന്ന് ആശയാർ ഖായം, എന്തു പഠിക്കണം എന്താകണം. അൻപത് മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജിനി. 11:00 ആകാശവാണി FM വാർത്തകൾ, സഹയാത്രിക. സുജാജിത്തിന്റെ കഥ സോളോ ട്രാവലർ. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തെക്കുറിച്ച് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചന്ദന ഗോപൻ നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് ഗാനം. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാവുന്നു. FM ഈവനിംഗ് ഇനി 7:35.

0: FM evening.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 59:45. ഇനി ന്യൂസ് അറ്റ് നൈൻ ഡൽഹി റിലേ.

0: അഭിപ്രായ വേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം.
2: അഭിപ്രായവേദിയിൽ ധാരാളം കത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ബാക്കി കത്തുകൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കത്ത് എഴുതിയിരിക്കുന്നത് അക്കാമ ജോസഫ് കിടങ്ങൂർ നിന്ന്. പ്രിയപ്പെട്ട അഭിപ്രായവേദി, ഓണത്തിന് പ്രക്ഷേപണം ചെയ്ത എല്ലാ നല്ല പരിപാടികൾക്കുമായി അഭിനന്ദനം അറിയിക്കുന്നു. ചില പരിപാടികളെക്കുറിച്ച് എഴുതുന്നു. ഡോക്ടർ വി പി ഗംഗാധരൻ അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാൽ, മധു ബാലകൃഷ്ണൻ, ശരത്ത് എന്നിവർ പങ്കെടുത്ത പരിപാടി, ഇവയൊന്നും വിസ്മരിക്കാനാവില്ല. 25/8/26 ചൊവ്വാഴ്ച രാവിലെ കുഞ്ഞു മുഹമ്മദ് പുലവത്തിന്റെ സുഭാഷിതം വളരെ ശ്രേഷ്ഠമായ ഉത്ബോധനങ്ങൾ അടങ്ങിയതായിരുന്നു. അന്ന് 10 മണിക്ക് കേട്ട സ്മൃതിരാഗവും വളരെ നന്നായിരുന്നു. വ്യാഴാഴ്ച 3 മണിക്ക് കേട്ട ശ്രാവണ ഹർഷം ചിത്രീകരണം വളരെ മികച്ചതായിരുന്നു. തുടർന്ന് എം വി ശശികുമാർ രചന നിർവഹിച്ച ലവ് ഇൻ 70 എന്ന പരിപാടി തുടക്കം മുതൽ അവസാനം വരെ ആസ്വദിച്ചു കേട്ടു. തീർന്നപ്പോൾ അത് കഴിഞ്ഞല്ലോ എന്ന ദുഃഖവും. ഓണപരിപാടികളിൽ ഏറ്റവും ആകർഷകമായത് ലവ് ഇൻ 70 ആണെന്നാണ് എന്റെ അഭിപ്രായം. കുയിലുകൾ പാടുന്ന ഗ്രാമം മുതൽ ഓരോ ഗാനവും സന്ദർഭോചിതമായി ചേർത്ത് അവതരിപ്പിച്ചത് നന്നായിരുന്നു. ഞങ്ങളെപ്പോലെയുള്ള പഴയ ശ്രോതാക്കൾക്ക് ഇതിൽ പരം എന്ത് ഓണസദ്യയാണ് വേണ്ടത്? ആഖ്യാനവും ഏറെ സുന്ദരം. ഈ പരിപാടി ഒരിക്കൽ കൂടി കേൾക്കാൻ അവസരം തരുമോ? അവതാരകർക്കെല്ലാം ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. 28-ാം തീയതി 11 മണിക്ക് ഏലൂർ ബിജു അവതരിപ്പിച്ച സോപാന സംഗീതവും സൂപ്പർ. നല്ല സ്വരശുദ്ധിയുള്ള ഗായകൻ. ശുരുട്ടി എന്ന രാഗം ആദ്യമായിട്ടാണ് കേട്ടത്. ഭഗവാൻ കൃഷ്ണനെയും മഹാദേവനെയും ഒക്കെ സ്തുതിക്കുന്ന ഗാനങ്ങൾ വളരെ ഭക്തിയോടെ കേട്ടിരുന്നു. ഇനിയും ഇദ്ദേഹത്തിന്റെ സോപാന സംഗീതം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. കൊച്ചി നിലയത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് അക്കാമ ജോസഫ്, കിടങ്ങൂർ, കോട്ടയം.
1: ഓണപരിപാടികളെ കുറിച്ചാണ് വളരെ വിശദമായി അക്കാമ ജോസഫ് തന്റെ കത്തിലൂടെ അഭിപ്രായം

അറിയിച്ചിട്ടുള്ളത്. പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്തയച്ചിട്ടുള്ളത് പി ടി മാധവൻ തുരുത്തിക്കരയാണ്. അദ്ദേഹം എഴുതുന്നു, ബിജുബാല അവതരിപ്പിച്ച ആവണി പൊന്നൂനാൽ അടിപൊളിയായിരുന്നു. സിനിമാ വിശേഷങ്ങളും

0: ഉണ്ടായി എന്നും പി ടി മാധവൻ തുരുത്തിക്കര അറിയിക്കുന്നു. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: പി വി മധുസൂദനൻ കേരളശ്ശേരിയിൽ നിന്ന് എഴുതിയ കത്താണിത്. അദ്ദേഹം കുറേയധികം സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. എല്ലാ ഓണം പരിപാടികളും കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറെയൊക്കെ കേട്ടു. ഒന്നിനൊന്ന് മെച്ചമായിരുന്നതിനാലും വിസ്താര ഭയത്താലും പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. പക്ഷെ ഒന്ന് പറയാതിരിക്കാൻ കഴിയില്ല, ചതയ ദിനത്തിൽ ഏലൂർ ബിജുവും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതം കർണാനന്ദകരമായിരുന്നു. ഏതോ ഒരു മഹാക്ഷേത്ര സന്നിധിയിൽ നിൽക്കുന്ന പ്രതീതിയായിരുന്നു അത് കേട്ടപ്പോൾ. എല്ലാ അവതാരകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സോപാന സംഗീതത്തിന് കൊച്ചി നിലയം നൽകി വരുന്ന പ്രോത്സാഹനത്തിന് പ്രത്യേക നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നു പി വി മധുസൂദനൻ, കേരളശ്ശേരി.
0: ഏലൂർ ബിജുവും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതം ഒരുപാട് ശ്രോതാക്കളൊക്കെ ഇഷ്ടമായെന്നറിയുന്നതിൽ വളരെ സന്തോഷം. മറ്റ് ഓണ പരിപാടികളും മധുസൂദനൻ കേരളശ്ശേരിക്ക് ഇഷ്ടമായെന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്ത് അയച്ചിട്ടുള്ളത് പി എം വാസുദേവൻ നമ്പൂതിരി, മുളഞ്ഞൂർ, ഒറ്റപ്പാലം. അദ്ദേഹം എഴുതുന്നു, പന്തിയിൽ പക്ഷഭേദം പാടില്ല, ഇത് നമ്മുടെ പഴമക്കാർ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു വന്ന ചൊല്ലാണ്. ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അഭിപ്രായ വേദിയിൽ സന്ദേശങ്ങൾ മാത്രം ഒരു തവണ വായിക്കുകയുണ്ടായി, അടുത്ത തവണ കത്തുകൾ മാത്രം വായിച്ചു. അപ്പോൾ കത്തുകൾ അയച്ചവർ എന്തായി, അതല്ലെങ്കിൽ സന്ദേശം അയച്ചവർ എന്തായി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സമയപരിമിതി മൂലം മാത്രമാണ് ചില അവസരങ്ങളിൽ സന്ദേശങ്ങളോ അതല്ലെങ്കിൽ കത്തുകളോ വേണ്ട വിധത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോകുന്നത്. തീർച്ചയായും ശ്രോതാക്കൾ അയക്കുന്ന വിലയേറിയ അഭിപ്രായങ്ങൾ, അത് കത്തുകളായാലും സന്ദേശങ്ങളായാലും, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, കഴിയുന്നത്ര അഭിപ്രായ വേദിയിൽ ഉൾപ്പെടുത്തുന്നുമുണ്ട്. ഇങ്ങനെയൊരു അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
1: ഈ കത്ത് ഇരുമ്പനത്ത് നിന്ന് കൃഷ്ണകുമാർ അയച്ചതാണ്. കൊച്ചി എഫമിന്റെ ആവണിപ്പൊന്നൂഞ്ഞാൽ, ചിത്രപതംഗം ഇവയൊക്കെ കേട്ടു, ഏറെ ഇഷ്ടപ്പെട്ടു. ഓണ ഓർമ്മച്ചിന്ത് രസകരമായിരുന്നു. അവതാരകരായ റിയയും എം വി ശശികുമാറും ഓർമ്മ പങ്കുവച്ചതിന് അഭിനന്ദനങ്ങൾ. സാഹിത്യ സുരഭിയും പൂജാ പി ബാലസുബ്രഹ്മണ്യത്തിന്റെ കവിത ആലാപനവും വരികളും സൗമ്യ പി ആർ പങ്കുവച്ച ഓണച്ചൊല്ലും, മൊത്തത്തിൽ ഓണം ഗാനങ്ങളും കവിതകളും പരിപാടികളും ഒക്കെ നിറഞ്ഞ ഒന്നായി മാറി. സൂപ്പർ
0: ഓണപരിപാടികളെല്ലാം സൂപ്പറായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായം അറിയിച്ചതിന് നന്ദി. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് പി ടി ജയൻ കടുത്തുരുത്തിയാണ്. അദ്ദേഹം എഴുതുന്നു, അയലം ഉണ്ണികൃഷ്ണം സംഘവും അവതരിപ്പിച്ച ശ്രീ മഹാദേവൻ എന്ന കഥാപ്രസംഗം അല്പം പഴയ കത്താണെന്ന് തോന്നുന്നു, അവതരണ ഭംഗിയോണ്ട് മികവ് പുലർത്തി എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. അതുപോലെ ശാസ്ത്രദീപ്തിയിൽ അവേഷ് രഘുവരൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രവിശേഷങ്ങൾ ഏറെ ഇഷ്ടമാവുന്നു എന്നും പി ടി ജയൻ കടുത്തുരുത്തി അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: ഈ കത്ത് എറണാകുളത്ത് നിന്നും ശശികുമാർ എഴുതിയത്. ഓണത്തോടനുബന്ധിച്ച് കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്ത ആവണിപ്പൊന്നൂഞ്ഞാൽ എല്ലാം കേട്ടു. അതിൽ കൊച്ചി എഫ് എമ്മിന്റേതായ ഡോക്ടർ വി പി ഗംഗാധരന്റെയും ബിജിബാലിന്റെയും വൈക്കം വിജയലക്ഷ്മിയുടേതും അൽഫോൺസ് ജോസഫിന്റേതും മികച്ചതായി, ബാക്കിയെല്ലാം ആവറേജ് നിലവാരത്തിൽ ഒതുങ്ങി. അതുപോലെ ഗാനശില്പവും നാടകവും ഒക്കെ നന്നായിരുന്നു. ഓണസമയത്ത് വെള്ളിത്തിര അവതരിപ്പിച്ച അനുഗോപ്, മനു, ശുഭ, അമല തുടങ്ങിയ പുതുമുഖങ്ങൾ ശ്രദ്ധേയരായി. അവരെല്ലാവരും തന്നെ വളരെ മികച്ച രീതിയിൽ വെള്ളിത്തിര അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ. അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഒരുങ്ങിയതിന് കൊച്ചി എഫ് എമ്മിനും അഭിനന്ദനങ്ങൾ നേരുന്നു. സ്നേഹത്തോടെ, ശശികുമാർ, എറണാകുളം.
0: ഓണപരിപാടികളെക്കുറിച്ചും പ്രത്യേകിച്ച് ഓണക്കാലത്ത് പ്രക്ഷേപണം ചെയ്ത വെള്ളിത്തിര തത്സമയ ഫോണിൻ പരിപാടിയെക്കുറിച്ചും ശ്രോതാവ് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. അഭിനന്ദനങ്ങൾ അവതാരകർക്ക് കൈമാറുന്നു.
1: ചെറായി നിന്ന് സുരേഷ് കാനപ്പള്ളി എഴുതുന്നു, സമകാലികം കേട്ടുകഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലേക്കെത്തി. ഏകദേശം 30 വർഷം മുൻപ് വരെ മുനമ്പം സർക്കാർ ആശുപത്രി, അയ്യമ്പള്ളി സർക്കാർ ആശുപത്രി എന്നിവിടങ്ങളിലൊക്കെ കിടത്തി ചികിത്സാ സംവിധാനം ഉണ്ടായിരുന്നു. അയ്യമ്പള്ളി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം സംവിധാനം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ രണ്ടിടത്തും കിടത്തി ചികിത്സയില്ല. അതിനൊക്കെ ആവശ്യമായ കെട്ടിടങ്ങളും സ്ഥല സൗകര്യങ്ങളും ഇവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നിട്ടും ഈ സൗകര്യം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. വൈപ്പിൻകരയിലെ നായരമ്പലം, എടവനക്കാട്, കുഴിപ്പിള്ളി, പള്ളിപ്പുറം പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധത്തിൽ, കിടത്തി ചികിത്സയ്ക്ക് അനുയോജ്യമാകും വിധത്തിൽ ജീവനക്കാരെ നിയോഗിക്കാൻ സർക്കാർ തയ്യാറാകണം. സുരേഷ് കാനപ്പള്ളി ഇങ്ങനെയൊരു അഭിപ്രായമാണ് എഴുതിയിട്ടുള്ളത്.
0: തീർച്ചയായും ആ സമകാലികത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി പറയുകയുണ്ടായി, സർക്കാർ മേഖലയിലെ ആശുപത്രി സൗകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും ഡോക്ടർമാർ കൂടുതലായി ഒഴിവുള്ള ആശുപത്രികളിൽ എത്തുമെന്നാണ് മന്ത്രി അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത് അറിയിച്ചത്. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ സമകാലികത്തെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
1: എൻ ജി ധരൻ തൃക്കരിപ്പൂർ കാസർഗോഡ് നിന്ന് എഴുതുന്നു, ആകാശവാണിയുടെ ഓണാഘോഷം ഗംഭീരമായിരുന്നു. തക്ഷൻ കുന്നു സ്വരൂപം ഓരോ ഘട്ടവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ശ്രീധരൻ ഡോക്ടറുടെ മാനസിക സംഘർഷം, വാരസ്യാർ കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ചത്, രാമരുടെ ചിരകാലാഭിലാഷത്തിന്റെ സാഫല്യം, കണാരന്റെ വധശിക്ഷ, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ മരണം, ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനുമുണ്ട്. ബോബിയുടെ നോവൽ പാരായണം, തക്ഷൻകുന്നിലെ ഓരോ സംഭവ വികാസങ്ങൾ, നേരിൽ കാണുന്ന അനുഭവം.

0: ഓമാണ് സൃഷ്ടിക്കുന്നത്. എം ജി ധരൻ, തൃക്കരിപ്പൂർ.
1: നോവൽ പാരായണം ശ്രോതാവിനെ കൂടുതൽ ആകർഷകമാവുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. സന്ദേശം അയച്ചതിന് പ്രത്യേകം നന്ദി. ഈ കത്തയച്ചിട്ടുള്ളത് സുരേഷ് സി ജി എൻ എ ഡി എടത്തലയാണ്. അദ്ദേഹം എഴുതുന്നു, ഓണപരിപാടികളിൽ ആവണിപ്പൊന്നൂനാൽ എല്ലാം കേട്ടു. പാട്ടിനെയും സിനിമയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാവാം ആ പരിപാടിയാണ് ഏറ്റവും ആകർഷിച്ചത്. ഡോക്ടർ വി പി ഗംഗാധരൻ, മന്ത്രി സിദ്ദിഖ്, വിജയലക്ഷ്മി, മാതേക്കുട്ടി ഐ എ എസ്, പ്രജീഷ് സെൻ, അൽഫോൺസ്, ശരത്, മധു ബാലകൃഷ്ണൻ, ഗസൽ ഗായിക ബീഗം, ആക്ടർ ഷംന കാസിം, മന്ത്രി പി സി വിഷ്ണുനാഥ് എന്നിവർ അവതരിപ്പിച്ച പരിപാടികളെല്ലാം ഇഷ്ടമായി. പ്രജീഷ് സെന്നുമായി സംസാരിച്ച ജയമോഹനായിരുന്നു. ബിജുബാലുമൊത്തുള്ള പരിപാടി അവതരിപ്പിച്ച പ്രീതി ജോസഫായിരുന്നു. തിരക്കിനിടയിൽ ബിജുബാൽ ഓണത്തെക്കുറിച്ച് അധികം ഒന്നും പറഞ്ഞില്ല. പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നാണ് സുരേഷ് സി ജി എൻ എ ഡി അറിയിക്കുന്നത്.
0: അബ്ദുൽ ജലീൽ മൂപ്പൻ ഏലൂർ നോർത്ത് നിന്ന് എഴുതുന്നു, പാട്ടിന്റെ നാട്ടുവഴിയിലെ പെരുവനം അങ്ങ് മനസ്സിലേറ്റി, ഏറെ ഇഷ്ടപ്പെട്ടു. കുട്ടന്മാരാരെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. ഓണക്കാലത്തെ ആവണി പൊന്നൂഞ്ഞാൽ വളരെ നന്നായി. അതിലെ വൈക്കം വിജയലക്ഷ്മി, ഡോക്ടർ ഗംഗാധരൻ എന്നിവരുടേത് വളരെ നന്നായി തോന്നി. ചുറ്റുവട്ടത്തിലെ ആലങ്കോട് ലീലാകൃഷ്ണന്റെ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനുമാണ്, സുഹൃത്തുമാണ്.
1: ഓണക്കാലത്തെ പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: നിലയത്തിലെ ഒരു മികച്ച പ്രോഗ്രാമായ പറയൂ നിങ്ങൾക്കറിയാമോ ഏറെ ചോദ്യ ഉത്തരത്തിലൂടെ അറിവ് നൽകുന്ന ഒരു പരിപാടിയായി തുടരുന്നു. ചില്ലുജാലകം പ്രോഗ്രാമിലൂടെ വ്യത്യസ്ത പ്രമേയവും ഏറ്റവും ഉചിതമായ നല്ല ഗാനങ്ങളും കേൾക്കാൻ കഴിയുന്നു. സുഭാഷിതം പ്രൊഫസർ പി അംബുജാക്ഷി അവതരിപ്പിച്ചത് സമൂഹത്തിന് ഉപകരിക്കുന്നതായിരുന്നു. ശാസ്ത്രദീപ്തി പ്രോഗ്രാമിൽ പ്രൊഫസർ ടി രമാദേവി മഴവെള്ള സംരക്ഷണ പദ്ധതികൾ വളരെ നന്നായി വിശദമാക്കി. ചിത്രപതംഗം പരിപാടിയിൽ ഗായകൻ അഭിജിത്ത് അനിൽകുമാറിന്റെ കലാജീവിതവും മികച്ച ഗാനങ്ങളും കേൾക്കാൻ കഴിഞ്ഞു. ഈ കത്ത് അയച്ചിരിക്കുന്നത് അജിത്ത്, ഇ ജി, ഉഴവത്ത് കടവ്, കൊടുങ്ങല്ലൂർ.
1: പറയൂ നിങ്ങൾക്കറിയാമോ, ചില്ലുജാലകം, സുഭാഷിതം, ഈ പരിപാടികളെല്ലാം ശ്രോതാവിന് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ശക്തമായി നേരിടാൻ മാനസികമായ കരുത്തും ശരിയായ കാഴ്ചപ്പാടും അത്യാവശ്യമാണ്. പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാതെ അവയെ സധൈര്യം നേരിടണം. തെറ്റുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പഠിച്ച് മുന്നോട്ട് പോവുക. അല്ല, എന്താന്ന് മനസ്സിലായോ?
1: ഇത് പരസ്പരമാണോ? എന്താണ് പരിപാടി?
0: അല്ല, ഇത് പി കെ ശങ്കരനാരായണൻ അവതരിപ്പിച്ച സുഭാഷിതത്തെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. എഴുതിയത് മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.
1: ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്ന സുഭാഷിതങ്ങൾ ചിന്തോദീപകമാകുന്നു എന്ന് ശ്രോതാവിന്റെ കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: അദ്ദേഹം തുടർന്നും എഴുതുന്നുണ്ട്, എഫ് എം ഹെൽത്ത് ലൈനിൽ യഹിയ പറക്കവെട്ടിയുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായിരുന്നു. ഫാറ്റി ലിവർ നിയന്ത്രിക്കുന്നതിലും അതിന്റെ ലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിലും ഹോമിയോ ചികിത്സ ഫലപ്രദമായി ഉപയോഗിക്കാനാവും എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. കൊച്ചിയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിനെ കുറിച്ചുള്ള സമകാലികം നന്നായിരുന്നു.
1: നിരവധി പരിപാടികളെ കുറിച്ച് തൃക്കാക്കര തന്റെ സന്ദേശത്തിലൂടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: മുകുന്ദൻ ജി കൈമൾ പാണാവള്ളി എഴുതുന്നു, 8-ാം തീയതിയിലെ സുഭാഷിതം ഷേർലി സോമസുന്ദരൻ അവതരിപ്പിച്ചത് അർത്ഥവത്തായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇന്നും ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അത് നമ്മൾ മറന്നുപോകുന്നു. ഭക്ഷണം പാഴാക്കാതെ ഇരിക്കുക.
1: ഷേർലി സോമസുന്ദരം അവതരിപ്പിച്ച സുഭാഷിതം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: എം ജി ധരന്റെ മറ്റൊരു കത്തുണ്ട്.
1: മറ്റൊരു സന്ദേശം അല്ലേ?
0: ആ, മറ്റൊരു സന്ദേശമുണ്ട്. സംസ്ഥാന അധ്യാപക പുരസ്കാരം നേടിയ പ്രമോദ് മാലിങ്കര അവാർഡിലേക്ക് നയിച്ച ഘടകങ്ങൾ വിവരിച്ചത് വിശദമായി കേട്ടു. പരാജയത്തെ അഭിമുഖീകരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വിലമതിക്കാനാവാത്തതാണ്.
1: വിചാരം പരിപാടിയിലാണ് മികച്ച അധ്യാപകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ള പ്രമോദ് മാലിങ്കര പങ്കെടുത്തത്. ആ പരിപാടി ഇഷ്ടമായി ശ്രോതാവിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: രാജി കളവങ്കോടം എഴുതുന്നു, നിസ്സാര പ്രശ്നങ്ങളിലൂടെ ജീവിതത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ താളലയങ്ങളാക്കാനും കഠിന ഹൃദയത്തിൽ സ്നേഹമാകുന്ന തൂവൽ സ്പർശനം കൊണ്ട് ആർദ്രമാക്കി സ്നേഹസാന്ദ്രമായ ജീവിതം നയിക്കാനും അറിവിന്റെയും സ്നേഹത്തിന്റെയും ജാലകം തുറക്കാനും ചില്ലുജാലകം എന്ന പരിപാടിക്ക് സാധിക്കും. ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളിൽ സങ്കടത്തിൽ മുന്നോട്ട് നയിക്കുന്ന ജീവിത പങ്കാളികൾ ഈ പരിപാടി തീർച്ചയായും കേൾക്കണം. ജീവിതത്തിന്റെ കയ്പ് മാറ്റി മധുരമാക്കാൻ അറിവിന്റെ ജാലകമായ ചില്ലുജാലകത്തിന് കഴിയും. അനുയോജ്യമായ സംസാരത്തിലൂടെയും ഗാനത്തിലൂടെയും ഈ പരിപാടി കൂടുതൽ രസകരമാകുന്നു. ആകാശവാണിക്കും അവതാരകർക്കും 1000 അഭിനന്ദനങ്ങൾ.
1: ചില്ലുജാലകം ഒരുപാട് ശ്രോതാക്കളെ ആകർഷിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും പരിപാടി കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായവേദിയുടെ സമയോടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളായും സന്ദേശങ്ങളായും അറിയിക്കുക. അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
0: നമസ്കാരം. അഭിപ്രായവേദിയിലേക്ക്.

0: കത്തുകൾ അയക്കേണ്ട വിലാസം അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി 94 47 56 22 12.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444-75-62212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 35 സെക്കൻഡും.
1: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം. തൃശൂരിലെ ചന്ദ്രൻ KV ആണ് പരാതിക്കാരൻ. നമുക്ക് പരാതി നോക്കാം.
2: ഞാൻ തൃശൂർ ജില്ലയിലെ ചേലക്കര എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എന്റെ പാസ്ബുക്കും ATM കാർഡും ചേലക്കരയിലുള്ള ഒരു സ്വകാര്യ ബാങ്കിൽ ഏൽപ്പിച്ചിരുന്നു. പിന്നീട് അത് തിരിച്ചു വാങ്ങിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ബാങ്ക് പാസ്ബുക്കും ATMഉം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഈ കത്തിൽ എന്താവശ്യത്തിനാണ് നിങ്ങൾ പാസ്ബുക്കും ATM കാർഡും ബാങ്കിനെ ഏൽപ്പിച്ചതെന്നോ എന്തുകൊണ്ടാണ് അവർ തിരികെ തരാത്തതെന്നോ ബാങ്കിൽ പോയി ഇക്കാര്യം നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. നിയമവേദിക്ക് പറയാനുള്ളത്, ബാങ്ക് പാസ്ബുക്കും ATMഉം തിരികെ ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ബാങ്കിനെ നേരിട്ട് സമീപിക്കുക. ഒരു അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ടാൽ അതും നൽകുക. നിങ്ങൾ ആ ബാങ്കിലെ അക്കൗണ്ട് ഉടമയാണെന്ന് തെളിയിക്കുന്ന രേഖയും ബാങ്കിൽ ഹാജരാക്കുക. ഇനി പുതിയ പാസ്ബുക്കും ATMഉം വേണം എന്നാണെങ്കിൽ അതിനും അപേക്ഷ നൽകിയാൽ മതിയാകും. എന്തായാലും പരാതിക്കാരൻ നേരിട്ട് ബാങ്കിൽ ചെല്ലുക. ഇനി രണ്ടാമത്തെ പരാതി വായിക്കാം. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് പരാതി അയച്ചിട്ടുള്ളത്. പരാതി എന്താണെന്ന് നോക്കാം.
2: ബാങ്കുകൾ നടപ്പിലാക്കി വരുന്ന റിവേഴ്സ് മോർഗേജിനെ കുറിച്ച് നിയമവേദിയിലൂടെ വിശദമായി പറഞ്ഞു തരുമോ എന്നാണ് പരാതിക്കാരൻ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന റിവേഴ്സ് മോർഗേജിനെ പറ്റിയുള്ള സംശയത്തിന് വിശദമായ മറുപടി നൽകുന്നു ഫെഡറൽ ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജർ KA വർഗീസ്.
3: റിവേഴ്സ് മോർഗേജ് എന്നത് സ്വന്തമായി വീടുള്ള 60 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് അവരുടെ വീട് വിറ്റഴിക്കാതെ തന്നെ അതിന്റെ മൂല്യം അടിസ്ഥാനമാക്കി ബാങ്കുകളിൽ നിന്നോ ഭവന ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ ലഭിക്കുന്നതിനുള്ള പദ്ധതി ആണ്. സാധാരണ ഭവന വായ്പയിൽ ഹോം ലോൺ ബാങ്കിന് വായ്പ തിരിച്ചടക്കുന്നത് ഉപഭോക്താവാണ്. എന്നാൽ റിവേഴ്സ് മോർഗേജിൽ ബാങ്കാണ് വായ്പ തുക പ്രതിമാസം, ത്രൈമാസം, വാർഷികം അല്ലെങ്കിൽ ഒറ്റത്തവണയായി വീട്ടുടമയ്ക്ക് നൽകുന്നത്. അതിനാലാണ് ഇതിനെ റിവേഴ്സ് മോർഗേജ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇതിന്റെ സവിശേഷതകളെന്ന് നോക്കാം. അപേക്ഷകൻ സാധാരണയായി

0: 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർ ആയിരിക്കണം. സ്വന്തം പേരിലുള്ള താമസയോഗ്യമായ വീട് ഈടായി നൽകണം. വായ്പ ലഭിച്ചാലും അപേക്ഷകന് ജീവിതകാലം മുഴുവൻ ആ വീട്ടിൽ താമസിക്കാം. പ്രതിമാസ വരുമാനം വർദ്ധിപ്പിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. വായ്പ തിരിച്ചടക്കേണ്ടത് ഉടൻ ആവശ്യമില്ല. പിന്നെ വായ്പ എങ്ങനെയാണ് തീർപ്പാക്കുന്നത്? വായ്പ എടുത്ത വ്യക്തിയും അല്ലെങ്കിൽ ദമ്പതികളാണെങ്കിൽ അവസാനമായി ജീവിച്ചിരിക്കുന്ന പങ്കാളിയും മരണപ്പെടുകയോ സ്ഥിരമായി വീട് ഒഴുകുകയോ ചെയ്താൽ അവകാശികൾക്ക് വായ്പയും പലിശയും അടച്ച് വീട് സ്വന്തമാക്കാം. അല്ലെങ്കിൽ ബാങ്ക് വീട് വിറ്റ് വായ്പ തിരിച്ചുപിടിക്കും. വിൽപ്പനയിൽ ശേഷിക്കുന്ന തുക അവകാശികൾക്ക് തിരിച്ചു കൊടുക്കും. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിരമിച്ചവർക്ക് സ്ഥിരമായ അധിക വരുമാനം ലഭിക്കും. വീട് വിറ്റഴിക്കാതെ സാമ്പത്തിക സുരക്ഷിത നേടുവാൻ സാധിക്കും. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു. വീടിന്റെ ഉടമസ്ഥാവകാശം ജീവിതകാലം വരെ നിലനിൽക്കുന്നു. എന്നാൽ ഈ വായ്പയ്ക്ക് ചില പരിമിതികൾ കൂടെയുണ്ട്. വായ്പയുടെ തുക വീടിന്റെ മൂല്യത്തെ ആശ്രയിച്ചിരിക്കും. പലിശ കാലക്രമേണ കൂട്ടിച്ചേർക്കപ്പെടും. അവകാശികൾക്ക് പിന്നീട് വായ്പ തിരിച്ചടച്ച് വീട് നിലനിർത്തേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഇന്ത്യയില് റിവേഴ്സ് മോർഗേജ് ആരംഭിച്ചത് 2007 അത് വിവിധ ഘട്ടങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇന്നും അതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രചാരം ലഭിച്ചിട്ടില്ല. ഇന്ത്യയിൽ കുടുംബ ബന്ധങ്ങൾ ശക്തമായ സാമൂഹിക ഘടകമായതിനാൽ വീടുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറണമെന്ന മനോഭാവം ഉള്ളതുകൊണ്ട് റിവേഴ്സ് മോർഗേജ് പദ്ധതിയുടെ സ്വീകാര്യത ഇന്ത്യയിൽ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ റിവേഴ്സ് മോർഗേജ് എന്ന ആശയം ആദ്യമായി 1960 ആരംഭിച്ചത്. അത് അമേരിക്കയിലാണ് ആരംഭിച്ചത്. ഈ റിവേഴ്സ് മോർഗേജ് പദ്ധതിക്ക് അമേരിക്കയിലും അതുപോലെ തന്നെ യു കെയിലും കാനഡയിലും വളരെയധികം പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ വേണ്ടത്ര ഒരു പ്രചാരം ഈ റിവേഴ്സ് മോർഗേജിന് ലഭിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. റിവേഴ്സ് മോർഗേജിന്റെ കാര്യത്തിൽ വേറെ ഓർക്കേണ്ട ഒരു സംഗതി, ആ പ്രോപ്പർട്ടി അൺഎൻകംപേർഡ് ആയിരിക്കണം. അത് വായ്പ എടുക്കുന്ന ആളുടെ പേരിൽ ഉള്ളതായിരിക്കണം എന്നുള്ള നിബന്ധനകളുണ്ട്.
1: ഇനി അടുത്ത പരാതി. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് പരാതി അയച്ചിട്ടുള്ളത്. പരാതി എന്താണെന്ന് നോക്കാം.
2: 60 കഴിഞ്ഞ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൃത്രിമ പല്ല് സൗജന്യമായി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. ഇത് സൗജന്യമായി കിട്ടുന്നതിന് വേണ്ടി എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് എന്ന് വിശദമായി പറഞ്ഞു തരണമെന്നാണ് കത്തിലൂടെ പരാതിക്കാരൻ ചോദിച്ചിരിക്കുന്നത്.
1: ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട 60 മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ച് നൽകുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ സുനീതി പോർട്ടൽ വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെക്കേണ്ട രേഖകൾ ബി പി എൽ ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള റേഷൻ കാർഡ്, അപേക്ഷകൻ കൃത്രിമ പല്ല് വെക്കുന്നതിന് അനുയോജ്യനാണ് എന്ന് സർക്കാർ ഡോക്ടർ നിശ്ചിത ഫോറത്തെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ്, ഇലക്ഷൻ ID മുതലായവ. അതിനായി അപേക്ഷകർ ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് മന്ദഹാസം പദ്ധതിയുടെ ഫോം വാങ്ങിക്കുക. അത് പൂരിപ്പിച്ച ശേഷം സർക്കാർ ഡോക്ടറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രത്തിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക എന്നതാണ്. സാമൂഹ്യനീതി വകുപ്പ് ഈ അപേക്ഷ പരിശോധിച്ച ശേഷം ബന്ധപ്പെട്ടവർക്ക് ധനസഹായം നൽകാൻ സർക്കാരിന് സമർപ്പിക്കും. തുടർന്ന് സൗജന്യ ദന്തനിര വയ്ക്കുന്നതിന് ധനസഹായം ലഭിക്കും. അപേക്ഷകൻ താമസിക്കുന്ന പരിധിക്കുള്ളിലെ സർക്കാർ ആശുപത്രിയിലേക്കായിരിക്കും അപേക്ഷകനെ റെഫർ ചെയ്യുന്നത്. ഇതാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ. റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് അഥവാ റെറ ആക്ടിനെ കുറിച്ചും അതിൽ പുതുതായി വന്ന നിയമ ഭേദഗതികളെക്കുറിച്ചും അഡ്വക്കേറ്റ് ഉണ്ണി കാർത്തികേയൻ സംസാരിക്കുന്നു.
3: അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യവസായമാണ് റിയൽ എസ്റ്റേറ്റ് മേഖല. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വളർച്ചയ്ക്കും ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും 2016 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട്. ആകെ 92 വകുപ്പുകളാണ് ഈ നിയമത്തിലുള്ളത്. എല്ലാ തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യാതെ ഒരു പ്രൊമോട്ടർക്ക് അല്ലെങ്കിൽ ബിൽഡർക്ക് അവരുടെ പ്ലോട്ടുകളോ ഫ്ളാറ്റുകളോ അപ്പാർട്ട്മെൻറ്റുകളോ കൊമേഴ്ഷ്യൽ സ്പേസുകളോ വിൽപ്പന നടത്തുന്നതിനോ അതിനുവേണ്ടി പരസ്യം ചെയ്യുന്നതിനോ സാധിക്കുന്നതല്ല.

ഒരു അപ്പാർട്ട്മെൻ്റ് എന്നത് താമസത്തിന് വേണ്ടിയോ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള റെസിഡൻസ്, ഓഫീസ്, ഷോപ്പ്, ഷോറൂം, ഗോഡൗൺ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ്. അതുപോലെ കാർപ്പറ്റ് ഏരിയ എന്നത് കെട്ടിടത്തിൻ്റെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തറ വിസ്തീർണമാണ്. ഇതിൽ പുറം ഭിത്തികളും കേബിളുകളും പൈപ്പുകളും മറ്റും കടത്തിവിടുന്ന സർവീസ് ഷാഫ്റ്റുകൾ, എക്സ്ക്ലൂസീവ് ബാൽക്കണി, വരാന്ത, എക്സ്ക്ലൂസീവ് ഓപ്പൺ ടെറസ് എന്നിവ ഉൾപ്പെടുന്നതല്ല. കോമൺ ഏരിയ എന്നത് റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ്. വിൽപ്പനയ്ക്ക് വേണ്ടി കെട്ടിടങ്ങൾ പണിയുന്നവരും ഭൂമി പ്ലോട്ടുകളാക്കി മാറ്റുന്നവരും അവരുടെ ഏജന്റുമാരും കോൺട്രാക്ടർമാരും എല്ലാം തന്നെ പ്രൊമോട്ടർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടും. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെ പ്രൊമോട്ടർ അല്ലെങ്കിൽ ബിൽഡർ കൊടുക്കുന്ന അപേക്ഷയിൽ പ്രൊജക്റ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും, അതായത് സ്ഥലത്തിൻ്റെ അളവ്, കെട്ടിടത്തിൻ്റെ വിസ്തീർണം, സൗകര്യങ്ങൾ, എത്ര സമയമാണ് പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടത് എന്നിവയെല്ലാം തന്നെ കാണിച്ചിരിക്കണം. പ്രൊമോട്ടർ അല്ലെങ്കിൽ ബിൽഡർ ഒരു പ്രൊജക്റ്റിന് വേണ്ടി അതിൻ്റെ ആവശ്യക്കാരിൽ നിന്നും ഈടാക്കുന്ന പണത്തിൻ്റെ 70% പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ വേണം സൂക്ഷിക്കേണ്ടത്. പ്രൊജക്റ്റിൻ്റെ പണിയുടെ പുരോഗതിക്കനുസരിച്ചാണ് ഇതിൽ നിന്ന് പണം പിൻവലിച്ച് ഉപയോഗിക്കേണ്ടത്. മേൽ വിവരിച്ച എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാണ് അതോറിറ്റി പ്രൊജക്റ്റ് രജിസ്റ്റർ ചെയ്തത്. രജിസ്ട്രേഷൻ്റെ കാലാവധി എന്നത് ഒരു പ്രൊമോട്ടർ പ്രൊജക്റ്റ് പൂർത്തീകരിക്കാൻ ആവശ്യപ്പെടുന്ന സമയമാണ്. സാധാരണഗതിയിൽ ഈ കാലാവധി നീട്ടി നൽകാൻ കഴിയില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന പ്രകൃതി ദുരന്തങ്ങളോ യുദ്ധമോ പോലുള്ള സാഹചര്യത്തിൽ പരമാവധി 1 കൂടി കാലാവധി നീട്ടി നൽകാൻ അതോറിറ്റിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ നൽകിയ രജിസ്ട്രേഷൻ റദ്ദാക്കാനും അതോറിറ്റിക്ക് കഴിയുന്നതാണ്. ബിൽഡർ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഏതെങ്കിലും നിയമലംഘനം നടത്തുകയാണെങ്കിലോ ഉപഭോക്താക്കളുടെ മേലെ ഏതെങ്കിലും ചതിവോ വഞ്ചനയോ വാഗ്ദാന ലംഘനമോ നടത്തിയാൽ അതോറിറ്റിക്ക് സ്വമേധയാലോ പരാതി പ്രകാരമോ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണ്. അങ്ങനെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്താൽ പ്രൊമോട്ടർക്ക് അല്ലെങ്കിൽ ബിൽഡർക്ക് തുടർന്ന് ആ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. കൂടാതെ അത്തരത്തിലുള്ള പ്രൊമോട്ടർമാരുടെ പേര് മോശം ബിൽഡേഴ്സിൻ്റെ ലിസ്റ്റ്പ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്നതിനും അത് മറ്റ് സംസ്ഥാന അതോറിറ്റികൾക്ക് കൈമാറുന്നതിനും പ്രൊജക്റ്റിൻ്റെ അക്കൗണ്ടിൽ സൂക്ഷിച്ച പണം ഫ്രീസ് ചെയ്യുന്നതിനും വേണ്ട നടപടികൾ അതോറിറ്റിക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ തുടർന്ന് പൂർത്തീകരിക്കുന്നതിന് സർക്കാരുമായി ആലോചിച്ച ശേഷം അലോട്ടികളുടെ അസോസിയേഷനെയോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയ സ്ഥാപനങ്ങളെയോ അതോറിറ്റിക്ക് ഏൽപ്പിക്കാവുന്നതാണ്. ഈ നിയമപ്രകാരം റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരും രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു പ്ലോട്ടുകളും ഫ്ളാറ്റുകളും മറ്റു നിർമ്മാണങ്ങളും വിൽക്കുന്നതിന് വേണ്ടതായ ഒരു സഹായവും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഉപഭോക്താക്കളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുവിധ ആശയവിനിമയവും ഏജന്റ് നടത്താൻ പാടില്ല. പ്രൊമോട്ടർ അല്ലെങ്കിൽ ബിൽഡർമാരുടെ ചുമതലകളും കടമകളും നിയമം വളരെ വിപുലമായി തന്നെ പറയുന്നുണ്ട്. ഓരോ 3 കൂടുമ്പോൾ ബുക്ക് ചെയ്യപ്പെട്ട പ്ലോട്ടുകളുടെയും ഫ്ളാറ്റുകളുടെയും വിവരങ്ങൾ, മറ്റു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയതും കിട്ടാനുള്ളതുമായ അനുമതികൾ, പദ്ധതിയുടെ പുരോഗതിയും തൽസ്ഥിതിയും, കൂടാതെ അതോറിറ്റി ആവശ്യപ്പെടുന്ന എല്ലാ സംഗതികളും തന്നെ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തി പ്രൊമോട്ടർ കാണിക്കേണ്ടതാണ്. ഈ വിവരങ്ങൾ പ്രൊമോട്ടർ അവരുടെ പരസ്യത്തിലും പ്രോസ്പെക്ട്സിലും വെബ്സൈറ്റിലും വ്യക്തമായി കാണിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പ്രൊജക്റ്റിന് ലഭിച്ച പ്ലാനുകൾ, അവയുടെ വിവരങ്ങൾ, പൊതുവായ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ്. ഇവയെല്ലാം തന്നെ പ്രൊജക്റ്റ് സൈറ്റിലും പ്രദർശിപ്പിക്കേണ്ടതാണ്. പ്രൊജക്റ്റിൻ്റെ ഓരോ ഘട്ടങ്ങളും അവ പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയവും വൈദ്യുതി, ജല ലഭ്യതകൾ, സാനിറ്റേഷൻ സൗകര്യങ്ങൾ, പൊതുവായ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തേണ്ടതാണ്. പ്രൊമോട്ടർ വാഗ്ദാനം ചെയ്ത രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വേണ്ടതായ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് എന്നിവ വാങ്ങി അലോട്ടികളുടെ അസോസിയേഷനോ, അതല്ല എങ്കിൽ അലോട്ടികൾക്കോ അപ്പാർട്ട്മെൻറ്റുകൾ ആധാരം നടത്തി കൈമാറ്റം ചെയ്യേണ്ടതാണ്. അതായത് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടി 30 തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ടീസിൻ്റെ അസോസിയേഷൻ അല്ലെങ്കിൽ സൊസൈറ്റി ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വവും പ്രൊമോട്ടർക്കാണ്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി 30 പ്രൊമോട്ടർ ഈ അസോസിയേഷൻ്റെ ചുമതലകളും രേഖകളും കൈമാറ്റം ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ അസോസിയേഷന് ചുമതല കൈമാറുന്നതുവരെ പൂർത്തീകരിച്ച പ്രൊജക്റ്റിൻ്റെയും അവിടുത്തെ ആവശ്യ സർവീസുകളുടെയും പരിപാലനവും പ്രൊമോട്ടർ നടത്തേണ്ടതാണ്. അതിന് വേണമെങ്കിൽ ന്യായമായ ഒരു തുകയും ഈടാക്കാവുന്നതാണ്. ഭൗതികമായ കൈമാറ്റം നടത്തുന്നതുവരെയുള്ള എല്ലാ ചിലവുകളും, അതായത് ഉപഭോക്താക്കളിൽ നിന്ന് വിവിധ കാലയളവിൽ വാങ്ങിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും മറ്റുമുള്ള ടാക്സുകൾ, വൈദ്യുതി ചാർജ്, വെള്ളക്കരം തുടങ്ങിയവ പ്രൊമോട്ടർ തന്നെ കൊടുത്തു തീർക്കണം. പ്രൊജക്റ്റിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രൊമോട്ടർ എടുത്ത ലോണുകളും എല്ലാം തന്നെ പൂർണ്ണമായും തീർത്തു വേണം കൈമാറ്റം നടത്തേണ്ടത്. ഏതെങ്കിലും കാരണവശാൽ കരാറിൽ പറയാത്ത രീതിയിൽ പ്രൊമോട്ടർ ഒരു അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്താൽ ഉപഭോക്താവിന് അതോറിറ്റി മുമ്പാകെ പരാതി കൊടുക്കാവുന്നതാണ്. പ്രൊമോട്ടർ നൽകിയ തെറ്റായ വിവരം കണ്ടിട്ടോ പരസ്യം കണ്ടിട്ടോ ആരെങ്കിലും ഒരു ഉപഭോക്താവ് പണം നൽകി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ വിവരത്തിലൂടെ ഉണ്ടായ നഷ്ടം നൽകുന്നതിന് പ്രൊമോട്ടർ ബാധ്യസ്ഥനാണ്. കൂടാതെ ആ അലോട്ടിക്ക് പ്രൊജക്റ്റിൽ നിന്നും താൻ നൽകിയ പണവും പലിശയും വാങ്ങിക്കൊണ്ട് പിന്മാറുന്നതിനും അവകാശമുള്ളതാണ്. ഫ്ളാറ്റിൻ്റെ അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ 10% തുക പ്രൊമോട്ടർക്ക് അഡ്വാൻസായി വാങ്ങാവുന്നതാണ്. എന്നാൽ ആയത് പൂർണ്ണമായ ഒരു എഗ്രിമെൻ്റ് വെച്ചതിന് ശേഷം മാത്രമേ പാടുള്ളൂ. ആ എഗ്രിമെൻറ്റിൽ പ്രൊജക്റ്റിൻ്റെ പൂർണ്ണ വിവരങ്ങൾ, പ്രത്യേകതകൾ, പൊതുസൗകര്യങ്ങൾ, പണം നൽകേണ്ട ഘട്ടങ്ങൾ, എത്ര തുകയാണ്, പൂർത്തീകരണത്തിൻ്റെ സമയക്രമം, ഏതെങ്കിലും കാരണവശാൽ നിർമ്മാണം പൂർത്തീകരണം താമസിച്ചാൽ നൽകുന്ന പലിശ എന്നിവ വ്യക്തമായി കാണിക്കേണ്ടതാണ്. തദ്ദേശ സ്ഥാപനവും റെഗുലേറ്ററി അതോറിറ്റിയും

0: നൽകിയ അനുമതി പ്രകാരമുള്ള പ്ലാനുകളിൽ നിന്ന് ഒരുവിധമായ മാറ്റവും പ്രമോട്ടർ നടത്താൻ പാടില്ലാത്തതാണ്. ഉപഭോക്താവിൻ്റെ ആവശ്യപ്രകാരമോ അതല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെയോ എഞ്ചിനീയറുടെയോ നിർദ്ദേശപ്രകാരം ചെറിയ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന് നിർദ്ദേശിക്കാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നിയമം വിവരിക്കുന്നുണ്ട്. മൂന്നിലണ്ട് അലോട്ടികൾ സമ്മതിക്കുന്ന പക്ഷം മറ്റു മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പൂർത്തീകരിച്ച പ്രൊജക്ടിൻ്റെ കൈമാറ്റം നടത്തുന്ന തീയതി മുതൽ 5 വർഷത്തേക്ക് കെട്ടിടത്തിന് വരുന്ന സ്ട്രക്ചറൽ ഡിഫക്റ്റുകൾ, സർവീസുകൾക്കുണ്ടാകുന്ന പോരായ്മകൾ എന്നിവ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം പ്രൊമോട്ടർക്കാണ്. അതിന് അലോട്ടികളുടെ കയ്യിൽ നിന്നും പണം ഈടാക്കുവാൻ പാടുള്ളതല്ല. ഇതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം പ്രൊമോട്ടർ നഷ്ടപരിഹാരം നൽകാനും ഉത്തരവാദിയാണ്. അതോറിറ്റിയുടെയും മൂന്നിലണ്ട് അലോട്ടികളുടെയും മുൻകൂർ അനുമതിയില്ലാതെ രജിസ്റ്റർ ചെയ്ത പ്രൊജക്ടുകൾ മറ്റ് പ്രൊമോട്ടർമാർക്ക് കൈമാറാൻ പാടില്ലാത്തതാണ്. പ്രൊജക്റ്റിൻ്റെയും അതിൻ്റെ നിർമ്മാണത്തിൻ്റെയും പൂർണ്ണമായ സംരക്ഷണത്തിന് വേണ്ട ഇൻഷുറൻസ് പോളിസികൾ എടുക്കുവാനും അതിൻ്റെ പ്രീമിയം അടച്ച് അലോട്ടികളുടെ സൊസൈറ്റികൾക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വവും പ്രൊമോട്ടർക്കാണ്. നിയമത്തിൻ്റെ 5-ാം അധ്യായത്തിലാണ് റെഗുലേറ്ററി അതോറിറ്റിയെക്കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. ചെയർപേഴ്സണും 2 അംഗങ്ങളും ഉൾപ്പെടുന്ന അതോറിറ്റിയുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തീകരിക്കുന്നത് വരെയോ ഏതാണ് ആദ്യം ഉണ്ടാവുന്നത് വരെയാണ്. 25 വർഷമെങ്കിലും വിവിധ മേഖലകളിൽ പ്രായോഗിക പരിചയമുള്ള ആളാണ് ചെയർപേഴ്സൺ ആവുക. അംഗങ്ങൾക്ക് അത് 15 വർഷം മതിയാകും. ഒരു അലോട്ടി അല്ലെങ്കിൽ പ്രൊമോട്ടർ ആദ്യം പരാതി നൽകേണ്ടത് ഈ റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെയാണ്. അത്തരത്തിൽ പരാതി കിട്ടുന്ന മുറയ്ക്കോ അല്ലെങ്കിൽ സ്വമേധയാ വേണമെങ്കിലോ അതോറിറ്റിക്ക് പ്രൊമോട്ടർമാരുടെ പക്കൽ നിന്നും വിവരങ്ങൾ ആരായുന്നതിനും അന്വേഷണം നടത്തുന്നതിനും വേണമെങ്കിൽ ഇടക്കാല ഉത്തരവുകൾ ഇടുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അതോറിറ്റിക്ക് അധികാരം നിയമം നൽകുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനം കണ്ടെത്തിയാൽ പിഴ ഈടാക്കുന്നതിനും പലിശ നൽകുന്നതിനും ഉത്തരവിടാൻ അതോറിറ്റിക്ക് കഴിയും. ഇത്തരത്തിലുള്ള പിഴയും പലിശയും ഉത്തരവാദികളിൽ നിന്നും ഭൂമി കുടിശ്ശികയായി കണക്കാക്കി ഈടാക്കുവാനും കഴിയുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും റെഗുലേറ്ററി അതോറിറ്റിക്ക് കഴിയുന്നതാണ്. ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ ഒരു സെൻട്രൽ അഡ്വൈസറി കൗൺസിൽ രൂപീകരിക്കുന്നതിനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് അപ്പലറ്റ് ട്രിബ്യൂണൽ എന്നത് ഒരു ചെയർമാനും 2 അംഗങ്ങളും ഉൾപ്പെടുന്ന സംവിധാനമാണ്. 2 അംഗങ്ങളിൽ ഒരാൾ ജുഡീഷ്യൽ അംഗവും മറ്റൊരാൾ ടെക്നിക്കൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അംഗവുമാണ്. ചെയർമാൻ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന ആളാവണം എന്നത് നിർബന്ധമാണ്. റെഗുലേറ്ററി അതോറിറ്റിയുടെ ഉത്തരവുകളിന്മേൽ സങ്കടമനുഭവിക്കുന്ന ഏതൊരാൾക്കും അപ്പലറ്റ് ട്രിബ്യൂണലിന്റെ മുമ്പാകെ അപ്പീൽ കൊടുക്കാൻ കഴിയുന്നതാണ്. ഏതെങ്കിലും പ്രൊമോട്ടർ അതോറിറ്റി മുമ്പാകെ രജിസ്റ്റർ ചെയ്യാതെ പ്രൊജക്ടുകൾ നടത്തിയാൽ പ്രൊജക്ട് കോസ്റ്റിന്റെ 10% വരെ പിഴ കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. ഇത് കൊടുത്തില്ലെങ്കിൽ 3 വർഷം വരെ ജയിൽവാസവും കൂടാതെ അധികമായി 10% വരെ പിഴയും ഈടാക്കുവാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നിയമത്തിന്റെ 4-ാം വകുപ്പ് ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും പ്രൊമോട്ടർ തെറ്റായ വിവരം നൽകിയാൽ ആ പ്രൊജക്ടിന്റെ ആകെ പ്രൊജക്ട് കോസ്റ്റിന്റെ 5% വരെ പിഴ കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ്. റെഗുലേറ്ററി അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം ഓരോ ദിവസത്തിനും പിഴ കൊടുക്കേണ്ടതും അങ്ങനെ ആകെ പ്രൊജക്ട് കോസ്റ്റിന്റെ 5% വരെ പിഴ ചുമത്തുന്നതിനും നിയമത്തിൽ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്.
1: റെറ ആക്ടും അതിൽ പുതുതായി വന്ന നിയമ ഭേദഗതികളും. ഇതേക്കുറിച്ച് അഡ്വക്കേറ്റ് ഉണ്ണി കാർത്തികേയൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
3: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
6: ആകാശവാണി കൊച്ചി FM 102.3. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ, ജാനമ്മ ഡേവിഡ്, സുജാത മോഹൻ എന്നിവർ പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

നാളെ രാവിലെ 6:32 റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, എ അയ്യപ്പൻ്റെ സ്വന്തം മുറിയില്ലാത്ത കവി എന്ന കവിത. എഴുമുപ്പത്തഞ്ചിന് എഫ് എൻ ഡയറിയിൽ സമകാലികം. സൈബർ കുറ്റകൃത്യങ്ങളും വ്യാജ ചിത്ര നിർമ്മാണവും.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 26 സെക്കൻഡ്. ഗാനമഞ്ജുഷ. ആദ്യ ഗാനം അജ്നബി എന്ന ചിത്രത്തിൽ കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയത്. രചന ആനന്ദ് ബക്ഷി, സംഗീതം ആർ ടി ബർമൻ.

കിഴക്കേ പോകും റെയിൽ എന്ന ചിത്രത്തിലെ ഗാനമാണിനി. ഗായകർ മലേഷ്യ വാസുദേവൻ, എസ് ജാനകി. രചന കണ്ണദാസൻ, സംഗീതം ഇളയരാജ.

പാഞ്ചാലി പാഞ്ചാലി കോവിൽ മണിയോ തന്നെ ചെയ്തതാരോ അവർ എന്ന പേരോ പറഞ്ഞോതി പറഞ്ഞോതി.

യോഗേഷിന്റെ വരികൾ സലിൽ ചൗധരിയുടെ സംഗീതം. പാടിയത് യേശുദാസും ആശ ഭോസ്ലെയും. ചിത്രം ചോട്ടി സി ബാത്ത്.

അടുത്തതായി ധർമ്മയുദ്ധം എന്ന ചിത്രത്തിൽ മലേഷ്യ വാസുദേവൻ, എസ് ജാനകി എന്നിവർ പാടിയത്. ഗാനശില്പികൾ MG വല്ലഭൻ, ഇളയരാജ.

ഹം കിസി സേ ഹം നഹീൻ. ഈ ചിത്രത്തിൽ മുഹമ്മദ് റഫി, ആശ ഭോസ്ലെ. ഗാനശില്പികൾ മജ്റൂഹ് സുൽത്താൻപുരി, ആർ ടി ബർമൻ.

ഖേൽ ഖേൽ മീൻ എന്ന ചിത്രത്തിൽ കിഷോർ കുമാർ, ആശ ഭോസ്ലെ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ഗുൽഷൻ ബാവ്ര, സംഗീതം ആർ ടി ബർമൻ. അടുത്തതായി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം ഇളമേ ഊഞ്ചൽ ആടുകിറത്. ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

ഇന്ദീവറിൻ്റെ വരികൾക്ക് കല്യാൺജി ആനന്ദ്ജിയുടെ സംഗീതം. പാടിയത് ആച ഭോസ്ലെ. ചിത്രം ഡോൺ.

ചോർ മച്ചായേ ഷോർ എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. കിഷോർ കുമാറും ആശ ബോൺസ്ലെയും സംഘവും പാടിയത്. അടുത്തതായി നിറം മാറാത്ത പൂക്കൾ എന്ന ചിത്രത്തിൽ മലേഷ്യ വാസുദേവൻ, എസ് പി ശൈലജ, ജെൻസി എന്നിവർ പാടിയത്. രചന കണ്ണദാസൻ, സംഗീതം ഇളയരാജ.

ചിത്രം ഷർമീലി, രചന നീരജ്, സംഗീതം എസ് ടി ബർമൻ, കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഗാനമഞ്ജുഷ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:10 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലേക്ക്.